0: മാതരം.
1: വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതലാം ശസ്യ

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 25 സെക്കൻഡും. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, വൈശാഖം 29, കൊല്ലവർഷം 1201, എടവം 5, 2026 മെയ് 19 ചൊവ്വാഴ്ച.

ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് MR രവി നിലമ്പൂർ. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്.

6:35 അൽ റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോട്ടക് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ, മധുരം ഗീതം. 7:05 ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യജാലകം. ശബ്ദമലിനീകരണത്തിന്റെ ആരോഗ്യ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ENT വിഭാഗം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ റഫീഖ് അലി KP സംസാരിക്കുന്നു. ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസേ മൌരോ ദേ വാസ്കോൺസെലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ, അവതരണം ബോബി. 7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം. സൈനസൈറ്റിസിന്റെ ലക്ഷണങ്ങളും ആയുർവേദ ചികിത്സയും. ആയുർവേദ ഡോക്ടർ ജി വിനോദ് കുമാർ സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി കാവ്യധാര. ജി കുമാരപ്പിള്ളയുടെ കേരളത്തിന്റെ കിനാവുകൾ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം കെ ഗിരിജ വർമ്മ. 7:50 ന്യൂറോ ആന്റ് വാസ്കുലാർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഹരിതം. ബിഷ്ണോയ് പ്രസ്ഥാനം തയ്യാറാക്കിയത് അഞ്ജലി കൃഷ്ണൻ PK. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. 8:05 CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധനും കാലിക്കറ്റ് സർവകലാശാല മുൻ PRO MV സക്കറിയ സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആന്റ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 BRGCAJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ ചെറണി മഞ്ചേരി രസമുകുളം. തുടർന്ന് സേവന വാർത്തകൾ. 8:23 ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് തൃശൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 സ്മൃതി ഗീതങ്ങൾ. 9:20 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. തുടർന്ന് മഴവില്. 9:55 ഇന്നത്തെ പരിപാടികൾ. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. പത്ത് മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ബോളിവുഡ് ഹിറ്റ്സ്. 10:50 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11:00 യുഗ്മഗീതങ്ങൾ. 12:00 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. പഴം പച്ചക്കറി വില നിലവാരം. ചലച്ചിത്രഗാനങ്ങൾ. ശ്രോതാക്കൾ വാട്സപ്പിലൂടെയും കത്തുകളിലൂടെയും ആവശ്യപ്പെട്ടത്. 1:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 2:15 തുടർനാടകം. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 FM പ്രധാന വാർത്തകൾ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ട്രെയിൻ സമയം 3:00 പ്രിയതര ഗീതങ്ങൾ അവതരിപ്പിക്കുന്നത് ശാലിനി S. 3:57 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4:00 നാലുമണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:00 തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6:10 വയനാട് ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. രാത്രി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിനും കേൾക്കാം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 4:38. അല്പസമയത്തിനുള്ളിൽ കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ.

0: സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. സുഭാഷിതം
1: തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് MR രവി, നിലമ്പൂർ.
2: നമ്മൾ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്ന ഒരു സ്വഭാവമാണല്ലോ നിരീക്ഷണം. എല്ലാവർക്കും കാണണം, കേൾക്കണം, പറയണം. എന്നാൽ ഇതിന്റെ മറുവശം ഒന്ന് ശ്രദ്ധിച്ചാലോ? കാണരുത്, കേൾക്കരുത്, പറയരുത്. അതെ, നമ്മളിൽ ഏറെ പേര് സ്വീകരിക്കുന്നത് ഇതല്ലേ? അതുകൊണ്ട് തന്നെ നമ്മളിലെ നിരീക്ഷണശേഷി ഇല്ലാതാവും. ഒരു പഴംപറച്ചിൽ കേട്ടാലോ? ബാലി വന്ന് സുക്കിരി വന്നു, പിന്നെ രണ്ടു വേഷം വന്നു. വേഷം വന്ന് നിൽക്കവേ, ശീല വന്ന് മൂടവേ, ശീല നീക്കി നോക്കവേ, മൂന്ന് നിന്ന് ആടവേ. ലോകപ്രശസ്ത ആട്ടക്കലയായ കഥകളി കണ്ടുവന്ന ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണിത്. നിരീക്ഷണമില്ലാതെ കണ്ടു കേട്ട് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. 1912 April 14 അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മുങ്ങിയെത്തിയ സ്വപ്നങ്ങളുടെ കപ്പൽ എന്നറിയപ്പെട്ട RMS ടൈറ്റാനിക് സൗത്ത് ആസ്റ്റണിൽ നിന്നും ന്യൂയോർക്കിലേക്കുള്ള കന്നി ഓട്ടത്തിലായിരുന്നു ഈ അപകടമുങ്ങൽ. ഒരിക്കലും മുങ്ങില്ലെന്നുള്ള അമിത ആത്മവിശ്വാസവും വ്യക്തതയോടെയുള്ള നിരീക്ഷണമില്ലായ്മയും മൂലമാണ് ഈ വൻ ദുരന്തം ഉണ്ടാവാൻ കാരണം. 1996 അതായത് 84 വർഷത്തിന് ശേഷം ഒരു നിധിവേട്ടക്കാരനായ ബ്രോക്ക് ലോവറ്റും സംഘവും നിധി തേടി അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിത്തട്ടിലുള്ള ടൈറ്റാനിക്കിനെ നിരന്തര നിരീക്ഷണത്തിലൂടെ കണ്ടെത്തി. റോബോട്ടടക്കം അത്യാധുനിക യന്ത്രസഹായത്തോടെയുള്ള നിരീക്ഷണ സംഘത്തോടൊപ്പം ജെയിംസ് കാമറൂൺ എന്ന സിനിമാ അതുല്യ പ്രതിഭയും ഉണ്ടായിരുന്നു. 1998 റിലീസ് ചെയ്ത ടൈറ്റാനിക് സിനിമയിൽ ആദ്യമേ കാണുന്നത് അന്ന് ജെയിംസ് കാമറൂൺ നേരിട്ട് ഷൂട്ട് ചെയ്ത യഥാർത്ഥ ടൈറ്റാനിക്കിന്റേതാണ്. ഈ സംവിധായകന്റെ ഒരു മഹാ നിരീക്ഷണത്തിന്റെ പരിസമാപ്തിയാണ് ടൈറ്റാനിക് സിനിമ. നിരീക്ഷണവും ഗവേഷണവും പരീക്ഷണവും പരിശ്രമവും ഒത്തുവന്നപ്പോൾ ലോക സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പണം കൊയ്ത സിനിമയായി ടൈറ്റാനിക്. 5 വർഷം നിരീക്ഷണവും റിഹേഴ്സലും. ഒരുപക്ഷെ ഇത്രയും നിരീക്ഷണം നടത്തിയ മറ്റൊരു ചരിത്ര സിനിമ ലോകത്തിലുണ്ടാവാൻ സാധ്യതയില്ല. നമ്മൾ എത്ര നിരീക്ഷിച്ചാലും പൂർണ്ണതയിലെത്താനേ കഴിയില്ല. അപ്പോൾ പിന്നെ നിരീക്ഷിക്കാതിരുന്നാലോ? നിരീക്ഷണത്തോടെ മാർഗം സ്വീകരിച്ചാൽ എളുപ്പത്തിൽ ലക്ഷ്യത്തിലെത്താം. തീർച്ച, ലോകം കണ്ട ഏറ്റവും വലിയ നിരീക്ഷകനായിരിക്കാം 14 ഫ്രാൻസിൽ ജീവിച്ചിരുന്ന നോസ്ട്രഡാമസ്. അദ്ദേഹം വലിയ ഒരു പ്രവാചകനായിരുന്നല്ലോ. നിരീക്ഷണത്തിലൂടെ പ്രവചിച്ച ഏതാണ്ട് എല്ലാ കാര്യങ്ങളും നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു ബാലചിത്രകാരനെടുത്താലോ? എഡ്മണ്ട് തോമസ് ക്ലിൻറ്റ് 19 May 1976 എറണാകുളത്ത് ജോസഫിന്റെയും ചിന്നമ്മയുടെയും പുത്രനായി ജനിച്ച ക്ലിൻറ്റ് 15 April 1983 വിഷുനാളിൽ 7 വയസ്സ് തികയാതെ ഈ

0: ക്ലിന്റ് 19/5/1976 എറണാകുളത്ത് ജോസഫിന്റെയും ചിന്നമ്മയുടെയും പുത്രനായി ജനിച്ച ക്ലിന്റ് 15/4/1983 വിഷുനാളിൽ 7 വയസ്സ് തികയാതെ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. കലാദേവത കനിഞ്ഞു നൽകിയ ക്ലിന്റ് 2,522 ദിവസം കൊണ്ട് 25,000-ൽ പരം ചിത്രങ്ങളാണ് വരച്ച് ലോകത്തിന് നൽകിയത്. 1 വയസ്സ് മുതൽ തറയിൽ വരച്ചു തുടങ്ങി. ഏറ്റവും പ്രത്യേകത എന്തു കണ്ടാലും കേട്ടാലും നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. സൂര്യൻ, രാവണൻ, കർണൻ, ഉത്സവങ്ങൾ ക്ലിന്റിന് ഏറ്റവും പ്രിയപ്പെട്ട നിരീക്ഷണ വസ്തുക്കളായിരുന്നു. സൂര്യനിലാണ് എല്ലാ നിറങ്ങളും ഉള്ളതെന്ന് എപ്പോഴും പറയും. ആദ്യ വരകളിൽ കാൽപാദം നിലത്തുകുത്തി ചുറ്റും വരയ്ക്കും. അതേപോലെ കൈയും. ക്ലിന്റിന് ഓരോ ദിവസം മുഴുവൻ വരയ്ക്കാനാവശ്യമായി പേപ്പർ വാങ്ങാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം കഴിയാതെ വന്നിട്ടുണ്ടെന്ന് അവന്റെ അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. കഥകൾ കേട്ടാൽ നിരീക്ഷണം തന്നെ. ഓരോ കഥാപാത്രത്തിന്റെയും വേഷം, രൂപം എല്ലാം അമ്മയോട് ചോദിച്ചറിഞ്ഞ് സ്വയം ചിത്രത്തിലാക്കുന്നതാണ് പതിവ്. ഉത്സവങ്ങൾ എപ്പോഴും കാണുമായിരുന്നു. അവിടെ എത്തിയാൽ എല്ലാം ഓടി നടന്ന് നിരീക്ഷണമാണ് പ്രധാന പണി. നിരീക്ഷണ ശേഷി ഇത്രമാത്രം വിനിയോഗിച്ച മറ്റൊരു ബാലചിത്രകാരൻ ലോകത്തിലുണ്ടാവാൻ സാധ്യതയേയില്ല. എന്തു കേട്ടാലും കണ്ടാലും നിരീക്ഷിക്കണേ, വിജയിക്കാം.
1: എം ആർ രവി, നിലമ്പൂർ, തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9496586750. ആകാശവാണി 102.7 മഞ്ചേരി FM.

തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1 2 6 0 1 ചെന്നൈ മംഗളൂരു സൂപ്പർഫാസ്റ്റ് മെയിൽ 6:28 1 2 0 8 1 കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി 6:44 1 6 5 2 7 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 6:48 1 6 3 0 8 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33 2 2 1 4 9 എറണാകുളം പൂനെ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 7:54 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5 6 6 0 7 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50 5 6 3 2 2 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.

ഇന്ന് മെയ് 19. ചരിത്രത്തിൽ ഇന്നാണ് 1910 ഭൂമി ഒരു ധൂമകേതുവിന്റെ പരമാവധി സമീപത്തിലൂടെ കടന്നുപോയത്. ഹാലി ധൂമകേതുവിന്റെ വാലഗ്രത്തിലൂടെ കടന്നുപോയപ്പോൾ ഭൂമിക്കും ജീവജാലങ്ങൾക്കും ഒന്നും സംഭവിച്ചില്ലെന്നത് വലിയൊരു വാർത്തയായിരുന്നു അന്ന്. ഈ സംഭവത്തിനു മുമ്പ് യാഥാസ്ഥിതികർ പ്രചരിപ്പിച്ച സർവനാശ പ്രവചനം തോറ്റുപോയി. ജ്യോതിശാസ്ത്ര സംഭവങ്ങളെപ്പറ്റിയുള്ള ശാസ്ത്രീയ വിജ്ഞാനത്തിന്റെ അപര്യാപ്തതയായിരുന്നു അന്ധവിശ്വാസങ്ങളും ഭയവും. ഇന്ന് ആധുനിക നക്ഷത്ര വിജ്ഞാനം വികസ്വര ലോകത്തെ നിരന്തരം വികസിക്കുന്ന ശാസ്ത്രീയ മനോഭാവങ്ങളെ പിന്തുണയ്ക്കുന്നു.

0: ഇന്ന് രാവിലെ 7:10 കേൾക്കാം ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ 5 ചാവക്കാട് ആരോഗ്യജാലകം. ശബ്ദമലിനീകരണത്തിന്റെ ആരോഗ്യ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ENT വിഭാഗം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ റഫീഖ് അലി KP സംസാരിക്കുന്നു. സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റും 4 സെക്കൻഡും. കാർഷിക വൃത്താന്തം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
2: കാർഷിക വൃത്താന്തം.
1: പ്രായോജകർ
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം. അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
1: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
2: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
3: നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്ന സുസ്ഥിര ഉൽപാദനക്ഷമത വർദ്ധനവിനുള്ള സമഗ്ര കേര വികസന പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. സംസ്ഥാനത്ത് നാളികേര കൃഷിയുടെ ഉൽപാദനവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിനൊപ്പം കേര കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. നിലവിലുള്ളതും പുതുതായി രൂപീകരിക്കുന്ന കേര കർഷക കൂട്ടായ്മകൾക്കും ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷക ഉൽപാദക സംഘങ്ങൾക്കും ഈ പദ്ധതിയിലേക്ക് നേരിട്ട് അപേക്ഷിക്കാം. കൃഷിഭവനുകൾ, ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങൾ തുടങ്ങിയ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾക്കും നാളികേര വികസന ബോർഡിൽ സജീവ രജിസ്ട്രേഷനുള്ള കർഷക ഉത്പാദക ഫെഡറേഷനുകൾക്കും നാളികേര ഉൽപാദക കമ്പനികൾക്കും നാളികേര ക്ലസ്റ്റർ തെരഞ്ഞെടുത്ത് ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള ഏജൻസികളായി അപേക്ഷ നൽകാം. ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ഉത്പാദന വർദ്ധനവിനുള്ള പ്രവർത്തനങ്ങൾ, ശാസ്ത്രീയ പരിപാലന രീതികൾ എന്നിവ നടപ്പിലാക്കും. ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ശുപാർശ ചെയ്തിട്ടുള്ള രാസ ജൈവ വളങ്ങളും വിതരണം ചെയ്യും. അതാത് പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ ഇടവേളകളുടെ നടീൽ വസ്തുക്കളും കർഷകർക്ക് നൽകും. ഈ പദ്ധതിയിലേക്ക് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 22 മാസം വൈകുന്നേരം 5 മണിവരെയാണ്. അപേക്ഷാ ഫോറത്തിനും കൂടുതൽ വിവരങ്ങൾക്കും https://coconutboard.gov.in/docs/PICCS Kerala_26/27 സന്ദർശിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിനു കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷി, വളർത്തു മത്സ്യകൃഷി എന്നീ വിഷയങ്ങളിൽ 6 മാസത്തെ പ്രായോഗിക പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഈ പരിശീലന പരിപാടിയുടെ ആകെ ഫീസ് 2000 രൂപയാണ്. പരിശീലനം വിജയകരമായി പൂർത്തീകരിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഓഫീസ് സമയങ്ങളിൽ ഇനി പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടണം. 8547070773. മറ്റൊരു നമ്പർ 04872370.

0: 7073 നമ്പരുകൾ ആവർത്തിക്കാം. 8547070773 04872370773 റബ്ബർ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗിൽ ഒരു ഫാക്കൽറ്റി ട്രെയിനിയെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കാൻ എഴുത്തുപരീക്ഷയും അഭിമുഖവും നടത്തുന്നു. അപേക്ഷകർ പോളിമർ അല്ലെങ്കിൽ റബ്ബർ ടെക്നോളജിയിൽ ബിടെക് എം ടെക് ബിരുദമുള്ളവരും 2026 മെയ് 1 30 വയസ്സ് കവിയാത്തവരും ആയിരിക്കണം. താൽപര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം തുടങ്ങിയവ തെളിയിക്കുന്നതിനുള്ള അസൽ രേഖകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഈ മാസം 21, അതായത് മറ്റന്നാൾ രാവിലെ 9:30 NIRT പുതുപ്പള്ളിയിലുള്ള ഓഫീസിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 04812353127 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം, അല്ലെങ്കിൽ റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കാം. നമ്പർ ആവർത്തിക്കാം, 04812353127. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി.
2: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
1: പ്രായോജകർ
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: ഫോൺ 9744550424.
3: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടവിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ ഇന്നും രാവിലെ 6:55.
4: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
5: അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി.
6: ദൃഷ്ടി പ്രയോജകർ
5: അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
7: തിമിരത്തിന്റെ സ്ഥിതി ഉണ്ടോന്നൊരു സംശയം. ഇനിയിപ്പോ എന്താ ചെയ്യാ?
8: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ. അവിടെ ആകുമ്പോ കുറഞ്ഞ ചെലവില് വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഉണ്ടല്ലോ.
5: അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി.
6: ബ്രാഞ്ചുകൾ എടപ്പാൾ, തിരൂർ ആൻഡ് തൃപ്രയാർ.
5: ഫോൺ 04832714399.

കാലാവസ്ഥാ അറിയിപ്പ്. സംസ്ഥാനത്ത് വ്യാപകമായി മഴ പെയ്തു. നാളെ രാവിലെ വരെ വ്യാപകമായി മഴ പെയ്യും. ചില സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരള കർണാടക തീരത്തും ലക്ഷദ്വീപ് ഭാഗത്തും കാറ്റിന്റെ വേഗം ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത്. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്.

0: Al Rehan Eye Hospital, Bypass Road, Kondoti.
1: Drishti.
2: Payojagar.
0: Al Rehan Eye Hospital, Kondoti. Kuranya Chalavil, Pragalbha Netra Yoga Vidhathilude Nirithathil Chikitsa.
3: Thimirathinte Askithundo ennoru Samshayam. Nee ippo entha cheyya?
4: Thimirathokke Pedikkunna Kaalam Kazhinjille. Al Rehan Kannashupathri Irunnu Poyi Nokku. അവിടെ ആകുമ്പോ കുറഞ്ഞ ചെലവില് വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഉണ്ടല്ലോ.
0: അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി.
5: ബ്രാഞ്ചുകൾ എടപ്പാൾ, തിരൂർ, ആന്ത്രപ്രയ.
0: ഫോൺ 0483271439.
5: ദൃഷ്ടി.
6: പ്രൗഢഗംഭീര സദസ്സിനെ സാക്ഷിയാക്കി കേരളത്തിന്റെ 13-ാമത്തെ മുഖ്യമന്ത്രിയായി വി ഡി സതീശനും 20 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. നിർണായക പ്രഖ്യാപനങ്ങളുമായി 1-ാം ദിനം. ജൂൺ 15 മുതൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യയാത്ര. ആശാവർക്കർമാർക്ക് ആനുകൂല്യം. വയോജനങ്ങൾക്ക് മാത്രമായി സർക്കാർ വകുപ്പ്. സാമ്പത്തിക ധവളപത്രം പുറത്തിറക്കും. ജി സുധാകരൻ പ്രോടൈംസ് സ്പീക്കർ. നിയമസഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞ 21-ന്. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം. ഗൺമാൻമാർക്കെതിരെ പുനരന്വേഷണം. പുതിയ മുഖ്യമന്ത്രിയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കാൻ എല്ലാ പിന്തുണയും ഉറപ്പു നൽകി.

0: അഞ്ചു രാഷ്ട്രങ്ങളിലെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ആവേശോജ്വല സ്വീകരണം. യു എയിൽ ആണവ നിലയത്തിനെതിരെ ഇറാന്റെ ഡ്രോൺ ആക്രമണം. കെഎസ്ആർടിസിയിൽ സ്ത്രീകളുടെ സൌജന്യ യാത്ര. സ്വകാര്യ ബസ്സുടമകൾ ആശങ്കയിൽ. നീറ്റ് ചോദ്യചോർച്ച. ലത്തൂരിൽ കോച്ചിംഗ് സെന്റർ ഉടമ അറസ്റ്റിൽ. ഐ പി എല്ലിലെ പ്ലേ ഓഫ് ബർത്ത് തീരുമാനിക്കുന്നതിൽ നിർണായക മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് ജയം. എഫ് സി ഗോവയെ 2-1 വീഴ്ത്തി കേരള ബ്ലാസ്റ്റേഴ്സിന് ഐ എസ് എൽ ഫുട്ബോൾ സീസണിലെ അവസാന മത്സരത്തിൽ വിജയം. അഫ്ഗാനെതിരായ ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. ഇന്ത്യൻ വിമൻസ് ലീഗ് ഫുട്ബോളിൽ ഗോകുലം വനിതാ ടീമിന് 5-ാം സ്ഥാനം. ഫിഫ ലോകകപ്പിന് ക്രൊയേഷ്യൻ ടീം റെഡി. ലൂക്ക മോഡ്രിച്ച് നയിക്കും. ലോകകപ്പ് ഫുട്ബോൾ സംപ്രേക്ഷണം. ഫിഫ സംഘം ഇന്ത്യയിലെത്തി.
1: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
2: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
1: ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15.
3: ബി ആർ ജി സി ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നുമല്ലല്ലോ, അതിനിപ്പോ സമയമായില്ലാന്ന് കരുതി. നീ ഒന്ന് സമാധാനിക്കും.
5: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലം ശ്രമിക്കുന്നു. പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും
4: അവരൊക്കെ അങ്ങനെ പലതും പറയും. അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവോടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400180100.
0: സ്വർണം പവന് 520 രൂപ കുറഞ്ഞു, 114,560 രൂപ. തങ്കം 10 ഗ്രാമിന് 149,700. വെള്ളി കിലോഗ്രാമിന് 276,000. റബ്ബർ RSS 4 26,100, RSS 5 25,800. കുരുമുളക് ക്വിന്റലിന് മഞ്ചേരി നാടൻ 68,000, കോഴിക്കോട് നാടൻ 67,000, കോഴിക്കോട് ചേട്ടൻ 67,500, കോഴിക്കോട് വയനാടൻ 67,000, മാനന്തവാടി ചേട്ടൻ 69,500, മാനന്തവാടി വയനാടൻ 69,000. വെളിച്ചെണ്ണ ക്വിന്റലിന് കോഴിക്കോട് 25,000, വടകര 24,830, മാനന്തവാടി 26,800. കൊപ്ര ക്വിന്റലിന് കോഴിക്കോട് എടുത്തപടി 14,500, വടകര 15,500. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കോഴിക്കോട് റോട്ടറി 4,200. നാളികേരം 1,000 പാലക്കാട് 23,000, പൊന്നാനി 17,000, കോഴിക്കോട് 16,750, മഞ്ചേരി ക്വിന്റലിന് 4,450, മാനന്തവാടി ക്വിന്റലിന് 5,600. കയർ ക്വിന്റലിന് കോഴിക്കോട് ബേപ്പൂർ 6,000, കോഴിക്കോട് കൊയിലാണ്ടി 9,000. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 2,500, മാനന്തവാടി 3,500. അടയ്ക്ക 1,000 പാലക്കാട് 3,800, പൊന്നാനി 4,000, കോഴിക്കോട് ക്വിന്റലിന് 9,000, മഞ്ചേരി ക്വിന്റലിന് 7,500. കൊട്ടപ്പാക്ക് ക്വിന്റലിന് കോഴിക്കോട് പഴയത് 37,000, കോഴിക്കോട് പുതിയത് 37,000, മാനന്തവാടി പഴയത് 36,000. പുകയില മീനമ്പാളയം ക്വിന്റലിന് പാലക്കാട് 21,000, കോഴിക്കോട് 8,300, മാനന്തവാടി 36,500.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ സൈബർ ജാലകം, എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
0: ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം ഉല്ലാസപൂങ്കാറ്റ്. പാടിയത് കെ എസ് ചിത്രയും സംഘവും. രചന കൈതപ്രം, സംഗീതം ബേണി ഇഗ്നീഷ്യസ്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം 21-22 തീയതികളിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് റോമിലെത്തും. എബോള വൈറസ് സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. പ്രോട്ടം സ്പീക്കർ ജി സുധാകരന് മുന്നിലായിരിക്കും പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ, സ്പീക്കർ തെരഞ്ഞെടുപ്പ് എന്നിവയ്ക്കായി പുതിയ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ഈ മാസം 21-22 തീയതികളിൽ നടത്തും. ഇതിനായി പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഇന്നലെ ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗം ഗവർണറോട് ശുപാർശ ചെയ്തു. May 29 ഗവർണറുടെ നയപ്രഖ്യാപനം നടത്താനും മന്ത്രിസഭാ യോഗം ശുപാർശ ചെയ്തിട്ടുണ്ട്. പ്രോടേം സ്പീക്കറായി ജി സുധാകരനെ നിയമിക്കും. വ്യാഴാഴ്ച പ്രോടേം സ്പീക്കർക്ക് മുന്നിലാകും മറ്റ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുക. വെള്ളിയാഴ്ചയായിരിക്കും സ്പീക്കർ തെരഞ്ഞെടുപ്പ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ സ്ഥാനാർത്ഥിയെ ഭരണപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്.
2: നോർവേയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെരിറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചതിൽ കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, JP നദ്ദ, പീയൂഷ് ഗോയൽ, മനോഹർ ലാൽ, കിരൺ റിജിജു എന്നിവരുൾപ്പെടെ കേന്ദ്രമന്ത്രിമാർ അഭിനന്ദനം അറിയിച്ചു. ഈ അന്താരാഷ്ട്ര പുരസ്കാരം മോദി നേതൃത്വത്തിന്റെ വ്യാപ്തി ലോകത്തിന്റെ തെക്കുനിന്ന് വടക്കോട്ട് വ്യാപിക്കുന്നതിന്റെ അടയാളമാണെന്ന് അമിത് ഷാ സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഇറ്റാലിയൻ തലസ്ഥാനമായ റോമിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ഡെസ്ക് റിപ്പോർട്ട്.
4: ജോർജിയ മെലോണിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് സെർജിയോ മാറ്ററലയുമായി കൂടിക്കാഴ്ചയും നടത്തും. ഇറ്റലിയിലെ വ്യവസായ പ്രമുഖരുമായും നിക്ഷേപ സാഹചര്യങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യും. ഇന്നലെ നോർവേയിലെ ഓസ്ലോയിൽ നരേന്ദ്രമോദി വ്യവസായ ഗവേഷണ ഉച്ചകോടിയിൽ പങ്കെടുത്തു. കിരീടാവകാശി ഹാക്കോൺ, പ്രധാനമന്ത്രി ജോനാസ് ഗാസ്റ്റോറെ എന്നിവരും മോദിയോടൊപ്പം ഉച്ചകോടിയിൽ പങ്കെടുത്തു. 50-ലേറെ പ്രമുഖ കമ്പനി സിഇഒമാർ പരിപാടിയിൽ സംബന്ധിച്ചു.
2: പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ ഇറക്കുമതി തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും രാജ്യത്തെ റിഫൈനറികൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും രാജ്യത്ത് ആവശ്യത്തിന് ക്രൂഡോയിൽ ശേഖരമുണ്ടെന്നും കേന്ദ്രം അറിയിച്ചു. രാജ്യത്തൊരിടത്തും LPG വിതരണം തടസ്സപ്പെട്ട സാഹചര്യമില്ലെന്നും പെട്രോളിയം വകുപ്പ് ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ഖാരിഫ് സീസണിലെ രാസവള ലഭ്യത സംസ്ഥാനങ്ങളിൽ 50% ശതമാനത്തിലേറെയാണെന്ന്

0: ആവാസവള മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി അപർണ എസ് ശർമ്മയും പറഞ്ഞു. ന്യൂഡൽഹിയിൽ അന്തർമന്ത്രാലയ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു വകുപ്പ് സെക്രട്ടറിമാർ. കോംഗോയിലും ഉഗാണ്ടയിലും കണ്ടെത്തിയ എബോള വൈറസ് രോഗ സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. രോഗത്തിന്റെ ഗുരുതരാവസ്ഥയും സ്വീകരിക്കേണ്ട മുൻകരുതലും മന്ത്രാലയം ICMR അടക്കം വിദഗ്ധ സമിതികളുമായി ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇന്ത്യയിൽ രോഗസാധ്യത വിരളമാണെങ്കിലും കരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കോംഗോയിൽ ആഴ്ചകൾക്ക് മുൻപ് തുടങ്ങിയ എബോള ബാധയിൽ ഇതുവരെ 118 പേരാണ് മരിച്ചത്. 300-ലേറെ പേരിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടന അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ആരോപണം അന്വേഷിക്കുന്ന ജഡ്ജിമാരുടെ അന്വേഷണ സമിതി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് റിപ്പോർട്ട് കൈമാറി. അന്വേഷണ റിപ്പോർട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും മേശപ്പുറത്ത് വയ്ക്കും. കഴിഞ്ഞ ഓഗസ്റ്റ് 12-നാണ് ലോക്സഭാ സ്പീക്കർ അന്വേഷണ സമിതി രൂപീകരിച്ചത്. ഇറാനെതിരെ നടത്താനിരുന്ന സൈനികാക്രമണം ചർച്ചകൾ ഗൌരവമായി തുടരുന്ന സാഹചര്യത്തിലും ഗൾഫ് രാജ്യങ്ങളുടെ ആവശ്യപ്രകാരവും തൽക്കാലം മാറ്റിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഖത്തർ അമീറും സൌദി രാജകുമാരനും UAE പ്രസിഡന്റും ആക്രമണം മാറ്റിവയ്ക്കാൻ അഭ്യർത്ഥിച്ചതായി ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം നിരീക്ഷിക്കാനും ഇടപെടാനും പുതിയ നിയന്ത്രണ അതോറിറ്റി രൂപീകരിച്ചതായി ഇറാൻ അറിയിച്ചു. കടലിടുക്കിൽ പ്രവേശിക്കാനും കടന്നുപോകാനും വിദേശ കപ്പലുകൾ അതോറിറ്റിയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കണം. അതിനിടെ ഇസ്രായേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടലിൽ ലെബനനിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം 3000 കവിഞ്ഞതായി ലെബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇവരിൽ 292 സ്ത്രീകളും 211 കുട്ടികളും ഉൾപ്പെടുന്നതായി ഔദ്യോഗിക കേന്ദ്രങ്ങൾ അറിയിച്ചു. റഷ്യൻ ക്രൂഡ് ഓയിലിന് ഏർപ്പെടുത്തിയിരുന്ന ഉപരോധ ഇളവ് അമേരിക്ക ഒരു മാസം കൂടി നീട്ടി. നിലവിൽ റഷ്യയിൽ നിന്ന് പുറപ്പെട്ട കപ്പലുകൾക്കാണ് ഈ ആനുകൂല്യമെന്ന് US കേന്ദ്രങ്ങൾ അറിയിച്ചു. മഹാരാഷ്ട്രയിൽ പാൽഘർ ജില്ലയിലെ ധനിവാരിയിൽ കണ്ടെയ്നർ ട്രക്കും ടെമ്പോയും കൂട്ടിയിടിച്ച് 13 പേർ മരിച്ചു. 20 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അനുശോചനം അറിയിച്ചു. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് മഹാരാഷ്ട്ര ഗവൺമെന്റ് 5 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് അറിയിച്ചു. ക്ഷേത്രങ്ങളിലെ സ്വർണശേഖരം ഏറ്റെടുത്ത് കേന്ദ്രം സ്വർണ ബോണ്ടുകൾ പുറപ്പെടുവിക്കുമെന്ന സാമൂഹ്യമാധ്യമ പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കി. ഗവൺമെന്റ് ഇക്കാര്യം ചിന്തിച്ചിട്ടില്ലെന്ന് PAB ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. വ്യാജ വാർത്തകൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും ഔദ്യോഗിക കേന്ദ്രങ്ങൾ നൽകുന്ന വാർത്തകളെ മാത്രം വിശ്വസിക്കണമെന്നും PAB അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഇന്നും മഞ്ഞ ജാഗ്രത നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി കേരളത്തിൽ എല്ലാ ജില്ലകളിലും പുതുതായി ആരംഭിക്കുന്ന പുതിയ ആധാർ സേവാ കേന്ദ്രങ്ങളിൽ ആദ്യത്തേത് തൃശൂരിൽ ഇന്ന് പ്രവർത്തനം ആരംഭിക്കും. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷാഫലം അടുത്ത ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3-നായിരിക്കും ഔദ്യോഗിക ഫലപ്രഖ്യാപനം. നമ്മുടെ കേരളം ആപ്പിലൂടെ ഫലം തത്സമയം അറിയാം. ഔദ്യോഗിക വെബ്സൈറ്റുകളിലും ഫലം ലഭ്യമാകും. ആശാപ്രവർത്തകരുടെ വേതനത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി VD സതീശൻ വരുത്തിയ 3000 രൂപ വർധന മല എലിയെ പ്രസവിച്ചതിന് തുല്യമാണെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. കഴിഞ്ഞ 6 മാസങ്ങളിൽ 2000 രൂപയുടെ വർധന ഇടത് ഗവൺമെന്റ് തന്നെ നടപ്പാക്കിയിരുന്നുവെന്ന് ബാലഗോപാൽ അറിയിച്ചു. ഗുണമേന്മയേറിയ വിഷരഹിത തണ്ണിമത്തൻ വിപണിയിലെത്തിച്ച് കാസർകോട്ടെ കുടുംബശ്രീ മാതൃകയാകുന്നു. കാസർകോട് നിന്ന് PJ.
1: കുടുംബശ്രീ അംഗങ്ങളുടെ കൃത്യമായ ആസൂത്രണവും മണ്ണറിഞ്ഞുള്ള അധ്വാനവുമാണ് ഈ നേട്ടത്തിന് പിന്നിൽ. തരിശായി കിടന്ന സ്വകാര്യ ഭൂമികളും പാട്ടത്തിനെടുത്ത പാടശേഖരങ്ങളും കൃഷിയോഗ്യമാക്കി JLG സംഘങ്ങൾ തണ്ണിമത്തൻ കൃഷി വ്യാപിപ്പിച്ചു. വിപണിയിലെ ആവശ്യകത മുൻകൂട്ടി കണ്ട് വിവിധ ഇനങ്ങളാണ് കൃഷി ചെയ്തത്. ഷുഗർ ബേബിക്കും യെല്ലോ മഞ്ചിനത്തിനും മികച്ച സ്വീകാര്യത ലഭിച്ചു. നാംദാരി, മഹാരാജ, ഇറാനി, സ്വാം തുടങ്ങിയ ഇനങ്ങളിലും ജില്ലയിൽ വ്യാപകമായി കൃഷി ചെയ്തു. സംസ്ഥാനത്താകെ തണ്ണിമത്തൻ കൃഷിയിലൂടെ കുടുംബശ്രീ നേടിയത് 6.78 കോടി രൂപയുടെ വിറ്റുവരവാണ്. ഇതിൽ 3.91 കോടി രൂപയുടെ വിറ്റുവരവുമായി കാസർഗോഡ് ജില്ലയാണ് മുന്നിലെത്തിയത്.
0: ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയെ പരാജയപ്പെടുത്തി. കൊച്ചിയിൽ ഒന്നിനെതിരെ രണ്ട് ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം.

0: ഡിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി മുഹമ്മദൻ എസ് സിയെ നേരിടും. വൈകിട്ട് 5:00 മത്സരം. ഐ പി എൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 wicketsന് തോൽപ്പിച്ചു. ഇതോടെ ഒരു മത്സരം കൂടി ശേഷിക്കുമ്പോൾ 16 പോയിന്റുമായി സൺറൈസേഴ്സ് പ്ലേ ഓഫ് ബർത്ത് ഉറപ്പാക്കി. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം. കോഴിക്കോട്ട് കാറിൽ കടത്താൻ ശ്രമിച്ച 70 ഗ്രാമിലേറെ എംഡിഎംഎയുമായി രണ്ട് യുവാക്കളെ ഡാൻസാഫും ചേവയർ പോലീസും ചേർന്ന് പിടികൂടി. എൻജിഒ ക്വാർട്ടേഴ്സിന് സമീപം വാഹന പരിശോധനയിലാണ് ലഹരിമരുന്ന് കണ്ടെടുത്തത്. കുറ്റിക്കാട് സ്വദേശി മുഹമ്മദ് മിഖ്ദാദ്, ചേളന്നൂരിലെ ജാഫർ സാദിഖ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് മാനാഞ്ചിറയിലെ കോംട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറി കെട്ടിടവും പരിസരവും നഗരത്തിലെ പ്രധാന ലഹരി ഉപയോഗ വിപണന കേന്ദ്രമായെന്ന പരാതിയെക്കുറിച്ച് അടിയന്തര അന്വേഷണത്തിന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടറും സിറ്റി പോലീസ് കമ്മീഷണറും 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. ജൂണിൽ കോഴിക്കോട്ടെ സിറ്റിംഗിൽ കേസ് വീണ്ടും പരിഗണിക്കും. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. കണ്ണൂർ എടയന്നൂരിലെ ഷുഹൈബ് വധക്കേസിൽ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചു. 5 പ്രതികളെ 1-ാം സാക്ഷി ഇന്നലെ തിരിച്ചറിഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം 21-22 തീയതികളിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് റോമിലെത്തും. എബോള വൈറസ് രോഗ സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 6:00 കഴിഞ്ഞ് 55 മിനിറ്റും 14 സെക്കൻഡും.

0: FM ശുഭദിനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം കേൾക്കാം
1: കോട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: മോളെ, എന്റെ ശരീരം മൊത്തം വേദന, കാൽമുട്ടിന്റെ തേയ്മാനാച്ച കൂടി കൂടി വരാ, എന്താ ചെയ്യാ?
3: അമ്മ ഇനി വിഷമിക്കണ്ട, നമുക്ക് എടരിക്കോടുള്ള കോട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയറിൽ പോകാം. അവിടെ ആഴ്ച മുട്ടിന് മാത്രമല്ല, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ തുടങ്ങിയ എല്ലാ വേദനകൾക്കും PRP പോലുള്ള അതിനൂതന ചികിത്സയുണ്ട്.
2: ഹാവോ, ആശ്വാസമായി കുട്ടിയെ.
3: കോട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടക്കൽ.
0: 2026 വർഷത്തെ SSLC, THSSLC, AHSSLC സേ പരീക്ഷാ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. പരീക്ഷകൾ അടുത്ത മാസം 10 ആരംഭിച്ച് 17 അവസാനിക്കും. വിശദവിവരങ്ങൾക്ക് പരീക്ഷാഭവൻ .kerala.gov.in കാണുക. വിലാസം ഒരിക്കൽ കൂടി, പരീക്ഷാഭവൻ .kerala.gov.in. കോഴിക്കോട് ഗവൺമെന്റ് ITIയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. SSLC, +2 ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഈ മാസം 30 വരെ അപേക്ഷിക്കാം. ഫോൺ നമ്പറുണ്ട്: 8281723705. ആവർത്തിക്കാം: 8281723705. മലമ്പുഴ ഗവൺമെന്റ് ആശ്രമം ഹയർ സെക്കൻഡറി സ്കൂളിൽ 1 മുതൽ 5 വരെ ക്ലാസുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. PVTG വിഭാഗത്തിൽപ്പെട്ടവർക്കും മറ്റ് പട്ടികവർഗ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇന്നാണ്. മറ്റു പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ പ്രവേശനത്തിന് അന്നേ ദിവസം രാവിലെ 11 സ്കൂളിൽ സ്ക്രീനിംഗ് ടെസ്റ്റ് നടത്തുന്നതാണ്. ഫോൺ നമ്പറുണ്ട്: 0491218158849. മറ്റൊരു നമ്പർ 9847666.

0: 1 2 8. നമ്പറുകൾ ഒരിക്കൽ കൂടി 0491-281-5894, 9847-666-128. കാലിക്കറ്റ് സർവകലാശാല എഞ്ചിനീയറിംഗ് കോളേജിലെ 4ാം സെമസ്റ്റർ ബിടെക് April 2025 സപ്ലിമെന്ററി പരീക്ഷകൾ അടുത്ത മാസം 1 ആരംഭിക്കും. റെഗുലർ പ്രൈവറ്റ് വിദ്യാർത്ഥികൾക്കുള്ള അഫ്സൽ ഉൽ ഉലമ പ്രിലിമിനറി 1ാം വർഷ 2025 പ്രവേശനം, May 2026 റെഗുലർ പരീക്ഷകൾ അടുത്ത മാസം 8 ആരംഭിക്കും.
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടവിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961-333-400.
2: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8-5.
3: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
5: എന്നും രാവിലെ 8-3.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ.

സമയം 7 മണി. ചിന്താവിഷയം: ആപത്ത് വന്നടുത്തിയിടുന്ന നേരത്ത് ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം. തുഞ്ചത്തെഴുത്തച്ഛന്റെ വരികൾ. ചിന്താവിഷയം ഒരിക്കൽ കൂടി: ആപത്ത് വന്നടുത്തിയിടുന്ന നേരത്ത് ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം.

ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. 2026 ജനുവരിയിൽ ക്യാൻസർ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തുന്നതിനുള്ള ആശാ വാൻ മൊബൈൽ യൂണിറ്റ് സജ്ജമാക്കിയ സംസ്ഥാനം ഏതാണ്? 2026 ജനുവരിയിൽ ക്യാൻസർ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തുന്നതിനുള്ള ആശാ വാൻ മൊബൈൽ യൂണിറ്റ് സജ്ജമാക്കിയ സംസ്ഥാനം ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം കേൾക്കാം FM ശുഭദിനത്തിന്റെ അവസാന ഭാഗത്ത്.

0: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നോണി റോഡ് എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
1: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
2: പ്രായോജകർ
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഇന്ന് ആർ ബാലഗോപാലൻ തമ്പി ആലപിച്ച ഗാനം കാവാലം നാരായണ പണിക്കരുടെ രചന. സംഗീതം പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

0: കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണം നൽകി ആർ ബാലഗോപാലൻ തമ്പി ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
7: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
8: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
7: അമ്മയ്ക്ക് കരുതലായി,
8: കുഞ്ഞിന് കാവലായി.
7: അലോഹ ഹോസ്പിറ്റൽ.
9: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
10: സോളറിന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്ക് വേണ്ടേ സോളാർ?
11: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
10: വീട്ടിലൊരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെച്ചാൽ.
11: അതെങ്ങനെ?
10: ഒരു ആശാ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
12: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
13: വൈദ്യുതി അപകട നിവാരണ സമിതിയുടെ മലപ്പുറം ജില്ലാതല യോഗം ഈ മാസം 26 രാവിലെ 10:30 ADM ചേംബറിൽ ചേരും. മണ്ണാർക്കാട് അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ തച്ചമ്പാറ, പൊറ്റശ്ശേരി, അഗളി എന്നിവിടങ്ങളിലെ ആൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റലുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 5 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി മറ്റു വിഭാഗത്തിലെ വിദ്യാർത്ഥികളാണ് അപേക്ഷിക്കേണ്ടത്. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ പ്രധാന അധ്യാപകൻ സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷ ഈ മാസം 23 വൈകിട്ട് 5 മുൻപായി മണ്ണാർക്കാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിലോ ബന്ധപ്പെട്ട പ്രീമെട്രിക് ഹോസ്റ്റലുകളിലോ നൽകണമെന്ന് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. പട്ടികജാതി വികസന ഓഫീസിന്റെ നമ്പർ 8

0: 4763012 5. തച്ചമ്പാറ 8547918166. പൊറ്റശ്ശേരി 9449944858. അഗളി 9846815786. താമരശ്ശേരി ചുരത്തിൽ വീതികൂട്ടൽ നടക്കുന്നതിനാൽ പ്രവൃത്തി പൂർത്തിയാകുന്നതുവരെ ഭാരമേറിയ വാഹനങ്ങളും മൾട്ടി ആക്സൽ ലോറികളും വഴിതിരിച്ചുവിടും. കോഴിക്കോട് ഭാഗത്തുനിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്തുനിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാടി വഴിയും കൽപ്പറ്റ ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൈത്തിരി ടൌണിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് പടിഞ്ഞാറത്തറ തരുവണ കുറ്റ്യാടി വഴിയും പോകണം. ചുരത്തിലൂടെ പോകുന്ന മറ്റു വാഹനങ്ങൾ പതുക്കെയും സുരക്ഷിതമായും നിർദ്ദേശങ്ങൾക്കനുസരിച്ചും പോകണമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.
1: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
2: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
3: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744550424.
4: ETU എഡ്യൂക്കേഷൻ മാൾ മഞ്ചേരി തൂലിക തിങ്കളാഴ്ച രാവിലെ 7:50.
5: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
4: ETU സീതാലക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി.

തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1638 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33 2249 എറണാകുളം പൂനെ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 7:54 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.

0: ശേഷം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആരോഗ്യജാലകം.
1: ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആന്റ് ചേത്തുവ റോഡ് ചാവക്കാട് ആരോഗ്യജാലകം.
2: പ്രായോജകർ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
3: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം. അവിടെ പോയവർക്കൊക്കെ ദൃശ്യത്തെ കുറിച്ച് 100 നാവാ. ക്വാളിറ്റിയും കെയറൊക്കെ 1-ാം തരം. റേറ്റ്സ് ആണെങ്കിലോ കുറവും.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
2: ദൃശ്യം കണ്ണാശുപത്രി.
4: ശബ്ദമലിനീകരണത്തിന്റെ ആരോഗ്യ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ. സംസാരിക്കുന്നത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ റഫീഖലി KP.
5: നമ്മുടെ നാട് ആഘോഷങ്ങളുടെയും ഉത്സവങ്ങളുടെയും പൂരങ്ങളുടെയും നാടാണല്ലോ. ആഘോഷങ്ങൾ നിറപ്പകട്ടിനേക്കാളും കൂടുതൽ ശബ്ദമുഖരിതമാവണമെന്നാണ് നമ്മൾ മലയാളികൾ ആഗ്രഹിക്കുന്നത് എന്ന് പലപ്പോഴും തോന്നിപ്പോവാറുണ്ട്. വികസിത രാജ്യങ്ങളിൽ ആഘോഷങ്ങൾ ശബ്ദം കുറച്ച് കൂടുതൽ നിറപ്പകിട്ടാക്കാനാണ് അവർ ശ്രദ്ധിക്കാറുള്ളത്. വെടിക്കെട്ടുകളും ആഘോഷങ്ങളും പൊതുയോഗങ്ങളും DJ പാർട്ടികളും ഫാക്ടറികളും ആരാധനാലയങ്ങളും വാഹനങ്ങളും ഒക്കെ ശബ്ദമലിനീകരണം ഉണ്ടാക്കാറുണ്ട്. ശബ്ദമലിനീകരണം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവാറുണ്ട്. അത് പിഞ്ചു കുട്ടികളെയും ഹൃദ്രോഗികളെയും ഭിന്നശേഷിയുള്ളവരെയും കൂടുതലായി ബാധിക്കാറുണ്ട്. പിഞ്ചു കുട്ടികളുടെ തലയൊട്ടി പൂർണ്ണ വളർച്ച എത്താത്തതുകൊണ്ട് തന്നെ ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ തലച്ചോറിനകത്ത് തുളച്ചുകയറി നാഡികളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കാൻ കാരണമാവും. ഹൃദ്രോഗികളും മറ്റും പെട്ടെന്നുള്ള ഉച്ചത്തിലുള്ള ശബ്ദം ഹൃദയാഘാതത്തിനും ഹൃദയസ്തംഭനത്തിനു വരെയും കാരണമാവാറുണ്ട്. ഓട്ടിസം ഉൾപ്പെടെയുള്ള ഭിന്നശേഷിയുള്ളവരിൽ ശബ്ദം നിരവധി ശാരീരിക മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവാറുണ്ട്. ഗർഭിണികളിൽ നേരത്തെയുള്ള പ്രസവം, കുട്ടിയുടെ തൂക്കക്കുറവ് തുടങ്ങിയവയ്ക്കും ശബ്ദം കാരണമാവാറുണ്ട്. ഹൃദ്രോഗം ഉൾപ്പെടെയുള്ള നിരവധി ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്ക് പുറമെ നമ്മുടെ ഉറക്കം

0: ജീവിതത്തെയും കുട്ടികളുടെ പഠനത്തെയും ഒക്കെ ശബ്ദം സാരമായി ബാധിക്കാറുണ്ട്. നാം മനുഷ്യർക്ക് പുറമെ മറ്റു മൃഗങ്ങളെയും സസ്യങ്ങളെയും കെട്ടിടങ്ങളെ പോലും ശബ്ദമലിനീകരണം കാര്യമായി ബാധിക്കാറുണ്ട്. നമ്മളെക്കാൾ നാലിരട്ടി കേൾവിശക്തിയുള്ള നായ്ക്കളിൽ ഉച്ചത്തിലുള്ള ശബ്ദം ഹൃദയാഘാതത്തിനും ഹാർട്ട് ഫെയിലിയറിനു വരെയും കാരണമാവാറുണ്ട്. തേനീച്ചകളെയും പക്ഷികളെയും ആട്ടി ഓടിക്കാനും ചെടികളിലെ പരാഗണത്തെ പോലും സാരമായി ബാധിക്കാനും ശബ്ദമലിനീകരണം കാരണമാവാറുണ്ട്. മൊബൈൽ ഫോൺ, ഡ്രില്ലിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ളവയുടെ നിരന്തരമായ ഉപയോഗം കൊണ്ടും മറ്റു ശബ്ദമലിനീകരണം കൊണ്ടും കേൾവിശക്തി സ്ഥിരമായോ താൽക്കാലികമായോ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ശബ്ദനിയന്ത്രണം ആഘോഷ നിയന്ത്രണമായി കാണാതെ മറ്റുള്ളവരുടെ ഒരു അവകാശ സംരക്ഷണമായി കണ്ട് നമുക്ക് ശബ്ദമലിനീകരണം നിയന്ത്രിക്കാം.
1: ശബ്ദമലിനീകരണം

0: നമുക്ക് ശബ്ദമലിനീകരണം നിയന്ത്രിക്കാം?
1: ശബ്ദമലിനീകരണത്തിന്റെ ആരോഗ്യ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഇതുവരെ സംസാരിച്ചത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ റഫീഖലി KP. ഡോക്ടറുടെ ഫോൺ നമ്പർ പറയാം: 8547483797.
2: ദൃശ്യൻ കന്നാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ, ആൻഡ് ഷീറ്റ്വേ റോഡ്, ചാവക്കാട്. ആരോഗ്യജാലകം സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NEBH അംഗീകാരത്തോടെ ദൃശ്യൻ കന്നാശുപത്രി.
4: അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
5: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
4: അമ്മയ്ക്ക് കരുതലായി,
5: കുഞ്ഞിന് കാവലായി
4: അലോഹ ഹോസ്പിറ്റൽ.
6: വെള്ളിയാഴ്ച രാവിലെ 7:50 IQ ഓപ്റ്റിക്കൽസ് സമകാലികം.
5: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, IQ ഓപ്റ്റിക്കൽസ്, കൊട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
2: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
4: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
2: ഫോൺ 0483280500.
7: എന്താ ചെങ്ങ എന്റെ കാൽമുറി കെട്ടൊക്കെ?
8: ഒന്നും പറയണ്ടോ, ഇന്നലെ പന്ത് കളിക്കാൻ പോയതാ, മിക്കവാറും സർജറി വേണ്ടിവരും.
7: ഈ എന്തിനാണ് പേടിക്കുന്നത്? നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന ഡോക്ടറല്ലേ നമ്മളെ മഞ്ചേരി ABC ഹോസ്പിറ്റലില്?
9: മുട്ടെന്ന് മാത്രമല്ല, മനുഷ്യന്റെ കൈ കാല് തുടങ്ങി എല്ലാ എല്ലു രോഗങ്ങൾക്കുള്ള ചികിത്സ ABC ഹോസ്പിറ്റലിലുണ്ട്.
2: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
10: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസെ മൗരോ ദെ വാസ്കോൺസെലസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
11: ഗ്ലോറിയ എന്നെ നേരത്തെ ഉണർത്തി. നിന്റെ കയ്യിലെ നഖം നോക്കട്ടെ. അവൾക്ക് ഞാൻ കൈ കാണിച്ചു കൊടുത്തു. അതിന് വൃത്തിയുണ്ടെന്ന് അവൾ പറഞ്ഞു. ഇനി നിന്റെ ചെവി നോക്കട്ടെ. ഏയ് സെസെ. അവൾ എന്നെ കുളിത്തൊട്ടിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. നനഞ്ഞ തുണിയിൽ സോപ്പ് പുരട്ടി ചളിയൊക്കെ തുടച്ചു കളഞ്ഞു. അപ്പിനാഹ വീരനാണെന്നും പറഞ്ഞിട്ട് എപ്പോഴും വൃത്തിയില്ലാതെ നടക്കുന്ന മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. പോ, ഷൂസിട്. ഞാൻ അപ്പോഴേക്കും നിനക്കിടാൻ ഡീസന്റായ എന്തേലും ഡ്രസ്സുണ്ടോ നോക്കട്ടെ. എന്റെ വലിപ്പ് തുറന്ന് ഗ്ലോറിയ തപ്പി തുടങ്ങി. പിന്നെയും പിന്നെയും തപ്പി. കൂടുതൽ കൂടുതൽ വലിച്ചിട്ട് തപ്പുംതോറും ഒന്നും കിട്ടാനേയില്ലാതായി. എന്റെ എല്ലാ ട്രൗസറിലും തുള വീണിട്ടുണ്ട്, അല്ലെങ്കിൽ കീറിയിട്ടോ കീറി തുന്നിയിട്ടോ കണ്ടം വെച്ച് തയ്ച്ചിട്ടോ ഉണ്ട്. നീ ഒന്നും പറയണ്ട. ആരെങ്കിലും നിന്റെ വലിപ്പ് കണ്ടാൽ നീ എന്ത് ഭീകരനാണെന്ന് മനസ്സിലാക്കിക്കൊള്ളും. നാ ഇതെടെ, ഉള്ളതിൽ വെച്ച് ഭേദമായത്. എന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഞാൻ നടത്താൻ പോകുന്ന അത്ഭുതകരമായ ആ കണ്ടുപിടുത്തത്തിന് പോയി. സ്കൂൾ എത്താറായപ്പോൾ കുട്ടികളുടെ കൈപിടിച്ച് അവരെ ചേർത്താൻ കൊണ്ടുവരുന്ന ഒരു കൂട്ടം ആളുകളെ കണ്ടു. ചസേ, നീ ഈ ദുഃഖഭാവം മാറ്റ്. ഒന്നും മറക്കാനും പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിച്ചു നോക്കുന്ന ഒരുപാട് കുട്ടികളുള്ള ഒരു മുറിയിലാണ് ഞങ്ങൾ ഇരുന്നത്. ഞങ്ങളുടെ ഊഴം വന്നപ്പോൾ ഞങ്ങൾ ഹെഡ്മിസ്ട്രസിന്റെ ഓഫീസ് മുറിയിലേക്ക് പോയി. ഇത് നിങ്ങളുടെ കൊച്ചനിയനാണോ? അതെ മാം, അമ്മ സിറ്റിയിൽ ജോലിക്ക് പോകുന്ന കാരണം വരാനൊത്തില്ല. അവരെന്നെ കുറെ നേരം നോക്കിയിരുന്നു. കട്ടിക്കണ്ണടയിലൂടെ അവരുടെ കണ്ണുകൾ കറുത്ത് വലുതായി കാണപ്പെട്ടു. തമാശ എന്താന്ന് വെച്ചാൽ അവർക്കൊരു പുരുഷന്റെ മീശയുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം അവർ ഹെഡ്മിസ്ട്രസ് ആയത്. ഇവൻ തീരെ ചെറുതല്ലേ? ഇവന് വയസ്സിന്റെ അത്ര വലിപ്പമില്ല, പക്ഷെ ഇപ്പോഴേ വായിക്കാനറിയും. കുട്ടി, നിനക്ക് എത്ര വയസ്സായി? February 26 6 മാം. നന്നായി, ഈ അപേക്ഷാ ഫോറം പൂരിപ്പിക്കാം. ആദ്യം അച്ഛനമ്മമാരുടെ പേര് പറയൂ. ഗ്ലോറിയ അപ്പന്റെ പേര് പറഞ്ഞു. അമ്മയുടെ പേരായപ്പോൾ അവൾ എസ്തേഫാനിയ ദ വാസ്കോൺസെലോസ് എന്ന് മാത്രം പറഞ്ഞു. എനിക്കവളെ തിരുത്താതിരിക്കാനായില്ല. എസ്തേഫാനിയ അപ്പിനാഹേ ദ വാസ്കോൺസെലോസ്. എന്താ? ഗ്ലോറിയയുടെ മുഖം ഇത്തിരി ചെമന്നു. അപ്പിനാഹേ? അമ്മയുടെ അച്ഛനമ്മമാർ ഇന്ത്യൻസാണ്. ആ സ്കൂളിൽ ഒരു ഇന്ത്യൻ കുടുംബപ്പേരുള്ള ഒരൊറ്റ ആളെ ഉണ്ടാകൂ എന്നോർത്ത് അഭിമാനം കൊണ്ട് ഞാൻ വീർത്തു. ഗ്ലോറിയ ഒരു പേപ്പർ ഒപ്പിട്ട് പരിങ്ങലോടെ അവിടെ തന്നെ നിന്നു. ഇനി എന്തെങ്കിലും ഉണ്ടോ?
12: എനിക്ക് യൂണിഫോമുകളെ പറ്റി അറിയണം. അതായത്, അപ്പന് ജോലിയില്ല, ഞങ്ങൾ ദരിദ്രരുമാണ്.
11: ഹെഡ്മിസ്ട്രസ് എന്നോട് തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞു. ഞങ്ങളുടെ ഇല്ലായ്മ തെളിയിച്ചു പിന്നിലെ കീറ തുന്നലുകൾ. ഒരു കടലാസ് കഷ്ണത്തിൽ ഒരക്കം എഴുതിയിട്ട് ഡോണ യു ലാലിയയെ കാണാൻ പറഞ്ഞ് ഞങ്ങളെ അകത്തേക്ക് വിട്ടു. ഞാൻ എന്തു ചെറുതാണെന്ന് ഡോണ യു ലാലിയ അത്ഭുതപ്പെട്ടു. അവിടെയുള്ള ഏറ്റവും ചെറിയ ഉടുപ്പിൽ പോലും ഞാനാകെ മുങ്ങിപ്പോയ പോലായി. ഇതാണ് ഇവിടെയുള്ള ഏറ്റവും ചെറുത്.

0: പക്ഷേ ഇവൻ ഇത് വളരെ വലുതാ.
1: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ. ശബ്ദം ബോബി. ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന സമാപിക്കുന്നു.
2: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി. ഫോൺ 0483280500.
1: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ 90 20 620 630.
3: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15.
4: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
5: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
6: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
5: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744550424.
7: ന്യൂ മിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ മിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
8: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ മിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ മിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
9: അപ്പൊ നേത്ര ചികിത്സയ്ക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ.
10: പൂക്കോട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒഴിവുള്ള മാത്സ്, സോഷ്യോളജി, കൊമേഴ്സ്, എക്കണോമിക്സ്, ഹിസ്റ്ററി എന്നീ തസ്തികകളിലേക്കുള്ള അഭിമുഖം ഈ മാസം 25 രാവിലെ 9:30, അറബിക്, ഉറുദു, പൊളിറ്റിക്കൽ സയൻസ്, ഇംഗ്ലീഷ് എന്നീ തസ്തികകളിലേക്കുള്ള അഭിമുഖം ഉച്ചയ്ക്ക് 1:30 സ്കൂളിൽ നടക്കും. ഫോൺ നമ്പർ 0483277199. 0483277199. പട്ടികജാതി വികസന വകുപ്പിനു കീഴിൽ പരപ്പനങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന ആൺകുട്ടികളുടെ ഗവൺമെന്റ് പ്രീമെട്രിക് ഹോസ്റ്റലിലെ അന്തേവാസികൾക്ക് ട്യൂഷൻ നൽകുന്നതിന് പാർട്ട് ടൈം ട്യൂട്ടർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഇംഗ്ലീഷ്, കണക്ക്, ഹിന്ദി, സോഷ്യൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ് എന്നീ വിഷയങ്ങൾ പഠിപ്പിക്കാൻ TTC BEd യോഗ്യതയുള്ള തദ്ദേശവാസികളായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ നാളേക്കകം തിരൂരങ്ങാടി ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം അപേക്ഷിക്കണം. ഫോൺ നമ്പറുകൾ 9645297971 656233975. നമ്പറുകൾ വീണ്ടും 9645297971 656233975. ഒമാനൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ്, എക്കണോമിക്സ്, അറബിക്, സോഷ്യോളജി, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ് എന്നീ വിഷയങ്ങൾക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി അഭിമുഖത്തിന് ഈ മാസം 23 രാവിലെ 9:30 സ്കൂൾ ഓഫീസിൽ ഹാജരാകണം. ഫോൺ നമ്പർ 9895955634. നമ്പർ ആവർത്തിക്കാം 9895955634. കൊല്ലങ്കോട് പുതുനഗരം ഗവൺമെന്റ് പ്രീമെട്രിക് ഹോസ്റ്റലുകളിൽ ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ്, ഹിന്ദി, കണക്ക്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ് വിഷയങ്ങളിലും UP വിഭാഗത്തിൽ 3 ട്യൂട്ടർ, 2 മേട്രൺ കം റെസിഡൻഷ്യൽ ട്യൂട്ടർ ഒഴിവുകളിലേക്കും അപേക്ഷ ക്ഷണിച്ചു. ബന്ധപ്പെട്ട വിഷയങ്ങളിൽ BEd, TTC യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതമുള്ള അപേക്ഷ ഈ മാസം 25 വൈകിട്ട് 5 മുൻപായി കൊല്ലങ്കോട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കണമെന്ന് പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. ഫോൺ നമ്പർ 8547630129. നമ്പർ ആവർത്തിക്കാം 8547630129.

0: അനിമ്പ്ര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒഴിവുള്ള സീനിയർ ഇംഗ്ലീഷ് അറബിക് സോഷ്യോളജി തസ്തികകളിലേക്ക് അതിഥി അധ്യാപക നിയമനത്തിനുള്ള അഭിമുഖം ഈ മാസം 25 രാവിലെ 10 നടക്കും. ജൂനിയർ എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് ഹിസ്റ്ററി തസ്തികകളിലേക്ക് ഉച്ചയ്ക്ക് 1:30 സ്കൂൾ ഓഫീസിൽ അഭിമുഖം നടക്കുന്നതാണ്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകൾ സഹിതം ഹാജരാകണം. ഫോൺ നമ്പർ 9946429265. നമ്പർ വീണ്ടും 9946429265.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: അല്പസമയത്തിനുള്ളിൽ കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇന്ത്യ നോർവേ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നോർവേയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് പ്രധാനമന്ത്രി ഏറ്റുവാങ്ങി. കേരളത്തിൽ പുതിയ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ, വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഇറാനെതിരായ ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി യുഎസ് പ്രസിഡന്റ്. കേരളത്തിൽ ശക്തമായ മഴയും കാറ്റും തുടരും. 9 ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തി പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദ്. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നതിനുശേഷം ഇന്ത്യ നോർവേ ഉഭയകക്ഷി വ്യാപാരത്തിലും നിക്ഷേപത്തിലുമുള്ള വളർച്ച അഭൂതപൂർവമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ ഇന്ത്യ നോർവേ ബിസിനസ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നോർവേ കിരീടാവകാശി ഹാക്കോണും പ്രധാനമന്ത്രി യോനസ് ഗാർ സ്റ്റോറയും ഉച്ചകോടിയിൽ പങ്കെടുത്തു. നീലസമ്പദ് വ്യവസ്ഥ, കപ്പൽ നിർമ്മാണം, ഹരിത പരിവർത്തനം, പുനരുപയോഗ ഊർജ്ജം, നിർണായക ധാതുക്കൾ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തണമെന്ന് പ്രധാനമന്ത്രി നോർവീജിയൻ വ്യവസായങ്ങളോട് ആഹ്വാനം ചെയ്തു.
3: आज प्रधानमंत्री जी और मैंने भारत नॉर्वे संबंधों को एक ग्रीन स्ट्रेटेजिक पार्टनरशिप के रूप में एलिवेट किया है. इस स्ट्रेटेजिक पार्टनरशिप से नॉर्वे की कंपनीज को क्रिटिकल मिनरल्स, एआई, साइबर, स्पेस और डिफेंस जैसे क्षेत्रों में भी पूरा पूरा समर्थन मिलेगा. इन सभी क्षेत्रों में मैं आपको भारत को एक इनोवेशन और मैन्युफैक्चरिंग बेस बनाने के लिए इन्वाइट करता हूँ.
2: ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഹരിത തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ ധാരണയായതായി നോർവേ പ്രധാനമന്ത്രിയുമായുള്ള ചർച്ചകൾക്ക് ശേഷം ശ്രീ മോദി വ്യക്തമാക്കി. നോർവേയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് പ്രധാനമന്ത്രി ഏറ്റുവാങ്ങി. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ നിയമ നീതിന്യായ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥതല ബ്രിക്സ് മീറ്റിംഗിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. കോടതിക്ക് പുറത്തുള്ള ബദൽ തർക്ക പരിഹാര മാർഗ്ഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് യോഗം ചർച്ച ചെയ്യുക. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. കേരളത്തിൽ പുതിയ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ, വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പും നടക്കും. എംഎൽഎയും മുൻമന്ത്രിയുമായ ജി സുധാകരനെ പ്രോട്ടം സ്പീക്കറാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ നിലവിലെ ധനസ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം പ്രസിദ്ധീകരിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നും ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം അദ്ദേഹം അറിയിച്ചു. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3000 രൂപ വർധന. അങ്കണവാടി ജീവനക്കാർ

0: പാചക തൊഴിലാളികൾ, പ്രീ പ്രൈമറി അധ്യാപകർ, ആയമാർ എന്നിവരുടെ വേതനത്തിൽ 1000 രൂപ വർധന എന്നിവയ്ക്കും തീരുമാനമായി. കോംഗോയിൽ ലോകാരോഗ്യ സംഘടന പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. എബോള രോഗബാധ രൂക്ഷമായ സാഹചര്യത്തിലാണ് നടപടി. കോംഗോയിൽ നിലവിൽ 118 മരണങ്ങളും 300 സംശയാസ്പദമായ കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രോഗബാധ അയൽരാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നതായാണ് വിവരം. കോംഗോയിലെയും യുഗാണ്ടയിലെയും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ആരോഗ്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മുൻകരുതൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ശക്തവും ആത്മവിശ്വാസമുള്ളതുമായ രാഷ്ട്രമായി ഇന്ത്യ മാറിയതിന്റെ തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിയറ്റ്നാം തലസ്ഥാനമായ ഹാനോയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ആണവ ഭീഷണിക്ക് വഴങ്ങില്ലെന്നും ആഗോള സമാധാനത്തിനായി ചേർന്ന് പ്രവർത്തിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തെ ക്ഷണിക്കുന്നതായും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഖത്തർ, സൌദി അറേബ്യ, യുഎഇ എന്നീ രാജ്യങ്ങളുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഇറാനെതിരെയുള്ള സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകളിലൂടെ അമേരിക്കയ്ക്കും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കും സ്വീകാര്യമായ കരാറിൽ ഉടൻ എത്തിച്ചേരാനാകുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാന്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കുമെന്നും ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ ആക്രമണം നടത്താൻ യുഎസ് സൈന്യം സജ്ജമാണെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. റഷ്യൻ എണ്ണയ്ക്ക് മേലുള്ള ഉപരോധങ്ങളിൽ നൽകിയ ഇളവ് അമേരിക്ക 1 മാസത്തേക്ക് നീട്ടി. April 17 അതിനു മുൻപോ കടലിൽ കുടുങ്ങിയ കപ്പലുകളിലെ റഷ്യൻ എണ്ണയ്ക്ക് മേലുള്ള ഉപരോധങ്ങളിലെ ഇളവ് June 17 വരെ നീട്ടി. ലെബനനിലെ സായുധ സംഘടനയായ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലെ സൈനിക ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 3000 കവിഞ്ഞതായി ലെബനൻ ആരോഗ്യമന്ത്രാലയം. കഴിഞ്ഞ March 2 ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ആക്രമണം ആരംഭിച്ചത്. താൽക്കാലിക വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും ഇത് ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. രാജ്യമേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വാട്ടർ മെട്രോ സർവീസുകൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. ആദ്യഘട്ടത്തിൽ ഗുവാഹത്തി ഉൾപ്പെടെ 18 നഗരങ്ങളിൽ വാട്ടർ മെട്രോ സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള പദ്ധതികൾ വികസിപ്പിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. വളരെ കുറഞ്ഞ മൂലധനം ആവശ്യമുള്ള നിർദ്ദിഷ്ട വാട്ടർ മെട്രോ നഗരഗതാഗതത്തിന് പ്രായോഗികവും പരിസ്ഥിതി സൌഹൃദവുമാണെന്ന് ശ്രീ സോനോവാൾ പറഞ്ഞു. IPL 2020 ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 പരാജയപ്പെടുത്തി സൺറൈസേഴ്സ് ഹൈദരാബാദ് പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിച്ചു. ഇന്നലെ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ നിശ്ചിത ഓവറിൽ 7 നഷ്ടത്തിൽ 180 നേടി. മറുപടി ബാറ്റിംഗിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് 19 5 നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. ISL ഫുട്ബോളിൽ FC ഗോവയ്ക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഗോവയെ 1-2 കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്. കേരളത്തിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയും കാറ്റും തുടരും. 9 കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലും മഞ്ഞജാഗ്രതയാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം, കോവളം, കൊല്ലം, കുമരകം, കൊച്ചി, കാക്കനാട്, മൂന്നാർ, കോഴിക്കോട്, കണ്ണൂർ, ബേക്കൽ തുടങ്ങിയ പല മേഖലകളിലും രാവിലെ മുതൽ ചെറിയ ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴ ലഭിച്ചു വരുന്നുണ്ട്. സംസ്ഥാനത്ത് നാളെ വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തീരപ്രദേശങ്ങളിൽ 60 km വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്.
0: ക്ഷേത്രങ്ങളിലെ സ്വർണശേഖരത്തിന് പകരമായി ക്ഷേത്രങ്ങൾക്ക് സ്വർണ ബോണ്ടുകൾ നൽകാൻ പോകുന്നുവെന്ന് പ്രചരിക്കുന്ന വാർത്ത കേന്ദ്ര സർക്കാർ നിഷേധിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം ഈ വാർത്ത വ്യാജമാണെന്ന് വ്യക്തമാക്കി. സത്യസന്ധമായ വിവരങ്ങൾക്കായി ഔദ്യോഗിക ഉറവിടങ്ങൾ ശ്രദ്ധിക്കാനും PIB നിർദ്ദേശിച്ചു. ഛത്തീസ്ഗഡിലെ ബസ്തറിന്റെ ഡിവിഷണൽ

ആസ്ഥാനമായ ജഗൽപൂരിൽ ഇന്ന് നടക്കുന്ന സെൻട്രൽ സോണൽ കൌൺസിൽ യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇന്ത്യ നോർവെ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നോർവെയുടെ പരമോന്നത ബഹുമതി പ്രധാനമന്ത്രി ഏറ്റുവാങ്ങി. കേരളത്തിൽ പുതിയ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ, വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഇറാനെതിരായ ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി യുഎസ് പ്രസിഡന്റ്. കേരളത്തിൽ ശക്തമായ മഴയും കാറ്റും തുടരും. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തി പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 25 സെക്കൻഡും.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. MES മെഡിക്കൽ കോളേജിൽ ഇനി മുതൽ വൈകുന്നേരവും OP പ്രവർത്തിക്കുന്നു.
1: ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, നവജാത ശിശു വിഭാഗം, ഗൈനക്കോളജി, ENT, ഓർത്തോപീഡിക്സ് എന്നീ വിഭാഗങ്ങളിൽ വൈകിട്ട് 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
2: വിവരങ്ങൾക്ക് MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഫോൺ 0493-298300.
3: ഇന്നത്തെ ഗാനം.
4: കത്തുന്ന വേനലിനോട് വിട പറഞ്ഞ് ചുട്ടുപൊള്ളിയ ഭൂമിയെ തണുപ്പിക്കാൻ മഴമേഘങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. പശ്ചിമഘട്ടത്തെ തൊട്ടുരുമി വരുന്ന ഈ മഴക്കാലത്തെ നമുക്ക് ഇരു കൈകളും നീട്ടി സ്വീകരിക്കാം. ആദ്യ മഴത്തുള്ളി മണ്ണിൽ വീഴുമ്പോൾ ഉയരുന്ന ആ മണം, അത് നമ്മെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകും. ഇന്നീ പ്രഭാതത്തിൽ മഴത്തുള്ളികൾ വീഴുന്ന അനുഭൂതിയോടെ കേൾക്കാം. പൃഥ്വിരാജും വേദികയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് സുജിത് വാസുദേവ് സംവിധാനം ചെയ്ത് 2016 പുറത്തിറങ്ങിയ ചിത്രം ജെയിംസ് ആൻഡ് ആലിയസിലെ BK ഹരിനാരായണന്റെ വരികൾക്ക് ഗോപിസുന്ദർ സംഗീതം പകർന്ന് കാർത്തിക്, അഭയ, ഹിരൺമയ എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് അനു ബാലകൃഷ്ണൻ.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം പ്രായോജകർ.
1: അത്യാധുനിക സൌകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൌകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19000 രൂപയും മാത്രം.
2: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
3: സൈനസൈറ്റിസിന്റെ ലക്ഷണങ്ങളും ആയുർവേദ ചികിത്സയും സംസാരിക്കുന്നത് മലപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ സ്വകാര്യ ആയുർവേദ ആശുപത്രിയുടെ മേധാവി ഡോക്ടർ ജി വിനോദ് കുമാർ.
4: സൈനസുകൾ എന്നാൽ മൂക്കിന് ചുറ്റുമുള്ള എല്ലുകളിനുള്ളിലെ വായു നിറഞ്ഞ അറകളാണ്. ഈ സൈനസുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കഫം ചെറിയൊരു ദ്വാരത്തിലൂടെ മൂക്കിലേക്ക് വന്ന് കൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് സൈനസിൽ നിന്ന് മൂക്കിലേക്കുള്ള ദ്വാരം അടഞ്ഞുപോവുകയാണെങ്കിൽ ഉണ്ടാകുന്ന കഫം സൈനസുകളിൽ തന്നെ കെട്ടിനിൽക്കുകയും അതിൽ അണുബാധ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ അവസ്ഥയെ ആണ് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാനമായ കാരണങ്ങൾ നോക്കുമ്പോൾ ശക്തമായ ജലദോഷം, സ്ഥിരമായ അലർജി, മൂക്കിലെ സൈനസ് ബ്ലോക്കാകുന്ന തരത്തിലുള്ള ദശകൾ, മൂക്കിന്റെ പാലം വളഞ്ഞ് സൈനസുകളെ ബ്ലോക്കാക്കുന്ന അവസ്ഥ, കൂടാതെ പുകവലി, അന്തരീക്ഷ മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം ഇവയൊക്കെ സൈനസൈറ്റിസിലേക്ക് നയിച്ചേക്കാം. സൈനസൈറ്റിസിന്റെ ലക്ഷണങ്ങൾ പരിശോധിക്കുമ്പോൾ ആദ്യത്തേത് ശക്തമായ തലവേദനയാണ്. പ്രധാനമായും മൂക്കിന് ചുറ്റും അതേപോലെ തന്നെ നെറ്റിയിലുമാണ് വേദനയുണ്ടാവുക. അതിരാവിലെയാണ് വേദനയുടെ കാഠിന്യം കൂടുതലുണ്ടാവുക. പിന്നീട് വെയിൽ ആകുന്തോറും അതിന്റെ കാഠിന്യം കുറഞ്ഞു വരികയും ചെയ്യുന്നു. തലവേദന കൂടാതെ മൂക്കടപ്പ്, മാറി മാറി രണ്ടു മൂക്കും അടയുക, മൂക്കിലൂടെയും മൂക്കിന്റെ പിറകിലേക്കും കഫം വന്നുകൊണ്ടിരിക്കുക, കഫത്തിന്റെ കൂടെ രക്തം വരിക, കഫത്തിന് ദുർഗന്ധമുണ്ടാവുക, ഇതൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അഡിനോയിഡ്, ടോൺസിലൈറ്റിസ്, അലർജിക് റൈനൈറ്റിസ് ഇവയുള്ളവർക്ക് സൈനസൈറ്റിസിന് കൂടുതൽ കാണാറുണ്ട്. സൈനസൈറ്റിസിന്റെ മറ്റ് തലവേദനകളിൽ നിന്നും തിരിച്ചറിയാനായി എക്സ്റേ, എൻഡോസ്കോപ്പി പോലെയുള്ള രോഗനിർണയ ഉപാധികൾ ഉപയോഗിക്കുന്നു. സൈനസൈറ്റിസ് രണ്ടു തരത്തിലുണ്ട്. അക്യൂട്ട് സൈനസൈറ്റിസ്, ക്രോണിക് സൈനസൈറ്റിസ്. അക്യൂട്ട് സൈനസൈറ്റിസ് ജലദോഷം രൂക്ഷമാകുമ്പോഴാണ് ഉണ്ടാകുന്നത്. ജലദോഷമുള്ളവർ ശക്തമായി മൂക്ക് ചീറ്റുമ്പോൾ മൂക്കിനകത്തുള്ള ബാക്ടീരിയ സൈനസുകളിൽ കടന്ന് രോഗമുണ്ടാക്കുന്നു. അക്യൂട്ട് സൈനസൈറ്റിസിൽ ജലദോഷം, മൂക്കടപ്പ്, തലവേദന എന്നിവ രണ്ടു മൂന്നാഴ്ച മാറാതെ നിൽക്കുന്നു. വായുവിലെ പൊടിയിലുള്ള രോഗാണുക്കൾ മൂക്കിനുള്ളിൽ ഇരുന്ന് പെരുകി സൈനസുകളിലേക്ക് പ്രവേശിക്കുന്നു. ഇതാണ് ക്രോണിക് സൈനസൈറ്റിസ്. സാധാരണ ജലദോഷത്തിനും സൈനസൈറ്റിസിനുമൊക്കെ ആവി കൊള്ളുന്നത് നല്ലതാണ്. ഫംഗസ് സൈനസൈറ്റിസ്. സൈനസുകളിൽ ഫംഗസ് കടന്നുകൂടുന്ന അവസ്ഥയാണ് ഫംഗസ് സൈനസൈറ്റിസ്. ഫംഗൽ സൈനസൈറ്റിസ് ബാധിച്ചാൽ മൂക്കിന് ദശ വളരാനുള്ള സാധ്യത ഏറെയാണ്. കുട്ടികളിലാണ് ഫംഗസ് സൈനസൈറ്റിസ്

0: ഏറ്റവും അപകടകാരി. കുട്ടികളിൽ ഇത് കണ്ണിനും തലച്ചോറിനും അണുബാധയുണ്ടാക്കുന്നു. ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ തുടക്കത്തിൽ തന്നെ ചികിത്സിക്കണം. മൂക്ക് ശക്തിയായി ചീറ്റുന്നത് ഒഴിവാക്കുക. മൂക്ക് പിഴിയുകയോ ഉള്ളിലോട്ട് വലിച്ച് തുപ്പുകയോ ചെയ്യാം. തണുപ്പുമായുള്ള സമ്പർക്കം കഴിവതും ഒഴിവാക്കുക. തണുത്ത ഭക്ഷണപദാർത്ഥങ്ങൾ, പുളിരസം, പുളിരുചിയുള്ള പഴങ്ങൾ എന്നിവ കുറയ്ക്കുന്നതാണ് നല്ലത്. ഉറക്കമിളക്കൽ കുറയ്ക്കുക. മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുകയും ചെയ്യുക. ഹൃദ്രോഗമുള്ളവർ ഉപയോഗിക്കുന്ന ആസ്പിരിൻ പോലുള്ള മരുന്നുകൾ, രക്തസമ്മർദ്ദത്തിനുള്ള ബീറ്റാ ബ്ലോക്കർ ഗുളികകൾ എന്നിവ അലർജി, മൂക്കിനുള്ളിൽ പോളിപ്സ് എന്നിവയ്ക്ക് കാരണമാകുന്നുണ്ട്. ആയുർവേദ ചികിത്സകൾ സൈനസൈറ്റിസിന് വളരെ ഫലപ്രദമാണ്.
1: സൈനസൈറ്റിസിന്റെ ലക്ഷണങ്ങളും ആയുർവേദ ചികിത്സയും ഇതുവരെ സംസാരിച്ചത് മലപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ സ്വകാര്യ ആയുർവേദ ആശുപത്രിയുടെ മേധാവി ഡോക്ടർ ജി വിനോദ് കുമാർ.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ
3: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
2: ഫോൺ 9946680000.
3: ഐക്യ ഒപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് തേനീശൽ.
2: തിങ്കൾ രാവിലെ 8:20.
3: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
2: നമ്പർ 1 ഒപ്റ്റിക്കൽ ഷോറൂം ഐക്യ ഒപ്റ്റിക്കൽസ് ചട്ടിപ്പറമ്പ്.
3: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവ്യധാര. പ്രായോജകർ
4: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
3: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി. കഴുത്തിനെയും നട്ടെല്ലിനെയും ബാധിക്കുന്ന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുവോ എങ്കിൽ ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റലിലെ എൻഡോസ്കോപ്പിക് നട്ടെല്ല് ശസ്ത്രക്രിയാ വിഭാഗത്തിലേക്ക് വരൂ.
4: ഡോക്ടർ സന്ദേശിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 2:30 to 6:00 വരെ.
3: ബുക്കിംഗിന് 0483280500.
5: കാവ്യധാര
6: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
5: കാവ്യധാരയിൽ ഇന്ന് ജി കുമാരപിള്ള എഴുതിയ കേരളത്തിന്റെ കിനാവുകൾ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം കേൾക്കാം. ചൊല്ലുന്നത് കെ ഗിരിജാവർമ്മ.

0: ജ്ഞാനബോധത്തിൻ മന്ത്രഗാനം.
1: ജി കുമാരപിള്ള എഴുതിയ കേരളത്തിന്റെ കിനാവുകൾ എന്ന കവിതയിൽ നിന്നൊരു ഭാഗമാണ് കാവ്യധാരയിൽ ഇതുവരെ കേട്ടത്. ചൊല്ലിയത് കെ ഗിരിജാവർമ്മ.
2: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവ്യധാര സമാപിച്ചു. പ്രായോജകർ നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
3: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
4: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
5: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
4: രാവിലെ 8:23.
3: പ്രായോജകർ മാറുന്ന ലോകം മംഗളത്തെ കാഴ്ച.
4: ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ.
6: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
7: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി.
4: കാർഷിക വൃത്താന്തം
8: എന്നും രാവിലെ 6:30.
4: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
8: കണ്ടംകുളത്തി പ്രസവരക്ഷ.
9: ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷൻ ആൻഡ് റേഡിയോളജി വിഭാഗം മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു
10: ഹരിതം.
9: പ്രായോജകർ
10: മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
9: ഫോൺ 0493-262-262.
10: പുകവലിക്കുന്നവരുടെയും പ്രമേഹ രോഗികളുടെയും കാലുകളിലെ രക്തക്കുഴലിലുണ്ടാകുന്ന തടസ്സം അഥവാ പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം. മുട്ടിന് താഴെ മുറിക്കുന്നത് ഒഴിവാക്കും ചെയ്യാം.
9: കൂടുതൽ വിവരങ്ങൾക്ക് ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഫോൺ 0493-262-262.
4: ഹരിതം.
1: ബിഷ്ണോയ് പ്രസ്ഥാനം. പരിസ്ഥിതിയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തണമെങ്കിൽ മുന്നോട്ടുള്ള ഏകമാർഗം എല്ലാവരെയും അതിൽ പങ്കാളികളാക്കുക എന്നതാണ്. പ്രമുഖ ബ്രിട്ടീഷ് ആർക്കിടെക്റ്റും നഗരാസൂത്രകനുമായിരുന്ന റിച്ചാർഡ് റോജേഴ്സിന്റേതാണ് ഈ വാക്കുകൾ. അതെ, പരിസ്ഥിതിയുടെ സുസ്ഥിരവും സന്തുലിതവുമായ സംരക്ഷണം നമ്മുടെ കൂട്ടായ പങ്കാളിത്തത്തോടെ മാത്രം സാധ്യമാകുന്ന ഒന്നാണ്. എല്ലാ വർഷവും June 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്ന ഐക്യരാഷ്ട്രസഭ ലോകമെമ്പാടുമുള്ള ആളുകളെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കെതിരെയുള്ള കൂട്ടായ പ്രവർത്തനങ്ങളും പ്രക്ഷോഭങ്ങളും ഇന്ത്യയിൽ പല കാലങ്ങളായി രൂപം കൊണ്ടിട്ടുണ്ട്. ബ്രിട്ടീഷ് കാലഘട്ടം മുതൽ ഇന്ത്യയിൽ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ ഉദയം കൊണ്ടിട്ടുണ്ട്. ഈ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണത്തിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉപജീവനത്തിന് വേണ്ടി പോരാടുന്നതിലും നിർണായക പങ്ക് വഹിച്ചവയാണ്. ഇവയിൽ ആദ്യത്തേതാണ് 1700s തുടക്കത്തിൽ ആരംഭിച്ച ബിഷ്ണോയ് പ്രസ്ഥാനം. പവിത്രമായ ഗേജ്രി മരങ്ങൾ സംരക്ഷിക്കുന്നതിനായി 1730 രാജസ്ഥാനിലെ മാർവാർ മേഖലയിലെ ഗേജാർലി ഗ്രാമത്തിലാണ് ബിഷ്ണോയ് പ്രസ്ഥാനം ആരംഭിച്ചത്. പരിസ്ഥിതി സംരക്ഷണം, വന്യജീവി സംരക്ഷണം, ഹരിതജീവിതം എന്നിവയെ പിന്തുണച്ച് സംഘടിപ്പിച്ച ആദ്യത്തെ പ്രസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു ബിഷ്ണോയ് പ്രസ്ഥാനം. 1730 ജോധ്പൂരിലെ രാജാവ് അഭയ് സിംഗ് തന്റെ പുതിയ രാജകൊട്ടാരം പണിയുന്നതിനായി ഖേജാർലി ഗ്രാമത്തിലെ മരങ്ങൾ വെട്ടിമാറ്റാൻ തന്റെ സൈനികരോട് നിർദ്ദേശിച്ചു. ഒരു തദ്ദേശീയ ഗ്രാമീണ സ്ത്രീയായ അമൃതാദേവിക്ക് തന്റെ സമുദായത്തിന്റെയും മതത്തിന്റെയും പുണ്യവൃക്ഷങ്ങൾ വെട്ടിമാറ്റുന്നത് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. അവർ മരങ്ങളെ കെട്ടിപ്പിടിച്ച് മറ്റുള്ളവരോടും അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. പട്ടാളക്കാർ മരങ്ങൾ വെട്ടിമാറ്റുന്നത് തുടർന്നു. മരങ്ങൾ സംരക്ഷിക്കാൻ ബിഷ്ണോയ് സമൂഹത്തിലെ 300+ അംഗങ്ങൾ ജീവൻ ബലിയർപ്പിച്ചു. ഈ സംഭവത്തിന് ശേഷം എല്ലാ ബിഷ്ണോയ് സമുദായ പ്രദേശങ്ങളിലും മരങ്ങൾ മുറിക്കുന്നത് നിരോധിച്ചുകൊണ്ട് മഹാരാജാവ് ശക്തമായ രാജകീയ പ്രഖ്യാപനം പുറപ്പെടുവിച്ചു. ഇന്ത്യയിലെ പരിസ്ഥിതി പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ രക്തവർണ്ണങ്ങളാൽ ആലേഖനം ചെയ്യപ്പെട്ടതാണ് ബിഷ്ണോയ് പ്രസ്ഥാനം. ഇന്ത്യയിൽ തുടർന്ന് രൂപപ്പെട്ട പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഊർജമേകിയത് ബിഷ്ണോയ് പ്രസ്ഥാനമാണ്. പരിസ്ഥിതി പോരാളികളെ ഈ നിമിഷത്തിൽ നമുക്ക് നന്ദിയോടെ സ്മരിക്കാം. ബിഷ്ണോയ് പ്രസ്ഥാനം തയ്യാറാക്കിയത് PK അഞ്ജലി കൃഷ്ണൻ. ആഖ്യാനം ശാലിനി എസ്.

0: ഹരിതം സമാപിച്ചു.
1: ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷനൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
0: ഹരിതം സമാപിക്കുന്നു.
1: സമർപ്പിച്ചത്
0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഫോൺ 0493-262-262.
0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം ഇന്നും രാവിലെ 7:35.
2: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
2: കാർഷിക വൃത്താന്തം
0: എന്നും രാവിലെ 6:30.
2: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
0: കണ്ടംകുളത്തി പ്രസവരക്ഷ.
3: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
0: പ്രായോജകർ കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
2: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
4: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
5: ആകെ പേടിയാവുന്നു ഡോക്ടർ.
4: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
6: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
4: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
3: കേരളത്തിലെ വിവിധ വനമേഖലകളിൽ താമസിക്കുന്ന ആദിവാസി ജനവിഭാഗമാണ് അടിയാർ, കുറിച്യർ, കുറുമർ, പണിയർ എന്നിവർ. ഈ ഓരോ ആദിവാസി വിഭാഗത്തിന്റെയും ഭാഷയും സംസ്കാരവും ആചാരങ്ങളും മിക്കവാറും വ്യത്യസ്തമാണ്. ഓരോ ആദിവാസി വിഭാഗത്തിനും അവരുടേതായ കലാരൂപങ്ങളുണ്ട്. ഇതിൽ അടിയാർ എന്ന ആദിവാസി വിഭാഗം അവതരിപ്പിക്കുന്ന പ്രധാന കലാരൂപമായ ഗദ്ദികപ്പാട്ട് ഇപ്പോൾ കേൾക്കാം. അവതരിപ്പിക്കുന്നത് PK കാളനും സംഘവും.

0: പി കെ കാളനും സംഘവും അവതരിപ്പിച്ച ഗദ്ദികപ്പാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൌകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
2: സമയം 8 മണി കഴിഞ്ഞ് 5 സെക്കൻഡ്.
3: FM പ്രധാന വാർത്തകൾ.
2: മഹാരാഷ്ട്ര പാൽഘർ ജില്ലയിൽ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അനുശോചനം അറിയിച്ചു. പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായി രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നോർവേയിലെ ഓസ്ലോയിൽ നരേന്ദ്രമോദി വ്യവസായ ഗവേഷണ ഉച്ചകോടിയിൽ പങ്കെടുത്തു. കിരീടാവകാശി ഹാക്കോൺ, പ്രധാനമന്ത്രി ജോനാസ് ഗാർ സ്റ്റോറെ എന്നിവരും മോദിയോടൊപ്പം ഉച്ചകോടിയിൽ പങ്കെടുത്തു. നോർവേയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെരിറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചതിൽ അഭിനന്ദന പ്രവാഹം. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, JP നദ്ദ, പീയൂഷ് ഗോയൽ, മനോഹർ ലാൽ, കിരൺ റിജിജു എന്നിവരുൾപ്പെടെ അഭിനന്ദനം അറിയിച്ചു. കോംഗോയിലും ഉഗാണ്ടയിലും കണ്ടെത്തിയ എബോള വൈറസ് രോഗ സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയം. രോഗത്തിന്റെ ഗുരുതരാവസ്ഥയും സ്വീകരിക്കേണ്ട മുൻകരുതലും മന്ത്രാലയം ICMR അടക്കം വിദഗ്ധ സമിതികളുമായി ചർച്ച ചെയ്തു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ ഇറക്കുമതി തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും രാജ്യത്തെ റിഫൈനറികൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും രാജ്യത്ത് ആവശ്യത്തിന് ക്രൂഡ് ഓയിൽ ശേഖരമുണ്ടെന്നും കേന്ദ്രം. രാജ്യത്ത് ഒരിടത്തും LPG തടസ്സപ്പെട്ട സാഹചര്യമില്ലെന്നും പെട്രോളിയം വകുപ്പ് ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ആശാപ്രവർത്തകരുടെ വേതനത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി VD സതീശൻ വരുത്തിയ 3000 രൂപ വർധന മല എലിയെ പ്രസവിച്ചതിന് തുല്യമാണെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. ഫെയ്സ്ബുക്ക് പോസ്റ്റിലാണ് അദ്ദേഹം ഇക്കാര്യം കുറിച്ചത്. IPL ക്രിക്കറ്റ് മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും.
3: FM പ്രധാന വാർത്തകൾ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: തീവണ്ടി സമയം. പ്രായോജകർ
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
5: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
4: അതെ, നമ്മുടെ ആര്യ കന്യാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി Trans PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
4: ഫോൺ 8129110087.
3: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
4: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
2: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 2260, കോയമ്പത്തൂർ മംഗലൂരു സൂപ്പർഫാസ്റ്റ് 8:27, 1607, കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 9 മിനിറ്റ് വൈകി 8:42, 1660, തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46, 1635, എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54, 2631, മംഗളൂരു തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് 9:22, 1649, മംഗളൂരു കന്യാകുമാരി പരശുരാം എക്സ്പ്രസ് 9:28 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5632, ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44, 1636, കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49, 5661, നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: തീവണ്ടി സമയം. പ്രായോജകർ
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
6: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15.
7: മുട്ടിന്

0: മാത്രമല്ല നമ്മുടെ കൈ കാല് എന്ന് വേണ്ട അസ്ഥിസംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
1: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
2: പ്രായോജകർ, എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
1: സി എച്ച് സെന്റർ മഞ്ചേരി.
2: മഞ്ചേരി സി എച്ച് സെന്ററിൽ ഇനി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്.
1: കാർഡിയോളജിസ്റ്റ്, ഫിസിഷ്യൻ, ഡയബറ്റോളജിസ്റ്റ് എന്നീ ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾ വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെ.
2: ബുക്കിംഗിന് വിളിക്കൂ 9495777174.
1: കുറഞ്ഞ നിരക്കിൽ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള എല്ലാവിധ മരുന്നുകളും.
2: സി എച്ച് സെന്റർ മെഡിക്കൽ കോളേജിന് സമീപം, മഞ്ചേരി.

0: ടിപ്സ്. സിനിമ സ്വപ്നം കാണുന്നവർക്കായി കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. ഇവിടെ നടത്തുന്ന വിവിധ കോഴ്സുകളെക്കുറിച്ചും അവയുടെ തൊഴിലവസരങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു കരിയർ വിദഗ്ധനും കാലിക്കറ്റ് സർവകലാശാല മുൻ പബ്ലിക് റിലേഷൻസ് ഓഫീസറുമായ എം വി സക്കറിയ.
1: ലോകോത്തര നിലവാരത്തിലുള്ള ചലച്ചിത്ര പഠനം ഇന്ത്യയിലെ യുവജനങ്ങൾക്കും പ്രാപ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 1960 തുടങ്ങിയ സ്വയംഭരണ സ്ഥാപനമാണ് FTII, ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. ചലച്ചിത്ര ടെലിവിഷൻ രംഗങ്ങളിലെ പ്രമുഖർ അധ്യാപകരാണ്. ശരിയായ അഭിരുചിയും അതിനനുസൃതമായ ഭാവനാസമ്പന്നതയും പ്രാപ്തിയും അധ്വാനശീലവും ഉള്ളവർക്കാണ് പ്രവേശനം കിട്ടുക. അത്തരക്കാർക്കാണ് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാനും തിളങ്ങാനും സാധ്യമാവുക. ഇതിനനുയോജ്യമായ എൻട്രൻസ് ഉണ്ടാവും. FTIIET, അതായത് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എൻട്രൻസ് ടെസ്റ്റ് എന്നാണ് പ്രവേശന പരീക്ഷ അറിയപ്പെടുന്നത്. പ്രോഗ്രാമുകൾ ഏതൊക്കെ എന്ന് നോക്കാം. മാസ്റ്റർ ഓഫ് ഫൈൻ ആർട്സ് MFA ഇൻ സിനിമ 3 വർഷമാണ് കാലയളവ്. 5 സ്പെഷ്യലൈസേഷനുകൾ: 1 ഡിറക്ഷൻ ആൻഡ് സ്ക്രീൻ പ്ലേ റൈറ്റിംഗ്, 2 സിനിമാറ്റോഗ്രാഫി, 3 എഡിറ്റിംഗ്, 4 സൗണ്ട് റെക്കോർഡിംഗ് ആൻഡ് സൗണ്ട് ഡിസൈൻ, 5 ആർട്ട് ഡിറക്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഡിസൈൻ. ഇതിനു പുറമെ 2 വർഷത്തെ മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാമുകളും ഉണ്ട്. 1 സ്ക്രീൻ ആക്ടിംഗ്, 2 സ്ക്രീൻ റൈറ്റിംഗ്, ഫിലിം, TV ആൻഡ് വെബ് സീരീസ്. ഇതുകൂടാതെ FTIIയുടെ ടെലിവിഷൻ വിഭാഗത്തിൽ 1 വർഷ PG സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ 4 എണ്ണമുണ്ട്: ഡിറക്ഷൻ, ഇലക്ട്രോണിക് സിനിമാറ്റോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ്, സൌണ്ട് റെക്കോർഡിംഗ് ആൻഡ് ടെലിവിഷൻ എഞ്ചിനീയറിംഗ്. പ്രവേശന യോഗ്യത: ഏതെങ്കിലും വിഷയത്തിലെ ബിരുദം. എന്നാൽ MFA ആർട്ട് ഡിറക്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ പ്രോഗ്രാമിന് പ്രവേശന യോഗ്യത വ്യത്യസ്തമാണ്. അപ്ലൈഡ് ആർട്സ്, ആർക്കിടെക്ചർ, പെയിന്റിംഗ്, സ്കൾപ്ചർ, ഇന്റീരിയർ ഡിസൈൻ, അനുബന്ധ ഫൈൻ ആർട്സ് മേഖലയിൽ നേടിയ ബിരുദം ഇതിന് ആവശ്യമാണ്. സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളുടെ പ്രവേശന യോഗ്യതയും ഏതെങ്കിലും വിഷയത്തിലെ ഡിഗ്രിയാണ്. ശ്രദ്ധിക്കുക, സിനിമാ പഠനത്തിനായുള്ള എൻട്രൻസിൽ അപേക്ഷകന്റെ സർഗാത്മകതയും സിനിമ അവബോധവും കഥാസന്ദർഭം ദൃശ്യരൂപത്തിൽ ഭാവന ചെയ്യാനുള്ള കഴിവും പരിശോധിക്കും. ഇവയൊക്കെ പരിശീലിക്കുന്നതിനു വേണ്ടി സിനിമ ചെയ്യുക എന്നത് ഇന്നത്തെ യുവജനങ്ങൾക്ക് ഒട്ടും പ്രയാസമുള്ള കാര്യമല്ലല്ലോ. കൂട്ടുകാരുമായി സഹകരിച്ചുകൊണ്ട് മൊബൈലിൽ നിർമ്മിക്കാം. ഇങ്ങനെയുള്ള റിഹേഴ്സലുകൾ വഴി സ്വന്തം പരിമിതികളെ തിരിച്ചറിയാനും നിലവാരം ക്രമേണ ഉയർത്തിക്കൊണ്ടുവരാനും സാധിക്കും. ബിരുദമൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വരുന്ന കാലത്ത് പരിശീലനം ആരംഭിക്കാം എന്ന് വിചാരിച്ചാൽ പ്രയോജനമില്ല. ബിരുദ പഠനകാലത്ത് തന്നെ ലക്ഷ്യം നിശ്ചയിക്കുകയും മത്സരങ്ങൾ നേരിടാൻ മതിയായ ഒരുക്കങ്ങൾ നടത്തുകയും വേണം. അഭിനയം തെരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നവർ തത്സമയം നൽകുന്ന വിഷയത്തെ ആസ്പദമാക്കി അഭിനയിച്ചു കാണിക്കേണ്ടിവരും. ഏതു തരത്തിലുള്ളവ വേണമെങ്കിലും ചെയ്തു കാണിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിയിരിക്കണം. ഭാവങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള ഉപാധി മുഖം മാത്രമല്ല, ശരീരവും ശബ്ദവുമെല്ലാം അഭിനേതാവിന്റെ ഉപകരണങ്ങളാണ്. നൃത്തം, ആയോധന കലകൾ തുടങ്ങിയവ പരിശീലിക്കുന്നത് പ്രയോജനം ചെയ്യും. നിത്യജീവിതത്തിൽ പലയിടങ്ങളിലായി കണ്ടുമുട്ടുന്ന മനുഷ്യരുടെ സംസാര രീതി, നടത്തം, ഓട്ടം, പെരുമാറ്റ രീതികൾ തുടങ്ങിയവയൊക്കെ നിരീക്ഷിക്കുന്നത് ശീലമാക്കുക.
0: കരിയർ വിദഗ്ധനും കാലിക്കറ്റ് സർവകലാശാല മുൻ പബ്ലിക് റിലേഷൻസ് ഓഫീസറുമായ MV സക്കറിയ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി. കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് CH സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.

0: Tips. പ്രിയമുള്ളവരെ, സംസ്ഥാനത്ത് നാളെ രാവിലെ വരെ വ്യാപകമായി മഴ പെയ്യും. ചില സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്.
1: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം
2: എന്നും രാവിലെ 6:30.
3: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
2: കണ്ടംകുളത്തി പ്രസവരക്ഷ. ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23.
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
5: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
2: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
5: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: സുഗ്നാ ഫാം മൾട്ടി റബ് കായിക ലോകം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:50.
7: സുഗ്നാ ഫാം ഉണ്ടെങ്കിൽ വീട്ടിൽ ഒരു ഡോക്ടറുണ്ട്.
8: ആയിഷ ഗർഭിണിയാണോലേ?
9: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
8: ആയിഷ പ്രഗ്നന്റ് ആണോലും? ഇങ്ങനെ ആയിഷന്റെ ഗർഭപാസത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
10: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനെന്നെ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു.
8: വെരി സിമ്പിൾ. തന്നെയോ? അതേതായാലും നന്നായി.
10: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
8: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാൻ ഒന്ന് കാണിക്കാനാ.
11: 8078777710. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
12: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
13: എന്നും രാവിലെ 7:00.
2: പരിപൂർണ പരിശോധനയുറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
13: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ. സൈബർ ജാലകം, പ്രായോജകർ
13: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. അപ്പോ നിന്നോട് എത്ര പറഞ്ഞു കളിച്ച് കളിച്ച് യൂണിഫോമിൽ അഴുക്കാക്കരുതെന്ന്. നോക്കൂ ഗോപേട്ട, എന്തൊരഴുക്കാ.
14: നീ എന്തിനാ വിമല അവനെങ്ങനെ ചീത്ത വിളിക്കുന്നത്? യൂണിഫോം പുത്തൻ പോലെ തിളങ്ങാൻ റയാൻ ഡിറ്റർജന്റ് കമ്പനിയുടെ പിങ്ക് ഡ്രോപ്സ് വാഷിംഗ് ലിക്വിഡ് കൊണ്ട് അലക്കിയാൽ മതിയല്ലോ.
2: കുട്ടികൾ കളിക്കട്ടെ.
13: അഴുക്കകറ്റും റയാൻ ഡിറ്റർജന്റ് പിങ്ക് ഡ്രോപ്സ്,
2: ഒരു റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ഉൽപ്പന്നം.
15: സൈബർ ജാലകം.
16: വഴിയിലെ ബ്ലോക്കിൽ പോസ്റ്റ് ആകാതിരിക്കാൻ ഗൂഗിൾ മാപ്സിൽ ഉള്ള ഫീച്ചർ അറിയാമോ?
17: അർജന്റായി ഒരു സ്ഥലത്ത് എത്തേണ്ടതുണ്ട്, പക്ഷെ മുന്നിൽ കിലോമീറ്ററുകളോളം ബ്ലോക്ക്. വല്ലാത്ത ഒരു പോസ്റ്റാണല്ലേ ഇങ്ങനെ ഒരു അവസ്ഥ. ഇനി യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഗൂഗിൾ മാപ്സിലെ പ്രിവ്യൂ എന്ന ഓപ്ഷൻ ഒന്ന് ഉപയോഗിച്ചു നോക്കൂ. വരാനിരിക്കുന്ന ട്രാഫിക് ബ്ലോക്ക് മുൻകൂട്ടി അറിയുവാനും എളുപ്പ വഴികൾ കണ്ടെത്തുവാനും ഇത് സഹായിക്കും. പിന്നെ ഒരു ടിപ്പ് കൂടി പറഞ്ഞു തരാം. അപരിചിതമായ നഗരങ്ങളിൽ വണ്ടി പാർക്ക് ചെയ്താൽ ആ സ്ഥലം മാപ്പിൽ സേവ് ചെയ്യാൻ മറക്കരുത്. തിരിച്ചു വരുമ്പോൾ വണ്ടി തിരഞ്ഞു തിരഞ്ഞ് നടക്കേണ്ടി വരില്ല. രണ്ട് കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞത്. ഒന്ന്, യാത്ര തുടങ്ങുന്നതിന് മുമ്പ് പ്രിവ്യൂ ഒന്ന് നോക്കുക. എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടോ? ബ്ലോക്ക് ഉണ്ടെങ്കിൽ വഴി മാറ്റിപ്പോയിക്കൂടെ. ഇനി അടുത്ത കാര്യമോ, തിരക്കുള്ള സ്ഥലങ്ങളിൽ വണ്ടി വെച്ച് മറന്നു പോകാതിരിക്കുവാൻ. വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ആ സ്ഥലം ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വണ്ടി കണ്ടുപിടിക്കുന്നത് വളരെ എളുപ്പമായിരിക്കും. ടൂർ പോകുമ്പോഴൊക്കെ ഗൂഗിൾ മാപ്പിനെ നന്നായി പ്രയോജനപ്പെടുത്തുന്നവരല്ലേ നമ്മൾ. അങ്ങനെയാണെങ്കിൽ ഈ ഓപ്ഷൻസ് കൂടി നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ എന്നും എപ്പോഴും.
15: സൈബർ ജാലകം.
2: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ. സൈബർ ജാലകം, പ്രായോജകർ
13: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
13: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക്

0: ദിവസവാരം വരെ ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
0: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10 എസ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ മൗലാന.

0: സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ,
1: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
2: ദിവസവും കാലത്ത് 6:35.
3: തിമിരത്തിന്റെ സ്കിതുണ്ടോ എന്നൊരു സംശയം.
4: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
5: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ
1: എങ്കിൽ വിളിക്കൂ. 90 20 620 630.
2: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ. 90 20 620 630.
0: സമയം 8:15.
6: ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുക്കുളം.
7: പ്രായോജകർ ബി ആർ ജി സി ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് ഫോൺ 7907966544.
8: മാഡം, ഈ പാസ്ബുക്കിലൊന്ന് പ്രിന്റ് ചെയ്ത് തരാമോ?
9: അതിന് കറണ്ട് ഇല്ലല്ലോ.
8: അല്ല, അപ്പൊ നിങ്ങളുടെ ഇൻവെർട്ടറിന് എന്ത് പറ്റി?
9: അതിന് ചാർജ് തീരെ കിട്ടുന്നില്ല. പുതിയ ബാറ്ററി വാങ്ങണം.
8: ഇനി പുതിയത് വാങ്ങണ്ട, നമ്മുടെ ചരണിയിലുള്ള ബി ആർ ജി സിയിലേക്ക് പോയിക്കോളൂ. ഗ്യാരണ്ടിയോടുകൂടി നിങ്ങളുടെ ബാറ്ററി റീജനറേറ്റ് ചെയ്തു തരും.
7: ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, ചരണി, മഞ്ചേരി.
8: ഫോൺ 7907966544.
0: നമസ്കാരം പ്രിയപ്പെട്ടവരെ, നേന്ത്രപ്പഴവും അരിപ്പൊടിയും ഉപയോഗിച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന വളരെ രുചികരമായ ഒരു കിണ്ണത്തപ്പം തയ്യാറാക്കുന്ന രീതിയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതിനാവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് പറയാം. നന്നായി പഴുത്ത ഒരു വലിയ നേന്ത്രപ്പഴം, വറുത്ത പച്ചരിപ്പൊടി 1/2 കപ്പ്, തേങ്ങാപ്പാൽ 3 കപ്പ്, പഞ്ചസാര 1/2 കപ്പ്, കോഴിമുട്ട 1 എണ്ണം, ചെറിയ ജീരകം 1/2 ടീസ്പൂൺ, 5 ഏലയ്ക്ക, നെയ്യ് ആവശ്യത്തിന്, ഉപ്പ് 1 നുള്ള്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ കിണ്ണത്തപ്പം ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം, ശ്രദ്ധിച്ചോളൂ. ആദ്യം നേന്ത്രപ്പഴം തൊലിയോടെ തന്നെ ആവിയിൽ പുഴുങ്ങിയെടുക്കണം. അതിനുശേഷം തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. മുറിച്ചുവെച്ച പഴം, അല്പം തേങ്ങാപ്പാൽ, ചെറിയ ജീരകം, ഏലയ്ക്ക എന്നിവ ചേർത്ത് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കണം. ഇതിലേക്ക് വറുത്ത അരിപ്പൊടി, പഞ്ചസാര, മുട്ട, ബാക്കിയുള്ള തേങ്ങാപ്പാൽ എന്നിവ ചേർത്ത് കട്ടുകളില്ലാതെ നന്നായി അടിച്ചെടുക്കണം. തയ്യാറാക്കിയ ഈ മിശ്രിതം ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ഈ മാവ് അധികം കട്ടിയാണെങ്കിൽ അല്പം കൂടി വെള്ളമോ തേങ്ങാപ്പാലോ ചേർത്ത് ഒന്നുകൂടി കട്ടിക്കുറയ്ക്കാം. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് ഈ മിശ്രിതം അതിലേക്ക് ഒഴിക്കുക. തീ കത്തിച്ച് തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കുക. മിശ്രിതം കുറുകി വരുമ്പോൾ അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. പാത്രത്തിന്റെ വശങ്ങളിൽ നിന്ന് മിശ്രിതം വിട്ടു തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നെയ്യ് തടവി വെച്ചിരിക്കുന്ന ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി നിരത്തുക. ചൂട് നന്നായി മാറിയ ശേഷം ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുക്കാം. ഈ രുചികരമായിട്ടുള്ള കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. ആദ്യം നേന്ത്രപ്പഴം തൊലിയോടെ തന്നെ ആവിയിൽ പുഴുങ്ങിയെടുക്കണം. അതിനുശേഷം തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. മുറിച്ചുവെച്ച പഴം, അല്പം തേങ്ങാപ്പാൽ, ചെറിയ ജീരകം, ഏലയ്ക്ക എന്നിവ ചേർത്ത് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കണം. ഇതിലേക്ക് വറുത്ത അരിപ്പൊടി, പഞ്ചസാര, മുട്ട, ബാക്കിയുള്ള തേങ്ങാപ്പാൽ എന്നിവ ചേർത്ത് കട്ടുകളില്ലാതെ നന്നായി അടിച്ചെടുക്കണം. തയ്യാറാക്കിയ ഈ മിശ്രിതം ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് ഈ മിശ്രിതം അതിലേക്ക് ഒഴിക്കുക. തീ കത്തിച്ച് തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കുക. മിശ്രിതം കുറുകി വരുമ്പോൾ അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. പാത്രത്തിന്റെ വശങ്ങളിൽ നിന്ന് മിശ്രിതം വിട്ടു തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നെയ്യ് തടവി വെച്ചിരിക്കുന്ന ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി ചൂട് നന്നായി മാറിയ ശേഷം ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുക്കാം. രസമഗുളം.
6: ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുക്കുളം.
7: പ്രായോജകർ ബി ആർ ജി സി ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് ഫോൺ 7907966544.
0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം, ചൊവ്വ വ്യാഴം ശനി രാവിലെ
10: 7:10.
11: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
0: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
12: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
13: എന്നും രാവിലെ 7 മണിക്ക്.
12: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
13: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം ഇന്നും രാവിലെ 7:35
1: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ. ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
2: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.

സേവന വാർത്തകൾ. മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ പാലക്കാട് ജില്ലയിൽ ക്ഷേമനിധി സെക്രട്ടറി ഇന്ന് രാവിലെ 10:30 മണപ്പുള്ളി ഭഗവതി ക്ഷേത്രത്തിൽ ക്യാമ്പ് ചെയ്യുന്നു. മലബാർ ക്ഷേത്ര ജീവനക്കാരുടെയും എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെയും ക്ഷേമനിധി ക്ഷേത്രം വിഹിതം കുടിശ്ശിക പിരിവ് നടത്തുന്നതിനാണ് ക്യാമ്പ്. ജില്ലയിലെ ഒറ്റപ്പാലം, പാലക്കാട്, ആലത്തൂർ, ചിറ്റൂർ, മണ്ണാർക്കാട് എന്നീ താലൂക്കുകളിലെ ക്ഷേത്ര ഭാരവാഹികൾ ക്ഷേമനിധിയിലേക്ക് അടയ്ക്കാനുള്ള ക്ഷേത്രവിഹിതം അടയ്ക്കണം. ഇന്ന് ക്ഷേമനിധിയിൽ അംഗത്വമെടുക്കാനും അവസരമുണ്ടാകുമെന്ന് സെക്രട്ടറി അറിയിച്ചു. ക്ഷേത്ര ജീവനക്കാർക്ക് അംഗത്വത്തിനുള്ള അപേക്ഷ ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ ജനനത്തീയതി തെളിയിക്കുന്ന രേഖയും ശമ്പള പട്ടികയുടെ പകർപ്പും സഹിതം നൽകണം. ജീവനക്കാരുടെ ക്ഷേമനിധി വിഹിതം അടയ്ക്കുന്നതിന് ശമ്പള പട്ടികയുടെ പകർപ്പും കൊണ്ടുവരണം. ബോർഡിന്റെ അംഗീകാരം ലഭിച്ച് ഒരു വർഷത്തിനകം ക്ഷേമനിധി അംഗത്വത്തിനായി അപേക്ഷിക്കാത്ത ജീവനക്കാർക്ക് അംഗത്വം അനുവദിക്കില്ലെന്നും സെക്രട്ടറി അറിയിച്ചു.

0: മണ്ണാർക്കാട് അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ തച്ചമ്പാറ, പൊറ്റശ്ശേരി, അഗളി എന്നിവിടങ്ങളിലെ ആൺകുട്ടികളുടെ പ്രീമെട്രിക് ഹോസ്റ്റലുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 5 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി മറ്റു വിഭാഗത്തിലെ വിദ്യാർത്ഥികളാണ് അപേക്ഷിക്കേണ്ടത്. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ പ്രധാന അധ്യാപകൻ സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷ ഈ മാസം 23 വൈകിട്ട് 5 മുൻപായി മണ്ണാർക്കാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിലോ ബന്ധപ്പെട്ട പ്രീമെട്രിക് ഹോസ്റ്റലുകളിലോ നൽകണമെന്ന് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. ഫോൺ നമ്പറുണ്ട്: 8547630125. തച്ചമ്പാറ 8547981666. പൊറ്റശ്ശേരി 9447944858. അഗളി 9846815786.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
2: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
1: ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
3: കണ്ണിലിന് നിലാവ് മാത്രമല്ല, എല്ലാം വ്യക്തമായിട്ട് കാണാം.
4: അല്ല, അതെങ്ങനെ?
3: വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള പ്രശസ്ത നേത്രരോഗ വിദഗ്ധൻ നേതൃത്വം നൽകുന്ന പുതിയ കണ്ണാശുപത്രി നമ്മുടെ തൃശൂർ വന്നിട്ടുണ്ടല്ലോ.
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
3: ഫോൺ 8078788881.
0: പ്രിയമുള്ളവരെ, ഇന്നത്തെ ചോദ്യം ഉത്തരത്തിനുള്ള സമയമായിരിക്കുന്നു. ചോദ്യം ഇതാണ്: 2026 ജനുവരിയിൽ ക്യാൻസർ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തുന്നതിനുള്ള ആശാ വാൻ മൊബൈൽ യൂണിറ്റ് സജ്ജമാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം: ഗുജറാത്ത്. ഗ്രാമീണ ആദിവാസി മേഖലകളെ ലക്ഷ്യമിട്ട് ക്യാൻസർ പരിശോധനയ്ക്കും രോഗനിർണയത്തിനും വേണ്ടി ആധുനിക മെഡിക്കൽ ഉപകരണങ്ങളും സംവിധാനങ്ങളും കൊണ്ട് സജ്ജീകരിച്ചതാണ് ഇത്. വിദഗ്ധ ഉപദേശനത്തിനായി ആശാ വാനിൽ ടെലി കൺസൾട്ടേഷൻ സൌകര്യവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
2: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
1: ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
5: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ്.

0: to detergent.
1: A product of Rayon soaps and detergents.
2: CH Center Manjeri Career Tips. Ennum Ravale 8:05.
0: Doctor Marude Sayana OP-kalkku CH Center Manjeri. Phone 9495777174.
3: പ്രിയമുള്ളവരെ, ഇന്നത്തെ FM ശുഭദിനം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ പ്രശാന്തി, കൂടെ MV രവീന്ദ്രൻ.

ആദ്യം യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ചിറയിൻകീഴ് രാമകൃഷ്ണൻ, സംഗീതം പകർന്നത് എം കെ അർജുനൻ.

0: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ചിത്രം അഥർവം. പാടിയത് ചിത്ര. ഒ എൻ വിയുടെ വരികൾ ഇളയരാജയുടെ ഈണം.

0: 2026 28 അധ്യയന വർഷത്തേക്കുള്ള ബി എഡ് ഡി എൽ എഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089 00 9905.
1: ബാലു കിരിയത്തും ദർശൻ രാമനും തകിലുകൊട്ടാമ്പുറം എന്ന ചിത്രത്തിനുവേണ്ടി ഒരുക്കിയ ഗാനം, ആലാപനം യേശുദാസ്.

0: അന്തപ്പൻ എന്താ ഒരു മൗനം?
1: പരസ്യത്തിൽ കൊടുത്ത വലിയ ലാഭം കണ്ടിട്ടാ മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
2: കണ്ണും കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
3: സമയം 8 മണി കഴിഞ്ഞ് 41 മിനിറ്റ്. പ്രിയമുള്ളവരെ, സ്മൃതിഗീതങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മൃഗയ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ഈണം പകർന്നത് ശങ്കർ ഗണേശ്.

0: വലിയ വിലയ്ക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
1: അന്തപ്പ, എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.
2: കാവാലത്തിന്റെ രചന, ജോൺസന്റെ സംഗീതം. കാറ്റത്തെ കിളിക്കൂട് എന്ന ചിത്രത്തിനുവേണ്ടി ബ്രഹ്മാനന്ദനും വാണി ജയറാമും.
3: കൂവരം കിളിക്കൂട്, കഥകഥകഥ കിളിക്കൂട്, തലമൂത്തൊരു കാർന്നോര് ഗമകാട്ടണ കാർന്നോര്, കിളിപ്പെണ്ണും കിളിമക്കളുമായി കൂടുകൂട്ടി കാരണം കോട്ടെ ചക്കരമാവിൽ, കാരണം കോട്ടെ ചക്കരമാവിൽ.

0: கூவரம் கிளிக்கோடு.
1: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷയെടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
2: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
1: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744555024.
3: ഇനി യേശുദാസും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനം. പി ഭാസ്കറിന്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് എ ടി ഉമ്മർ. ചിത്രം കണ്ണാരം പൊത്തി പൊത്തി.

ഇനി രാജപരമ്പര എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം. ഗാനരചന അപ്പൻ തച്ചേത്ത്, സംഗീതം പകർന്നത് എ ടി ഉമ്മർ.

സമയം 9 മണി കഴിഞ്ഞ് 5:30. സ്മൃതിഗീതങ്ങൾ തുടരുകയാണ്. ഇനി ബ്രഹ്മാനന്ദൻ പാടിയ ഗാനം, ചിത്രം നിർമാല്യം, കെ രാഘവന്റെ ഈണം.

നിർമാലിം എന്ന ചിത്രത്തിനു വേണ്ടി ബ്രഹ്മാനന്ദനും പത്മിനിയും ചേർന്ന് ആലപിച്ച ഗാനമാണ് കേട്ടത്. ഇനി കമലതലത്തിലെ ഗാനം യേശുദാസ് പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ ഇണം പകർന്നത് രവീന്ദ്രൻ.

ഇനി ജയചന്ദ്രനൊപ്പം എസ് ജാനകി, ചിത്രം രക്തപുഷ്പം. ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, എം കെ അർജുനൻ.

ഇനി ബ്രഹ്മാനന്ദൻ പാടിയ ഗാനം, ചിത്രം കള്ളിച്ചെല്ലമ്മ. പി ഭാസ്കരന്റെ വരികൾ, ഈണം പകർന്നത് കെ രാഘവൻ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 9 മണി കഴിഞ്ഞ് 21 മിനിറ്റ്.
1: FM പ്രധാന വാർത്തകൾ.
0: നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഇറ്റാലിയൻ തലസ്ഥാനമായ റോമിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ആത്മവിശ്വാസത്തോടുകൂടിയ ശക്തമായ രാഷ്ട്രമായി ഇന്ത്യ മാറിയതിന്റെ തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിയറ്റ്നാം തലസ്ഥാനമായ ഹാനോയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ആരോപണം അന്വേഷിക്കുന്ന ജഡ്ജിമാരുടെ അന്വേഷണ സമിതി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് റിപ്പോർട്ട് കൈമാറി. അന്വേഷണ റിപ്പോർട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും മേശപ്പുറത്ത് വയ്ക്കും. ഛത്തീസ്ഗഡിലെ ബസ്തറിന്റെ ഡിവിഷണൽ ആസ്ഥാനമായ ജഗ്ദൽപൂരിൽ ഇന്ന് ചേരുന്ന സെൻട്രൽ സോണൽ കൌൺസിൽ യോഗത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ അധ്യക്ഷനാകും. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. രാജ്യം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വാട്ടർ മെട്രോ സർവീസുകൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. ആദ്യഘട്ടത്തിൽ ഗുവാഹത്തി ഉൾപ്പെടെ 18 നഗരങ്ങളിൽ വാട്ടർ മെട്രോ സർവീസുകൾ ആരംഭിക്കുന്നതിന് പദ്ധതികൾ വികസിപ്പിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. യുനീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി കേരളത്തിൽ എല്ലാ ജില്ലകളിലും പുതുതായി ആരംഭിക്കുന്ന പുതിയ ആധാർ സേവാ കേന്ദ്രങ്ങളിൽ ആദ്യത്തേത് തൃശൂരിൽ ഇന്ന് നിലവിൽ വരും. ജില്ലാ കലക്ടർ ശിഖ സുരേന്ദ്രൻ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട രാത്രി 10 അടയ്ക്കും. തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ ഉച്ചയ്ക്ക് സഹസ്ര കലശാഭിഷേകം നടത്തും. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം.
1: FM പ്രധാന വാർത്തകൾ.

0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 166-49 മംഗലാപുരം കന്യാകുമാരി പരശുറാം എക്സ്പ്രസ് 9:28 166-10 മംഗലാപുരം പാലക്കാട് എക്സ്പ്രസ് 10:59 166-06 തിരുവനന്തപുരം മംഗലാപുരം ഏറനാട് എക്സ്പ്രസ് 11:33 എത്തിച്ചേരുമെന്ന് കരുതുന്നു. അങ്ങാടിപ്പുറത്ത് 563-23 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 എത്തുമെന്നാണ് കരുതുന്നത്.
1: ട്രെയിൻ സമയം. ശ്രീകാന്ത്.

0: നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
0: രാവിലെ 8:23
1: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച
0: ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ.
2: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കൊറേ ദിവസമല്ലേ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
3: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
2: അതിപ്പ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസൽ ഷിഫേന്ന് ചെയ്താ പോരെ.
3: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസൽ ഷിഫേന്നോ?
2: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
3: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
4: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
3: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
4: കിംസൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
5: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
6: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
7: അന്തപ്പനന്ത ഒരു മൗനം.
8: പരസ്യത്തിൽ കൊടുത്ത വലിയ ലാഭം കണ്ടിട്ട മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
9: കണ്ണും കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
0: എന്നും രാവിലെ 8:03.
10: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
11: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
0: മീഡിയ വാണി
11: നമ്പർ മറക്കല്ലേ, 90 20 620 630.
12: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
13: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
12: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
13: ഫോൺ 9744550424.
0: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
14: വായിക്കുന്നത് MV രവീന്ദ്രൻ. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ എല്ലാ താലൂക്കുകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറക്കാനും ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകാനും തീരുമാനം. ജില്ലാതല നോഡൽ ഓഫീസറെ നാളെ നിയമിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജൂൺ മുതൽ ഡിസംബർ വരെ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ സജ്ജീകരിക്കാനും നിർദ്ദേശമുണ്ട്. കടത്തിണ്ണകളിലും ബസ് സ്റ്റാൻഡുകളിലും അന്തിയുറങ്ങുന്നവർക്ക് മഴക്കാലത്ത് രാത്രികളിൽ സുരക്ഷിതമായി താമസിക്കുവാനും ഭക്ഷണം ലഭിക്കാനും വേണ്ട സംവിധാനം ഒരുക്കുക, ഓടകൾ, നീർച്ചാലുകൾ എന്നിവയിലെ തടസ്സങ്ങൾ പരിശോധിക്കുക, സ്വകാര്യ ഭൂമിയിലെ അപകടകരമായ മരച്ചില്ലകളും മരങ്ങളും മുറിച്ചുമാറ്റുക, ഓടകൾ വൃത്തിയാക്കാതിരിക്കുകയോ സ്ലാബുകൾ തകരുകയോ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പൂർത്തിയാക്കി നടപ്പാതകൾ സുരക്ഷിതമാക്കുക, മലയോര മേഖലകളിൽ രാത്രിയാത്രയും തീരദേശങ്ങളിൽ വിനോദസഞ്ചാരവും ഒഴിവാക്കുക എന്നിവയാണ് മറ്റ് നിർദ്ദേശങ്ങൾ. വാൽപ്പാറ ദുരന്തത്തിന്റെ വേദന അനുഭവിച്ച പാങ് GLP സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സൌജന്യമായി ഇന്ന് സ്കൂൾ ബാഗുകൾ വിതരണം ചെയ്യും. വിദ്യാർത്ഥികളുടെ മാനസികോല്ലാസത്തിനായി മാജിക് ഷോയും അരങ്ങേറും. പാങ് സർവീസ് സഹകരണ ബാങ്കിന്റെ സഹായത്തോടെയാണ് ബാഗുകൾ ലഭ്യമാക്കിയത്. ഇന്നുച്ചയ്ക്ക് 3 ചന്ദനപ്പറമ്പ് അൻസാർ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ബാഗ് വിതരണവും കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംഘടിപ്പിക്കുന്ന മാജിക് ഷോയും നടക്കുമെന്ന് പ്രധാനാധ്യാപകന്റെ ചുമതല വഹിക്കുന്ന K അഹമ്മദ് കുട്ടി അറിയിച്ചു. താഴെക്കാട് ഗ്രാമപഞ്ചായത്തിലെയും സമീപ പഞ്ചായത്തുകളിലെയും മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ സംരക്ഷണം പൂർണ്ണമായി ഉറപ്പാക്കാൻ ബെഡ്സ് സ്കൂൾ പുനരാരംഭിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മനുഷ്യാവകാശ കമ്മീഷനെ അറിയിച്ചു. 2022 ആഗസ്റ്റ് 12 ഭിന്നശേഷി കുട്ടികൾക്കായി ആരംഭിച്ച ബഡ്സ് സ്കൂൾ അടച്ചുപൂട്ടിയതിനെതിരെ സമർപ്പിച്ച പരാതിയിൽ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K ബൈജുനാഥ് ആവശ്യപ്പെട്ട പ്രകാരമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. നാട്ടുവൃത്താന്തം സമാപിച്ചു.
0: നാട്ടുവൃത്താന്തം.

0: വികസന വാർത്തകൾ.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.

0: മൊബൈൽ ഹോസ്പിറ്റൽ മഞ്ചേരി
1: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55
0: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ഐലാക് MRI അംഗീകാരം.
2: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷയെടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
0: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744550424.
3: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
4: അന്തപ്പനെന്താ ഒരു മൗനം?
5: പരസ്യത്തിൽ കൊടുത്ത വലിയ ലാഭം കണ്ടിട്ടാ മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
6: കണ്ണം കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
7: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
8: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
9: മഴവില്ലിൽ ഇനി ആർ കനകാംബരൻ പാടിയ ഗാനം.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
2: എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15.
3: മുട്ടിന് മാത്രമല്ല നമ്മുടെ കൈ കാല് എന്ന് വേണ്ട അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
4: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ
5: 7:45.
6: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യമായ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
4: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട്.
7: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെത്തി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒഴിവുള്ള ഇംഗ്ലീഷ്, ഹിസ്റ്ററി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ് എന്നീ തസ്തികകളിലേക്ക് താൽക്കാലിക അധ്യാപക നിയമനം നടത്തുന്നു. അഭിമുഖം ഈ മാസം 25 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകൾ സഹിതം എത്തിച്ചേരേണ്ടതാണെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചിട്ടുണ്ട്.
9: 94,900 രൂപ വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55-inch 4K QLED ടിവി ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33,900 രൂപയ്ക്ക് കണ്ണങ്കണ്ണിൽ നിന്നും സ്വന്തമാക്കാം.
4: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി
10: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
4: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ഐലാക് MRI അംഗീകാരം.
11: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി
7: ദിവസവും കാലത്ത് 6:35.
12: തിമിരത്തിന്റെ അസ്ഥിതണ്ടോ എന്നൊരു സംശയം.
13: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
14: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ അൻകൂറ്റനാട് മധുരം ഗീതം
15: എന്നും രാവിലെ 7
14: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
15: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ആയിഷ ഗർഭിണിയാണോലേ?
2: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
1: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
3: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
1: തന്നെയോ? അതേതായാലും നന്നായി.
3: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
1: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
4: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
6: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
5: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
6: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
7: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
8: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
9: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
10: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
9: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
10: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
8: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുകുളം എന്നും രാവിലെ 8:15.
11: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
12: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
13: മോളുടെ പ്രസവത്തേക്ക് അടുത്ത് വരല്ലേ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
12: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
13: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
14: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
15: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
16: ചുള്ളിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓഫീസ് അസിസ്റ്റന്റ്, ജൂനിയർ ലാംഗ്വേജ് ഫുൾ ടൈം ടീച്ചർ, അറബിക് ഹിന്ദി, LP സ്കൂൾ ടീച്ചർ എന്നീ തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനത്തിനുള്ള അഭിമുഖം ഈ മാസം 25 രാവിലെ 11 നടക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ആവശ്യമായ രേഖകൾ സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ നമ്പർ 9447973761. നമ്പർ ഒരിക്കൽ കൂടി 9447973761.
17: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
18: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി EMI പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ. കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
16: മഴവില് തുടരുകയാണ്. ഇനി മഞ്ചരി ആലപിച്ച ഗാനം.

0: Piping Drops Liquid Detergent.
1: A product of Rayon Soaps and Detergents.
2: 2026-28 അധ്യയന വർഷത്തേക്കുള്ള ബി എഡ് ഡി എൽ എഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോളഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089-00-9905.
3: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: മഴവില് സമാപിച്ചു.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 9 മണി കഴിഞ്ഞ് 56 മിനിറ്റ്.
1: എഫ് എം പ്രധാന വാർത്തകൾ.
0: നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നോർവീജിയൻ പ്രധാനമന്ത്രിയും ഇന്ത്യ നോർവേ ബിസിനസ് ആന്റ് റിസർച്ച് ഓസ്ലോയിൽ ചേർന്ന ഉച്ചകോടിയിൽ പങ്കെടുത്തു. ഇരു രാജ്യങ്ങളിൽ നിന്നും 50-ലധികം കമ്പനികളുടെ സിഇഒമാർ യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. പ്രോടേം സ്പീക്കർ ജി സുധാകരന് മുന്നിലായിരിക്കും പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. മധ്യേന്ത്യയിലെ ഭരണവികസന കാര്യങ്ങൾ ലക്ഷ്യമാക്കി സംഘടിപ്പിക്കുന്ന സെൻട്രൽ സോണൽ കൌൺസിലിന്റെ 26-ാമത് യോഗത്തിന് ഛത്തീസ്ഗഡിലെ ബസ്തറിൽ ഇന്ന് തുടക്കമാകും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗത്തിൽ അധ്യക്ഷനാകും. പാലക്കാട് കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ഇന്നും നാളെയുമായി ചെമ്പൈ സ്മാരക സംഗീത കോളേജിൽ വിവിധ കഥകളികൾ അരങ്ങേറും. കോഴിക്കോട്ട് കാറിൽ കടത്താൻ ശ്രമിച്ച 70 ഗ്രാമിലേറെ MDMA രണ്ട് യുവാക്കളെ ഡാൻസ് ആഫും ചേവായൂർ പോലീസും ചേർന്ന് പിടികൂടി. എൻജിഒ ക്വാർട്ടേഴ്സിന് സമീപം വാഹന പരിശോധനയിലാണ് ലഹരിമരുന്ന് കണ്ടെടുത്തത്. കണ്ണൂർ കാഞ്ഞിരോട് സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. കണ്ണൂർ ഇരിട്ടി റൂട്ടിലോടുന്ന ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത്. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ഗുവാഹട്ടിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ SCയെ നേരിടും. വൈകിട്ട് 5-നാണ് മത്സരം.
1: FM പ്രധാന വാർത്തകൾ.

0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 166:06 തിരുവനന്തപുരം മംഗലാപുരം ഏറനാട് എക്സ്പ്രസ് 11:33 161:60 മംഗലാപുരം ചെന്നൈ എക്സ്പ്രസ് 11:38 എത്തിച്ചേരുമെന്ന് കരുതുന്നു. അങ്ങാടിപ്പുറത്ത് 163:26 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49 566:10 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തുമെന്നാണ് കരുതുന്നത്.
1: ട്രെയിൻ സമയം

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 9 മണി കഴിഞ്ഞ് 59:27. ഇനി അല്പസമയത്തിനകം അടുത്ത പരിപാടി തിരുവനന്തപുരം റിലേ.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 19 വേൾഡ് IBD ഡേ. ഇൻഫ്ലമേറ്ററി ബബിൾ ഡിസീസ് എന്നറിയപ്പെടുന്ന അധികമാരും കേൾക്കാൻ സാധ്യതയില്ലാത്ത ഒരു രോഗാവസ്ഥയെക്കുറിച്ചാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ വിശദീകരിക്കുന്നത്. IBD എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ചികിത്സാരീതികളെക്കുറിച്ചും ശ്രോതാക്കളോട് സംസാരിക്കുന്നു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ രമേശ്.
2: റേഡിയോ ഹെൽത്തിലെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ഇന്ന് മെയ് 19 നാം ലോക IBD ദിനമായി ആചരിക്കുകയാണ്. IBD എന്ന രോഗത്തെക്കുറിച്ചുള്ള അറിവും IBD എന്ന രോഗത്തിന്റെ ലക്ഷണവും സമൂഹത്തിൽ എത്തിക്കുക, ജനങ്ങൾ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇങ്ങനെയൊരു ദിനാചരണം നാം നടത്തുന്നത്. ഇതെല്ലാ വർഷവും മെയ് 19 നടത്തുന്നത്. ആദ്യമേ എന്താണ് IBD എന്ന് നോക്കാം. ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന രോഗത്തിന്റെ ചുരുക്കപ്പേരാണ് IBD. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അത് ബവൽ എന്ന് വെച്ചാൽ കുടൽ എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയുടെ വൻകുടലും ചെറുകുടലും ചേരുന്നതാണ് ബവൽ എന്ന് പറയുന്നത്. ഈ കുടലുകളെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. കുടലിന് വരുന്ന ഇൻഫ്ലമേഷൻ, അതായത് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്നുള്ളതാണ് ഈ IBD എന്ന അസുഖത്തിന്റെ എക്സ്പാൻഷൻ, അല്ലെ, മുഴുവൻ പേര്. നമ്മുടെ സമൂഹത്തിൽ ലോകം ഒട്ടാകെ തന്നെ, കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും മുഴുവൻ തന്നെ കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് ഈ IBD രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. താരതമ്യേന നമുക്ക് അത്ര പരിചയമില്ലാത്ത ഒരു അസുഖമാണ് IBD. ഇതിന് രണ്ട് വകഭേദങ്ങളുണ്ട്, രണ്ട് തരത്തിലാണ് ഈ അസുഖത്തെ തിരിക്കുന്നത്. ഒന്ന്, നമ്മൾ അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് വിളിക്കുന്ന ഒരു അസുഖം. രണ്ട്, ക്രോൺസ് ഡിസീസ് എന്ന് വിളിക്കുന്ന അസുഖം. ഈ രണ്ട് അസുഖങ്ങളോട് ഒന്നിച്ചു ചേർന്നാണ് IBD എന്നറിയപ്പെടുന്നത്. IBD അസുഖത്തിന് രണ്ട് തരംതിരിവുണ്ട്. വൻകുടലുകളെ പ്രധാനമായിട്ടും ബാധിക്കുന്ന അസുഖമാണ് അൾസറേറ്റീവ് കൊളൈറ്റിസ്. എന്നാൽ ചെറുകുടലിലും വൻകുടലിലും, അതായത് അന്നനാളം, ആമാശയം, ചെറുകുടല്, വൻകുടല്, ഇവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് ക്രോൺസ് ഡിസീസ് ബാധിക്കാം. അൾസറേറ്റീവ് കൊളൈറ്റിസ് ആകട്ടെ കൂടുതലായിട്ടും വൻകുടലിനെ ആയിരിക്കും ബാധിക്കും. ഇങ്ങനെ രണ്ട് തരംതിരിവ് ഈ അസുഖത്തിനുണ്ട്. ഈ രണ്ട് അൾസറേറ്റീവ് കൊളൈറ്റിസും ക്രോൺസും ചേർന്നിട്ടാണ് IBD അല്ലെ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്നറിയപ്പെടുന്നത്. നമ്മൾ ഈ കേരളത്തില് ഈ അസുഖത്തിന്റെ തോത് വർദ്ധിച്ചു വരുന്നതായിട്ട് നേരത്തെ പറഞ്ഞു. ഈ രോഗികളുടെ എണ്ണം കുറവാണെങ്കിലും ഈ രോഗം വന്നവർക്ക് ഈ അസുഖം മൂലം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടതായിട്ട് വരാറുണ്ട്. ഇനി രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മുടെ ഈ അസുഖത്തില് അൾസർ ഫോർമേഷനാണ് പ്രധാനപ്പെട്ട കാരണം. കാരണം കുടലിൽ മൊത്തത്തിൽ അൾസറായിട്ട് അങ്ങ് അൾസറേഷൻ വരുന്നു. ഇത് സാധാരണ നമ്മൾ കാണുന്ന അൾസറിനെ കൂട്ടല്ല, നീണ്ടു നിൽക്കുന്ന അൾസറാണ്. ചികിത്സിച്ചാലും ഈ അൾസർ മാറാനുള്ള സാധ്യത കുറവാണ്. സാധാരണ ചികിത്സയിൽ ഈ അസുഖത്തിന്റെ ഈ അൾസർ മാറാനുള്ള സാധ്യത കുറവായതുകൊണ്ട് നീണ്ട ചികിത്സയിലേക്ക് പോകേണ്ടി വരാറുണ്ട്. അതായത് ഈ അസുഖത്തിന്റെ അൾസറിന്റെ കാലാവധി നീണ്ടു നീണ്ടു പോകുമെന്നാണ് ചുരുക്കം. എന്നാൽ ഈ IBD രോഗം നിർണയത്തിന് ശേഷം അതിന് അതിൻ്റെതായ മരുന്ന് കഴിച്ചാൽ ഈ അൾസർ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ അപൂർവമായിട്ടെങ്കിലും ആൾക്കാരിൽ നമ്മൾ കാണാറുണ്ട് അൾസറിന്റെ ആവർത്തനം വരുന്നു, വയറ്റിലെ വയറ്റിളക്കം, വയറ്റുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ വരാറുണ്ട്. ആ അസുഖം ചികിത്സിക്കുന്നു, താൽക്കാലികമായിട്ട് കുറയുന്നു, വയറിളക്കം പിന്നെ കുറച്ചു കഴിഞ്ഞ് പിന്നീട് വരുന്നു. ഇങ്ങനെ വിട്ടുമാറി വന്നും പോയി നിൽക്കുന്ന വയറിളക്കം ഇതിന്റെ ഒരു പ്രധാന ലക്ഷണമാണ്. ഈ വയറിളക്കം സാധാരണഗതിക്ക് ഒരു വ്യക്തിക്ക് 2

അല്ലെ മൂന്നാഴ്ചക്ക് അപ്പുറത്ത് പോകാറില്ല. നമ്മുടെ ഫുഡ് ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് വരുന്ന വയറിളക്കം. അപ്പോൾ വയറിളക്കം ഐ വി ഡി രോഗത്തിന്റെ ഒരു പ്രധാന ലക്ഷണമാണ്. സാധാരണഗതിക്ക് പെട്ടെന്ന് മാറുന്ന ഫുഡ് ഇൻഫെക്ഷൻ പോലെ തുടങ്ങാമെങ്കിലും ഈ വയറിളക്കം നീണ്ടുപോകും. 5, 6, 7, 8 മാസങ്ങൾ അല്ലെ അതിന് മുകളിലോട്ട് നീണ്ടുപോകും. അപ്പോൾ നീണ്ടു നിൽക്കുന്ന വയറിളക്കം ഐ വി ഡി രോഗമാണോ എന്ന സംശയത്തിന് കാരണമാകും. രണ്ടാമതായി വയറിന് വേദന, അത് പൊക്കിളിന് ചുറ്റുമോ അടിവയറ്റിലോ ആയിരിക്കും വേദന വരുന്നത്. ഈ വേദനയെ തുടർന്ന് രോഗിക്ക് ടോയ്ലറ്റിൽ പോകണമെന്നും വിസർജ്യം നടത്തണമെന്നും തോന്നാറുണ്ട്. അതിനുശേഷം ടോയ്ലറ്റിൽ പോയതിനു ശേഷം ഇവർക്ക് ഈ രോഗലക്ഷണം വയറുവേദന കുറയുന്നതായിട്ടും കാണാറുണ്ട്. ഇത് ആവർത്തിച്ച് വയറുവേദന, പിന്നെ വയറ്റിളക്കം, പിന്നെ മലം പോയിക്കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും പോകണം എന്നുള്ള തോന്നൽ, മലദാരത്തിന്റെ അവിടെ ഇരിച്ചിൽ, ഈ ലക്ഷണങ്ങൾ സാധാരണഗതിക്ക് ഐ വി ഡി രോഗികൾ കാണിക്കാറുണ്ട്. ഇതേ തുടർന്ന് അല്ലെ ഇതിന്റെ കൂടെ തന്നെ മലത്തില് ബ്ലഡ് പോവുക, രക്തത്തിന്റെ സാന്നിധ്യം, അതുപോലെ തന്നെ മ്യൂക്കസ് ഇവ കാണുക, പഴുപ്പ് പോലെ പോവുക അല്ലെങ്കിൽ മൂക്കള പോലെ പോവുക, ഇതും ഐ വി ഡി രോഗികളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ഇതോടൊപ്പം തന്നെ മറ്റൊരു ലക്ഷണമാണ് ഈ ക്രോൺസ് ഡിസീസ് അല്ലെ അൾസറേറ്റിക് കൊളൈറ്റിസ് ഉള്ളവർക്ക് വായ്പൊണ്ട് വരിക എന്നുള്ളത്. നമ്മൾ കാണാറുണ്ട് ചെറുപ്പക്കാരിലൊക്കെ കൂടെ വായ്പൊണ്ട് വരിക, വന്ന് മാറുക, പിന്നെയും വരിക, പിന്നെയും ഇത് ആവർത്തിച്ച് വരിക. ഇങ്ങനെയുള്ളവർക്ക് ഐ ബി ഡി അസുഖം, ക്രോൺസ് ഡിസീസോ അൾസറേറ്റിക് കൊളൈറ്റിസോ ഉണ്ടോ എന്ന് നമുക്ക് ക്ലിനിക്കലി, അതായത് രോഗിയെ പരിശോധിക്കുമ്പോൾ തന്നെ ഒരു സംശയം തോന്നാവുന്നതാണ്. അതേ തുടർന്ന് നമുക്ക് ക്ഷീണം അനുഭവപ്പെടുക, പനി വിട്ടുമാറാതെ വരിക, അതുപോലെ ആൾക്ക് വെയിറ്റ് കുറയുക, ഭാരം കുറയുന്ന പോലെ അനുഭവപ്പെടുക, ഇതെല്ലാം ഐ ബി ഡി രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. രണ്ട് പ്രധാനപ്പെട്ട പ്രായക്കാരെയാണ് ഇത് എഫക്ട് ചെയ്യുന്നത്. ഒന്ന് ചെറുപ്പക്കാരെ, രണ്ടാമത് പ്രായമുള്ള ആൾക്കാര്. പ്രായമുള്ളതെന്ന് വെച്ചാൽ 10-60 വയസ്സിന് മുകളിൽ, ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ 10 to 30 വയസ്സുള്ള വരെയുള്ള പ്രായത്തില്. ഈ ചെറുപ്പക്കാരിൽ വരുമ്പോഴത്തേക്കും അല്ലെ കുട്ടികളുടെ ചെറുപ്പത്തിൽ വരുമ്പോഴത്തേക്കും അവരുടെ വളർച്ചയെ ഇത് ബാധിക്കും. വളർച്ചക്കുറവായിട്ട് രോഗികൾ പലപ്പോഴും ഡോക്ടറിന്റെ അടുത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. നമ്മൾ ഐ ബി ഡി രോഗം നിർണയം താരതമ്യേന പ്രയാസമാണ്. കാര്യം സാധാരണ ലക്ഷണങ്ങൾ അപഗ്രഥിച്ചാൽ അല്ലെങ്കിൽ സാധാരണ ബ്ലഡ് ടെസ്റ്റിൽ ഈ ഐ ബി ഡി രോഗം നിർണയിക്കാൻ സാധ്യമല്ല. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ രക്തത്തിന്റെ അളവ് കുറഞ്ഞു വരിക, ബ്ലഡിന്റെ കൗണ്ട് കൂടിയതായിട്ട് പോവുക, അല്ലെങ്കിൽ CRP കൂടുതൽ, ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ കാണാം. പക്ഷെ രോഗനിർണയത്തിനായിട്ട് കൊളോണോസ്കോപ്പി എന്നൊരു ടെസ്റ്റ് തന്നെ പലപ്പോഴും വേണ്ടി വരും. ഈ കൊളോണോസ്കോപ്പി എന്ന് വെച്ചാൽ വൻകുടല് പരിശോധിക്കുന്ന ഒരു ടെസ്റ്റാണ്. ഒരു ക്യാമറ ട്യൂബ് മലദ്വാരം വഴി ഉള്ളിൽ കിടത്തി വൻകുടലും ചെറുകുടലിന്റെ അഗ്രഭാഗം, ഇലിയം എന്ന് പറയുന്ന ഭാഗം നമുക്ക് നോക്കാൻ വേണ്ടി സാധിക്കും. ഈ കൊളോണോസ്കോപ്പി മൂലമാണ് രോഗനിർണയം സാധാരണഗതിക്ക് നടത്തുന്നത്. ഈ കൊളോണോസ്കോപ്പിയിൽ വൻകുടലിലും ചെറുകുടലിന്റെ ഭാഗങ്ങളിലും വിവിധ തരത്തിലുള്ള അൾസറുകൾ കാണാൻ സാധിക്കും. ഈ അൾസറുകൾ അല്ലെങ്കിൽ തൊലി പോയപോലത്തെ പാടുകൾ, ചുമന്ന പാടുകൾ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന രോഗികളിൽ സാധാരണ നമ്മൾ അൾസറിന്റെ ഭാഗത്ത് നിന്ന് ബയോപ്സി എടുക്കും. ഈ ബയോപ്സി വഴിയുള്ള പരിശോധനയിലാണ് രോഗം പലപ്പോഴും സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ രോഗം നമ്മൾ ആദ്യം സംശയിക്കണം, സംശയിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ വഴിയാണ്. അതിനുശേഷം രോഗനിർണയത്തിന് ആവശ്യമായ ടെസ്റ്റ്, അത് പലപ്പോഴും കൊളോണോസ്കോപ്പിയാണ്. ഈ കൊളോണോസ്കോപ്പി ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ രോഗം ഇതാണെന്ന് തിരിച്ചറിയുന്നത്. അതിനുശേഷം ബയോപ്സി എടുത്തിട്ട് അത് കൺഫേം ചെയ്യുക, ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ഐ ബി ഡി എന്ന രോഗത്തിന് സാധാരണഗതിക്ക് നമുക്ക് ക്ലിനിക്കലി നമ്മൾ സംശയിച്ചു കഴിഞ്ഞാൽ കൊളോണോസ്കോപ്പി എന്നുള്ള ടെസ്റ്റാണ്. പക്ഷേ ഈ കൊളോണോസ്കോപ്പി ടെസ്റ്റ് പറയുമ്പോൾ രോഗികൾക്കൊരു ആശങ്കയുണ്ട്. ഈ കൊളോണോസ്കോപ്പി ഒരു ടെസ്റ്റ് മലദാരത്തിൽ ഒരു ക്യാമറ ട്യൂബ് കടത്തുമ്പോൾ അതൊരു ഭയത്തോടു കൂടിയാണ് പലരും കാണുന്നത്. പക്ഷെ ഞാൻ ഈ അവസരത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, കൊളോണോസ്കോപ്പിയിൽ അങ്ങനെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. അത് സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. ആ ടെസ്റ്റ് അത്യന്താപേക്ഷിതമാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ പലപ്പോഴും ഒരു ലക്ഷണവും ഇല്ലെങ്കിലും 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിൽ കുടൽ ക്യാൻസർ വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കൊളോണോസ്കോപ്പി ചെയ്യാറുണ്ട്. അത് അധികം സമയമെടുക്കുന്ന ഒരു ടെസ്റ്റല്ല. വേദന അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരാറില്ല. രോഗിക്ക് ആ ടെസ്റ്റിന് മുമ്പ് മരുന്ന് കുടിച്ച് വയറിളക്കണം. വയറിളക്കിയതിന് ശേഷമാണ് കൊളോണോസ്കോപ്പി ചെയ്യുന്നത്. കൊളോണോസ്കോപ്പി അത്യധികം ഭയമാണെങ്കിൽ അത് ചെറിയ സെഡേഷൻ വഴിയോ അല്ലെങ്കിൽ അനസ്തേഷ്യ വഴി ബോധം കെടുത്തിയിട്ടോ അത് ചെയ്യാവുന്നതാണ്. എന്നിരുന്നാലും കൊളോണോസ്കോപ്പി ഒരു പ്രധാനപ്പെട്ട ടെസ്റ്റാണ്. ഐ ബി ഡി രോഗം നിർണയിക്കുന്നതിന് അതുതന്നെയാണ് പലപ്പോഴും ആവശ്യമായിട്ട് വരുന്ന ടെസ്റ്റ്. ഇനി ഈ രോഗത്തിന്റെ അതുപോലെ തന്നെ വരുന്ന മറ്റൊരു അസുഖമുണ്ട്, അതേക്കുറിച്ചും അറിഞ്ഞിരിക്കണം. അതിന് IBS എന്നാണ് പേര്, ഇറിറ്റബിൾ ബവൽ സിൻഡ്രം എന്നതിന് പൊതുവെ പറയും IBS. IBS താരതമ്യേന സമൂഹത്തിൽ കൂടുതലായിട്ട് കാണുന്നതാണ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാര്. അപ്പൊ ഈ IBS ലക്ഷണം നമുക്ക് പറയുമ്പോൾ തന്നെ അറിയാം പല ആൾക്കാർക്കും അത് വന്നിട്ടുള്ള ലക്ഷണങ്ങളായിരിക്കും. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ഉടനെ ടോയ്ലറ്റിൽ പോകണം തോന്നും. നമ്മൾ തിരക്കിട്ട് എവിടെയെങ്കിലും പോകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ടോയ്ലറ്റിൽ പോകണം തോന്നും. പക്ഷേ IBS

0: ഐ ബി ഡിയും തമ്മിലൊരു വ്യത്യാസം എന്ന് വെച്ചാൽ, ഐ ബി എസ് എൽ വയറിളക്കം ഈ പറയുന്ന പോലെ വയറ്റുവേദനയൊക്കെ വരാമെങ്കിലും എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും സാധാരണ ഐ ബി എസ് എൽ നോർമലാണ്, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോമിൽ. എന്നാൽ ഐ ബി ഡിയിൽ വ്യത്യാസങ്ങൾ വരാം, സി ആർ പി കൂടുതൽ, ഇ എസ് ആർ തുടങ്ങിയ ടെസ്റ്റുകൾ കൂടുതലായിരിക്കും. രണ്ടാമതായി കൊളോണോസ്കോപ്പി ചെയ്യുമ്പോൾ ഐ ബി എസ് രോഗികളിൽ കൊളോണോസ്കോപ്പി നോർമലായിരിക്കും, എന്നാൽ ഐ ബി ഡി രോഗികളിൽ കൊളോണോസ്കോപ്പിയിൽ നമ്മൾ വ്യക്തമായ മാറ്റങ്ങൾ, അൾസർ തുടങ്ങിയ മാറ്റങ്ങൾ കാണാം. ഇനി ഈ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ഈ രോഗനിർണയം നേരത്തെ ആക്കിയാൽ ചികിത്സയിൽ രോഗം റെസ്പോണ്ട് ചെയ്യാനുള്ള സാധ്യത ഐ ബി ഡിയിൽ കൂടുതലായിട്ടുണ്ട്. എന്നാൽ ക്രോൺസ് തുടങ്ങിയ അസുഖങ്ങളുടെ രോഗനിർണയം താമസിച്ചു പോയാൽ രോഗം കൂടുതലായിട്ട് വന്നാൽ കുടലിൽ ചുരുക്കം അനുഭവപ്പെടാം. കുടൽ ചുരുക്കം അനുഭവപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡസ്റ്റൈൻ ഒബ്സ്ട്രക്ഷൻ, അതായത് കുടലിന് ബ്ലോക്ക് ആയിട്ടായിരിക്കും ചിലപ്പോൾ രോഗി ആശുപത്രിയിൽ എത്തുന്നത്, അല്ലെങ്കിൽ കുടലിന് പൊട്ടൽ വന്നിട്ടായിരിക്കും രോഗി ആശുപത്രിയിൽ എത്തുന്നത്. ഇങ്ങനൊരു സാഹചര്യത്തിലെത്തിയാൽ ശസ്ത്രക്രിയ മാത്രമായിരിക്കും അതിൻ്റെ പരിഹാരം. ഇപ്പൊ രോഗനിർണയം നേരത്തെ ആക്കിയാൽ, അതായത് ലക്ഷണങ്ങൾ വരുന്ന ആ സമയത്തോ അല്ലെങ്കിൽ അതിനോട് തുടക്കത്തിൽ തന്നെ രോഗി ആശുപത്രിയിൽ സന്ദർശിക്കുകയും ചികിത്സ എടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ രോഗം മൂർച്ഛിക്കുന്നതിനും തടയാൻ പറ്റും, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറികളും മറ്റും ഒഴിവാക്കാനും സാധിക്കും. ഇനി അടുത്തതായിട്ട് ഈ അസുഖത്തിൻ്റെ കോംപ്ലിക്കേഷൻ എന്നുള്ളതാണ്. കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഈ അസുഖം നമ്മുടെ ഒരു ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ഒരു ഗുളികയോ വെച്ചോ മാറുന്ന ഒരു അസുഖമല്ല, നീണ്ടു നിൽക്കുന്ന അസുഖമാണ്. അപ്പോൾ അതിന് തുടർച്ചയായിട്ടുള്ള ചികിത്സ ആവശ്യമാണ്. ഒരു വിദഗ്ധ ഡോക്ടറിന്റെ നേതൃത്വത്തിൽ തന്നെ ചികിത്സ ചെയ്യണം. ഒരു മാസമോ രണ്ടു മാസമോ ഒക്കെ ചികിത്സ എടുത്തെന്ന് വെച്ചാൽ ഈ അസുഖം മാറില്ല. അപ്പോൾ നീണ്ടു നിൽക്കുന്ന ചികിത്സ എടുക്കാൻ രോഗി മാനസികമായിട്ട് പ്രിപ്പയർഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇതുണ്ടാക്കുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും, അതായത് രോഗിയുടെ വർക്കിംഗ് ഡേയ്സ്, നമ്മുടെ ജോലിക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ, ഈ അസുഖം മൂലം ചിലപ്പോൾ ബുദ്ധിമുട്ടിലാവാം. അതുപോലെ സാമ്പത്തിക മരുന്നിനും ടെസ്റ്റിനും ഒക്കെ ആയിട്ട് ആവശ്യം വരാം. അങ്ങനെ ഒരു സാമ്പത്തികമായ വശവും അതിൻ്റെ അസുഖത്തിൻ്റെ ആഘാതം രണ്ടും രോഗി അവരുടെ കുടുംബവും അനുഭവിക്കേണ്ടി വരും. എന്നിരുന്നാലും ചികിത്സ മുടക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ് രോഗം കൺട്രോളിൽ നിർത്താൻ വേണ്ടി ഏറ്റവും നല്ല വഴി. പിന്നീട് ഒരു ചോദ്യം സാധാരണ രോഗികൾ ചോദിക്കുന്നത്, എത്ര നാൾ ഇതിൻ്റെ ചികിത്സ എടുക്കണം? ആറുമാസം കൊണ്ട് തീരുമോ, ഒരു വർഷം കൊണ്ട് തീരുമോ? അങ്ങനെ വ്യക്തമായിട്ട് ടൈം പീരീഡ് പറയാൻ സാധ്യമല്ല. ചിലപ്പോൾ ക്രോൺസ് ഡിസീസിന് ആയുഷ്കാല ചികിത്സ വേണ്ടി വന്നേക്കാം, ചിലപ്പോൾ അൾസറേറ്റിക് കൊളൈറ്റിസിനും ചികിത്സ നീണ്ടുപോയേക്കാം. പക്ഷെ ഒരു മൂന്നോ നാലോ വർഷം കൊണ്ട് അൾസറേറ്റിക് കൊളൈറ്റിസ് രോഗികളിലൊക്കെ ചിലപ്പോൾ നമുക്ക് മരുന്നുകൾ പൂർണ്ണമായിട്ട് നിർത്തി രോഗിയെ ഒരു നിരീക്ഷണത്തിൽ വെക്കാൻ സാധിക്കും. അതൊരു നല്ല വശം തന്നെയാണ്. മാത്രമല്ല പുതിയ പല മരുന്നുകളും, അത് ഇഞ്ചക്ഷനായിട്ടും ഗുളികയായിട്ടും, ഇപ്പോൾ ഈ രോഗത്തിന് ചികിത്സിക്കാൻ വേണ്ടി അവൈലബിളാണ്. മരുന്ന് താരതമ്യേന അതിന് ഒരു സേഫ്റ്റിയൊക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒരു ഡോക്ടറിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ഇതൊക്കെ ഒരു കോംപ്ലിക്കേറ്റഡ് അസുഖമാണ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചികിത്സയാണത്. അത് രോഗനിർണയത്തിന് ശേഷം ഒരു ഡോക്ടറിൻ്റെ നേതൃത്വത്തിൽ അത് മരുന്ന് കഴിച്ച് സൈഡ് ഇഫക്റ്റ് വരുന്നുണ്ടോയെന്ന് കൃത്യമായി മോണിറ്റർ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ രോഗം പൂർണ്ണമായി കൺട്രോളിലെത്തുകയും രോഗിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. പിന്നെ മറ്റൊന്ന്, സാധാരണ രോഗികൾ ചോദിക്കുന്ന ഈ ഐ ബി ഡി രോഗികൾ ക്യാൻസറിൻ്റെ റിസ്ക് കൂടുതലാണോ എന്നാണ്. ക്യാൻസറിൻ്റെ റിസ്ക് തീർച്ചയായിട്ടും ഐ ബി ഡി രോഗികളിൽ കൂടുതലാണ്. കാര്യം വർഷങ്ങൾ പഴക്കമാകും തോറും, ഒരു 10-12 വർഷത്തിന് മുകളിലോട്ട് ചെല്ലുമ്പം ക്യാൻസർ വരാനുള്ള സാധ്യത, വൻകുടൽ ക്യാൻസറാണ്, അതിനുള്ള സാധ്യത കൂടുതലായിട്ട് വരാം. അപ്പോൾ ഒരു 10-12 വർഷത്തിന് ശേഷം എല്ലാ 2 വർഷത്തിലും ഒരിക്കൽ ഈ ഐ ബി ഡി രോഗികൾ കൊളോണോസ്കോപ്പി ടെസ്റ്റ് ചെയ്ത് നോക്കി ക്യാൻസർ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും മരുന്നുകൾ കഴിച്ച് അസുഖം റെമിഷൻ, അതായത് കൺട്രോളിൽ നിൽക്കുകയാണെങ്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ വളരെ വളരെ കുറവായിരിക്കും. അതുപോലെ ഇങ്ങനെയുള്ള രോഗികൾക്ക് സാധാരണഗതിയിലുള്ള ജീവിതം നയിക്കുന്നതിന് വലിയ തടസ്സങ്ങളില്ല. ചികിത്സയിലൂടെ വളരെയധികം കൺട്രോളിൽ അസുഖം നമുക്ക് കൊണ്ടുപോകാനും സാധിക്കും. ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, ഈ രോഗത്തെക്കുറിച്ചുള്ള അറിവ് വീട്ടുകാർക്കും രോഗിക്കും ആവശ്യമാണ്. അനാവശ്യമായിട്ടുള്ള മാനസിക സംഘർഷത്തിൽ പോകാതെ അസുഖമാണെന്ന് അറിഞ്ഞാൽ പോസിറ്റീവ് വെൽബീയിങ്ങിൽ ജീവിക്കുകയാണെങ്കിൽ അസുഖം കൺട്രോൾ ചെയ്ത് പോകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. ഇത് ഐ ബി ഡി ദിനത്തിനോട് അനുബന്ധിച്ച് ഇത്രയും പറയാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്,

0: സമയം 10 മണി കഴിഞ്ഞ് 15:39 ആയിരിക്കുന്നു. ഇപ്പോൾ കേൾക്കാം ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് ബോളിവുഡ് ഹിറ്റ്സ്. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 യുഗ്മഗീതങ്ങൾ. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം, പച്ചക്കറി, വില നിലവാരം, ചലച്ചിത്രഗാനങ്ങൾ. നിങ്ങൾ വാട്സപ്പിലൂടെയും കത്തുകളിലൂടെയും ആവശ്യപ്പെട്ടത്. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 FM പ്രധാന വാർത്തകൾ, പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, ട്രെയിൻ സമയം. മൂന്ന് മണിക്ക് പ്രിയതര ഗീതങ്ങൾ, അവതരിപ്പിക്കുന്നത് ശാലിനി എസ്. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00 നാലു മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 തിരുവനന്തപുരം റിലേ പരിപാടികളിൽ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 വയനാട് ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിനും കേൾക്കാം. ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.

ബോളിവുഡ് ഹിറ്റ്സ്. ബോളിവുഡ് ഹിറ്റ്സിൽ ആദ്യം സ്വദേശ് എന്ന ചിത്രത്തിൽ ഉദിത് നാരായണനും ഹരിഹരനും കൈലാഷ് ഖേറും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ജാവേദ് അക്തർ, സംഗീതം എ ആർ റഹ്മാൻ.

0: 94,900 രൂപ വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55 ഇഞ്ച് 4K QLED ടിവി ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33,900 രൂപയ്ക്ക് കണ്ണഞ്ഞതിൽ നിന്നും സ്വന്തമാക്കാം.
1: ബോളിവുഡ് ഹിറ്റ്സിൽ ഇനി കേൾക്കാം സോനു നിഗം ശ്രേയാ ഘോഷാലും പാടിയ ഗാനം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോളിവുഡ് ഹിറ്റ്സ്. ഇനി ശ്രേയ ഘോഷാലും ആത്തിഫ് അസ്ലമും പാടിയ ഗാനം, ചിത്രം രാമയ്യ വസ്താവയ്യ, സംഗീതം സച്ചിൻ ജിഗാർ.

ഐ ആം ഇൻ ലവ് എന്ന ചിത്രത്തിൽ കാർത്തിക് പാടിയ ഗാനമാണ് അടുത്തതായി. ഗാനരചന നീലേഷ് മിശ്ര, സംഗീതം പ്രീതം.

0: ഇപ്പോൾ കേട്ട ഗാനം വൺസ് അപ്പോൺ എ ടൈം ഇൻ മുംബൈ എന്ന ചിത്രത്തിലേത്.
1: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
2: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
1: കടുപ്പം എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
2: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.

0: हिट्स बॉलीवुड हिट्स समाविचु एफएम प्रधान वार्तागल പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നോർവീജിയൻ പ്രധാനമന്ത്രിയും ഇന്ത്യ നോർവേ ബിസിനസ് ആന്റ് റിസർച്ച് ഓസ്ലോയിൽ ചേർന്ന ഉച്ചകോടിയിൽ പങ്കെടുത്തു. ഇരു രാജ്യങ്ങളിൽ നിന്നും 50-ലധികം കമ്പനികളുടെ സിഇഒമാർ യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. പ്രോട്ടം സ്പീക്കർ ജി സുധാകരന് മുന്നിലായിരിക്കും പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. മധ്യേന്ത്യയിലെ ഭരണവികസന കാര്യങ്ങൾ ലക്ഷ്യമാക്കി സംഘടിപ്പിക്കുന്ന സെൻട്രൽ സോണൽ കൌൺസിലിന്റെ 26-ാമത് യോഗത്തിന് ഛത്തീസ്ഗഡിലെ ബസ്തറിൽ ഇന്ന് തുടക്കമാകും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗത്തിൽ അധ്യക്ഷനാകും. പാലക്കാട് കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ഇന്നും നാളെയുമായി ചെമ്പൈ സ്മാരക സംഗീത കോളേജിൽ വിവിധ കഥകളികൾ അരങ്ങേറും. മുസ്ലിം ലീഗ് നേതാവും കണ്ണൂർ പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ തിരുമൽ ടി കുഞ്ഞമ്മദ് മാസ്റ്റർ നിര്യാതനായി. 76 വയസ്സായിരുന്നു. കോഴിക്കോട്ട് കാറിൽ കടത്താൻ ശ്രമിച്ച 70 ഗ്രാമിലേറെ MDMA രണ്ട് യുവാക്കളെ ഡാൻസാഫും ചേവായൂർ പോലീസും ചേർന്ന് പിടികൂടി. എൻജിഒ ക്വാർട്ടേഴ്സിന് സമീപം വാഹന പരിശോധനയിലാണ് ലഹരിമരുന്ന് കണ്ടെടുത്തത്. കണ്ണൂർ കാഞ്ഞിരോട് സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. കണ്ണൂർ ഇരിട്ടി റൂട്ടിലോടുന്ന ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത്. ISL ഫുട്ബോളിൽ ഇന്ന് ഗോഹട്ടിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ SCയെ നേരിടും. വൈകിട്ട് 5-ന് മത്സരം.
1: FM പ്രധാന വാർത്തകൾ. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം ഇന്നും രാവിലെ 7:35.
2: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
3: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: AC ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണേജ് അഥവാ BPU AC തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി, വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
2: കാർഷിക വൃത്താന്തം
1: എന്നും രാവിലെ 6:30.
2: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
1: കണ്ടംകുളത്തി പ്രസവരക്ഷ.
5: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
6: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
7: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെത്തിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1661 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 4 മിനിറ്റ് വൈകി 11:03 1634 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 2:45 വൈകി 11:33 16606 തിരുവനന്തപുരം മംഗളൂരു ഏറനാട് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 11:33 16323 കോയമ്പത്തൂർ മംഗളൂരു എക്സ്പ്രസ്

11:48 1:06:06 മംഗളൂരു ചെന്നൈ 14 മിനിറ്റ് വൈകി 11:52 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5:06:06 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10 മിനിറ്റ് വൈകി 11:02 5:06:09 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
1: എന്നും രാവിലെ 8:30
0: കന്നഡ ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
2: ഏതെങ്കിലും ഒരു എ സി വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോൾ തീർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന എ സികൾ കണ്ണുങ്ങണ്ടിയിൽ
3: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. അത് സംരക്ഷിക്കാൻ 10,990 രൂപ മുതൽ പ്രീമിയം മോഡൽ ചിമ്മിനി ബബുകൾ കണ്ണുങ്ങണ്ടിയിൽ.
4: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീ രോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
5: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
4: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744555024.
6: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം, ചൊവ്വ, വ്യാഴം, ശനി രാവിലെ
7: 7:10.
8: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
0: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
9: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
10: വായിക്കുന്നത് പ്രശാന്തി. കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ശേഷി വികസനം, നൈപുണ്യ വികസനം, വിദ്യാഭ്യാസ ശാക്തീകരണം എന്നിവ ലക്ഷ്യമിട്ടുള്ള PM വികാസ് പദ്ധതിയിൽ കാലിക്കറ്റ് NIT നടന്ന ധാരണാപത്രം ഒപ്പുവെക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. രാജ്യത്തെ 16-ാമത്തെ ജനസംഖ്യാ കണക്കെടുപ്പായ സെൻസസ് 2027 ഭാഗമായി ജില്ലാ സെൻസസ് വകുപ്പും ജില്ലാ ഭരണകൂടവും ചേർന്ന് ഫീൽഡ് ട്രെയിനർമാർക്ക് പരിശീലനം സംഘടിപ്പിച്ചു. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിശീലനം ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് കോൺഫറൻസ് ഹാൾ, കലക്ടറേറ്റ് കോൺഫറൻസ് ഹാൾ, പ്ലാനിംഗ് ഹാൾ എന്നിവിടങ്ങളിൽ 3 ബാച്ചുകളിലായി 30 പേർക്ക് വീതമാണ് പരിശീലനം നൽകിയത്.
9: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
11: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
12: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
11: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി,
13: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
11: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ILAC MRI അംഗീകാരം.
0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം, ജാഗ്രത.
1: ശനിയും ഞായറും രാവിലെ 7:50.
0: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.

ആദ്യം ചിലമ്പ് എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് യേശുദാസും ലതികയും ചേർന്ന്. ഭരതന്റെ വരികൾ ഈണം പകർന്നത് ഔസേപ്പച്ചൻ.

0: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
1: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി EMI പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ. കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: ഏതെങ്കിലും ഒരു AC വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ ഫീർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കൾ കണ്ണങ്കണ്ടിയിൽ.
3: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. അത് സംരക്ഷിക്കാൻ 18,990 രൂപ മുതൽ പ്രീമിയം മോഡൽ ചിമ്മിനി ഹോബുകൾ കണ്ണങ്കണ്ടിയിൽ.

തീക്കടൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും പി സുശീലയും ചേർന്ന് ആലപിച്ച ഗാനമാണ് കേട്ടത്. ഗാനശില്പികൾ ബിച്ചു തിരുമല, ഗുണസിംഗ്. ഇനി അദ്വൈതം എന്ന ചിത്രത്തിലെ ഗാനം. പാടിയത് എം ജി ശ്രീകുമാർ, ചിത്ര. കൈതപ്രത്തിന്റെ വരികൾ ഈണം പകർന്നത് എം ജി രാധാകൃഷ്ണൻ.

0: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. കുടുങ്ങി.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

ചിത്രം ഇതാ ഒരു ധിക്കാരി, പാടിയത് യേശുദാസ്, എസ് ജാനകി. പൂച്ചൽ ഖാദറിന്റെ വരികൾ ഈണം പകർന്നത് എ ടി ഉമ്മർ.

ഇനി ഒ എൻ വിയും രവീന്ദ്രനും ചേർന്നൊരുക്കിയ ഗാനം. പാടിയത് യേശുദാസും സുജാതയും ചേർന്ന്. ചിത്രം എന്റെ നന്ദിനിക്കുട്ടി.

ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പ് വഴിയും ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ. ഗാനങ്ങൾ അയക്കേണ്ട നമ്പർ 9495050600. അയക്കുമ്പോൾ പാട്ടിന്റെ ആദ്യ വരി, ചിത്രത്തിന്റെ പേര്, ഗായകൻ അല്ലെങ്കിൽ ഗായികയുടെ പേര്, അയക്കുന്നയാളിന്റെ പേര്, സ്ഥലം മറക്കാതെ ചേർക്കുക. ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സാപ്പ് വഴിയും ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ.

പ്രിയമുള്ളവരെ, യുഗ്മഗീതങ്ങൾ തുടരുകയാണ്. ഇനി ജയചന്ദ്രനും എസ് ജാനകിയും സാഗരസംഗമം എന്ന ചിത്രത്തിനുവേണ്ടി പാടിയ ഗാനം, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ഇളയരാജയുടെ ഈണം.

ഇനി ശ്രീകുമാരൻ തമ്പിയും എ ടി ഉമ്മറും ആദ്യ പാഠം എന്ന ചിത്രത്തിനു വേണ്ടി ഒരുക്കിയ ഗാനം. പാടിയത് ബ്രഹ്മാനന്ദൻ, വാണി ജയറാം.

ശ്രീകാന്തും വാണി ജയറാമും ചേർന്ന് ആലപിച്ച ഗാനം. ഗാനമൊരുക്കിയത് ശ്രീകുമാരൻ തമ്പിയും എം കെ അർജുനനും ചേർന്ന്. ചിത്രം അമ്മ.

സമയം 11 മണി കഴിഞ്ഞ് 38 മിനിറ്റ് 59 സെക്കൻഡ്. യുഗ്മഗീതങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മാധുരിയും ജയചന്ദ്രനും അച്ചാണി എന്ന ചിത്രത്തിനു വേണ്ടി ആലപിച്ച ഗാനം, പി ഭാസ്കരൻ്റെ വരികൾ, ദേവരാജൻ്റെ ഈണം.

പഴവിള രമേശിൻ്റെ വരികൾ ജോൺസിൻ്റെ ഈണം. ചിത്രം മാളൂട്ടി. പാടിയത് വേണുഗോപാലും സുജാതയും.

ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സാപ്പ് വഴിയും ആവശ്യപ്പെട്ട ഗാനങ്ങൾ ഇപ്പോൾ തന്നെ അയച്ചു തുടങ്ങിക്കോളൂ. വാട്സപ്പ് നമ്പർ 9 4 9 5 0 5 0 6 0 0 എന്ന നമ്പറിലേക്ക്.

യുഗ്മഗീതങ്ങൾ തുടരുകയാണ്. യേശുദാസും സുജാതയും, ചിത്രം ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ. ഗാനശില്പികൾ എസ് രമേശൻ നായർ, വിദ്യാസാഗർ.

അടുത്ത ഗാനം ഒരുക്കിയത് രഞ്ജിത്ത് മട്ടാഞ്ചേരിയും കണ്ണൂർ രാജനും ചേർന്ന്. ചിത്രം കൊക്കരക്കോ. പാടിയത് വേണുഗോപാൽ ചിത്ര.

യുഗ്മഗീതങ്ങളിൽ അവസാനമായി എ എം രാജയും പി സുശീലയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ഉണ്ണിയാർച്ച. പി ഭാസ്കരന്റെ വരികൾ ഈണം പകർന്നത് കെ രാഘവൻ.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 19 സെക്കൻഡ്.

0: FM പ്രധാന വാർത്തകൾ.
1: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിയറ്റ്നാം പ്രസിഡന്റ് തൊലാമിനെ സന്ദർശിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധം, സഹകരണം എന്നിവ ഉറപ്പാക്കുന്നതിന് ഇന്ത്യയുടെ പ്രതിബദ്ധത കൂടിക്കാഴ്ചയിൽ രാജ്നാഥ് സിംഗ് അറിയിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനുകളുടെ സമ്മേളനം ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സഹമന്ത്രി

ഇശൽ. ഇശലിൽ ആദ്യം കെ എസ് ചിത്രയും സംഘവും ആലപിച്ച ഗാനം കേൾക്കാം, പുഞ്ചിരി കാണുവാൻ എന്ന് തുടങ്ങുന്നു.

0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
1: എന്നും രാവിലെ 7 മണിക്ക്
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ AC കൾ വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
3: വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
4: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15.
5: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
6: ആയിഷ ഗർഭിണിയാണോലേ?
7: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
6: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
8: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
6: തന്നെയോ? അതേതായാലും നന്നായി.
8: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
6: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
1: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
10: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
11: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
10: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
11: ഫോൺ 9744550424.
12: ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കി ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണങ്കണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
13: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15.
14: മുട്ടെന്ന് മാത്രമല്ല, നമ്മുടെ

0: കൈ കാല് എന്ന് വേണ്ട, അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
1: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
2: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
4: ശനിയും ഞായറും രാവിലെ 7:50.
3: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
5: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
6: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കേ സാത്ത് ബിതാ സകോ.
5: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
7: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ. അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി. ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
7: അമ്മയ്ക്ക് കരുതലായി,
3: കുഞ്ഞിന് കാവലായി
7: അലോഹ ഹോസ്പിറ്റൽ.
8: അന്തപ്പൻ എന്താ ഒരു മൗനം?
9: പരസ്യത്തിൽ കൊടുത്ത വലിയ ലാഭം കണ്ടിട്ടാ മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
10: കണ്ണം കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
11: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
12: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
11: രാവിലെ 8:23.
3: പ്രായോജകർ മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
11: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
3: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം. ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:10.
13: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
14: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
3: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
15: കണ്ണൂർ ഷെരീഫും രഹ്നയും ചേർന്നാലപിച്ച ഗാനം അസുലഭ സുരഭില എന്ന് തുടങ്ങുന്നു.

0: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം
2: എന്നും രാവിലെ 6:30.
3: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
2: കണ്ടംകുളത്തി പ്രസവരക്ഷ.
4: 2026-28 അധ്യയന വർഷത്തേക്കുള്ള BEd DLed കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോളഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089-00-9905.
5: വലിയ വിലയ്ക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
6: കണ്ടപ്പ എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.
7: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
9: വാക്കും
8: പൊരുളും. പ്രായോജകർ,
9: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
8: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
10: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി.
11: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
12: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
13: ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം, ജീവിത പാഠം.
14: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
15: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
16: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
17: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
16: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
17: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
16: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
17: ആഹാ, ഓരൊക്കെ ഇപ്പൊ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
18: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
19: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
18: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
2: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90-20-620-630.
7: മീഡിയ വാണി
2: നമ്പർ മറക്കല്ലേ, 90-20-620-630.
13: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
10: എന്നും രാവിലെ 8:30.
13: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
0: ഇശൽ സമാപിച്ചു.

ജാലകം. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിൽ പുതിയ അംഗങ്ങളെ ചേർക്കുന്നതിന് അവസരം. അംഗങ്ങളെ ചേർക്കുന്നതിനായി ഇനി പറയുന്ന വിവിധ വില്ലേജുകളിലുള്ളവർ അതത് ദിവസം അപേക്ഷകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിൽ എത്തിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പറയാം. 04-833-27-3001. ഇനി തീയതികൾ പറയാം. ഇന്ന് 70 പൊന്നാനി, മെയ് 21 തവനൂർ കാലടി, മെയ് 23 മലപ്പുറം മേൽമുറി പാണക്കാട്, ജൂൺ 6 കോടൂർ കൂട്ടിലങ്ങാടി, ജൂൺ 9 മുറയൂർ പൂക്കോട്ടൂർ, ജൂൺ 11 പുൽപ്പറ്റ, ജൂൺ 15 മുതുവല്ലൂർ, ജൂൺ 17 കുഴിമണ്ണ, ജൂൺ 20 ചീക്കോട്, ജൂൺ 23 വാഴക്കാട്, ജൂൺ 27 നെടിയിരുപ്പ് കൊണ്ടോട്ടി, ജൂലൈ 6 വാഴയൂർ, ജൂലൈ 9 ചെറുകാവ് പുളിക്കൽ, ജൂലൈ 13 കീഴുപറമ്പ്.

0: ജൂലൈ 16 ഉറങ്ങട്ടിരി വെറ്റിലപ്പാറ, ജൂലൈ 18 അരീക്കോട്, ജൂലൈ 21 കാവന്നൂർ, ജൂലൈ 23 മഞ്ചേരി പയ്യനാട്, ജൂലൈ 25 നറുകര, ജൂലൈ 28 തൃക്കലങ്ങോട് കാരക്കുന്ന് എളങ്കൂർ. SSLC THSLC പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും കുട്ടികൾക്ക് കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ക്യാഷ് അവാർഡും ബഹുമതി പത്രവും മെമ്മൻഡോയും നൽകും. നിശ്ചിത ഫോറത്തിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം മത്സ്യത്തൊഴിലാളി പാസ്ബുക്ക് പകർപ്പ്, കുട്ടികളുടെ ബാങ്ക് പാസ്ബുക്കിന്റെയും ആധാർ കാർഡിന്റെയും പകർപ്പ്, മാർക്ക് ലിസ്റ്റ് പകർപ്പ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ഫിഷറീസ് ഓഫീസുകളിൽ എത്തിക്കണം. അവസാന തീയതി ഈ മാസം 22 വൈകിട്ട് 4 മണി. ഫോൺ നമ്പർ ശ്രദ്ധിച്ചോളൂ: 0495-23-83-7-8-2. നമ്പർ ആവർത്തിക്കാം: 0495-23-83-7-8-2. കോഴിക്കോട് റീജിയണൽ പ്രൊഫഷണൽ ആന്റ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത മുന്നാക്ക സമുദായങ്ങളിൽ ഉൾപ്പെട്ട സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കായുള്ള സംവരണ ആനുകൂല്യത്തിന് അർഹതയുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ നൽകിയ സർട്ടിഫിക്കറ്റ് ഈ മാസം 31 രജിസ്ട്രേഷനോടൊപ്പം കൂട്ടിച്ചേർക്കണം. ഫോൺ നമ്പർ 0495-23-7-6-1-7-9. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 0495-23-7-6-1-7-9. ജാലകം സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 52 സെക്കൻഡും. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. അപകടകാരികളായ തെരുവ് നായ്ക്കളെ ദയാവധം ചെയ്യാമെന്ന് സുപ്രീംകോടതി. പൂർണമായും പ്രവർത്തനക്ഷമമായ ഒരു ABC സെന്ററെങ്കിലും ജില്ലാതലത്തിൽ സ്ഥാപിക്കണമെന്നും നിർദ്ദേശം. സംസ്ഥാനത്ത് പുതിയ MLA വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. കൊച്ചിയിൽ മോഡലിംഗിന്റെ പേരിൽ മനുഷ്യക്കടത്ത് നടത്തിയ സംഭവത്തിൽ 3 പേർ പിടിയിൽ. അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരും. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ SC നേരിടും. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക നവീകരണം എന്നീ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനം ലക്ഷ്യമിടുന്നത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പേവിഷബാധയുള്ളതും അപകടകാരികളുമായ തെരുവ് നായ്ക്കളെ ദയാവധം ചെയ്യാൻ അനുമതി നൽകി സുപ്രീംകോടതി. വിഷയത്തിൽ സ്വമേധയാ എടുത്ത കേസിൽ വിധി പറയുകയായിരുന്നു കോടതി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ABC ചട്ടക്കൂട് നടപ്പിലാക്കുന്നതിൽ ജാഗ്രതയോടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ സാഹചര്യം വഷളാകില്ലായിരുന്നുവെന്ന് പരമോന്നത കോടതി വിമർശിച്ചു. ചട്ടക്കൂടിന് അനുസൃതമായി അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നും ഓരോ ജില്ലയിലും പൂർണമായ പ്രവർത്തനക്ഷമമായ ഒരു ABC സെന്ററെങ്കിലും സ്ഥാപിച്ച് പരിശീലനം ലഭിച്ച വ്യക്തികളുടെ സേവനം ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. വിയറ്റ്നാമുമായി ഇന്ത്യയുടെ പ്രതിരോധ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലെമുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ പുതിയ MLA സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച നടക്കും. മുൻമന്ത്രി ജി സുധാകരനാണ് പ്രോടെം സ്പീക്കർ. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. ഇടുക്കി മലങ്കര ജലാശയത്തിൽ നടപ്പാക്കുന്ന കൊളപ്ര കാഞ്ഞാർ ഇറിഗേഷൻ ടൂറിസം പദ്ധതിയിൽ വൻ അഴിമതിയെന്ന് പരാതി. ആരോപണങ്ങൾ തള്ളിയ മുൻ ജലമന്ത്രി റോഷി അഗസ്റ്റിൻ വിജിലൻസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: ലാഭത്തിന്റെ സിംഹഭാഗവും സ്വകാര്യ കമ്പനിക്ക് ലഭിക്കുന്ന രീതിയിൽ 30 വർഷത്തെ പാട്ടത്തിന് ജലാശയവും തീരങ്ങളും കൈമാറിയെന്നാണ് പ്രധാന പരാതി. മുട്ടം സ്വദേശി ബേബി ജോസഫാണ് മുൻമന്ത്രി റോഷി അഗസ്റ്റിനും ഏതാനും ഉദ്യോഗസ്ഥർക്കുമെതിരെ വിജിലൻസിനെ സമീപിച്ചത്. ടൂറിസം മേഖലയിൽ മുൻപരിചയമില്ലാത്ത കടലാസ് കമ്പനിക്ക് കരാർ നൽകിയെന്നും കേരളത്തിലെ മറ്റ് ചില ജലാശയങ്ങളിലെ ടൂറിസം കരാറുകളും ഇതേ കമ്പനിക്ക് ലഭിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. എല്ലാവിധ നിയമപരമായ നടപടിക്രമങ്ങൾ

0: പാലിച്ചാണ് പദ്ധതി നടപ്പാക്കിയതെന്നും വിജിലൻസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായും റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി.
1: ഖത്തർ, സൌദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഇറാനെതിരെ പദ്ധതിയിട്ട ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗൌരവമായ ചർച്ചകൾ നടക്കുകയാണെന്നും ഇറാന്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കുമെന്നും ട്രംപ് പറഞ്ഞു. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ ആക്രമണം നടത്തുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പെട്രോൾ ഡീസൽ വില വീണ്ടും വർദ്ധിച്ചു. ലിറ്ററിന് 90 പൈസയാണ് വർദ്ധിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള അസംസ്കൃത എണ്ണയുടെ വിലയിലുണ്ടായ വർധനവിന്റെ പശ്ചാത്തലത്തിൽ ഇന്ധനവില ഈ മാസം 15 ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 314 പോയിന്റ് ഉയർന്ന് 75638-ലും നിഫ്റ്റി 101 പോയിന്റ് നേട്ടത്തിൽ 23751-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 600 രൂപ വർദ്ധിച്ച് 1,17,160 രൂപയും ഗ്രാമിന് 14,395 രൂപയുമാണ് ഇന്നത്തെ വില. തൃശൂരിൽ അത്യാധുനിക ആധാർ സേവാകേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. എറണാകുളത്തിന് ശേഷം സംസ്ഥാനത്തെ 2-ാമത്തെ ആധാർ സേവാ കേന്ദ്രമാണ് തൃശൂർ പാട്ടുരായ്ക്കലിൽ തുടങ്ങിയത്. സെപ്റ്റംബറോടെ സംസ്ഥാനത്തെ ഓരോ ജില്ലയിലും ഒരു കേന്ദ്രം എന്ന നിലയിൽ മൊത്തം കേന്ദ്രങ്ങളുടെ എണ്ണം 14 ഉയർത്തും. മോഡലിംഗിന്റെ പേരിൽ മനുഷ്യക്കടത്ത് നടത്തിയ സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ചതായി കൊച്ചി പോലീസ് കമ്മീഷണർ എസ് കാളിരാജ് മഹേഷ് കുമാർ. കൊച്ചി DCP അശ്വതി ജിജി അന്വേഷണം നയിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പെൺകുട്ടികളെ ദുബായിലെത്തിച്ച് സെക്സ് റാക്കറ്റുകളിൽ അകപ്പെടുത്തിയ കേസിൽ 3 പേരെ എറണാകുളം മരട് പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം സ്വദേശി അലീന, സിന്ധു, പൊന്നാനി സ്വദേശി മഞ്ജിമ എന്നിവരാണ് പിടിയിലായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. തിരുവനന്തപുരം പേട്ടയിൽ വഞ്ചിനാട് എക്സ്പ്രസിന് താൽക്കാലിക സ്റ്റോപ്പ് അനുവദിച്ചു. എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന എറണാകുളം തിരുവനന്തപുരം വഞ്ചിനാട് എക്സ്പ്രസ് വെള്ളിയാഴ്ച മുതൽ പേട്ടയിൽ രാവിലെ 9:30 എത്തിച്ചേരും. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന വഞ്ചിനാട് എക്സ്പ്രസ് വൈകുന്നേരം 5:50 പേട്ടയിൽ നിർത്തും. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ വരുന്ന വിഴിഞ്ഞം, മതിപ്പുറം, പള്ളിവിളാകം പ്രദേശങ്ങളിൽ മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കായി നിർമ്മിച്ചു നൽകിയ ഫ്ളാറ്റുകൾ മേയർ VV രാജേഷ് സന്ദർശിച്ചു. നഗരസഭയുടെ മേൽനോട്ടത്തിൽ 10 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ഫ്ളാറ്റുകൾ തകർച്ചയുടെ വക്കിലെന്ന പരാതിയിലാണ് സന്ദർശനം. ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് മേയർ പറഞ്ഞു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരും. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമാണ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തി. പാലക്കാട് കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ഇന്നും നാളെയുമായി ചെമ്പൈ സ്മാരക സംഗീത കോളേജിൽ കഥകളി അരങ്ങേറും. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഇന്നലെ കഥകളി ഗ്രാമത്തിലെ വിദ്യാർത്ഥികളും കലാകാരന്മാരും ചേർന്ന് 101 വിളക്കുകൾ തെളിയിച്ചാണ് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് നവകഥകളി ഗുരുസ്മരണ ഗീതം ചൊല്ലിയാട്ടം അവതരിപ്പിച്ചു. ഇന്ന് രാവിലെ സംഗീത കോളേജിൽ പുറപ്പാട് നടന്നു. തുടർന്ന് 9 മുതൽ 61 വയസ്സ് വരെയുള്ള വനിതകൾ കഥാപാത്രങ്ങളായി അരങ്ങിലെത്തുന്ന കഥകളികളാണ് അരങ്ങേറുന്നത്. നാളെ രാവിലെ ആഘോഷങ്ങളുടെ സമാപനം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ദേവി മഹാത്മ്യം കഥകളി അരങ്ങേറും.
1: ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ SCയെ നേരിടും. ഗുവാഹത്തിയിൽ ഇന്ന് വൈകിട്ട് 5:00 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ FC ഗോവയെ കേരള ബ്ലാസ്റ്റേഴ്സ് 1-2 പരാജയപ്പെടുത്തിയിരുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലഖ്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. ജയ്പൂരിൽ രാത്രി 7:30 മത്സരം. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10:00. തന്ത്രി കണ്ഠരി മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന സഹസ്ര കലശാഭിഷേകം നടന്നു. ഇന്നലെയും ഇന്നുമായി സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ഈ മാസം 25-ന് വീണ്ടും നട തുറക്കും. 26-നാണ് പ്രതിഷ്ഠാദിനം. മുസ്ലീം ലീഗ് നേതാവും കണ്ണൂർ പന്നിയന്നൂർ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ തിരുമൽ ടി കുഞ്ഞമ്മദ് മാസ്റ്റർ നിര്യാതനായി. 76 വയസ്സായിരുന്നു. കബറടക്കം ഇന്ന് പന്നിയന്നൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ. കോഴിക്കോട് വനമേഖലയിൽ യുവാവിനെ കാണാതായി. ആനക്കാംപൊയിൽ തമ്പുരാൻകൊല്ലി പ്രദേശത്താണ് സംഭവം. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് തെരച്ചിൽ ആരംഭിച്ചു. ഭവനങ്ങളുടെ

0: രേഖപ്പെടുത്തലും ഭവന സെൻസസ് പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സെൻസസ് 2027 ആദ്യഘട്ടം ലക്ഷദ്വീപിൽ വിജയകരമായി പൂർത്തിയായി. സെൻസസിന്റെ രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് അടുത്ത വർഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ രാജ്യമെമ്പാടും നടത്തും. പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിലെ സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷാ പരിശോധന ആരംഭിക്കുന്നു. ഇരിട്ടി ഉപമേഖലയിലെ സ്കൂൾ ബസ്സുകളുടെ പരിശോധന നാളെയും 23 മട്ടന്നൂർ ഉപമേഖലയിലെ ബസ്സുകളുടെ പരിശോധനയും നടത്തും. കണ്ണൂർ എടയന്നൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് എസ് പി ഷുഹൈബ് വധക്കേസിന്റെ വിചാരണ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചു. അഞ്ച് പ്രതികളെ ഒന്നാം സാക്ഷി തിരിച്ചറിഞ്ഞു. 2018 ഫെബ്രുവരി 12 എടയന്നൂർ തെരൂരിൽ വച്ചാണ് ഷുഹൈബ് കൊല്ലപ്പെട്ടത്. ജൂലൈ 10 വരെ നടക്കുന്ന വിചാരണയിൽ 142 സാക്ഷികളെ വിസ്തരിക്കും. കണ്ണൂർ കാഞ്ഞിരോട് സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. കണ്ണൂരിൽ നിന്ന് ഇരിട്ടിയിലേക്കും ഇരിട്ടിയിൽ നിന്ന് കണ്ണൂരിലേക്കും വരികയായിരുന്ന ബസ്സുകളാണ് രാവിലെ അപകടത്തിൽപ്പെട്ടത്. കണ്ണൂരിൽ ചുറ്റിക കൊണ്ട് അടിയേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. പാപ്പിനിശ്ശേരി സ്വദേശി പ്രശാന്തനാണ് മരിച്ചത്. കഴിഞ്ഞ മാസം 18 സുഹൃത്ത് കെ പി ഫെഫീഖാണ് ചുറ്റികൊണ്ട് പ്രശാന്തിനെ പരിക്കേൽപ്പിച്ചത്. ആക്രമണത്തിനുശേഷം രക്ഷപ്പെടുന്നതിനിടെ ഫെഫീഖ് തീവണ്ടി തട്ടി മരണപ്പെട്ടിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. അപകടകാരികളായ തെരുവ് നായ്ക്കളെ ദയാവധം ചെയ്യാമെന്ന് സുപ്രീംകോടതി. പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ ഒരു ABC സെന്ററെങ്കിലും ജില്ലാതലത്തിൽ സ്ഥാപിക്കണമെന്നും നിർദ്ദേശം. സംസ്ഥാനത്ത് പുതിയ MLA വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. കൊച്ചിയിൽ മോഡലിംഗിന്റെ പേരിൽ മനുഷ്യക്കടത്ത് നടത്തിയ സംഭവത്തിൽ 3 പേർ പിടിയിൽ. അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരും. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദ് എസ്സിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50. ആകാശവാണി.
1: ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന രോഗികളുടെയും അവരുടെ ബന്ധുക്കളുടെയും അവകാശങ്ങളെക്കുറിച്ച് വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അജിത് പ്രസാദ് സംസാരിക്കുന്നു.
2: ജീവനും ആരോഗ്യവും സംരക്ഷിക്കുക എന്നതാണല്ലോ ഏതൊരു രോഗിയും ഒരു ശസ്ത്രക്രിയാ വിദഗ്ധനിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഏതൊരു ശസ്ത്രക്രിയാ വിദഗ്ധന്റെയും രോഗിയോടുള്ള പ്രാഥമികവും പ്രധാനവുമായ കടമയും ഇതുതന്നെയാണ്. എന്നാൽ ഇതിനുമപ്പുറം ധാർമ്മികമായും നിയമപരമായുമുള്ള ഒരു കടമ ശസ്ത്രക്രിയാ വിദഗ്ധനിൽ നിന്നും രോഗിക്ക് ലഭിക്കേണ്ടതായുണ്ട്. രോഗിയുടെ സ്വയംഭരണം മാനിക്കണം എന്നതാണ് ആ കടമ. ആ കടമയിൽ നിന്നും ഉരുത്തിരിയുന്ന രോഗിയുടെ അവകാശങ്ങളാണ് ഇവിടെ ഇന്നത്തെ വിഷയം. ഈ അവകാശങ്ങളിൽ ആദ്യത്തേത് എന്തുതരം ചികിത്സ എടുക്കണമെന്നത് രോഗിയുടെ മാത്രം വിവേചന അവകാശമാണ് എന്നതാണ്. ഉദാഹരണത്തിന്, ഹെർണിയ എന്ന അസുഖത്തിന് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വേണോ അതോ തുറന്ന ശസ്ത്രക്രിയ വേണോ എന്നത് രോഗിയുടെ തീരുമാനമാണ്. ഇവിടെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ നടത്തുന്നതിന് രോഗിക്ക് ശാരീരിക പ്രതിബന്ധങ്ങൾ ഒന്നുമില്ലെന്ന് ഡോക്ടർ ഉറപ്പുവരുത്തിയ ശേഷമാണ് ഈ അവകാശം രോഗി വിനിയോഗിക്കുന്നത്. അതായത് ശാസ്ത്രപരമായ അറിവ് ഒരു ഡോക്ടർ പകർന്നു നൽകിയ ശേഷമേ ആ തീരുമാനത്തിലെത്താൻ രോഗിക്ക് കഴിയുകയുള്ളൂ. ചികിത്സ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ആ അറിവ് പകർന്നു കിട്ടുക എന്നത് രോഗിക്ക് അനിവാര്യമാണ്. അവകാശങ്ങളിൽ രണ്ടാമത്തേത്, നമ്മുടെ ദേഹത്ത് ആര് സ്പർശിക്കണം, ആരുടെ കൺമുമ്പിൽ വസ്ത്രമഴിക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ നമുക്ക് മാത്രം സ്വാതന്ത്ര്യം ഉള്ളതുപോലെയാണ് ആര് നമ്മുടെ ശരീരത്തിൽ ശസ്ത്രക്രിയ ചെയ്യണം എന്നുള്ളതും. അതായത് ഏതു ശസ്ത്രക്രിയാ വിദഗ്ധനാണ് തന്റെ ശരീരത്തിൽ ശസ്ത്രക്രിയ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശം രോഗിക്ക് മാത്രമാണ്. അവകാശങ്ങളിൽ മൂന്നാമത്തേത്, ചികിത്സ എടുത്താൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അനന്തരഫലത്തെ വിലയിരുത്താനുള്ള അവകാശമാണ്. ഉദാഹരണത്തിന്, കാലിലെ ഒരു മുഴ നീക്കം ചെയ്യേണ്ടത് ആരോഗ്യം നിലനിർത്താൻ അത്യാവശ്യമാണെന്ന് കരുതുക. ഈ ശസ്ത്രക്രിയ കൊണ്ടുണ്ടാകാവുന്ന അനന്തരഫലങ്ങളായ നടക്കാനുള്ള ശേഷിയില്ലായ്മ, പ്രധാന രക്തക്കുഴലുകൾ മുറിക്കേണ്ടി വന്നാൽ കാലിന്റെ ശേഷിക്കുന്ന ഭാഗം നഷ്ടപ്പെടാവുന്ന അവസ്ഥ തുടങ്ങിയവയെക്കുറിച്ചുള്ള ശാസ്ത്രപരമായ അറിവ് പകർന്നു കിട്ടുക എന്നത് രോഗിക്ക് അനിവാര്യമാണ്. അവകാശങ്ങളിൽ നാലാമത്തേത്, എനിക്ക് ചികിത്സ വേണ്ട എന്ന രോഗിയുടെ സ്വയം നിഷേധമാണ്. ഇങ്ങനെയുള്ള ഒരു നിഷേധം തെറ്റായ ഒന്നാണെന്ന് ശസ്ത്രക്രിയാ വിദഗ്ധന് ഉത്തമ ബോധ്യമുണ്ടെങ്കിലും ആ ബോധ്യം രോഗിയെ വേണ്ട വിധത്തിൽ അറിയിച്ച ശേഷവും രോഗി ചികിത്സാ നിഷേധത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ആ തീരുമാനം സർവാത്മന അംഗീകരിക്കപ്പെടേണ്ടതാണ്. ഇവിടെ രോഗിയുടെ ഉടയവർക്കും ഉറ്റവർക്കുപോലും ആ തീരുമാനം അംഗീകരിക്കുക എന്നതിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരുപക്ഷെ ഈ ചികിത്സാ നിഷേധത്തെ തുടർന്ന് പ്രസ്തുത രോഗി അബോധാവസ്ഥയിലോ

മാനസിക വിഭ്രാന്തിയിലോ എത്തിപ്പെട്ടാൽ പോലും ആ മുൻ തീരുമാനം തിരുത്താൻ ഉടയവർക്കോ ഉറ്റവർക്കോ ശസ്ത്രക്രിയാ വിദഗ്ധനോ കഴിയില്ല എന്നതും പ്രസ്തുത രോഗിയുടെ സ്വയം നിർണയ അവകാശമായി നിലനിൽക്കും. അവകാശങ്ങളിൽ അഞ്ചാമത്തേത് ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് രോഗി സമ്മതപത്രം ഒപ്പിട്ട് നൽകുന്നതിനുള്ള അവകാശമാണ്. മിക്ക രോഗികളും ചില ഇൻഷുറൻസ് കടലാസുകളിലെ സമ്മതപത്രം ഒപ്പിട്ട് നൽകുന്ന ലാഘവത്തോടെയാണ് ഇത് ഒപ്പിടുന്നതായി കണ്ടുവരുന്നത്. ഒന്ന് വായിച്ചു നോക്കാൻ പോലും പലരും കൂട്ടക്കാറില്ല. ഒപ്പിടിവിക്കുന്ന ഡോക്ടറോട് ഒരു സംശയം പോലും മിക്കവരും ചോദിക്കാറുമില്ല. എനിക്ക് ചോദിക്കണമെന്നുണ്ട്, പക്ഷെ ഡോക്ടർ എന്തെങ്കിലും മോശമായി എന്നെക്കുറിച്ച് ചിന്തിച്ചാലോ, അല്ലെങ്കിൽ ഡോക്ടറെ ചോദ്യം ചെയ്യുന്നത് പോലെ ഡോക്ടർക്ക് തോന്നിയാലോ, അതുകൊണ്ട് തന്നെ എന്റെ ശസ്ത്രക്രിയ ഡോക്ടർ നേരെ ചൊവ്വേ ചെയ്തില്ലെങ്കിലോ തുടങ്ങിയ പലവിധത്തിലുള്ള ചിന്തയിലും ആശങ്കയിലും പലപ്പോഴും രോഗികൾ മൗനം പാലിച്ച് ഒപ്പിടാനുള്ള ഭാഗം മാത്രം കണ്ട് എല്ലാം അവസാനിപ്പിക്കുന്ന രീതിയാണ് കാണാറുള്ളത്. എന്നാൽ കാര്യങ്ങളും നിയമങ്ങളും അങ്ങനെയല്ല. ഒരു ശസ്ത്രക്രിയ നടക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും എന്തൊക്കെയെന്ന് അറിയാനുള്ള പരിജ്ഞാനം രോഗിക്കില്ലല്ലോ. മാത്രവുമല്ല, രോഗിയുടെ ജീവിതം തൊഴിലും സംബന്ധിച്ച കാര്യങ്ങളെ ഈ അപകട സാധ്യതയും പാർശ്വഫലങ്ങളും എങ്ങനെ ബാധിക്കും എന്ന് ഡോക്ടർക്കും മുന്നറിവില്ല. ഉദാഹരണത്തിന്, അധ്യാപികയായ രോഗിക്ക് കഴുത്തിൽ തൈറോയിഡിന്റെ ഒരു ചെറിയ മുഴ ഉണ്ടെന്ന് കരുതുക. അതിന് ശസ്ത്രക്രിയ ആവശ്യമില്ല എന്ന് ഡോക്ടർ വിധിയെഴുതുന്നു. പക്ഷേ വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളുന്ന ഒരു സദസ്സിനെ അഭിമുഖീകരിക്കുമ്പോൾ തന്റെ ഈ മുഴ ഒരു അഭംഗിയാണെന്നതിനാൽ ശസ്ത്രക്രിയ വേണം എന്നാഗ്രഹം രോഗി പ്രകടിപ്പിക്കുന്നു. ഇത്തരം മുഴകൾ രോഗിയുടെ ആഗ്രഹത്തിനനുസരിച്ച് വേണമെങ്കിൽ ശസ്ത്രക്രിയ ചെയ്യാമെന്ന ശാസ്ത്രവിധി ഉപയോഗപ്പെടുത്തി ശസ്ത്രക്രിയാ വിദഗ്ധൻ ശസ്ത്രക്രിയക്ക് തയ്യാറാവുന്നു. ശബ്ദം പുറപ്പെടുവിക്കുന്ന ഞരമ്പിന് ശസ്ത്രക്രിയാവേളയിൽ ക്ഷതം വരാനും അതുവഴി ശബ്ദത്തിന് സാരമായ കേടുപാടുകൾ വരാനും സാധ്യതയുണ്ടെന്ന വിവരം ഇവിടെ രോഗിക്ക് അറിയില്ല. ഉറക്കെ വിളിച്ചു പറഞ്ഞു പഠിപ്പിക്കേണ്ട ആളാണെന്ന മുൻവിവരം ഡോക്ടർക്കും ഇല്ല. രണ്ടുപേരും തമ്മിൽ അത്തരത്തിൽ ഒരു വിനിമയം നടന്നെങ്കിൽ മാത്രമേ ഈ ശസ്ത്രക്രിയ ആത്യന്തികമായി വേണോ വേണ്ടേ എന്ന് തീരുമാനം രോഗിക്ക് എടുക്കാൻ കഴിയൂ. ആയതിനാൽ ശസ്ത്രക്രിയയ്ക്ക് മുമ്പായി രോഗിക്ക് ആവശ്യമുള്ള അറിവ് പകർന്നു കിട്ടണം. ശേഷം ഉചിതമായ തീരുമാനമെടുക്കാൻ ഉതകുന്ന വെറും സമ്മതമല്ല, അറിഞ്ഞുള്ള സമ്മതം തന്നെ ആവശ്യമാണ്. ഇതിന് ആദ്യം വേണ്ടത് രോഗിയും ഡോക്ടറും തമ്മിൽ ക്ഷമയോടെ ശാന്തമായ ഒരിടത്തിരുന്ന് സംസാരിക്കുക എന്നതാണ്. രോഗിക്ക് മനസ്സിലാകുന്ന ഭാഷയിലും രീതിയിലും സംഭാഷണം നടത്താൻ ഡോക്ടറും ബാധ്യസ്ഥനാണ്. അപ്പപ്പോൾ സംശയങ്ങൾ ചോദിക്കാനും കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കി തരാൻ ആവശ്യപ്പെടാനും ചിന്തിക്കാൻ മതിയായ സമയം ലഭിക്കാനുമുള്ള അവകാശം രോഗിക്കുണ്ട്. ഇനി ഈ അറിഞ്ഞുള്ള സമ്മതം ഒപ്പിടുന്നതിന് മുമ്പ് ഒരു രോഗി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് അറിയേണ്ടതും എന്ന് നോക്കാം. രോഗത്തെക്കുറിച്ചും അതിന് ശസ്ത്രക്രിയയുടെ ആവശ്യകതയെക്കുറിച്ചും രോഗി അറിഞ്ഞിരിക്കണം. ശസ്ത്രക്രിയ അല്ലാതെ വേറെ ഫലപ്രദമായ ചികിത്സയുണ്ടെങ്കിൽ അതിന്റെ കൂടുതൽ വിവരം അറിഞ്ഞ ശേഷം ഇതിലേതാണ് നല്ലതെന്നോ തന്റെ ജീവിതത്തിനും തൊഴിലിനും ഏതാണ് പറ്റിയതെന്നോ തീരുമാനം രോഗി എടുക്കേണ്ടതുണ്ട്. എങ്ങനെയുള്ള ശസ്ത്രക്രിയയാണ് തന്നിൽ ചെയ്യപ്പെടുന്നത് എന്ന് രോഗി അറിയണം. ആ ശസ്ത്രക്രിയ എങ്ങനെയാണ് തന്റെ അസുഖത്തെയും അസ്വസ്ഥതകളെയും മാറ്റുന്നതും എന്നും അറിയണം. ഉദാഹരണത്തിന്, വയറിൽ മൂന്നോ നാലോ ചെറിയ സുഷിരങ്ങളിലൂടെ കുഴലുകൾ കടത്തിയാണ് പിത്തസഞ്ചി നീക്കം ചെയ്യുന്നത് എന്ന അറിവ് രോഗിക്ക് വേണം. ഈ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ തന്റെ വയറിലെ വേദന മാറുമോ എന്നറിയാനുള്ള അവകാശവും രോഗിക്കുണ്ട്. ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പാർശ്വഫലങ്ങളും അവിചാരിതമായി ഉണ്ടാകുന്ന അപകടങ്ങളും എന്തൊക്കെയാണെന്ന് രോഗി അറിയണം. ഒരു ചികിത്സയും എടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുകൂടി അറിയുമ്പോഴേ രോഗിക്ക് ശരിയായ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ. താൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ എന്നറിയാൻ ഡോക്ടർക്ക് ചില ചോദ്യങ്ങൾ രോഗിയോട് ചോദിക്കുകയും ചെയ്യാം. ഇത്രയൊക്കെ ആയിട്ടും ഇനി തീരുമാനമെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു രോഗിക്ക് അവലംബിക്കാവുന്ന ഏറ്റവും നല്ല മാർഗം, ഡോക്ടറാണ് രോഗിയുടെ സ്ഥാനത്തെങ്കിൽ എന്ത് തീരുമാനമെടുക്കും എന്ന ഡോക്ടറോട് ഭവ്യമായി ചോദിക്കുക എന്നതാണ്. ശാസ്ത്രജ്ഞാനമുള്ള ഡോക്ടർ അപ്പോൾ പറയുന്ന അഭിപ്രായം ഉറപ്പായിട്ടും ഒരു ഉറപ്പുള്ള വഴികാട്ടിയായിരിക്കും. ഈ സംഭാഷണം കഴിഞ്ഞ ശേഷം മാത്രമേ സമ്മതപത്രം എഴുതി തയ്യാറാക്കപ്പെടാനും അതിലൊപ്പെടാനും പാടുള്ളൂ എന്നതാണ് ധാർമ്മികത. സംഭാഷണത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എഴുത്തിലുമുള്ളതെന്ന് വായിച്ചു നോക്കുകയോ ഉറ്റവരെ കൊണ്ട് വായിപ്പിച്ചു കേൾക്കുകയോ ചെയ്ത ശേഷമേ ഒപ്പിടാൻ പാടുള്ളൂ. ഒപ്പിടുന്നതിന് മുമ്പ് പ്രസ്തുത സമ്മതപത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന രോഗിയുടെ പേരും വയസ്സും ഒപ്പം അന്നത്തെ തീയതിയും സമയവും ഉണ്ടെന്ന് കൂടി ഉറപ്പുവരുത്തുക. അവകാശങ്ങളിൽ ആറാമത്തേതായി ശസ്ത്രക്രിയ ആർക്കൊക്കെ നേരിട്ട് സമ്മതം നൽകാൻ കഴിയും എന്ന് നോക്കാം. ഒപ്പം സമ്മതം നൽകാൻ കഴിവില്ലാത്തവരുടെ കാര്യത്തിൽ എന്തു ചെയ്യുമെന്നും നോക്കാം. 18 അതിനു മുകളിൽ വയസ്സുള്ള ആർക്കുമോ സ്വമേധയാ സമ്മതം നൽകാം. 18 വയസ്സിന് താഴെയുള്ളവർക്കും അബോധാവസ്ഥയിലുള്ളവർക്കും കടുത്ത മാനസിക വിഭ്രാന്തി ഉള്ളവർക്കും നേരിട്ട് സമ്മതം നൽകാൻ കഴിയില്ല. എന്നാൽ 12-നും 18-നും മധ്യേ ഉള്ളവരോട് അവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഡോക്ടർ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. മുൻ പറഞ്ഞ മൂന്ന് കൂട്ടർക്കും അവരുടെ ഏറ്റവും ഉറ്റ ബന്ധുക്കളുടെ സമ്മതം ആവശ്യമാണ്. ബന്ധുക്കളില്ലെങ്കിൽ നിയമപരമായ ഉടയവ്

0: ഒരാളുടെ സമ്മതമാണ് വേണ്ടത്. ശസ്ത്രക്രിയയ്ക്ക് സമ്മതം നൽകാൻ പ്രജ്ഞയുള്ള ഒരു മുതിർന്ന ആളിന്റെ സമ്മതപത്രം ഉറ്റവർ മാത്രം ഒപ്പിടുന്ന ഒരു രീതിയും നാട്ടിൽ കണ്ടുവരുന്നുണ്ട്. ഉദാഹരണത്തിന്, 90 വയസ്സുള്ള ഒരാളുടെ കാല് മുറിക്കേണ്ടി വന്നാൽ അത് ഞങ്ങൾ മക്കൾ ഒപ്പിട്ട് തരും, ഡോക്ടർ ചെയ്താൽ മതി എന്ന തരത്തിൽ ഉറ്റവർ പറഞ്ഞാൽ രോഗി പറയുന്നത് അനുസരിക്കുക മാത്രമേ ഡോക്ടർക്ക് വഴിയുള്ളൂ. ജീവനോ കൈകാലുകളോ അടിയന്തിരമായി രക്ഷിക്കാൻ ശസ്ത്രക്രിയ വേണമെന്നിരിക്കെ ആ സമയത്ത് സമ്മതം നൽകാൻ ആരുമില്ലെങ്കിൽ അത്തരം സമ്മതമില്ലാതെ ആ ശസ്ത്രക്രിയ ചെയ്യാൻ ഒരു ഡോക്ടർക്ക് എല്ലാ നിയമപരിരക്ഷയുമുണ്ട് എന്നതുകൂടി എല്ലാവരും അറിഞ്ഞിരിക്കണം. മയക്കം നൽകി ശസ്ത്രക്രിയ നടന്നുകൊണ്ടിരിക്കെ അവിചാരിതമായി നേരത്തെ പറഞ്ഞതിൽ നിന്നും വ്യതിചലിക്കേണ്ട സാഹചര്യം വന്നാൽ അങ്ങനെ ചെയ്യാൻ ഒരു ശസ്ത്രക്രിയ വിദഗ്ധന് ആരുടെയും സമ്മതം ആവശ്യമില്ല. ഉദാഹരണത്തിന്, സീസേറിയൻ ശസ്ത്രക്രിയയിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്തു കഴിഞ്ഞ ഉടൻ അമ്മയുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ ഗർഭപാത്രത്തിൽ നിന്ന് അമിതവും ശക്തവും നിയന്ത്രണാതീതവുമായ രക്തപ്രവാഹം ഉണ്ടെങ്കിൽ അമ്മയെ രക്ഷിക്കാൻ ഗർഭപാത്രം ഉടനടി നീക്കം ചെയ്യാൻ പ്രത്യേക സമ്മതം ആവശ്യമില്ല. അവകാശങ്ങളിൽ അവസാനമായി, ഒരു രോഗിക്ക് തന്റെ രോഗവിവരങ്ങൾ ഏറ്റവും ഉറ്റവരോടുപോലും വെളിപ്പെടുത്താൻ താൽപ്പര്യമില്ലെങ്കിൽ അത് അതീവ രഹസ്യമായി സൂക്ഷിക്കാൻ ഡോക്ടർ ബാധ്യസ്ഥനാണ് എന്ന അവകാശമാണ്. എന്നാൽ മറ്റുള്ളവർക്ക് ദോഷം വരുന്ന അസുഖമാണ് ആ വ്യക്തിക്കുള്ളതെങ്കിൽ രോഗി ആവശ്യപ്പെട്ടാൽ പോലും അത് രഹസ്യമാക്കി വയ്ക്കാൻ ഡോക്ടർക്ക് അവകാശമില്ല.
1: ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന രോഗികളുടെയും അവരുടെ ബന്ധുക്കളുടെയും അവകാശങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അജിത് പ്രസാദ്.
2: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തുള്ളിൽ വാർത്തകൾ.
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ നോർവീജിയൻ കമ്പനികളെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ നടക്കുന്ന 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. തെരുവുനായ വിഷയത്തിൽ സുപ്രധാന നിർദ്ദേശങ്ങളുമായി സുപ്രീംകോടതി. അപകടകാരികളായ നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാം. വന്ധ്യംകരിച്ച നായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നും കോടതി. കേരളത്തിൽ നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. സെൻട്രൽ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിൽ പുരോഗമിക്കുന്നു. കോംഗോയിൽ എബോള വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ ബിസിനസ് സൌഹൃദ അന്തരീക്ഷവും പ്രതിഭാശാലികളായ യുവജനങ്ങളും നോർവീജിയൻ കമ്പനികൾക്ക് രാജ്യത്ത് വലിയ അവസരങ്ങൾ പ്രദാനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ ഇന്ത്യ നോർവേ ബിസിനസ് ആന്റ് റിസർച്ച് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ 100 ബില്യൺ ഡോളറിന്റെ നിക്ഷേപവും 10 ലക്ഷം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിനായി ഇരു രാജ്യങ്ങളിലെയും നിക്ഷേപകർ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നോർവേ കിരീടാവകാശി പ്രിൻസ് ഹാക്കോൺ, പ്രധാനമന്ത്രി യോനസ് ഗാർ സ്റ്റോറെ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കപ്പൽ നിർമ്മാണം, ഗ്രീൻ എനർജി, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപം നടത്താൻ അദ്ദേഹം നോർവീജിയൻ കമ്പനികളെ ക്ഷണിച്ചു.
4: യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ കെ സാത്ത് ട്രേഡ് ആൻഡ് ഇക്കോണമിക് പാർട്ണർഷിപ്പ് അഗ്രിമെന്റ് ലാഗൂ കിയാ യേ യൂണിക് ഓർ സ്പെഷ്യൽ അഗ്രിമെന്റ് ഹമാരെ ബീച്ച് ടാലന്റ് ടെക്നോളജി और म्यूचुअल ट्रस्ट का एग्रीमेंट है. इसी एग्रीमेंट के माध्यम से एफ्टा कंट्रीज से भारत में अगले 15 वर्षों में 100 बिलियन डॉलर इन्वेस्टमेंट और 1 मिलियन जॉब्स क्रिएट करने का लक्ष्य है.
3: ഓസ്ലോയിൽ നടക്കുന്ന 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സാങ്കേതികവിദ്യ, പുനരുപയോഗ ഊർജ്ജം, പ്രതിരോധം, വ്യാപാരം തുടങ്ങിയ മേഖലയിൽ സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യം. 5 നോർഡിക് രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 19 ബില്യൺ ഡോളറിന്റെ വ്യാപാരമാണ് ഇന്ത്യയ്ക്കും ഈ രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്നത്. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഡെൻമാർക്ക്, ഐസ്ലാന്റ്, ഫിൻലാന്റ് പ്രധാനമന്ത്രിമാരുമായി ശ്രീ മോദി ഉഭയകക്ഷി ചർച്ചകളും നടത്തും. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് രണ്ടു ദിവസത്തെ സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ

0: നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. റോമിലെത്തുന്ന പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി ഇറ്റലിയിലെ ഇന്ത്യൻ സമൂഹം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവു നായ്ക്കളെ വാക്സിനേഷനും വന്ധ്യംകരണത്തിനും ശേഷം വീണ്ടും തുറന്നു വിടരുതെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. 2025 നവംബറിലെ ഉത്തരവിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ജസ്റ്റിസ് വിക്രംനാഥിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് തള്ളുകയായിരുന്നു. ഇത്തരം നായ്ക്കളെ പ്രത്യേക ഷെൽട്ടറുകളിൽ പാർപ്പിക്കണമെന്നും അധികൃതർക്ക് കോടതി നിർദ്ദേശം നൽകി. കുട്ടികൾ, പ്രായമായവർ, യാത്രക്കാർ എന്നിവർക്ക് നേരെ തെരുവു നായ്ക്കളുടെ ആക്രമണം വർദ്ധിച്ചുവരുന്നതായി പറഞ്ഞ കോടതി, ഉത്തരവുകൾ നടപ്പാക്കുന്നതിൽ പരാജയപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്നും പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനുകൾ ലഭ്യമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. അപകടകാരികളായ നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ഉത്തരവുകളുടെ നടത്തിപ്പ് ഹൈക്കോടതികൾ നിരീക്ഷിക്കണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. കേരളത്തിൽ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന അംഗവും അമ്പലപ്പുഴ എംഎൽഎയുമായ ജി സുധാകരനെയാണ് പ്രോടേം സ്പീക്കറായി നിയോഗിച്ചിരിക്കുന്നത്. ഈ മാസം 29-നാണ് നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഇന്നലെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുഖ്യമന്ത്രിക്ക് പുറമെ 20 മന്ത്രിമാരാണ് പുതിയ മന്ത്രിസഭയിലുള്ളത്. മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച വിജ്ഞാപനം വൈകാതെ പുറത്തിറങ്ങും. ഇന്ത്യ വിയറ്റ്നാം പ്രതിരോധ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നത് സംബന്ധിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിയറ്റ്നാം പ്രസിഡന്റ് ചോ ലാമുമായി ചർച്ച നടത്തി. പ്രതിരോധം, സുരക്ഷ, പരസ്പര വിശ്വാസം എന്നിവയിൽ വേരൂന്നിയ ശക്തമായ ബന്ധമാണ് ഇന്ത്യയ്ക്കും വിയറ്റ്നാമിനും ഇടയിൽ നിലനിൽക്കുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് ശ്രീ രാജ്നാഥ് സിംഗ് വിയറ്റ്നാമിലെത്തിയത്. വിയറ്റ്നാം പ്രതിരോധ മന്ത്രി ജനറൽ ഫാൻ വാൻ ജോങ്ങുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സെൻട്രൽ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിലെ ജഗദൽപൂരിൽ പുരോഗമിക്കുന്നു. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ വർധന. ലിറ്ററിന് 90 പൈസ വീതമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഒരാഴ്ചയ്ക്കിടെ ഇത് 2ാം തവണയാണ് വില വർദ്ധിക്കുന്നത്. ഈ മാസം 15-ന് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. ഹൈക്കോടതി മുൻ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ആരോപണങ്ങൾ പരിശോധിക്കുന്ന അന്വേഷണ സമിതി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് റിപ്പോർട്ട് കൈമാറി. സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് അരവിന്ദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് അന്വേഷണം നടത്തിയത്. റിപ്പോർട്ട് വൈകാതെ പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വയ്ക്കും. സാമ്പത്തിക ക്രമക്കേടുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിൽ കൊൽക്കത്തയിൽ ആർജികാർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പശ്ചിമബംഗാൾ സർക്കാരിന്റെ അനുമതി. മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയാണ് ഔദ്യോഗിക ഉത്തരവ് പുറത്തിറക്കിയത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ഈ മാസം 28-ന് നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവത്തിന് തുടക്കമാകുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ബാവലിപ്പുഴയ്ക്ക് കുറുകെ മന്തഞ്ചേരിയിൽ നിന്ന് അക്കരെ കൊട്ടിയൂരിലേക്കുള്ള പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. 60 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള സ്റ്റീൽ പാലമാണ് നിർമ്മിക്കുന്നത്. നേരത്തെയുണ്ടായിരുന്ന പാലത്തിന് ബലക്ഷയമുണ്ടായതിനെ തുടർന്നാണ് പുതിയ പാലം പണിയുന്നത്. ഗഡറുകൾക്ക് മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് ടൈലുകൾ വിരിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തിയാണ് ബാക്കിയുള്ളത്. 2.5 കോടി രൂപയാണ് പാലത്തിന്റെ നിർമ്മാണ ചെലവ്. ഉത്സവം ആരംഭിക്കുന്നതിന് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കി തുറന്നുകൊടുക്കാനാണ് കൊട്ടിയൂർ ദേവസ്വം ലക്ഷ്യമിടുന്നത്. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള കൂടുതൽ കേന്ദ്രങ്ങളും സജ്ജീകരിക്കുന്നുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലഖ്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. ജയ്പൂരിൽ രാത്രി 7:30 മത്സരം. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സി മുഹമ്മദൻ എസ്സിയെ നേരിടും. ഗുവാഹത്തിയിൽ വൈകിട്ട് 5:00 മത്സരം. കോംഗോയിൽ എബോള രോഗം വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ലോകാരോഗ്യ സംഘടന. നിലവിൽ 118 മരണങ്ങളും 300 സംശയാസ്പദമായ കേസുകളും കോംഗോയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രോഗബാധ അയൽ രാജ്യങ്ങളിലെ

0: ും വ്യാപിക്കുന്നതായാണ് വിവരം. കോംഗോയിലെയും യുഗാണ്ടയിലെയും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഖത്തർ, സൌദി അറേബ്യ, യുഎഇ എന്നീ രാജ്യങ്ങളുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഇറാനെതിരെയുള്ള സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവയ്ക്കുന്നതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകളിലൂടെ അമേരിക്കയ്ക്കും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കും സ്വീകാര്യമായ കരാറിൽ ഉടൻ എത്തിച്ചേരാനാകുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാന്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കുമെന്നും ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ ആക്രമണം നടത്താൻ യുഎസ് സൈന്യം സജ്ജമാണെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ലക്ഷദ്വീപിലെ ബംഗാരം ദ്വീപിൽ കടലിൽ നീന്തുന്നതിനിടെ ഉണ്ടായ അപകടത്തെ തുടർന്ന് ഇന്ത്യൻ വ്യോമസേന വിംഗ് കമാൻഡർ ശ്രീരാജ് അന്തരിച്ചു. തിരുവനന്തപുരം സ്വദേശിയായ ശ്രീരാജ് കവരത്തി ദ്വീപിലെ റഡാർ യൂണിറ്റിലാണ് ജോലി ചെയ്തിരുന്നത്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരും. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമാണ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തി. ക്ഷേത്രങ്ങളിലെ സ്വർണ്ണ ശേഖരത്തിന് പകരമായി ക്ഷേത്രങ്ങൾക്ക് സ്വർണ്ണ ബോണ്ടുകൾ നൽകാൻ പോകുന്നുവെന്ന പ്രചാരണം നിഷേധിച്ച കേന്ദ്ര സർക്കാർ. ഈ വാർത്ത വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ നോർവീജിയൻ കമ്പനികളെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ നടക്കുന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. തെരുവുനായ വിഷയത്തിൽ സുപ്രധാന നിർദ്ദേശങ്ങളുമായി സുപ്രീംകോടതി. അപകടകാരികളായ നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാം. വന്ധ്യംകരിച്ച നായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നും കോടതി. കേരളത്തിൽ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. സെൻട്രൽ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിൽ പുരോഗമിക്കുന്നു. കോംഗോയിൽ എബോള വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 1 മണി കഴിഞ്ഞ് 15 സെക്കൻഡ്. ഇപ്പോൾ ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനെ തുടർന്ന് പഴം, പച്ചക്കറി വില നിലവാരം, ചലച്ചിത്രഗാനങ്ങൾ. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെയും കത്തുകളിലൂടെയും ആവശ്യപ്പെട്ടത്. ഇഷ്ടഗാനത്തിനായി ഇപ്പോൾ വാട്സാപ്പിലേക്ക് സന്ദേശം അയയ്ക്കാം. നമ്പർ ഇതാണ്: 9495050506. ഒന്ന് 55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 FM പ്രധാന വാർത്തകൾ, പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, ട്രെയിൻ സമയം.

മൂന്നുമണിക്ക് പ്രിയതര ഗീതങ്ങൾ അവതരിപ്പിക്കുന്നത് ആകാശവാണി മഞ്ചേരി എഫ് എം അവതാരക ശാലിനി എസ്. 3:57 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 വയനാട് ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും എന്നിവ കേൾക്കാം. ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്.

വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ തയ്യാറാക്കിയ മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ വില വിവരം. വിലകൾ കിലോഗ്രാമിന്: ഇനം നാടൻ മുത്തവില ചില്ലറ വില, മറുനാടൻ മുത്തവില ചില്ലറ വില എന്ന ക്രമത്തിൽ. ചീര പച്ച 20-30, 20-30, ചീരച്ചുവപ്പ് 20-30, 20-30, കുമ്പളങ്ങ 12-20, 12-20, ഏത്തയ്ക്ക 37-47, 37-47, പാളയന്തോടൻ 22-30, 24-30, റോബസ്റ്റ 22-30, 25-35, പാവയ്ക്ക 40-50, 35-45, ചുരയ്ക്ക 15-20, 15-20, പയർ 55-65, 35-45, വെള്ളരി 13-20, 12-20, ചേന 22-30, 20-30, കോവയ്ക്ക 40-50, 35-45, മാങ്ങ പച്ച 25-35, 25-35, മത്തൻ 15-25, 15-25, പടവലം 22-30, 20-30. ഇനി നാടൻ വില മാത്രം: ഇഞ്ചി 110-130, മരച്ചീനി 18-24.

മറുനാടൻ വിലമാത്രം ഞാലിപ്പൂവൻ 45 55, പൂവൻ 35 45, ബീട്രൂട്ട് 40 50, വെണ്ടയ്ക്ക 40 50, വഴുതന 30 40, കത്തിരി ഉരുണ്ടത് 25 35, കാബേജ് 22 30, കാരറ്റ് 45 55, കോളിഫ്ലവർ 40 50, കൊത്തമര 35 45, കൂർക്ക 60 70, ചേമ്പ് വലുത് 50 60, ചേമ്പ് ചെറുത് 40 50, മുരിങ്ങക്കായ 35 45, ബീൻസ് 100 120, പച്ചമുളക് 40 50, കറിനാരങ്ങ 60 70, ചെറുനാരങ്ങ 4 5, സവാള 20 24, ചെറിയ ഉള്ളി 50 60, ഉരുളക്കിഴങ്ങ് 24 30, തക്കാളി 40 45, അമരപ്പയർ 60 70. ഇനി വാഴക്കുളം മാർക്കറ്റിലെ പൈനാപ്പിൾ വില പറയാം. പൈനാപ്പിൾ പച്ച കർഷകന് ലഭിക്കുന്ന വില 34 രൂപ, മൊത്തവില 35 രൂപ. പൈനാപ്പിൾ പഴം കർഷകന് ലഭിക്കുന്ന വില 18 രൂപ, മൊത്തവില 19 രൂപ. വെജിറ്റബിൾ ആന്റ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ തയ്യാറാക്കിയ മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ വില വിവരമാണ് നിങ്ങൾ കേട്ടത്.

സമയം 1 മണി കഴിഞ്ഞ് 5 മിനിറ്റും 15 സെക്കൻഡും. കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ ശ്രോതാക്കൾ വാട്സാപ്പിലൂടെയും കത്തുകളിലൂടെയും ആവശ്യപ്പെട്ടത്.

ആദ്യഗാനത്തിലേക്ക്. ചിത്രം ഡെയ്സി, പാടിയത് കൃഷ്ണചന്ദ്രൻ, പി ഭാസ്കറിന്റെ വരികൾക്ക് ഈണം നൽകിയത് ശ്യാം. ഈ ഗാനത്തിനായി സന്ദേശം അയച്ചത് താനൂർ ഓലപ്പീടികയിൽ നിന്ന് റഷീദ്.

ഇനി കേൾക്കാം ഗ്രാമഫോൺ എന്ന ചിത്രത്തിനുവേണ്ടി പി ജയചന്ദ്രനും എരഞ്ഞോളി മൂസയും സംഘവും പാടിയ ഗാനം. ഈ ഗാനത്തിനായി കത്തെഴുതിയിരിക്കുന്നു സത്യൻ കരുവാറ്റക്കുന്ന്.

0: പ്രസവശേഷമുള്ള ഒന്നര മാസകാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
2: മൂച്ചിക്കുഴി കിഴക്കുംപുറത്തു നിന്നും സത്യനാഥൻ, അഭിനവ്, ആദിത്യൻ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. ചിത്രം ബിഗ് ബി. പാടിയത് ശ്രേയ ഘോഷാൽ. ഗാനശില്പികൾ സന്തോഷ് വർമ്മ, അൽഫോൺസ്.

0: AC ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണേജ് അഥവാ ബിടിയുള്ള എസികൾ തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി, വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
1: വളയം എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു വിജയ.

നിഷ, വിജിത്ത്, ആതിര, വിഹാൻ, വൈഭവ് എന്നിവർ തൃശൂർ എളവള്ളിയിൽ നിന്നും. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ചിത്ര. കൈതപ്രത്തിന്റെ വരികൾ എസ് പി വെങ്കടേഷിന്റെ സംഗീതം.

0: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ എസികൾ വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
1: വലിയ ഡ്രമ്മുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.

സമയം ഒരു മണി കഴിഞ്ഞ് 29:05 ശ്രോതാക്കൾ വാട്സാപ്പിലൂടെയും കത്തുകളിലൂടെയും ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം അമരം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും ലതികയും ചേർന്ന് പാടിയ ഗാനം. കൈതപ്രത്തിന്റെ വരികൾക്ക് ഈണം നൽകിയത് രവീന്ദ്രൻ. ഈ ഗാനത്തിനായി സന്ദേശം അയച്ചത് ആഷ്മി, ധൻവി എന്നിവർ കോണിക്കല്ല് പാപ്പിനിപ്പാറയിൽ നിന്നും.

ആടുപുലിയാട്ടം എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു നഫീസ കുഞ്ഞിപ്പ പന്താവൂർ. ബി കെ ഹരിനാരായണൻ എഴുതി, രതീഷ് വേഗ സംവിധാനം നിർവഹിച്ച ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് റിമി ടോമി, നജീം അർഷാദ് എന്നിവർ.

0: ആടുപുലിയാട്ടം എന്ന ചിത്രത്തിനുവേണ്ടി റിമി ടോമി, നജീം അർഷാദ് എന്നിവർ പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന ബി കെ ഹരിനാരായണൻ, സംഗീത സംവിധാനം രതീഷ് വേഗ.
1: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
2: മോളുടെ പ്രസവത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
1: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
0: കേൾക്കാം യേശുദാസും പി സുശീലയും ചേർന്ന് പാടിയ ഗാനം. കെ ജയകുമാറിന്റെ വരികൾ, ശ്യാമിന്റെ ഈണം. ചിത്രം രണ്ടാം വരവ്. ഈ ഗാനത്തിനായി സന്ദേശമയച്ചത് ടി അഷ്റഫ്, വെസ്റ്റ് കൈപ്പുറം.

0: ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കിൽ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണങ്കണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമ്മുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
1: കാരുണ്യം എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനത്തിനായി കത്തെഴുതിയിരിക്കുന്നു ഓച്ചിറ ശിവകുമാർ, പ്രയാർ വടക്ക്. യേശുദാസ് പാടിയ ഈ ഗാനത്തിന്റെ രചനയും സംഗീത സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് കൈതപ്രം.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. സമയം 1 മണി കഴിഞ്ഞ് 55 മിനിറ്റും 20 സെക്കൻഡും.
1: FM പ്രധാന വാർത്തകൾ.
0: സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി ധവളപത്രം തയ്യാറാക്കാൻ മുൻ ക്യാബിനറ്റ് സെക്രട്ടറി ഡോ കെ എം ചന്ദ്രശേഖർ ചെയർമാനായി പ്രത്യേക സമിതി. ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ കൺവീനറും സാമ്പത്തിക വിദഗ്ധൻ ഡോ നാരായണ, CDS ഡയറക്ടർ ഡോ വീരമണി എന്നിവർ സമിതി അംഗങ്ങളുമാണ്. തെരഞ്ഞെടുപ്പ് വിലയിരുത്തലുകൾ പുരോഗമിക്കുകയാണെന്നും പരാജയ കാരണങ്ങളിൽ സമഗ്ര ചർച്ച നടക്കുകയാണെന്നും CPM സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ്. നേതൃത്വത്തിന് എതിരായ വിമർശനങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗമെന്നും സ്വരാജ് മലപ്പുറത്ത് പറഞ്ഞു. UIDAI കേന്ദ്രീകൃത ആധാർ സേവനങ്ങൾ ശക്തിപ്പെടുത്താൻ ആരംഭിച്ച കേരളത്തിലെ 2-ാമത്തെ ആധാർ സേവാ കേന്ദ്രം തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. പാട്ടിരാക്കിലിൽ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഭീകരകേന്ദ്രങ്ങളുടെ അടിസ്ഥാന സൌകര്യങ്ങളെ സൈനിക കൃത്യതയാലും ദൃഢനിശ്ചയത്താലും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തകർക്കാൻ കഴിഞ്ഞതായി കരസേന ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ന്യൂഡൽഹിയിൽ സെന്റർ ഫോർ വാർഫെയർ സ്റ്റഡീസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്ത് നടത്തിയ സംഘത്തിലെ 3 പേരെ എറണാകുളം മരട് പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം സ്വദേശികളായ അലീന, സിന്ധു, പൊന്നാനി സ്വദേശി മഞ്ജിമ എന്നിവരാണ് അറസ്റ്റിലായത്. കോഴിക്കോട് ആനക്കാമ്പോയിൽ തമ്പുരാൻ കൊല്ലി വനമേഖലയിൽ യുവാവിനെ കാണാതായി. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് തെരച്ചിൽ ആരംഭിച്ചു. തിരുവനന്തപുരത്തെ വിഴിഞ്ഞം മതിപ്പുറം പള്ളിവിളാകം മേഖലയിൽ 10 വർഷം മുൻപ് നഗരസഭ നിർമ്മിച്ചു നൽകിയ ഫ്ളാറ്റുകൾ മേയർ VV രാജേഷ് നേരിട്ട് പരിശോധിച്ചു. ഫ്ളാറ്റുകളുടെ ശോച്യാവസ്ഥ പരിശോധിച്ച് പരിഹാര നടപടികൾ എടുക്കുമെന്ന് മേയർ അറിയിച്ചു. ഓൾ കേരള അൺറൈറ്റഡ് യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പ് മെയ് 24 കോഴിക്കോട് നടക്കാവിലെ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ. അൺറൈറ്റഡ് ചെസ് താരങ്ങൾക്കായി സംഘടിപ്പിക്കുന്ന ടൂർണമെന്റിൽ അണ്ടർ 8, അണ്ടർ 12, അണ്ടർ 15 വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ.
1: FM പ്രധാന വാർത്തകൾ.
2: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15.
3: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
4: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
5: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
4: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.

തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 12075, കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി 219, 16324 മാംഗ്ലൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 234, 12201 ലോക്മാന്യതിലക് തിരുവനന്തപുരം ഗരീബ് രഥ് 2:45 വൈകി 2:44, 16650 കന്യാകുമാരി മാംഗ്ലൂർ പരശുറാം എക്സ്പ്രസ് 2:55, 2:609 മാംഗ്ലൂർ കോയമ്പത്തൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് 3:01 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54, 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 എത്തിച്ചേരും.

0: and third India-Nordic summit in Oslo aimed at strengthening cooperation in technology, renewable energy, defense and trade. Prime Minister Modi and his Swedish counterpart Ulf Kristersson, in a joint newspaper article, stress on partnerships in times of global uncertainty. Supreme Court refuses to recall its earlier order of keeping sterilized or vaccinated stray dogs in shelters. IMD issues yellow alert for heat wave in national capital for next 3 days. And in IPL cricket, Rajasthan Royals to take on Lucknow Super Giants in Jaipur this evening. With that, we end the midday news.
1: Agashavani. ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 23-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, ശ്രീകുമാർ മുഖത്തല, സിന്ധു വിജയൻ, ബേബി അശ്വേത. സംവിധാനം പി എ ബിജു.
2: കുതിരവണ്ടിക്കടിയിൽപ്പെട്ട മർമ്മലഡോവ് മരണത്തിന്റെ വക്കിലാണ്. സ്വന്തം മകളുടെ വ്യഭിചാര വരുമാനത്തിൽ നിന്നുപോലും കുടിക്കാൻ പങ്കുപറ്റിയിരുന്ന അയാളുടെ കുടുംബം ദാരിദ്ര്യത്തിന്റെയും രോഗത്തിന്റെയും നിസ്സഹായതയുടെ പരകോടിയിലാണ്. ഭാര്യ കാതറിനയ്ക്ക് മർമലഡോവ് വെറുക്കപ്പെട്ടവനാണ്. മുൻപൊരിക്കൽ അയാളെ പരിചയപ്പെട്ട നിക്കോവാണ് അപകടസ്ഥലത്തു നിന്നും മർമലഡോവിനെ വീട്ടിലെത്തിച്ചത്. നിക്കോവ് കുപ്രസിദ്ധമായ ഒരു ഇരട്ടക്കൊലപാതകത്തിലെ പ്രതിയാണെന്ന് ആർക്കും അറിയില്ല. കൊലപാതകത്തിനു ശേഷം മനസ്സിന്റെ സമനില തെറ്റിയ നിക്കോവിന് പാവപ്പെട്ടവരോട് പ്രത്യേക പ്രതിപത്തിയാണ്. മർമലഡോവിന്റെ ഭാര്യ കാതറീന, മകൾ പോലങ്ക തുടങ്ങിയവരും റസ്കോൾനിക്കോവിനൊപ്പം കഥാഗതി മുന്നോട്ട് നയിക്കുന്നു. മർമലഡോവിന് അന്ത്യകുദാശ നൽകാൻ വൈദികനെത്തുന്നു വ്രണിത ഹൃദയയായി കാതറീന.
3: ഡോക്ടർ, എന്താണ് അങ്ങയുടെ അഭിപ്രായം? ആശുപത്രി കൊണ്ടുപോകണോ?
4: വേണ്ട, ആർക്കും രക്ഷിക്കാൻ പറ്റില്ല. അയാൾ ഉടനെ തന്നെ മരിക്കും.
3: ഡോക്ടർ, ഒട്ടും പ്രതീക്ഷിക്കുക വകയില്ലേ?
4: ഒട്ടുമല്ല, അവസാന ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ തലയുടെ പിൻഭാഗം മുഴുവൻ ചതഞ്ഞിരിക്കുന്നു. ഞാൻ വേണമെങ്കിൽ ചോര വാർന്നു പോകുന്നത് നിർത്തിത്തരാം, എന്നാൽ അതുകൊണ്ട് പ്രയോജനമില്ല. 4-5 നിമിഷത്തിനുള്ളിൽ അയാൾ മരിക്കും.
5: എല്ലാരും ഒന്ന് മാറിയേ, മാറ്, വഴി മാറ്. അന്ത്യകുദാശയ്ക്ക് അച്ഛൻ വരുന്നു.
3: ഡോക്ടർ, അല്പം കൂടെ നിന്നിട്ട് പോകാം.
4: ശരി.
3: ദൈവമേ, എത്ര പെട്ടെന്നാണ് വിധി നടപ്പാക്കുന്നത്.

0: ദൈവം കരുണാമയനാണ്, പരമോന്നതമായ അവന്റെ മഹത്വത്തിൽ വിശ്വസിക്കൂ.
1: ദൈവം കരുണാമയനായിരിക്കും, എന്നാൽ അദ്ദേഹം ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ല.
0: നിനക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, ഇങ്ങനെ പറയുന്നത് പാപമാണ് മകളെ.
1: ഇതൊരു പാപമല്ലേ? ദേ, ഈ മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ
0: അറിയാതെയാണെങ്കിലും ഈ അപകടത്തിന് കാരണക്കാരായവർ നിനക്കും കുടുംബത്തിനും നഷ്ടപരിഹാരം നൽകാതിരിക്കില്ല.
1: അവരെന്തിനു ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തരണം? അയാൾ മദ്യപിച്ച് ബോധം നഷ്ടപ്പെട്ട് സ്വയം വണ്ടിക്കടിയിൽപ്പെട്ടതാണ്.

0: പിന്നെ ഇയാൾ ഞങ്ങൾക്ക് എന്താണ് സമ്പാദിച്ചു തന്നത്? ദുരിതം മാത്രം. ഉണ്ടായിരുന്നതെല്ലാം മഹാപാപി കുടിച്ചു മുടിപ്പിച്ചു. കുടിക്കാൻ വേണ്ടി ഞങ്ങളെ കൊള്ളയടിച്ചു. കുട്ടികളുടെയും എന്റെയും ജീവിതം മദ്യത്തിന് വേണ്ടി നശിപ്പിച്ചു. ഇയാൾ മരിക്കുന്നത് തന്നെയാണ് നല്ലത്. ദൈവത്തിന് നന്ദി. ഈ നഷ്ടം വളരെ ചെറുതാണ്.
1: ഏത് പാപിയും മരണസമയത്ത് മാപ്പർഹിക്കുന്നുണ്ട്. നിങ്ങൾ ഇയാൾക്ക് മാപ്പ് കൊടുക്കണം. ഇത്തരം വിചാരങ്ങൾ മനസ്സിലുണ്ടാകുന്നതേ മഹാപാപമാണ്.
0: അച്ചോ, അത് പ്രസംഗിക്കാൻ കൊള്ളാം. മാപ്പ് നൽകുക. ഇന്ന് ഈ അപകടം പറ്റിയിരുന്നില്ലെങ്കിൽ വീട്ടിൽ വന്ന് മരത്തടി പോലെ കിടന്നുറങ്ങുമായിരുന്നു. രാത്രി മുഴുവൻ ഇയാൾ ഇട്ട് നാറിയ ഉടുപ്പും കുട്ടികളുടെ ഉടുപ്പും അലക്കി വൃത്തിയാക്കി ഞാൻ ജനലിൽ ഉണക്കാനിടുമായിരുന്നു. നേരം വെളുത്ത ഉടനെ അവയുടെ കീറൽ തുന്നി ശരിപ്പെടുത്തുകയും വേണം. ഇങ്ങനെയാണ് ഞാൻ എന്റെ രാത്രികൾ ചെലവഴിക്കുന്നത്. മാപ്പിനെ കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലച്ചോ. ഞാൻ എന്നേ അയാൾക്ക് മാപ്പ് കൊടുത്തിരിക്കുന്നു. മരിക്കാൻ കിടക്കുന്ന ഭർത്താവിന് അരികിൽ നിന്ന് ഭാര്യ പറയേണ്ട വാക്കുകളല്ല ഇത്. അച്ചോ, മാപ്പാക്കുക.
1: വേണ്ട, അതിന്റെ ആവശ്യമില്ല സഹോദരി.

0: അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ നടന്നു. ഞാൻ ഇനി എന്ത് ചെയ്യും? അദ്ദേഹത്തെ ഞാൻ എങ്ങനെ സംസ്കരിക്കും?
1: കാതറീന, കഴിഞ്ഞയാഴ്ച നിങ്ങളുടെ ഭർത്താവ് എന്നോട് വിശദമായി എല്ലാം സംസാരിച്ചിരുന്നു. നിങ്ങളെല്ലാം എന്ത് സ്നേഹമായിരുന്നെന്നോ അദ്ദേഹത്തിന്. ആ രാത്രി മുതൽ ഞങ്ങൾ സുഹൃത്തുക്കളായി. നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യാൻ എന്നെ അനുവദിക്കണം. ഇതാ, ഇത് 20 റൂബിൾ. ഇത് നിങ്ങൾക്കൊരു സഹായമായെങ്കിൽ. അപ്പൊ ഞാൻ വീണ്ടും വരും.
0: നന്നായി വരട്ടെ.

0: നിൽക്കൂന്നേ.
1: ഏതാണ് ഈ മെലിഞ്ഞ സുന്ദരിയായ ഈ കൊച്ചു പെൺകുട്ടി?
0: നിങ്ങളുടെ പേരെന്താണെന്ന് പറയൂ. നിങ്ങൾ താമസിക്കുന്നത് എവിടെയാണ്?
1: നിന്നെ പറഞ്ഞയച്ചത് ആരാണ്?
0: സോണിയ ചേച്ചി.
1: സോണിയ ചേച്ചി ആയിരിക്കും നിന്നെ അയച്ചതെന്ന് എനിക്ക് തോന്നി.
0: മമ്മയും കൂടിയാണ് അയച്ചത്. സോണിയ ചേച്ചി എന്നെ അയക്കാൻ നിൽക്കുമ്പോൾ മമ്മയും വന്ന് എന്നോട് പറഞ്ഞു, വേഗം ഓടിച്ചെല്ലു പൊലങ്കാന്ന്.
1: നിന്റെ പേരാണോ പൊലങ്ക?
0: അതെ.
1: നിനക്ക് സോണിയ ചേച്ചി ഇഷ്ടമാണോ?
0: മറ്റാരെക്കാളും ഞാൻ എന്റെ ചേച്ചിയെ ഇഷ്ടപ്പെടുന്നു.
1: നിനക്ക് എന്നെ സ്നേഹിക്കാനാവുമോ? ബാലികയുടെ മുഖം എന്നിലേക്ക് അടുക്കുന്നല്ലോ. നിഷ്കളങ്കമായി ഉമ്മ വയ്ക്കാൻ ഇവളുടെ ചുണ്ടുകൾ നീളുന്നല്ലോ. മെലിഞ്ഞ് കൊള്ളി പോലുള്ള ഇവളുടെ കൈകൾ എന്നെ മുറുകെ പിടിക്കുന്നല്ലോ. എന്റെ തോളിൽ തല ചായച്ച് അവൾ കരയുന്നുവല്ലോ.
0: അച്ഛനെ ഓർത്ത്

0: ഞാൻ വല്ലാതെ വിഷമിക്കുന്നു.
1: കരയാതെ കരയാതെ മോളെ, അച്ഛന് നിന്നോട് സ്നേഹമായിരുന്നോ?
0: ലിഡയെയാണ് അച്ഛൻ കൂടുതൽ സ്നേഹിച്ചിരുന്നത്.
1: അതെന്താ കാര്യം?
0: അവൾ ചെറിയ കുട്ടിയല്ലേ. അച്ഛൻ ഞങ്ങളെ വായിക്കാൻ പഠിപ്പിച്ചു, വ്യാകരണവും വേദഗ്രന്ഥങ്ങളും പഠിപ്പിച്ചു, ഫ്രഞ്ച് പഠിപ്പിച്ചു.
1: ഓഹോ, ആട്ടെ, നിനക്ക് പ്രാർത്ഥനകൾ അറിയാമോ?
0: പിന്നെ അത് നേരത്തെ അറിയാം. ഞാനിപ്പോൾ വലിയ കുട്ടിയായില്ലേ. എന്നാൽ കൊല്ലയും ലിടയും മമ്മയോടൊപ്പമാണ് ചൊല്ലാറുള്ളത്. മാതാവിന്റെ പ്രാർത്ഥനാഗീതങ്ങൾ. മറ്റൊരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, സോണിയ ചേച്ചിക്ക് മാപ്പ് നൽകി അനുഗ്രഹിക്കണമേ.
1: എന്റെ പേര് റസ്കോൾനിക്കോവ്. കുറച്ച് സമയം എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നു.
0: എന്റെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
1: ഇതാ എന്റെ പേരും വിലാസവും ഇതിൽ കുറിച്ചിട്ടുണ്ട്. സോണിയ ചേച്ചിക്ക് കൊടുക്ക്.
0: നാളെ വരുമോ?
1: വരും. പോട്ടെ.
0: ടാറ്റാ.
1: ടാറ്റാ. റസ്മുഖിന്റെ വീടടുത്തല്ലേ, പാലുകാച്ചിന് പോണം. അവന്റെ പന്തയും ജയിക്കട്ടെ. എന്റെ ക്ഷീണമെല്ലാം പറന്നുപോയിരിക്കുന്നു. റസ്മുഖിന് സന്തോഷമാകട്ടെ. കരുത്താണ് ഒരുവന് ആവശ്യമായിട്ടുള്ളത്. അതില്ലാതെ ഒന്നും നേടാനാവില്ല. എന്റെ പ്രാണനല്ലേ റസ്മുഖിൻ. പ്രിയ സുഹൃത്തെ, ഞാനിതാ വരുന്നു.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 23-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, കാതറീന സിന്ധു വിജയൻ, പോലങ്ക ബേബി അശ്വേത. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 28 മിനിറ്റും 10 സെക്കൻഡും.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം വാഴ എന്ന സിനിമയ്ക്ക് വേണ്ടി സൂരജ് സന്തോഷ് ആലപിച്ച ഗാനം കേൾക്കാം. ഗാനശില്പികൾ ഹരിനാരായണൻ, ബി കെ, പർവതീഷ്, പ്രദീപ്.

അമ്പിളി എന്ന ചിത്രത്തിനു വേണ്ടി ശങ്കർ മഹാദേവൻ പാടിയ ഗാനം. ഗാനശില്പികൾ വിനായക് ശശികുമാർ, വിഷ്ണു വിജയ്.

0: വർക്ക് ഫ്രം ഹോം ഹൈ സാലറി വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി
1: കുടുങ്ങി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഇര എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസും മൃദുല വാര്യരും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ ശില്പികൾ വി കെ ഹരിനാരായണൻ,

ഇപ്പോൾ ഈ നിലയം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. അറിയിപ്പുകളെ തുടർന്ന് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക് പ്രിയതര ഗീതങ്ങൾ അവതരിപ്പിക്കുന്നത് ആകാശവാണി മഞ്ചേരി FM അവതാരക ശാലിനി എസ്. 3:57 FM പ്രധാന വാർത്തകൾ തീവണ്ടി സമയം. 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. ഇതിനെ തുടർന്ന് തിരുവനന്തപുരം റിലേ 5:45 ഞാറ്റുവേല. 6:10 വയനാട് ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും.

നാളെ രാവിലെ 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എം സുഭദ്ര. തുടർന്ന് പ്രഭാതഗീതം 6:25 തീവണ്ടി സമയം, ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. സാന്ദ്രീകൃത ജൈവവളങ്ങളുടെ പ്രത്യേകതകൾ മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ ശ്രീന കെ എസ് സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. കോർട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്ട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ.

7 മണിക്ക് ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ, മധുരം ഗീതം. 7:05 ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം 7:10 മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. ശബ്ദമലിനീകരണത്തിന്റെ പ്രതിരോധ മാർഗങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ENT വിഭാഗം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ റഫീഖ് അലി KP സംസാരിക്കുന്നു.

7/15 ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന: യോസേ മോറോ ദേ വാസ്കോൺസെലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എൻ ഗിരിജ. അവതരണം ബോബി. 7/20 ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ: 7/35 എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7/40 അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുർവേദം. എന്താണ് സർവൈക്കൽ സ്പോണ്ടിലോസിസ് എന്ന വിഷയത്തിൽ ആയുർവേദ ഡോക്ടർ ജി വിനോദ് കുമാർ സംസാരിക്കുന്നു. 7/45 ദൃശ്യം ഐക്യർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര: കാവ്യധാരയിൽ ഒ എൻ വി കുറുപ്പിന്റെ സ്നേഹിച്ചു തീരാത്തവർ എന്ന ഗ്രന്ഥകാവ്യത്തിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം അനഘ ജെ കോലത്ത്. ഒറ്റപ്പാലം ഐക്യർ ഹോസ്പിറ്റൽ, തോട്ടക്കര. ഒറ്റപ്പാലം ജീവിത പാഠം. 7/55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐക്യർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി. കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധനും കാലിക്കറ്റ് സർവകലാശാല മുൻ PROയുമായ എം ഇ സക്കറിയ സംസാരിക്കുന്നു. 8:10 രായൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ. സൈബർ ജാലകം. 8:15 BRGCAJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, ചേരണി, മഞ്ചേരി. രസമുകുളം. 8:20 രംഗഗീതം. ഇതിനെ തുടർന്ന് ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി, പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം.

0: ആശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ
1: 8:25 എന്റെ ഗാനം അവതരിപ്പിക്കുന്നത് ആകാശവാണി മഞ്ചേരി FM മുൻ പ്രോഗ്രാം മേധാവി എസ് അശോക്. 9:20 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, തുടർന്ന് മഴവില്ല്. 9:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം.

10:15 പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, തുടർന്ന് ഇസൈ മഴയിൽ. 10:50 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 സ്മൃതിഗീതങ്ങൾ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും അറിയിച്ച സന്ദേശഗാനങ്ങൾ. 12:00 എഫ് എം പ്രധാന വാർത്തകൾ, തീവണ്ടി സമയം. 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, തുടർന്ന് പഴം പച്ചക്കറി വില നിലവാരം, ഗാനാമൃതം. 1:55 എഫ് എം പ്രധാന വാർത്തകൾ, തീവണ്ടി സമയം. 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 എഫ് എം പ്രധാന വാർത്തകൾ, പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, ട്രെയിൻ സമയം. 3:00 ചലച്ചിത്ര ഗാനങ്ങൾ. എഫ് എം പ്രധാന വാർത്തകൾ, പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, ട്രെയിൻ സമയം. 3:00 ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00 4 മണിപ്പൂക്കൾ. 4:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 തിരുവനന്തപുരത്തു നിന്നുള്ള പരിപാടികൾ. ഇതിലാദ്യം 5:45 ഞാറ്റുവേല. 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഈ നിലയം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: മിഷൻ കണ്ണാശുപത്രി മഞ്ചേരി തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ ന്യൂ മിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി.
1: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
2: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
1: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744555024.
3: 94,900 രൂപ വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55-ഇഞ്ച് 4K QLED ടിവി ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33,900 രൂപയ്ക്ക് കണ്ണങ്കണ്ടിൽ നിന്നും സ്വന്തമാക്കാം.
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
1: രാവിലെ 8:23.
4: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച.
1: ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ.
5: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
2: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
6: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
1: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
6: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: അമ്മയ്ക്ക് കരുതലായി,
6: കുഞ്ഞിന് കാവലായി
1: അലോഹ ഹോസ്പിറ്റൽ.
6: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15.
2: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
0: FM പ്രധാന വാർത്തകൾ.
7: ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ നോർവീജിയൻ കമ്പനികളെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.

0: ഓസ്ലോയിൽ നടക്കുന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. നോർവെ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി ഇന്ന് ഇറ്റലിയിൽ എത്തും. തെരുവു നായ വിഷയത്തിൽ സുപ്രധാന നിർദ്ദേശങ്ങളുമായി സുപ്രീംകോടതി. വന്ധ്യം ധരിച്ച നായകളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റണം. അപകടകാരികളായ നായകളെ ദയാവധത്തിന് വിധേയമാക്കണമെന്ന് കോടതി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖറാണ് സമിതിയുടെ അധ്യക്ഷൻ. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന ധനകാര്യവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. കേരളത്തിൽ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. കേരളത്തിലെ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളും ഡിസ്പെൻസറികളും NABH നിലവാരത്തിൽ ഉയർത്താനുള്ള മൂന്നാംഘട്ട വിലയിരുത്തൽ ആരംഭിച്ചു. രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ ലിറ്ററിന് 90 പൈസയുടെ വർധന. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഒരാഴ്ചയ്ക്കിടെ രണ്ടാം തവണയാണ് വില വർദ്ധിക്കുന്നത്. തിരുവനന്തപുരത്ത് വിഴിഞ്ഞം മതിപ്പുറം പള്ളിവിളാകം മേഖലയിൽ 10 വർഷം മുമ്പ് നഗരസഭ നിർമ്മിച്ചു നൽകിയ ഫ്ളാറ്റുകൾ മേയർ VV രാജേഷ് നേരിട്ട് പരിശോധിച്ചു. ഫ്ളാറ്റുകളുടെ ശോച്യാവസ്ഥ പരിശോധിച്ച് പരിഹാര നടപടികൾ എടുക്കുമെന്ന് മേയർ. സംസ്ഥാനത്ത് മഴ തുടരും. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 4 ജില്ലകളിലും മറ്റന്നാൾ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ FC പോരാട്ടം. കോംഗോയിൽ എബോള വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന.
1: FM പ്രധാന വാർത്തകൾ.
2: റെയ്ഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
3: ദിവസവും കാലത്ത് 6:35.
4: തിമിരത്തിന്റെ അസ്കിതണ്ടോ എന്നൊരു സംശയം.
5: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെയ്ഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
6: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി
7: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
6: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ഐലാക് MRI അംഗീകാരം.
8: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
9: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
8: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
10: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
11: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
10: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
11: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
12: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
13: എന്നും രാവിലെ 8:03.
12: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി TransPRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
13: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
14: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
13: കാർഷിക വൃത്താന്തം
14: എന്നും രാവിലെ 6:30.
13: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
14: കണ്ടംകുളത്തി പ്രസവരക്ഷ.
15: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 2260 മംഗളൂരു കോയമ്പത്തൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് 3:16, ട്രെയിൻ നമ്പർ 1661 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:05 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01, ട്രെയിൻ നമ്പർ 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 ഷൊർണൂർ അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
15: ട്രെയിൻ സമയം.
2: റെയ്ഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
3: ദിവസവും കാലത്ത് 6:35.
4: തിമിരത്തിന്റെ അസ്കിതണ്ടോ എന്നൊരു സംശയം.
11: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെയ്ഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
14: NES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം ഇന്നും രാവിലെ 7:35.
8: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെ

0: ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
2: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി ഇഎംഐ പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ. കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
3: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ റൺ, ചാവക്കാട്, കാവ്യധാര, തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ
4: 7:45.
5: അതിനെന്താ, നമുക്ക് ദൃശ്യമായ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
3: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ റൺ, ചാവക്കാട്.
6: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
7: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
6: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
8: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
7: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
6: അമ്മയ്ക്ക് കരുതലായി,
7: കുഞ്ഞിന് കാവലായി.
6: അലോഹ ഹോസ്പിറ്റൽ.
9: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 11 സെക്കൻഡ്. ഇനി കേൾക്കാം
10: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം.
11: പ്രിയതര ഗീതങ്ങൾ.
12: പ്രിയതര ഗീതങ്ങളിൽ ഇന്ന് ഇഷ്ടഗാനങ്ങൾ പങ്കുവയ്ക്കുന്നത് ആകാശവാണി മഞ്ചേരി എഫ് എം അവതാരക ശാലിനി എസ്.
13: എല്ലാവർക്കും നമസ്കാരം. പാട്ടും പറച്ചിലുമൊക്കെയായി ഇന്ന് പ്രിയതര ഗീതങ്ങളിൽ ഞാൻ ശാലിനിയാണ് നിങ്ങളോടൊപ്പം. ഹൃദയത്തെയും ആത്മാവിനെയും ആർദ്രമാക്കുന്ന മായാജാലമാണ് സംഗീതം. പല പാട്ടുകളും നമ്മൾ കേൾക്കുന്നത് കാതുകൾ കൊണ്ടല്ല, മറിച്ച് ഹൃദയം കൊണ്ടാണ്. നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നവയായിരിക്കും. എന്നാൽ അപൂർവമായി മാത്രം കേൾക്കുന്ന എത്രയോ ഇഷ്ടപ്പെട്ട പാട്ടുകളുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമുണ്ടാകില്ല. പ്രിയപ്പെട്ട ഒരാളെ പോലെ അപൂർവമായി മാത്രം മാനത്ത് മഴവില്ല് വിരിയുന്ന പോലൊരു ഗാനം. ചിത്രം അങ്ങാടിക്കപ്പുറത്ത്, ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാമിന്റെ ഈണത്തിൽ ഉണ്ണിമേനോനും കെ എസ് ചിത്രയും ശബ്ദം പകർന്ന ഈ ഗാനത്തിലെ തൂ വെൺതൂവൽ എന്ന തുടക്കം തന്നെ മതി അത് ഹൃദയത്തെ തഴുകിക്കടന്നു പോകുമെന്നുറപ്പിക്കാൻ.

ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും മറ്റേതോ കാലങ്ങളിലേക്ക് നമ്മളിങ്ങനെ ഒഴുകി പോകുകയാണെന്ന്. എനിക്കിഷ്ടപ്പെട്ട പാട്ടുകാരിൽ ഒരാളാണ് ജി വേണുഗോപാൽ. അദ്ദേഹം പാടിയൊരു പാട്ടുണ്ട്, അത് എത്ര കേട്ടാലും എത്ര കാലം കഴിഞ്ഞാലും മനസ്സിൽ പുതുമയോടുകൂടെ തന്നെ നിലനിൽക്കും. അത്രയ്ക്ക് വശ്യത തോന്നുന്ന ഒരു പാട്ട്. ഓർമ്മ ചെരാതുകളെല്ലാം ദീപം മങ്ങിയെരിഞ്ഞപ്പോൾ ചാരെ നിന്നു നോക്കും മിഴിക്കൂണിലൊരശ്രുബിന്ദു, പോകുമ്പോഴൻ കാതിൽ വീണു തേങ്ങു നിന്റെ മൊഴി. എന്താ ഇതിനൊക്കെ പറയല്ലേ. പി കെ ഗോപിസാറിന്റെ വരികൾക്ക് ജോൺസൺ മാഷിന്റെ അവിസ്മരണീയമായ സംഗീതം കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്നൊരു മാജിക് ഉണ്ടല്ലോ, അതാണ് ഈ ഗാനം.

ചില സംഗീത സംവിധായകരുടെ വിരലുകൾക്ക് ഒരു ദൈവീക സ്പർശമുണ്ട് എന്ന് തോന്നാറുണ്ട്. അത്തരത്തിൽ ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു സംഗീത സംവിധായകനാണ് രവീന്ദ്രൻ മാഷ്. മാഷിന്റെ പാട്ട് തിരഞ്ഞെടുക്കുക എന്നത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു പാട്ടെടുക്കുമ്പോൾ തോന്നും മറ്റൊന്നാവും നല്ലതെന്ന്. പക്ഷേ ഒരു പ്രയാസവും കൂടാതെ ഞാൻ തിരഞ്ഞെടുത്ത എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗാനമാണ് സൂര്യഗായത്രി എന്ന ചിത്രത്തിലെ രാഗം താനം സുരലയ സാന്ദ്രമാം പല്ലവി എന്ന ഗാനം. ഒരു ഹെവി കോമ്പോസിഷൻ എന്ന് തോന്നിപ്പോകുന്ന ഒരു പാട്ടാണിത്. പൂങ്കുയിൽ പാടി പാടി പൂവുണര്, മാർഗഴി മഞ്ഞിൽ മുങ്ങി കാറ്റുണര്, തിരയാടുന്നു പുഴയോരത്തെ തിന തേടും തേൻകിളി പാടുന്നു. ONV സാറിന്റെ അസാധ്യ

ക്യാപ്റ്റൻ തോമസ് എന്ന കാഞ്ഞിരപ്പള്ളിക്കാരൻ സൈക്കോയെ ഓർക്കുന്നുണ്ടോ? 38 വർഷങ്ങൾക്ക് മുൻപ് റിലീസ് ചെയ്ത സിനിമയാണ് കൂടെവിടെ, റഹ്മാന്റെ ആദ്യത്തെ മലയാള സിനിമ. ഈ സിനിമയിൽ ആകെ രണ്ട് പാട്ടുകളേ ഉള്ളൂ. രണ്ടും പകരം വയ്ക്കാനില്ലാത്തവയുമാണ്. കാലം എത്ര പോയി മറഞ്ഞാലും പത്മരാജൻ എന്ന സംവിധായകന്റെ പേര് മറക്കാൻ പറ്റാത്തതാണ്. അതുപോലെ തന്നെയാണ് ജോൺസൺ മാഷും. പത്മരാജൻ, ജോൺസൺ മാഷ്, ഒ എൻ വി, എസ് ജാനകി, മലയാളത്തിന് കാണിക്കയായി തന്ന ഗാനം.

ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും മനസ്സിൽ ഒരു കുളിർക്കാറ്റ് പോലെ ഒഴുകിക്കേറി ഇങ്ങ് വന്നു എന്ന്. അങ്ങനെ ഒരു പാട്ട് എനിക്കും ഇഷ്ടമുണ്ട്. എന്തുകൊണ്ടാണ് ആ പാട്ട് ഇത്രമാത്രം മനസ്സിൽ കയറിയത് എന്നാലോചിച്ചാൽ അതിന് ഒരു ഉത്തരം കിട്ടില്ല. അത് ബിച്ചു തിരുമല എഴുതിയതുകൊണ്ടാണോ, ശ്യാം സാർ സംഗീതം ചെയ്തതുകൊണ്ടാണോ, അതോ യേശുദാസ് പാടിയതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ഇവർ മൂവരും ഒന്നിച്ചപ്പോൾ ശരിക്കും അത് ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങൾ പോലെ തന്നെയായി.

താരാട്ടുപാട്ട് ഇഷ്ടമല്ലാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. മലയാള സിനിമയിൽ ഉണ്ടായിട്ടുള്ള താരാട്ടുപാട്ടുകൾ എല്ലാം തന്നെ എല്ലാവർക്കും ഇഷ്ടവുമാണ്. ഞാനിത് പറയുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ ഒരു താരാട്ടുപാട്ട് ഓർത്തിട്ടുണ്ടാകും. ഉണ്ണി ആരാരിരോ, ഉണ്ണി വാവാവോ, താമരക്കണ്ണൻ ഉറങ്ങേണം, കരയാതെ കണ്ണുറങ്ങ്, ആരോമൽ കുഞ്ഞുറങ്ങ്, അല്ലിയിളം പൂവോ, ഇങ്ങനെ നിരവധി താരാട്ടുപാട്ടുകൾ. പക്ഷേ ഇതെല്ലാം അധികവും മാതാപിതാക്കൾ തന്റെ കുഞ്ഞിനു വേണ്ടി പാടിക്കൊടുക്കുന്നതാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ പറയുന്ന പാട്ട് നായിക നായകനു വേണ്ടി പാടിക്കൊടുക്കുന്ന പാട്ടാണ്. വഴിയോര കാഴ്ചകൾ എന്ന ചിത്രത്തിനു വേണ്ടി കെ എസ് ചിത്ര പാടിയ പാട്ട്. താരാട്ടുപാട്ടിനേക്കാൾ ഉപരി അവരുടെ സങ്കടങ്ങളും പ്രതീക്ഷകളും നൊമ്പരങ്ങളുമാണ് ഈ പാട്ടിൽ അധികവും. ഷിബു ചക്രവർത്തിയുടെ മനോഹരമായ വരികൾക്ക് എസ് പി വെങ്കടേഷിന്റെ ഈണം കൂടി ചേർന്നപ്പോൾ താരാട്ടുപാട്ടിനേക്കാൾ ഉപരി അതൊരു നൊമ്പരമായി മാറി.

ജീവിതത്തിൽ വലിയ വലിയ സ്വപ്നങ്ങളുമായി എന്നാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നിട്ടുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഏതു പ്രതിസന്ധി വന്നാലും തളരാതെ പിടിച്ചു നിൽക്കുന്നവർ നമുക്കൊരു അത്ഭുതം തന്നെയാണ്. എത്ര വിഷമം മനസ്സിലുണ്ടെങ്കിലും ഒരു ചെറിയ ചിരിയോടെ അതിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവരെ നമുക്കറിയാം. എങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ ചിരിക്കാൻ പറ്റുന്നത് എന്ന് നമ്മൾ അവരോട് ചോദിച്ചിട്ടുമുണ്ടാകും. അതിനും ചിലപ്പോൾ ഒരു ചിരിയായിരിക്കും മറുപടി. ഇതുകൊണ്ടൊക്കെയാകും ബി കെ ഹരിനാരായണൻ ഉദാഹരണം സുജാത എന്ന ചിത്രത്തിനു വേണ്ടി ഇങ്ങനൊരു പാട്ട് എഴുതിയത് തന്നെ. ഏറെ വിജനത ചൂഴും ഇരുളിലും ആശയതു കളയാതെ ചിരി തൂകിയെന്ന്. ഈണം നൽകിയിരിക്കുന്നത് ഗോപി സുന്ദർ, പാടിയിരിക്കുന്നത് സിതാര കൃഷ്ണകുമാർ.

രവീന്ദ്ര ജയൻ എന്ന സംഗീത സംവിധായകന്റെ ക്ലാസിക് എന്ന് പറയാൻ പറ്റുന്ന ഒരു പാട്ടാണ് സുജാത എന്ന ചിത്രത്തിലെ താലിപ്പൂ പീലിപ്പൂ എന്ന ഗാനം. പ്രേം നസീർ എന്ന അതുല്യ നടന്റെ റൊമാന്റിക് രംഗങ്ങൾ ഒരു രോമാഞ്ചം തന്നെയാണ്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എഴുതിയ ഈ പാട്ട് ശരിക്കും നമ്മളെ ഏതൊക്കെയോ തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ആ താളത്തിനൊപ്പം മനസ്സും ഒഴുകി നടക്കുന്നത് പോലെ

2008 പുറത്തിറങ്ങിയ സിനിമയാണ് മൈ മദേഴ്സ് ലാപ്ടോപ്പ്. ഈ സിനിമയിലെ ഓരോ പാട്ടും ഒന്നിനൊന്ന് മികച്ചതാണ്. മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന വരികളും അതിനോട് ചേർന്ന് നിൽക്കുന്ന സംഗീതവും എന്ന് തോന്നിപ്പോകുന്ന പാട്ടുകൾ. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗാനമാണ് ശ്രീവത്സൻ ജെ മേനോൻ പാടിയ ഇളം നീല നീല മിഴികൾ എന്ന ഗാനം. ഇതിന്റെ തുടക്കത്തിലുള്ള ഓടക്കുഴലിന്റെ സംഗീതം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എൻ ആത്മമൗനമേ നീ കുളിർ വീണുറങ്ങുവാനായി അരികെ മെല്ലെ പൊഴിയും. റീതാ പോളിന്റെ വരികൾ.

നീ അറിയില്ല നിനവുകളിൽ നീ പകർന്നൊരു നിർവൃതികൾ. ഞാൻ തേടി വന്ന ആ നിമിഷം നീ എനിക്ക് തരൂ, അങ്ങനെയെങ്കിൽ ഈ ജന്മം ആഹാ സഫലം. എന്റെ അമ്മു നിന്റെ തുളസി അവരുടെ ചക്കി എന്ന സിനിമയിൽ ചിത്ര ആലപിച്ച ഈ ഗാനത്തിന്റെ സംഗീതം കണ്ണൂർ രാജനാണ്. ഒ എൻ വിയുടെ വരികൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. അത്രമേൽ വിഷാദം തുളുമ്പുന്ന വരികൾക്കിടയിൽ ആഹാ എന്ന് ചേർത്തിരിക്കുന്നത്. ദുഃഖത്തിനിടയിലും നീ എന്റേതായെങ്കിൽ എന്നോർക്കുമ്പോൾ എന്നിലുണ്ടാകുന്ന ആ മൃദു മന്ദഹാസത്തെ ഞാൻ മറച്ചുവെക്കുന്നില്ല. ഈ കവിഭാവനയെ അപാരം എന്നല്ലാതെ എങ്ങനെ വിശേഷിപ്പിക്കും?

കേവലം മർത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണു നീ. കേൾവി ശക്തിയില്ലാത്ത നായികയെക്കുറിച്ച് സംവിധായകൻ ഗാനരചയിതാവിനോട് പറഞ്ഞപ്പോൾ ഇതിലും മനോഹരമായി എങ്ങനെയാണ് ആ പെൺകുട്ടിയെ വർണ്ണിക്കാൻ പറ്റുന്നത്? ചിത്രവർണ്ണങ്ങൾ നൃത്തമാടുന്നിൻ ഉൾപ്രപഞ്ചത്തിൻ സീമയിൽ എന്നൊക്കെ ഒ എൻ വി സാറിന് മാത്രമേ എഴുതാൻ പറ്റുകയുള്ളൂ എന്ന് തോന്നിപ്പിക്കുന്ന പാട്ട്. ഈ പാട്ടിൽ ഗാനരചയിതാവ് മാത്രമല്ല നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്, സംഗീത സംവിധായകൻ ബോംബെ രവിയും ഭാവഗായകൻ പി ജയചന്ദ്രനും കൂടെ ചേരുമ്പോൾ ഈ പാട്ടിന് മരണമില്ല.

മലയാള സിനിമയിൽ ഒരുപാട് ഹിറ്റ് പാട്ടുകൾ നൽകിയിട്ടുള്ള സംഗീത സംവിധായകനാണ് ഷാൻ റഹ്മാൻ. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു സിനിമയാണ് അള്ള് രാമചന്ദ്രൻ. അതിൽ ബി കെ ഹരിനാരായണൻ എഴുതിയൊരു പാട്ടുണ്ട്. അത് പാടിയിരിക്കുന്നത് അദീഫ് മുഹമ്മദ് എന്ന യുവഗായകനാണ്. പാട്ടും സംഗീതവും ചിത്രത്തിലെ രംഗവും എല്ലാം മനോഹരം. എന്നെക്കാളും ഇന്നിനുള്ളിൽ നീ നിറഞ്ഞേ ശ്വാസമേ എന്ന് പറയുമ്പോഴുള്ള ഒരു ഫീലില്ലേ, അതാണ് ശരിക്കും ഈ പാട്ട്.

എന്നാൽ ചിലത് നമ്മുടെ കണ്ണുകളെ ഈറനണിയിക്കുമെന്നത്. എന്തായാലും എന്റെ മനസ്സിന്റെ ആഴങ്ങളിൽ നിന്നും പെറുക്കിയെടുത്ത് നിങ്ങൾക്കായി സമർപ്പിച്ച ഗാനങ്ങൾ പ്രിയതരമായിരുന്നില്ലേ? എല്ലാവർക്കും നന്ദി, നമസ്കാരം.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 56 മിനിറ്റും 10 സെക്കൻഡും.
1: FM പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്ലോയിൽ നടക്കുന്ന 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. സാങ്കേതികവിദ്യ, പുനരുപയോഗ ഊർജ്ജം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ നോർഡിക് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തം ശക്തമാക്കുകയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യം. തെരുവ് നായ വിഷയത്തിൽ സുപ്രധാന നിർദ്ദേശങ്ങളുമായി സുപ്രീംകോടതി. വന്ധ്യം ധരിച്ച നായകളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റണം. അപകടകാരികളായ നായകളെ ദയാവധത്തിന് വിധേയമാക്കുമെന്നും കോടതി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി KM ചന്ദ്രശേഖറാണ് സമിതിയുടെ അധ്യക്ഷൻ. മുഖ്യമന്ത്രി VD സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന ധനകാര്യവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ ഭുവൻ ചന്ദ്ര ഖണ്ഡൂരി അന്തരിച്ചു. അനുശോചനമറിയിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉൾപ്പെടെ പ്രമുഖർ. കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസിന് ആലുവ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചതിന് കേന്ദ്ര സർക്കാരിന് നന്ദി അറിയിച്ച് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. സൈനിക കൃത്യത, വിവരനിയന്ത്രണം, നയതന്ത്ര സൂചനകൾ, സാമ്പത്തിക നിശ്ചയദാർഢ്യം എന്നിവ ഒത്തുചേർന്ന സമഗ്ര ദേശീയ മുന്നേറ്റമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 അടയ്ക്കും. വൈകിട്ട് 6 മണി മുതൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ഭക്തർക്ക് പ്രവേശനം അനുവദിക്കുന്നില്ല. സംസ്ഥാനത്ത് മഴ തുടരും. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ FC പോരാട്ടം.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 12617 എറണാകുളം നസ്രത്ത് നിസാമുദ്ദീൻ മംഗള എക്സ്പ്രസ് 4:23 ട്രെയിൻ നമ്പർ 16306 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50 ട്രെയിൻ നമ്പർ 16346 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 5:13 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ 4 മണിപ്പൂക്കൾ.

നമസ്കാരം ശ്രോതാക്കളെ. കാറും കൂളും കൂട്ടായി ഒരു മഴക്കാലം കൂടി വന്നെത്തി. മഴക്കാലം മലയാളിയുടെ മനസ്സിൽ ഒരു പ്രത്യേക സംഗീതമാണ്. ആദ്യ മഴയുടെ ഗന്ധം മണ്ണിൽ വീഴുമ്പോൾ ഭൂമി തന്നെ ഒരു ദീർഘനിശ്വാസം വിടുന്നതുപോലെ തോന്നും. ചൂടിൽ കരിഞ്ഞുപോയ ഇലകളെയും വയലുകളെയും മനുഷ്യഹൃദയങ്ങളെയും മഴ വീണ്ടും ജീവിപ്പിക്കുന്നു. കരിമേഘങ്ങൾ ആകാശം മൂടി നിൽക്കുമ്പോൾ പ്രകൃതി ഒരു കവിതയായി മാറുന്നു. മഴത്തുള്ളികൾ വീടുകളുടെ മേനിലിൽ വീണ് പാടുന്ന നാദം കേൾക്കുമ്പോൾ പഴയ ഓർമ്മകൾ പോലും പുതുമയോടെ മനസ്സിലേക്ക് തിരികെ വരും. കുട്ടികൾക്ക് മഴ കളിയുടെ ഉത്സവമാണ്, കർഷകന് അത് പ്രതീക്ഷയുടെ കാലം, കവികൾക്കോ പ്രണയത്തിൻ്റെ ഭാഷ. കേരളത്തിൻ്റെ മഴയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് തെങ്ങിൻ ഇലകളിലൂടെ ഒഴുകുന്ന വെള്ളത്തുള്ളികൾ, മണ്ണിലൂടെ പടരുന്ന പച്ചപ്പ്, പുഴകളുടെ നിറഞ്ഞൊഴുക്ക് എല്ലാം ചേർന്ന് പ്രകൃതിയുടെ മഹത്തായ ചിത്രമാവുന്നു. മഴ ചിലപ്പോൾ വിഷാദത്തിന്റെ സ്വരമാവുകയും ചെയ്യും. മഴ വെറും പെയ്ത്തല്ല, അത് ഓർമ്മകളുടെ പ്രവാഹമാണ്. ചിലർക്കത് ബാല്യത്തിന്റെ മണവും, ചിലർക്ക് നഷ്ടപ്രണയത്തിന്റെ നിഴലും, മറ്റു ചിലർക്ക് പുതിയ പ്രതീക്ഷയുടെ തുടക്കവും. മഴയുടെ നനത്ത ഗന്ധത്തോടെ തുടങ്ങാം ഇന്നത്തെ നാലുമണിപ്പൂക്കൾ. ഇന്നത്തെ നാലുമണിപ്പൂക്കളിൽ ഞാൻ നിങ്ങളോടൊപ്പം അഖിൽ.

0: അർജന്റായി ഒരു സ്ഥലത്ത് എത്തേണ്ടതുണ്ട്. പക്ഷെ മുന്നിൽ കിലോമീറ്ററുകളോളം ബ്ലോക്ക്, വല്ലാത്ത ഒരു പോസ്റ്റാണല്ലേ ഇങ്ങനെയൊരു അവസ്ഥ. ഇനി യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഗൂഗിൾ മാപ്സിലെ പ്രിവ്യൂ എന്ന ഓപ്ഷൻ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. വരാനിരിക്കുന്ന ട്രാഫിക് ബ്ലോക്ക് മുൻകൂട്ടി അറിയുവാനും എളുപ്പ വഴികൾ കണ്ടെത്തുവാനും ഇത് സഹായിക്കും. പിന്നെ ഒരു ടിപ്പ് കൂടി പറഞ്ഞു തരാം. അപരിചിതമായ നഗരങ്ങളിൽ വണ്ടി പാർക്ക് ചെയ്താൽ ആ സ്ഥലം മാപ്പിൽ സേവ് ചെയ്യാൻ മറക്കരുത്. തിരിച്ചു വരുമ്പോൾ വണ്ടി തിരഞ്ഞു തിരഞ്ഞ് നടക്കേണ്ടി വരില്ല. രണ്ട് കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞത്. ഒന്ന്, യാത്ര തുടങ്ങുന്നതിന് മുമ്പ് പ്രിവ്യൂ ഒന്ന് നോക്കുക. എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടോ? ബ്ലോക്ക് ഉണ്ടെങ്കിൽ വഴിമാറ്റി പോയിക്കൂടെ. ഇനി അടുത്ത കാര്യമോ, തിരക്കുള്ള സ്ഥലങ്ങളിൽ വണ്ടി വെച്ച് മറന്നു പോകാതിരിക്കുവാൻ. വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ആ സ്ഥലം ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വണ്ടി കണ്ടുപിടിക്കുന്നത് വളരെ എളുപ്പമായിരിക്കും. ടൂറ് പോകുമ്പോഴൊക്കെ ഗൂഗിൾ മാപ്പിനെ നന്നായി പ്രയോജനപ്പെടുത്തുന്നവരല്ലേ നമ്മൾ. അങ്ങനെയാണെങ്കിൽ ഈ ഓപ്ഷൻസ് കൂടി നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ എന്നും എപ്പോഴും.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
2: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
3: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
4: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
5: കുടുങ്ങി
6: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
7: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
8: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
9: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
10: ഏതെങ്കിലും ഒരു AC വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ തീർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കൾ കണ്ണങ്കണ്ടിയിൽ.
11: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. അത് സംരക്ഷിക്കാൻ 14,990 രൂപ മുതൽ പ്രീമിയം മോഡൽ ചിമ്മി ഹോബുകൾ കണ്ണങ്കണ്ടിയിൽ.
12: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ

0: എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
1: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
2: കണ്ടൻകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം
2: എന്നും രാവിലെ 6:30.
3: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
2: കണ്ടൻകുളത്തി പ്രസവരക്ഷ.
1: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
2: ഡോക്ടർമാരുടെ

0: പ്രകൃതി മനുഷ്യന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. വായുവും വെള്ളവും ആഹാരവും ജീവനുമെല്ലാം പ്രകൃതിയിൽ നിന്നാണ് മനുഷ്യന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതി സംരക്ഷണം ഇന്നത്തെ കാലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. പ്രകൃതി സംരക്ഷണം ലക്ഷ്യമാക്കി ഉടലെടുത്ത ബിഷ്ണോയ് പ്രസ്ഥാനത്തെക്കുറിച്ച് അഞ്ജലി കൃഷ്ണൻ സംസാരിക്കുന്നത് കേൾക്കാം.
1: പരിസ്ഥിതിയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തണമെങ്കിൽ മുന്നോട്ടുള്ള ഏകമാർഗം എല്ലാവരെയും അതിൽ പങ്കാളികളാക്കുക എന്നതാണ്. പ്രമുഖ ബ്രിട്ടീഷ് ആർക്കിടെക്റ്റും നഗരാസൂത്രകനുമായിരുന്ന റിച്ചാർഡ് റോജേഴ്സിന്റേതാണ് ഈ വാക്കുകൾ. അതെ, പരിസ്ഥിതിയുടെ സുസ്ഥിരവും സന്തുലിതവുമായ സംരക്ഷണം നമ്മുടെ കൂട്ടായ പങ്കാളിത്തത്തോടെ മാത്രം സാധ്യമാകുന്ന ഒന്നാണ്. എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്ന ഐക്യരാഷ്ട്രസഭ ലോകമെമ്പാടുമുള്ള ആളുകളെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കെതിരെയുള്ള കൂട്ടായ പ്രവർത്തനങ്ങളും പ്രക്ഷോഭങ്ങളും ഇന്ത്യയിൽ പല കാലങ്ങളായി രൂപം കൊണ്ടിട്ടുണ്ട്. ബ്രിട്ടീഷ് കാലഘട്ടം മുതൽ ഇന്ത്യയിൽ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ ഉദയം കൊണ്ടിട്ടുണ്ട്. ഈ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണത്തിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉപജീവനത്തിന് വേണ്ടി പോരാടുന്നതിലും നിർണായക പങ്ക് വഹിച്ചവയാണ്. ഇവയിൽ ആദ്യത്തേതാണ് 1700s തുടക്കത്തിൽ ആരംഭിച്ച ബിഷ്ണോയ് പ്രസ്ഥാനം. പവിത്രമായ ഗേജ്രി മരങ്ങൾ സംരക്ഷിക്കുന്നതിനായി 1730 രാജസ്ഥാനിലെ മാർവാർ മേഖലയിലെ ഗേജാർലി ഗ്രാമത്തിലാണ് ബിഷ്ണോയ് പ്രസ്ഥാനം ആരംഭിച്ചത്. പരിസ്ഥിതി സംരക്ഷണം, വന്യജീവി സംരക്ഷണം, ഹരിതജീവിതം എന്നിവയെ പിന്തുണച്ച് സംഘടിപ്പിച്ച ആദ്യത്തെ പ്രസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു ബിഷ്ണോയ് പ്രസ്ഥാനം. 1730 ജോധ്പൂരിലെ രാജാവ് അഭയ് സിംഗ് തന്റെ പുതിയ രാജകൊട്ടാരം പണിയുന്നതിനായി ഖേജാർലി ഗ്രാമത്തിലെ മരങ്ങൾ വെട്ടിമാറ്റാൻ തന്റെ സൈനികരോട് നിർദ്ദേശിച്ചു. ഒരു തദ്ദേശീയ ഗ്രാമീണ സ്ത്രീയായ അമൃതാദേവിക്ക് തന്റെ സമുദായത്തിന്റെയും മതത്തിന്റെയും പുണ്യവൃക്ഷങ്ങൾ വെട്ടിമാറ്റുന്നത് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. അവർ മരങ്ങളെ കെട്ടിപ്പിടിച്ച് മറ്റുള്ളവരോടും അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. പട്ടാളക്കാർ മരങ്ങൾ വെട്ടിമാറ്റുന്നത് തുടർന്നു. മരങ്ങൾ സംരക്ഷിക്കാൻ ബിഷ്ണോയ് സമൂഹത്തിലെ 300+ അംഗങ്ങൾ ജീവൻ ബലിയർപ്പിച്ചു. ഈ സംഭവത്തിന് ശേഷം എല്ലാ ബിഷ്ണോയ് സമുദായ പ്രദേശങ്ങളിലും മരങ്ങൾ മുറിക്കുന്നത് നിരോധിച്ചുകൊണ്ട് മഹാരാജാവ് ശക്തമായ രാജകീയ പ്രഖ്യാപനം പുറപ്പെടുവിച്ചു. ഇന്ത്യയിലെ പരിസ്ഥിതി പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ രക്തവർണ്ണങ്ങളാൽ ആലേഖനം ചെയ്യപ്പെട്ടതാണ് ബിഷ്ണോയ് പ്രസ്ഥാനം. ഇന്ത്യയിൽ തുടർന്ന് രൂപപ്പെട്ട പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഊർജമേകിയത് ബിഷ്ണോയ് പ്രസ്ഥാനമാണ്. പരിസ്ഥിതി പോരാളികളെ ഈ നിമിഷത്തിൽ നമുക്ക് നന്ദിയോടെ സ്മരിക്കാം.
0: ബിഷ്ണോയ് പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഈ കുറിപ്പ് തയ്യാറാക്കിയത് അഞ്ജലി കൃഷ്ണൻ.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അമ്മയ്ക്ക് കരുതലായി,
3: കുഞ്ഞിന് കാവലായി.
2: അലോഹ ഹോസ്പിറ്റൽ.
4: AC ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണ്ണേജ് അഥവാ BTU-യിലുള്ള AC തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി. വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
5: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15.
6: മുട്ടി എന്ന് മാത്രമല്ല, നമ്മുടെ കൈ കാലി എന്ന് വേണ്ട, അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത

0: പരിഹാരം.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേതനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: NES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
3: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.

0: ശബ്ദമലിനീകരണത്തിന്റെ ആരോഗ്യ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ എന്ന വിഷയത്തിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ENT വിഭാഗം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ റഫീഖ് അലി KP സംസാരിക്കുന്നത് ഇനി കേൾക്കാം.
1: നമ്മുടെ നാട് ആഘോഷങ്ങളുടെയും ഉത്സവങ്ങളുടെയും പൂരങ്ങളുടെയും നാടാണല്ലോ. ആഘോഷങ്ങൾ നിറപ്പകെട്ടിനേക്കാളും കൂടുതൽ ശബ്ദമുഖരിതമാവണമെന്നാണ് നമ്മൾ മലയാളികൾ ആഗ്രഹിക്കുന്നത് എന്ന് പലപ്പോഴും തോന്നിപ്പോവാറുണ്ട്. വികസിത രാജ്യങ്ങളിൽ ആഘോഷങ്ങൾ ശബ്ദം കുറച്ച് കൂടുതൽ നിറപ്പകിട്ടാക്കാനാണ് അവർ ശ്രദ്ധിക്കാറുള്ളത്. വെടിക്കെട്ടുകളും ആഘോഷങ്ങളും പൊതുയോഗങ്ങളും DJ പാർട്ടികളും ഫാക്ടറികളും ആരാധനാലയങ്ങളും വാഹനങ്ങളുമൊക്കെ ശബ്ദമലിനീകരണം ഉണ്ടാക്കാറുണ്ട്. ശബ്ദമലിനീകരണം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവാറുണ്ട്. അത് പിഞ്ചു കുട്ടികളെയും ഹൃദ്രോഗികളെയും ഭിന്നശേഷിയുള്ളവരെയും കൂടുതലായി ബാധിക്കാറുണ്ട്. പിഞ്ചു കുട്ടികളുടെ തലയൊട്ടി പൂർണ്ണ വളർച്ച എത്താത്തതുകൊണ്ട് തന്നെ ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ തലച്ചോറിനകത്ത് തുളച്ചുകയറി നാഡികളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കാൻ കാരണമാവും. ഹൃദ്രോഗികളും മറ്റും പെട്ടെന്നുള്ള ഉച്ചത്തിലുള്ള ശബ്ദം ഹൃദയാഘാതത്തിനും ഹൃദയസ്തംഭനത്തിനു വരെയും കാരണമാവാറുണ്ട്. ഓട്ടിസം ഉൾപ്പെടെയുള്ള ഭിന്നശേഷിയുള്ളവരിൽ ശബ്ദം നിരവധി ശാരീരിക മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവാറുണ്ട്. ഗർഭിണികളിൽ നേരത്തെയുള്ള പ്രസവം, കുട്ടിയുടെ തൂക്കക്കുറവ് തുടങ്ങിയവയ്ക്കും ശബ്ദം കാരണമാവാറുണ്ട്. ഹൃദ്രോഗം ഉൾപ്പെടെയുള്ള നിരവധി ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്ക് പുറമെ നമ്മുടെ ഉറക്കത്തെയും കുട്ടികളുടെ പഠനത്തെയും ഒക്കെ ശബ്ദം സാരമായി ബാധിക്കാറുണ്ട്. നാം മനുഷ്യർക്ക് പുറമെ മറ്റു മൃഗങ്ങളെയും സസ്യങ്ങളെയും കെട്ടിടങ്ങളെ പോലും ശബ്ദമലിനീകരണം കാര്യമായി ബാധിക്കാറുണ്ട്. നമ്മളെക്കാൾ നാലിരട്ടി കേൾവിശക്തിയുള്ള നായ്ക്കളിൽ ഉച്ചത്തിലുള്ള ശബ്ദം ഹൃദയാഘാതത്തിനും ഹാർട്ട് ഫെയിലിയറിനു വരെയും കാരണമാവാറുണ്ട്. തേനീച്ചകളെയും പക്ഷികളെയും ആട്ടി ഓടിക്കാനും ചെടികളിലെ പരാഗണത്തെ പോലും സാരമായി ബാധിക്കാനും ശബ്ദമലിനീകരണം കാരണമാവാറുണ്ട്. മൊബൈൽ ഫോൺ, ഡ്രില്ലിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ളവയുടെ നിരന്തരമായ ഉപയോഗം കൊണ്ടും മറ്റു ശബ്ദമലിനീകരണം കൊണ്ടും കേൾവിശക്തി സ്ഥിരമായോ താൽക്കാലികമായോ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ശബ്ദനിയന്ത്രണം ആഘോഷ നിയന്ത്രണമായി കാണാതെ മറ്റുള്ളവരുടെ ഒരു അവകാശ സംരക്ഷണമായി കണ്ട് നമുക്ക് ശബ്ദമലിനീകരണം നിയന്ത്രിക്കാം.
2: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
3: എന്നും രാവിലെ 7 മണിക്ക്
2: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ AC വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
6: വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
7: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
8: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻ
7: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
9: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ
10: 7:45.
11: നമുക്ക് ദൃശ്യമായ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
9: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട്.
12: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
13: മോളുടെ പ്രസവത്തേക്ക് അടുത്തു വരില്ലേ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
12: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
13: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി.
14: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗാനമാധുരി ശനിയാഴ്ച രാവിലെ 8:20.
15: വന്ധ്യതാ നിവാരണ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.

0: ഇനി കാർഷിക ലോകത്തെ ചില അറിയിപ്പുകൾ കേൾക്കാം.
1: നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്ന സുസ്ഥിര ഉൽപ്പാദനക്ഷമത

0: ധനമിനുള്ള സമഗ്ര കേരവികസന പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. സംസ്ഥാനത്ത് നാളികേര കൃഷിയുടെ ഉൽപാദനവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിനൊപ്പം കേര കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. നിലവിലുള്ളതും പുതുതായി രൂപീകരിക്കുന്ന കേര കർഷക കൂട്ടായ്മകൾക്കും ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷക ഉൽപാദക സംഘങ്ങൾക്കും ഈ പദ്ധതിയിലേക്ക് നേരിട്ട് അപേക്ഷിക്കാം. കൃഷിഭവനുകൾ, ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങൾ തുടങ്ങിയ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾക്കും നാളികേര വികസന ബോർഡിൽ സജീവ രജിസ്ട്രേഷനുള്ള കർഷക ഉത്പാദക ഫെഡറേഷനുകൾക്കും നാളികേര ഉത്പാദക കമ്പനികൾക്കും നാളികേര ക്ലസ്റ്റർ തെരഞ്ഞെടുത്ത് ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള ഏജൻസികളായി അപേക്ഷ നൽകാം. ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ഉത്പാദന വർദ്ധനവിനുള്ള പ്രവർത്തനങ്ങൾ, ശാസ്ത്രീയ പരിപാലന രീതികൾ എന്നിവ നടപ്പിലാക്കും. ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ശുപാർശ ചെയ്തിട്ടുള്ള രാസ ജൈവ വളങ്ങളും വിതരണം ചെയ്യും. അതാത് പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ ഇടവേളകളുടെ നടീൽ വസ്തുക്കളും കർഷകർക്ക് നൽകും. ഈ പദ്ധതിയിലേക്ക് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 22 വൈകുന്നേരം 5 മണിവരെയാണ്. അപേക്ഷാ ഫോറത്തിനും കൂടുതൽ വിവരങ്ങൾക്കും https://coconutboard.gov.in/docs/PICCS Kerala_26/27 സന്ദർശിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷി, വളർത്തു മത്സ്യകൃഷി എന്നീ വിഷയങ്ങളിൽ 6 മാസത്തെ പ്രായോഗിക പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഈ പരിശീലന പരിപാടിയുടെ ആകെ ഫീസ് 2000 രൂപയാണ്. പരിശീലനം വിജയകരമായി പൂർത്തീകരിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഓഫീസ് സമയങ്ങളിൽ ഇനി പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടണം. 8547070773, മറ്റൊരു നമ്പർ 04872370773. നമ്പരുകൾ ആവർത്തിക്കാം. 8547070773, 04872370773. റബ്ബർ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗിൽ ഒരു ഫാക്കൽറ്റി ട്രെയിനിയെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കാൻ എഴുത്തുപരീക്ഷയും അഭിമുഖവും നടത്തുന്നു. അപേക്ഷകർ പോളിമർ അല്ലെങ്കിൽ റബ്ബർ ടെക്നോളജിയിൽ ബിടെക്, എംടെക് ബിരുദമുള്ളവരും 2026 മെയ് 1 30 വയസ്സ് കവിയാത്തവരും ആയിരിക്കണം. താൽപര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം തുടങ്ങിയവ തെളിയിക്കുന്നതിനുള്ള അസൽ രേഖകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഈ മാസം 21, അതായത് മറ്റന്നാൾ രാവിലെ 9:30 NIRT പുതുപ്പള്ളിയിലുള്ള ഓഫീസിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 04812353127 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. അല്ലെങ്കിൽ റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കാം. നമ്പർ ആവർത്തിക്കാം. 04812353127.
1: ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കിൽ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണങ്കണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി
2: കൊറമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി
3: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55
2: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ILAC MRI അംഗീകാരം.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ തീവണ്ടി സമയം
5: എന്നും രാവിലെ 8:30.
4: കന്നഡ ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
6: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15.
7: മുട്ടെന്ന് മാത്രമല്ല നമ്മുടെ കൈ കാല് എന്ന് വേണ്ട അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
8: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
9: ചൊവ്വാ വ്യാഴം ശനി രാവിലെ 7:45.
8: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
9: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.

0: സൈനസൈറ്റിസിന്റെ ലക്ഷണങ്ങളും ആയുർവേദ ചികിത്സയും എന്ന വിഷയത്തിൽ ആയുർവേദ ഡോക്ടർ ജി വിനോദ് കുമാർ സംസാരിക്കുന്നു.
1: സൈനസുകൾ എന്നാൽ മൂക്കിന് ചുറ്റുമുള്ള എല്ലുകളിനുള്ളിലെ

0: വായു നിറഞ്ഞ അറകളാണ്. ഈ സൈനസുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കഫം ചെറിയൊരു ദ്വാരത്തിലൂടെ മൂക്കിലേക്ക് വന്ന് കൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് സൈനസിൽ നിന്ന് മൂക്കിലേക്കുള്ള ദ്വാരം അടഞ്ഞു പോവുകയാണെങ്കിൽ ഉണ്ടാകുന്ന കഫം സൈനസുകളിൽ തന്നെ കെട്ടിനിൽക്കുകയും അതിൽ അണുബാധ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ അവസ്ഥയെ ആണ് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാനമായ കാരണങ്ങൾ നോക്കുമ്പോൾ ശക്തമായ ജലദോഷം, സ്ഥിരമായ അലർജി, മൂക്കിലെ സൈനസ് ബ്ലോക്കാകുന്ന തരത്തിലുള്ള ദശകൾ, മൂക്കിന്റെ പാലം വളഞ്ഞ് സൈനസുകളെ ബ്ലോക്കാക്കുന്ന അവസ്ഥ, കൂടാതെ പുകവലി, അന്തരീക്ഷ മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം ഇവയൊക്കെ സൈനസൈറ്റിസിലേക്ക് നയിച്ചേക്കാം. സൈനസൈറ്റിസിന്റെ ലക്ഷണങ്ങൾ പരിശോധിക്കുമ്പോൾ ആദ്യത്തേത് ശക്തമായ തലവേദനയാണ്. പ്രധാനമായും മൂക്കിന് ചുറ്റും അതേപോലെ തന്നെ നെറ്റിയിലുമാണ് വേദനയുണ്ടാവുക. അതിരാവിലെയാണ് വേദനയുടെ കാഠിന്യം കൂടുതലുണ്ടാവുക. പിന്നീട് വെയിൽ ആകുന്തോറും അതിന്റെ കാഠിന്യം കുറഞ്ഞു വരികയും ചെയ്യുന്നു. തലവേദന കൂടാതെ മൂക്കടപ്പ്, മാറി മാറി രണ്ടു മൂക്കും അടയുക, മൂക്കിലൂടെയും മൂക്കിന്റെ പിറകിലേക്കും കഫം വന്നുകൊണ്ടിരിക്കുക, കഫത്തിന്റെ കൂടെ രക്തം വരിക, കഫത്തിന് ദുർഗന്ധമുണ്ടാവുക, ഇതൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അഡിനോയിഡ്, ടോൺസിലൈറ്റിസ്, അലർജിക് റൈനൈറ്റിസ് ഇവയുള്ളവർക്ക് സൈനസൈറ്റിസിന് കൂടുതൽ കാണാറുണ്ട്. സൈനസൈറ്റിസിന്റെ മറ്റ് തലവേദനകളിൽ നിന്നും തിരിച്ചറിയാനായി എക്സ്റേ, എൻഡോസ്കോപ്പി പോലെയുള്ള രോഗനിർണയ ഉപാധികൾ ഉപയോഗിക്കുന്നു. സൈനസൈറ്റിസ് രണ്ടു തരത്തിലുണ്ട്: അക്യൂട്ട് സൈനസൈറ്റിസ്, ക്രോണിക് സൈനസൈറ്റിസ്. അക്യൂട്ട് സൈനസൈറ്റിസ് ജലദോഷം രൂക്ഷമാകുമ്പോഴാണ് ഉണ്ടാകുന്നത്. ജലദോഷമുള്ളവർ ശക്തമായി മൂക്ക് ചീറ്റുമ്പോൾ മൂക്കിനകത്തുള്ള ബാക്ടീരിയ സൈനസുകളിൽ കടന്ന് രോഗമുണ്ടാക്കുന്നു. അക്യൂട്ട് സൈനസൈറ്റിസിൽ ജലദോഷം, മൂക്കടപ്പ്, തലവേദന എന്നിവ രണ്ടു മൂന്നാഴ്ച മാറാതെ നിൽക്കുന്നു. വായുവിലെ പൊടിയിലുള്ള രോഗാണുക്കൾ മൂക്കിനുള്ളിൽ ഇരുന്ന് പെരുകി സൈനസുകളിലേക്ക് പ്രവേശിക്കുന്നു. ഇതാണ് ക്രോണിക് സൈനസൈറ്റിസ്. സാധാരണ ജലദോഷത്തിനും സൈനസൈറ്റിസിനുമൊക്കെ ആവി കൊള്ളുന്നത് നല്ലതാണ്. ഫംഗസ് സൈനസൈറ്റിസ്: സൈനസുകളിൽ ഫംഗസ് കടന്നുകൂടുന്ന അവസ്ഥയാണ് ഫംഗസ് സൈനസൈറ്റിസ്. ഫംഗൽ സൈനസൈറ്റിസ് ബാധിച്ചാൽ മൂക്കിന് ദശ വളരാനുള്ള സാധ്യത ഏറെയാണ്. കുട്ടികളിലാണ് ഫംഗസ് സൈനസൈറ്റിസ് ഏറ്റവും അപകടകാരി. കുട്ടികളിൽ ഇത് കണ്ണിനും തലച്ചോറിനും അണുബാധയുണ്ടാക്കുന്നു. ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ തുടക്കത്തിൽ തന്നെ ചികിത്സിക്കണം. മൂക്ക് ശക്തിയായി ചീറ്റുന്നത് ഒഴിവാക്കുക. മൂക്ക് പിഴിയുകയോ ഉള്ളിലോട്ട് വലിച്ച് തുപ്പുകയോ ചെയ്യാം. തണുപ്പുമായുള്ള സമ്പർക്കം കഴിവതും ഒഴിവാക്കുക. തണുത്ത ഭക്ഷണപദാർത്ഥങ്ങൾ, പുളിരസം, പുളിരുചിയുള്ള പഴങ്ങൾ എന്നിവ കുറയ്ക്കുന്നതാണ് നല്ലത്. ഉറക്കമിളക്കൽ കുറയ്ക്കുക, മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുകയും ചെയ്യുക. ഹൃദ്രോഗമുള്ളവർ ഉപയോഗിക്കുന്ന ആസ്പിരിൻ പോലുള്ള മരുന്നുകൾ, രക്തസമ്മർദ്ദത്തിനുള്ള ബീറ്റാ ബ്ലോക്കർ ഗുളികകൾ എന്നിവ അലർജി, മൂക്കിനുള്ളിൽ പോളിപ്സ് എന്നിവയ്ക്ക് കാരണമാകുന്നുണ്ട്. ആയുർവേദ ചികിത്സകൾ സൈനസൈറ്റിസിന് വളരെ ഫലപ്രദമാണ്.
1: അറിവ് നേടുന്നതിനും സത്യങ്ങൾ തിരിച്ചറിയുന്നതിനും നിരീക്ഷണം ഏറെ സഹായകരമാണ്. ഒരു നല്ല നിരീക്ഷണ ശേഷിയുള്ള വ്യക്തിക്ക് ചെറിയ കാര്യങ്ങളിൽ പോലും പ്രത്യേകത കണ്ടെത്താനാവും. എം ആർ രവി നിലമ്പൂർ നിരീക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കാം.
2: നമ്മൾ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്ന ഒരു സ്വഭാവമാണല്ലോ നിരീക്ഷണം. എല്ലാവർക്കും കാണണം, കേൾക്കണം, പറയണം. എന്നാൽ ഇതിന്റെ മറുവശം ഒന്ന് ശ്രദ്ധിച്ചാലോ? കാണരുത്, കേൾക്കരുത്, പറയരുത്. അതെ, നമ്മളിൽ ഏറെ പേരും സ്വീകരിക്കുന്നത് ഇതല്ലേ? അതുകൊണ്ട് തന്നെ നമ്മളിലെ നിരീക്ഷണ ശേഷി ഇല്ലാതാവും. ഒരു പഴംപറച്ചിൽ കേട്ടാലോ? ബാലി വന്ന് സുക്കിരി വന്നു, പിന്നെ രണ്ടു വേഷം വന്നു. വേഷം വന്ന് നിൽക്കവേ, ശീല വന്ന് മൂടവേ, ശീല നീക്കി നോക്കവേ, മൂന്ന് നിന്ന് ആടവേ. ലോകപ്രശസ്ത ആട്ടക്കലയായ കഥകളി കണ്ടുവന്ന ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണിത്. നിരീക്ഷണമില്ലാതെ കണ്ടു കേട്ട് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. 1912 ഏപ്രിൽ 14 അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മുങ്ങിയെത്തിയ സ്വപ്നങ്ങളുടെ കപ്പൽ എന്നറിയപ്പെട്ട RMS ടൈറ്റാനിക് സൗത്ത് ആസ്റ്റണിൽ നിന്നും ന്യൂയോർക്കിലേക്കുള്ള കന്നി ഓട്ടത്തിലായിരുന്നു ഈ അപകടമുങ്ങൽ. ഒരിക്കലും മുങ്ങില്ലെന്നുള്ള അമിത ആത്മവിശ്വാസവും വ്യക്തതയോടെയുള്ള നിരീക്ഷണമില്ലായ്മയും മൂലമാണ് ഈ വൻ ദുരന്തം ഉണ്ടാവാൻ കാരണം.

0: 1996 അതായത് 84 വർഷത്തിന് ശേഷം ഒരു നിധിവേട്ടക്കാരനായ ബ്രോക്ക് ലോവറ്റും സംഘവും നിധി തേടി അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിത്തട്ടിലുള്ള ടൈറ്റാനിക്കിനെ നിരന്തര നിരീക്ഷണത്തിലൂടെ കണ്ടെത്തി. റോബോട്ട് അടക്കം അത്യാധുനിക യന്ത്രസഹായത്തോടെയുള്ള നിരീക്ഷണ സംഘത്തോടൊപ്പം ജെയിംസ് കാമറൂൺ എന്ന സിനിമാ അതുല്യ പ്രതിഭയും ഉണ്ടായിരുന്നു. 1998 റിലീസ് ചെയ്ത ടൈറ്റാനിക് സിനിമയിൽ ആദ്യമേ കാണുന്നത് അന്ന് ജെയിംസ് കാമറൂൺ നേരിട്ട് ഷൂട്ട് ചെയ്ത യഥാർത്ഥ ടൈറ്റാനിക്കിൻ്റെതാണ്. ഈ സംവിധായകന്റെ ഒരു മഹാനിരീക്ഷണത്തിന്റെ പരിസമാപ്തിയാണ് ടൈറ്റാനിക് സിനിമ. നിരീക്ഷണവും ഗവേഷണവും പരീക്ഷണവും പരിശ്രമവും ഒത്തുവന്നപ്പോൾ ലോക സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പണം കൊയ്ത സിനിമയായി ടൈറ്റാനിക്. 5 വർഷം നിരീക്ഷണവും റിഹേഴ്സലും. ഒരുപക്ഷെ ഇത്രയും നിരീക്ഷണം നടത്തിയ മറ്റൊരു ചരിത്ര സിനിമ ലോകത്തിലുണ്ടാവാൻ സാധ്യതയില്ല. നമ്മൾ എത്ര നിരീക്ഷിച്ചാലും പൂർണ്ണതയിലെത്താനേ കഴിയില്ല. അപ്പോൾ പിന്നെ നിരീക്ഷിക്കാതിരുന്നാലോ? നിരീക്ഷണത്തോടെ മാർഗം സ്വീകരിച്ചാൽ എളുപ്പത്തിൽ ലക്ഷ്യത്തിലെത്താം. തീർച്ച, ലോകം കണ്ട ഏറ്റവും വലിയ നിരീക്ഷകനായിരിക്കാം 14-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ജീവിച്ചിരുന്ന നോസ്ട്രഡാമസ്. അദ്ദേഹം വലിയ ഒരു പ്രവാചകനായിരുന്നല്ലോ. നിരീക്ഷണത്തിലൂടെ പ്രവചിച്ച ഏതാണ്ട് എല്ലാ കാര്യങ്ങളും നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു ബാലചിത്രകാരനെടുത്താലോ? എഡ്മണ്ട് തോമസ് ക്ലിൻ്റ് 19-5-1976 എറണാകുളത്ത് ജോസഫിന്റെയും ചിന്നമ്മയുടെയും പുത്രനായി ജനിച്ച ക്ലിൻ്റ് 15-4-1983 വിഷുനാളിൽ 7 വയസ്സ് തികയാതെ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. കലാദേവത കനിഞ്ഞു നൽകിയ ക്ലിൻ്റ് 2522 ദിവസം കൊണ്ട് 25,000-ൽ പരം ചിത്രങ്ങളാണ് വരച്ച് ലോകത്തിന് നൽകിയത്. 1-ാം വയസ്സ് മുതൽ തറയിൽ വരച്ചു തുടങ്ങി. ഏറ്റവും പ്രത്യേകത എന്തു കണ്ടാലും കേട്ടാലും നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. സൂര്യൻ, രാവണൻ, കർണൻ, ഉത്സവങ്ങൾ ക്ലിൻ്റിന് ഏറ്റവും പ്രിയപ്പെട്ട നിരീക്ഷണ വസ്തുക്കളായിരുന്നു. സൂര്യനിലാണ് എല്ലാ നിറങ്ങളും ഉള്ളതെന്ന് എപ്പോഴും പറയും. ആദ്യ വരകളിൽ കാൽപാദം നിലത്ത് കുത്തി ചുറ്റും വരയ്ക്കും. അതേപോലെ കൈയും. ക്ലിൻ്റിന് ഓരോ ദിവസം മുഴുവൻ വരയ്ക്കാനാവശ്യമായ പേപ്പർ വാങ്ങാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം കഴിയാതെ വന്നിട്ടുണ്ടെന്ന് അവൻ്റെ അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. കഥകൾ കേട്ടാൽ നിരീക്ഷണം തന്നെ. ഓരോ കഥാപാത്രത്തിൻ്റെയും വേഷം, രൂപം എല്ലാം അമ്മയോട് ചോദിച്ചറിഞ്ഞ് സ്വയം ചിത്രത്തിലാക്കുന്നതാണ് പതിവ്. ഉത്സവങ്ങൾ എപ്പോഴും കാണുമായിരുന്നു. അവിടെ എത്തിയാൽ എല്ലാം ഓടി നടന്ന് നിരീക്ഷണമാണ് പ്രധാന പണി. നിരീക്ഷണ ശേഷി ഇത്രമാത്രം വിനിയോഗിച്ച മറ്റൊരു ബാലചിത്രകാരൻ ലോകത്തിലുണ്ടാവാൻ സാധ്യതയേയില്ല. എന്തു കേട്ടാലും കണ്ടാലും നിരീക്ഷിക്കണേ, വിജയിക്കാം.
1: നാല് മണിപ്പൂക്കളുടെ സമയം പൂർണ്ണമാകുന്നു. 4 മണിപ്പൂക്കളിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ അഖിൽ. എല്ലാവർക്കും നല്ലൊരു ശുഭസായാഹ്നം നേരുന്നു. നന്ദി.

0: FM പ്രധാന വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്ലോയിൽ നടക്കുന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. സാങ്കേതികവിദ്യ, പുനരുപയോഗ ഊർജ്ജം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ നോർഡിക് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തം ശക്തമാക്കുകയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യം. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ എളുപ്പമാക്കാനും ഇന്ത്യയെ വികസിത രാജ്യമാക്കാനും സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസിന് ആലുവ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചതിന് കേന്ദ്ര സർക്കാരിന് നന്ദി അറിയിച്ച് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ലോക ടെലികമ്മ്യൂണിക്കേഷൻ ആന്റ് ഇൻഫർമേഷൻ സൊസൈറ്റി ദിനാചരണത്തിന്റെ ഭാഗമായി BSNL തിരുവനന്തപുരം ബിസിനസ് ഏരിയയുടെ ആഭിമുഖ്യത്തിൽ കണക്ട് 2026 റെസിഡന്റ് നെറ്റ്വർക്കുകൾ റോബസ്റ്റ് നേഷൻ എന്ന പേരിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ICA

0: ആർ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ ശ്രീ വിശാഖം തിരുനാൾ എൻഡോമെന്റ് പ്രഭാഷണം സംഘടിപ്പിച്ചു. തിരുവനന്തപുരം IISER ഡയറക്ടർ പ്രൊഫസർ ജെ എൻ മൂർത്തി മുഖ്യാതിഥിയായി. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്നു രാത്രി 10 അടയ്ക്കും. വൈകിട്ട് 6 മുതൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ഭക്തർക്ക് പ്രവേശനം അനുവദിക്കുന്നില്ല. സംസ്ഥാനത്ത് മഴ തുടരും. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 114 താഴ്ന്ന് 75,201 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 32 നഷ്ടത്തിൽ 23,618 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില ഉയർന്നു. പവന് 115,160 ഇന്നത്തെ വില. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ FC പോരാട്ടം.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16346 തിരുവനന്തപുരം ലോക്മാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 5:13, 16608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19, 19577 തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് 5:34, 5600 കണ്ണൂർ ഷോർണൂർ പാസഞ്ചർ 6:16 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06, 5611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 എത്തിച്ചേരും.

0: നാട്ടുവൃത്താന്തം വികസന വാർത്തകൾ.
1: നമസ്കാരം. ആനക്കയം ഗ്രാമപഞ്ചായത്തിലെ മഴക്കാലപൂർവ്വ ശുചീകരണം തുടങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് സി ബുഷ്ര ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷ പി ടി സുനീറ അധ്യക്ഷയായി. വ്യാപാരികൾ, ഹരിതകർമ്മസേന, തൊഴിലുറപ്പ് തൊഴിലാളികൾ, നാട്ടുകാർ തുടങ്ങിയവർ ശുചീകരണത്തിൽ പങ്കെടുത്തു. കോഴിക്കോട് ജില്ലയിൽ വനിതാ ശിശുവികസന വകുപ്പ് അർബൻ 2 പ്രൊജക്ടിന്റെ ആഭിമുഖ്യത്തിൽ കൌമാരപ്രായക്കാരായ കുട്ടികൾക്കായി സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് കോർപ്പറേഷൻ കൌൺസിലർ ടി രനീഷ് ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ എം പി വിനീത അധ്യക്ഷത വഹിച്ചു. സൈക്കോസോഷ്യൽ കൌൺസിലർമാരായ അഖില ലക്ഷ്മി കെ, ജിസ്ന എൻ പി, ജോയ്സ് ജോസഫ്, അഖില രാജഗോപാൽ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നടത്തി. സെക്ടറിലെ അങ്കണവാടി പ്രവർത്തകരും ക്യാമ്പിൽ പങ്കെടുത്തു.
0: നാട്ടുവൃത്താന്തം വികസന വാർത്തകൾ.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 4 മണി കഴിഞ്ഞ് 59 മിനിറ്റും 52 സെക്കൻഡും. ഇനി 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ.
1: ഈ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹെ ആജ് കെ ഹിന്ദി പ്രസാരൺ മേ ആയേ സുൻതേ ഹെ അതുല്യ ഏകി വാർത്ത. നാസിറ ശർമ്മ കി രചനാവോ മേ അസ്തിത്വ കി തലാശ്.

പുതുപ്പള്ളി കെ മോഹനനും സംഘവും അവതരിപ്പിച്ച പഞ്ചാരിമേളമാണ് തുടിത്താളത്തിൽ ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ കണ്ടല്ലൂർ ശൈലജൻ, കണ്ടല്ലൂർ സുബിൻ, കണ്ടല്ലൂർ അർജുൻ, ഹരിപ്പാട് ജയരാജ്.

ಸಂಗೀತ ಸರಣಿ. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ആകാശവാണി
1: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
2: ദാദാ അബ്ദുള്ളയുടെ കേസ് അവസാനിച്ചതോടുകൂടി ഗാന്ധി പ്രിട്ടോറിയയിൽ നിന്ന് 1893 ഒടുവിൽ ഡർബാനിലേക്ക് മടങ്ങി. തെക്കേ ആഫ്രിക്കയിലേക്ക് താൻ വന്ന കാര്യം ഭംഗിയായി അവസാനിപ്പിച്ച ശേഷം നാട്ടിലേക്ക് മടങ്ങുവാൻ തീർച്ചപ്പെടുത്തി. ഗാന്ധിക്ക് സമുചിതമായ ഒരു യാത്രയയപ്പ് നൽകുവാൻ ദാദാ അബ്ദുള്ള നിശ്ചയിച്ചു. ആ സൽക്കാര അവസരത്തിലാണ് അപചാരിതമായി ഒരു സംഭവമുണ്ടായത്. അവിടെ വെച്ച് നെറ്റാൾ മെർക്യൂറി എന്ന പത്രത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ഒരു വർത്തമാനം ഒരു സ്നേഹിതൻ ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇന്ത്യക്കാരുടെ വോട്ടവകാശത്തിൽ വരുത്തുവാൻ പോകുന്ന ചില ഭേദഗതികളെക്കുറിച്ചുള്ളതായിരുന്നു അത്. നെറ്റാൾ നിയമസഭയിലേക്ക് മെമ്പർമാരെ തെരഞ്ഞെടുക്കുവാനുള്ള വോട്ടധികാരം ചില ഇന്ത്യക്കാർക്കുണ്ടായിരുന്നു. ആ വോട്ടവകാശം എടുത്തുകളയാനുള്ള ഒരു ബിൽ നെറ്റാൾ നിയമസഭ മുമ്പാകെ കൊണ്ടുവരുന്നതിനെ പറ്റിയായിരുന്നു ആ പത്രത്തിൽ കണ്ടത്. ഗാന്ധിക്ക് ആ ബില്ലിനെപ്പറ്റി ധാരണയുണ്ടായിരുന്നില്ല. ദാദാ അബ്ദുള്ളയോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സമാധാനം ഇതായിരുന്നു: ഈ വക കാര്യങ്ങളെപ്പറ്റി ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല. ഞങ്ങളുടെ താൽപര്യം കച്ചവട കാര്യങ്ങളിൽ മാത്രമാണ്. എന്നാൽ തന്റെ മടക്കയാത്ര ആസന്നമായിരിക്കുന്ന ഘട്ടത്തിൽ ഈ കാര്യങ്ങളെപ്പറ്റിയെല്ലാം അവരോട് പറഞ്ഞിട്ട് വല്ല പ്രയോജനവുമുണ്ടോ എന്ന് ഗാന്ധി സംശയിച്ചു. എങ്കിലും നിയമസഭ മുമ്പാകെ കൊണ്ടുവന്നിട്ടുള്ള ആ ബില്ല് ഇന്ത്യക്കാർക്ക് ഉണ്ടാക്കുവാനിടയുള്ള ആപത്തിനെപ്പറ്റി ഗാന്ധി അവരോട് പറഞ്ഞു. ആ ബില്ല് ഇന്ത്യക്കാരുടെ സ്വാതന്ത്ര്യത്തെയും സ്വാഭിമാനത്തെയും നശിപ്പിക്കും. ഇന്ത്യക്കാർ ആ ബില്ലിന്റെ ഗൌരവം മനസ്സിലാക്കാത്തതിൽ അദ്ദേഹം ആശ്ചര്യം പ്രകടിപ്പിച്ചു. ഗാന്ധിയുടെ ഈ അഭിപ്രായം അവിടെ ഉണ്ടായിരുന്നവരുടെ കണ്ണു തുറപ്പിച്ചു. ആ ബിൽ അത്ര ഗൌരവമുള്ള ഒരു കാര്യമാണെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കുന്നതിനും വേണ്ടത് പ്രവർത്തിക്കുന്നതിനും ഗാന്ധി കുറെ ദിവസങ്ങൾ കൂടി അവിടെ പാർക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അതിന് ഗാന്ധിയെ പ്രേരിപ്പിക്കുവാൻ അബ്ദുള്ള സേട്ടുവോട് അപേക്ഷിക്കുകയും ചെയ്തു. ഞാൻ എങ്ങനെ അദ്ദേഹത്തെ നിർബന്ധിക്കും? അദ്ദേഹം ഒരു ബാരിസ്റ്ററല്ലേ? ജോലി ചെയ്യുന്നതിന് അദ്ദേഹത്തിന് ഫീസ് കൊടുക്കണ്ടേ എന്ന് ദാദാ അബ്ദുള്ള പറഞ്ഞപ്പോൾ ഗാന്ധി ആ സംഭാഷണത്തിൽ ഇടപെട്ട് ഇങ്ങനെ പറഞ്ഞു: ഈ കാര്യത്തിൽ ഫീസിന്റെ പ്രശ്നമില്ല. ഇത് പൊതുപ്രവർത്തനമാണ്. എന്റെ സാന്നിധ്യം കൊണ്ട് എന്റെ നാട്ടുകാർക്ക് വല്ലതും ചെയ്യുവാൻ കഴിയുമെങ്കിൽ ഞാൻ ഒരു മാസവും കൂടി താമസിച്ചുകൊള്ളാം. അങ്ങനെ ആ യാത്രയയപ്പ് യോഗം ഒരു പ്രവർത്തക യോഗമായി മാറി. ഭക്ഷണം കഴിഞ്ഞ് മടങ്ങിയതിനു ശേഷം താൻ ഉടനെ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി ഗാന്ധി ആലോചന തുടങ്ങി. ഒരു മാസത്തേക്ക് യാത്ര നീട്ടിവെക്കാനും തീർച്ചപ്പെടുത്തി. പിന്നീട് തെക്കേ ആഫ്രിക്കയിൽ 20 കൊല്ലത്തോളം നീണ്ടുനിന്ന പ്രവർത്തനത്തിന്റെ ആരംഭമായിരുന്നു അത്. സെയ്ദ് ഹാജി മുഹമ്മദ് ഹാജി ദാദ ആണ് നേറ്റാളിലെ ഇന്ത്യക്കാരിൽ ഏറ്റവും വലിയ പ്രമാണി. അദ്ദേഹത്തെക്കാൾ അധികം പണമുള്ളവർ അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും പൊതുകാര്യങ്ങളിൽ അദ്ദേഹത്തിനുള്ള അത്ര താൽപര്യം മറ്റാർക്കും ഉണ്ടായിരുന്നില്ല. യാത്രയയപ്പ് യോഗം നടന്നതിന്റെ പിറ്റേ ദിവസം ഒരു സുഹൃത്തിന്റെ ഭവനത്തിൽ നേറ്റാളിലെ ഇന്ത്യക്കാരുടെ ഒരു യോഗം വിളിച്ചുകൂട്ടി. അതിൽ സെയ്ദ് മുഹമ്മദ് ഹാജി ദാദയാണ് അധ്യക്ഷത വഹിച്ചത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും പാഴ്സികളും കച്ചവടക്കാരും അവരുടെ ഗുമസ്തന്മാരും അങ്ങനെ പല തരക്കാരും അവിടെ വന്നു ചേർന്നു. ഇന്ത്യക്കാരെ പൊതുവായി സംബന്ധിക്കുന്ന കാര്യങ്ങൾ ആലോചിക്കുവാനായി ആ തരത്തിൽ ഒരു പൊതുയോഗം അതിനു മുമ്പ് അവിടെ നടന്നിട്ടില്ലായിരുന്നു. നിയമസഭയുടെ ഈ തീരുമാനത്തിന് ശേഷം വെറുതെ ഇരിക്കുവാനല്ല ഗാന്ധി നിശ്ചയിച്ചത്. ആ തീരുമാനത്തിൽ ഇന്ത്യക്കാർക്കുള്ള ആക്ഷേപത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൊളോണിയൽ സെക്രട്ടറിക്ക് ലണ്ടനിലേക്ക് ഒരു ഹർജി അയച്ചു. ഇന്ത്യക്കാരിൽ ചിലർക്ക് നേറ്റാളിൽ വോട്ടവകാശം ഉണ്ടായിരുന്നുവെന്നും അത് എടുത്തുകളയുന്നത് കടുത്ത അനീതിയാണെന്നും ഒരു ബ്രിട്ടീഷ് കോളനിയായ നേറ്റാളിൽ ഇത്തരം അനീതികൾ അനുവദിച്ചുകൂടാത്തതാണെന്നും ഗാന്ധി ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു.
1: ആഖ്യാനം എൻ ജെ ജോഷിലാൽ.

0: നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. മലയാളിയുടെ തീൻമേശകളിൽ നിന്നും ഒഴിച്ചുകൂടാനാകാത്ത ഒരു സമീകൃത ആഹാരമാണ് മുട്ട. എല്ലാവിധ പോഷകങ്ങളും അടങ്ങിയ പാലും മുട്ടയും കുട്ടികളുടെ ആഹാരക്രമങ്ങളിൽ നിത്യേന ഉൾപ്പെടുത്തുന്നതിൽ മാതാപിതാക്കൾ ഏറെ ശ്രദ്ധ ചെലുത്തുന്നു. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ വീട്ടമ്മമാരും ഫാമുകളിലും ഉൽപ്പാദിപ്പിക്കുന്ന മുട്ട നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള മൂന്നിലൊന്നു പോലും ആകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ശുദ്ധമായ നാടൻ മുട്ടയ്ക്ക് നല്ല ഡിമാൻഡുള്ള നമ്മുടെ നാട്ടിൽ മുട്ട ഉൽപ്പാദനം ഏറെ സാധ്യതകൾ നിറഞ്ഞ ഒരു മേഖലയാണ്. ആമുഖമായി മുട്ടയുടെ കാര്യം പറഞ്ഞെങ്കിലും ഇന്ന് നാം പോകുന്നത് 20 വർഷത്തെ രാഷ്ട്രസേവനത്തിന് ശേഷം മറ്റ് വൈറ്റ് കോളർ ജോബിനുള്ള സാധ്യതകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ രംഗത്തേക്ക് കടന്നുവന്ന ഒരു യുവാവിന്റെ ഫാമിലേക്കാണ്. ഈ രംഗത്തെ സാധ്യതകൾ മുൻകൂട്ടി മനസ്സിലാക്കിയ ഇദ്ദേഹം ആസാം റൈഫിൾസിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ സമയം പാഴാക്കാതെ വ്യാവസായിക അടിസ്ഥാനത്തിൽ നാടൻ കോഴികളെ വളർത്തി ഈ രംഗത്തേക്ക് കടക്കുകയാണ് ഉണ്ടായത്. നല്ലൊരു വരുമാനമാർഗം എന്നതിലുപരി സാമൂഹിക പ്രതിബദ്ധതയോടെ മറ്റൊരു സംരംഭത്തിനുകൂടി ഇദ്ദേഹം തുടക്കം കുറിക്കുകയുണ്ടായി. നാടൻ മുട്ടയുടെ സംഭരണത്തിനും വിതരണത്തിനുമായി കരകുളത്ത് ആരംഭിച്ച ഫാം ഫ്രഷ് എഗ് സൊസൈറ്റി ഇന്ന് വളരെ നന്നായി പ്രവർത്തിച്ചു പോരുന്നു. ഇതിലൂടെ ചെറുകിട വ്യാവസായിക കർഷകരുടെ മുട്ട വിപണനത്തിനുള്ള ഒരു വാതിൽ കൂടി തുറക്കുകയാണ്. തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എത്ര മുട്ടകളായാലും അത് ഈ സൊസൈറ്റി വഴി വിറ്റഴിക്കാം എന്നത് കർഷകർക്കും ഏറെ ആശ്വാസകരമാണ്. ഇനി നമുക്ക് ഈ വ്യക്തിയെ പരിചയപ്പെടാം അല്ലേ. തിരുവനന്തപുരം ജില്ലയിലെ കരകുളം കൃഷിഭവൻ പരിധിയിലെ പ്ലാവിള അയണിക്കാട് പ്രസന്ന ഭവനത്തിലെ വിമുക്ത ഭടനായ ശ്രീ അജയകുമാറാണ് കോഴി വളർത്തൽ അഭിമാനകരമായ ഒരു തൊഴിലായി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത്. നമുക്ക് ശ്രീ അജയകുമാറിന്റെ മുട്ടക്കോഴി വളർത്തലിന്റെ വിശേഷങ്ങളും ഫാം ഫ്രഷ് എഗ് സൊസൈറ്റിയുടെ വിശേഷങ്ങളും എന്തൊക്കെയെന്ന് ശ്രദ്ധിക്കാം. നമസ്കാരം.
3: നമസ്കാരം.
1: ഈ ഒരു മുട്ടക്കോഴി വളർത്തൽ എന്നുള്ള ഒരു സംരംഭം അത് തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം?
3: എന്റെ അച്ഛനും അമ്മയും എല്ലാവരും ഒരു കൃഷിക്കാരാണ്. പണ്ട് തൊട്ടേ നമുക്ക് കാർഷിക വൃത്തിയിലുള്ള ഒരു അഭിവൃദ്ധി ഉണ്ടായിരുന്നു. പശു, ആട്, കോഴി എന്നിവ നമ്മളൊപ്പം തന്നെ അച്ഛനും അമ്മയും അതിനെ കൂടെ പരിപാലിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അതിൽ നിന്നുള്ള വരുമാനം, പിന്നെ അതിന്റെ ഒരു സന്തോഷം, ഇതെല്ലാം നമ്മൾ ആദ്യം കുട്ടിക്കാലത്ത് തന്നെ പഠിച്ച് വളർന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ആദ്യമേ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ വന്ന ഉടൻ തന്നെ എന്റെ വേറെ സമയം പാഴാക്കാതെ മുട്ടക്കോഴി വളർത്തൽ തന്നെ ആരംഭിക്കാനുണ്ടായ കാരണം.
1: തുടക്കത്തില് മുട്ടക്കോഴി കുഞ്ഞുങ്ങളൊക്കെ എവിടുന്നാണ് വാങ്ങിയത്, അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
3: ആദ്യമായിട്ട് ഞാൻ ഒരു യൂട്യൂബ് കണ്ടിട്ടാണ് എനിക്കിതിനെ കുറിച്ച് അറിയാൻ പറ്റിയത്. ഇപ്പോൾ എനിക്കും ചേട്ടനും വിമുക്ത ഭടനാണ്, പുള്ളിയുടെ പേര് വിജയകുമാറാണ്. അപ്പൊ ഞാനും ചേട്ടനുമായിട്ടാണ് ചെയ്യുന്നത്. രണ്ട് ഫാമായിട്ടാണ്.

0: ചെയ്യുന്നത്. ഏകദേശം ഒരു 4000 കോഴിയോളം ഇപ്പം നമുക്കുണ്ട്.
1: അതിന്റെ പരിചരണമൊക്കെ എങ്ങനെയാണ്?
0: പരിചരണം നമ്മൾ ആദ്യം എടുത്തത് ഒരു 60 ദിവസം പ്രായമായ കുഞ്ഞിനെയാണ് നമ്മൾ ആദ്യം എടുത്തത്. 500 കോഴി വെച്ച് നമ്മൾ രണ്ടുപേരും ഇട്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നാണ് ഇപ്പോൾ ഈ ഇത്ര ഏകദേശം 4000 കോഴികളെ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. പുറത്തുനിന്ന് വരുന്ന BB380 എണ്ണം കോഴികളാണ് നമ്മൾ കൂടുതൽ മുട്ടയ്ക്കായിട്ട് നമുക്ക് എടുക്കുന്നത്. കാരണം അതാകുമ്പം വർഷത്തിൽ ഏകദേശം ഒരു 300 മുട്ടയോളം നമുക്ക് കിട്ടും. അപ്പം നമുക്കത് വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ കോഴി എടുക്കുന്നത് സമഗ്രയിൽ നിന്നാണ്.
1: അപ്പൊ ഈ 60 ദിവസം കഴിഞ്ഞ കുഞ്ഞുങ്ങളെയാണല്ലോ വാങ്ങുമെന്ന് പറഞ്ഞത്. അപ്പൊ കൊണ്ടുവന്നിട്ട് അതിന് എന്തൊക്കെയാണ് പ്രത്യേക പരിചരണങ്ങളൊക്കെ കൊടുക്കുന്നത്?
0: അത് 60 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് വലുതായിട്ടുള്ള ഒരു പരിചരണം ആവശ്യമില്ല. നമുക്ക് ആദ്യമായിട്ട് അത് നമ്മൾ കേജ്, കാരണം നമ്മൾ തുറന്നുവിട്ട് വളർത്തുന്നതല്ല. കാരണം തുറന്നുവിട്ട് വളർത്തി കഴിഞ്ഞാൽ ഇത്രയും കൂടുതൽ കോഴി നമുക്ക് പരിചരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കേജിലാകുമ്പോൾ നമുക്ക് നമ്മുടെ ആ എഫർട്ട് വളരെ കുറയും. പിന്നെ നമുക്ക് തീറ്റ, മെഡിസിൻസ്, വെള്ളം, ഇതിൻ്റെ എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ നമുക്കിതെല്ലാം നമ്മുടെ കൂടുതലായിട്ട് എക്സ്പെൻസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കേജിലെടുക്കുമ്പോൾ ഉള്ള ഏറ്റവും കൂടുതലുള്ള പ്രിഫറൻസ്. പിന്നെ 60 ദിവസം പ്രായമായ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ലെയർ ഗ്രോവർ, ആ ഗ്രോവർ തീറ്റ കൊടുത്ത് ഏകദേശം ഒരു 3.5 മാസത്തോളം കൂടി ഈ ഗ്രോവർ തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുക. കൊടുത്ത് പിന്നെ ബാക്കി അതിൻ്റെ സപ്ലിമെൻറ്റ്സ്, കാൽസ്യത്തിൻ്റെ കുറവാണെങ്കിൽ കാൽസ്യം, പിന്നെ വൈറ്റമിൻസ്, ഇതെല്ലാം കൊടുക്കുക. കൊടുത്ത് ഏകദേശം കോഴി മുട്ടയിട്ട് തുടങ്ങിയതിന് ശേഷം ഈ ഗ്രോവർ തീറ്റ ഒരു 15 ദിവസത്തോളം, ഒരു നേരം ഗ്രോവറും വൈകുന്നേരം ആകുമ്പോൾ ലെയർ മാഷ് അതിലോട്ടങ്ങ് മാറുക. അപ്പോൾ അത് കൃത്യമായിട്ട് അതിൻ്റെ മുട്ട ഒരു 4.5 മാസത്തോടുകൂടി ഏകദേശമുള്ള എല്ലാ കോഴിയും മുട്ടയിട്ട്. നമ്മളിപ്പം പുറത്തുള്ള ഏജൻസികളിൽ നിന്ന് നമ്മൾ വലുതായിട്ട് നമ്മൾ കോഴി എടുക്കുന്നില്ല. കാരണം ഇപ്പം നമുക്ക് കേരള സർക്കാരിൻ്റെ ഒരു നല്ല സംരംഭമായ കെപ്കോയിൽ നിന്ന് നമുക്ക് കുഞ്ഞെടുക്കുന്നുണ്ട്, 1-day chicks. 1 ദിവസം പ്രായമായ കുഞ്ഞിനെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു മറ്റുള്ള പുറത്തുനിന്ന് എടുക്കുന്നേക്കാളും വില കുറവായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കെപ്കോയിൽ നിന്ന്. പിന്നെ മാക്സിമം കർഷകർ 1-day chicks എടുത്ത് വളർത്തി കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും ലാഭകരമാക്കാൻ പറ്റും.
1: ഈ ഫാമിൽ നിന്ന് ശരാശരി ഒരു ദിവസം എത്ര മുട്ടയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്?
0: നമുക്ക് ഏകദേശം ഒരു 3000 മുട്ടയോളം നമുക്ക് ദിവസം കിട്ടുന്നുണ്ട്.
1: ഇത്രയും മുട്ട കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ വിപണനമൊക്കെ എങ്ങനെയാണ്?
0: അപ്പൊ നമ്മൾ ആദ്യം നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു വിപണനം. അതിന് ഒരു സൊല്യൂഷൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു സൊസൈറ്റി രൂപീകരിച്ചാലോ എന്നുള്ള ഒരു ആശയം വരികയുണ്ട്. കാരണം നമ്മൾ കുറെ കർഷകർ, അപ്പോൾ ഇപ്പം നമുക്കൊരു ഫാം ഫ്രഷ് എക്സൊസൈറ്റി കരകുളം എന്ന പേരിൽ ഒരു സ്ഥാപനമുണ്ട്, സൊസൈറ്റിയാണ്. അപ്പോൾ ഈ സൊസൈറ്റി ത്രൂ ആണ് ഇപ്പം നമ്മൾ മുട്ട വിറ്റഴിക്കുന്നത്.
1: മുട്ടയുടെ സംഭരണത്തിനായി ഒരു സൊസൈറ്റി എന്നൊക്കെ കേൾക്കുമ്പോൾ അതൊരു പുതുമയുള്ള കാര്യമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ?
0: നമ്മൾ കുറച്ച് കർഷകർ ചേർന്നാണ് ഈ സൊസൈറ്റി രൂപീകരിച്ചത്. നമ്മൾ അതിൽ 7 പേരുള്ള ഒരു എക്സിക്യൂട്ടീവ്സും ഒരു 70-75 കർഷകരും ഉണ്ട്. അത് നമ്മൾ ഈ തിരുവനന്തപുരം ജില്ല ബേസാക്കിയിട്ടാണ് നമ്മുടെ സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. അത് പ്രവർത്തിച്ചിട്ട് തിരുവനന്തപുരം ജില്ലയുടെ എവിടെയുള്ള കർഷകർക്ക് നമ്മുടെ അവിടെ മുട്ട കൊണ്ടുവരാം. 5000 മുട്ടയാണ് നമ്മൾ ഒരു ലിമിറ്റേഷൻ വരുന്നത്. 5000 മുട്ടയെ കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി പോയി കളക്ട് ചെയ്ത് അവർക്ക് അപ്പോഴും തന്നെ പേയ്മെന്റും കൊടുത്തിട്ട് ആ മുട്ട വാങ്ങിക്കൊണ്ടുവന്ന് നമ്മൾ ചെറിയ കട മുതൽ വലിയ ഷോപ്പ് വരെ നമ്മൾ മുട്ട എത്തിക്കുന്നു. ഫുട്പാത്തിൽ വരെ നമ്മൾ മുട്ട കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ ആദ്യം നമുക്ക് ഏകദേശം ആഴ്ചയിൽ ഒരു 5000 മുട്ട തന്നെ വിറ്റഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് ഏകദേശം ആഴ്ചയിൽ ഒരു 50,000 മുട്ടയെ കൂടുതൽ നമ്മുടെ സൊസൈറ്റി മുട്ട വിൽക്കാൻ കഴിയുന്നുണ്ട്.
1: മുട്ട കർഷകരിൽ നിന്ന് സ്വീകരിക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എങ്ങനെയാണ്, എത്ര രൂപയാണ് അവർക്ക് കൊടുക്കുന്നത് എടുക്കുന്ന മുട്ടയ്ക്ക്?
0: സൊസൈറ്റി പോയി മുട്ട കളക്ട് ചെയ്യുന്നിടത്ത് ദൂരവും ഇപ്പം ക്വാണ്ടിറ്റിയും കുറയുകയാണെങ്കിൽ അവിടെ നമുക്ക് പൈസ കുറച്ച് കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പം ക്വാണ്ടിറ്റി കൂടുകയാണെങ്കിൽ നമുക്ക് ദൂരമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൂടുതൽ കൊടുക്കും. പിന്നെ നമ്മുടെ സൊസൈറ്റി കൊണ്ടുവരുന്നവർക്ക് എല്ലാവർക്കും കർഷകന് ഒരു 10 മിനിറ്റിൽ കൂടുതൽ പേയ്മെന്റ് വാങ്ങാൻ നിൽക്കാൻ പാടില്ല എന്നുള്ള ഒരു എല്ലാവരുടെ ഒരു നിബന്ധനയും ഉണ്ട്. ആ സമയത്ത് തന്നെയാണ് നമ്മൾ പേയ്മെന്റും കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 5000 മുട്ട നമ്മൾ നിബന്ധന വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 3000-4000 മുട്ട ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടി പോയി കളക്ട് ചെയ്യും. സൊസൈറ്റി കൊണ്ടുവരുന്നവർക്ക് എത്ര വേണം കൊണ്ടുവരാം, പക്ഷെ അതും നമുക്ക് ഒന്ന് ഫോൺ വിളിച്ചിട്ട് പറയണം. കാരണം മെമ്പേഴ്സിന്റെ ആണെങ്കിൽ നമുക്ക് അറിയാം ഇത്ര കോഴിയുണ്ട്, നമുക്ക് അത് കറക്റ്റായിട്ട് അറിയാം. അപ്പം പുതുതായിട്ട് ഒരു കർഷകനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോൺ വിളിച്ചിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം അവിടെ തിരക്കിയിട്ട് അവർ കൊണ്ടുവരണം.
1: പൂർണ്ണമായിട്ടും അപ്പോൾ ഈ നാടൻ മുട്ടകൾ മാത്രമാണ് ഈ സംഭരിച്ച് നമ്മൾ സൊസൈറ്റി വഴി കൊടുക്കുന്നത് അല്ലേ?
0: അതെ അതെ, പൂർണ്ണമായിട്ടും നാടൻ മുട്ടയാണ്. അതിൽ കൂടുതലും നമുക്ക് കിട്ടുന്നത് BV380 മുട്ടയാണ്. ഇപ്പൊ നാടൻ കോഴിയുടെ അതേ ജനസിൽ ഉൾപ്പെട്ടത് BV380 കോഴിയാണ്. അതിൽ കൂടുതൽ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഏകദേശം വർഷത്തിൽ ഒരു 300 മുട്ടയെ കൂടുതൽ അതിന് കിട്ടുന്നുണ്ട്. വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പിന്നെ കൈരളി, ഗ്രാമശ്രീ, ബാക്കി തുറന്നുവിട്ട് വളർന്ന കോഴിയുടെ മുട്ടയും നമുക്ക് അവിടെ വരുന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാം ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നില്ല, എല്ലാം നാടൻ മുട്ട എന്ന ലേബിൾ തന്നെയാണ് കൊടുക്കുന്നത്.
1: അപ്പോൾ ഈ സൊസൈറ്റി വഴി കളക്ട് ചെയ്യുന്ന മുട്ടകൾ നമ്മൾ എങ്ങനെയാണത് വിൽപ്പന നടത്തുന്നത്?
0: തിരുവനന്തപുരം ജില്ലയിലെ ചെറുതും വലുതുമായ എല്ലാ ഷോപ്പുകളിലും നമ്മൾ മുട്ട കൊടുക്കുന്നുണ്ട്. എനിക്കൊന്ന് വികാസ് ഭവനിൽ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെല്ലാം നമ്മുടെ വണ്ടി പോയി മുട്ട വിറ്റിട്ടുണ്ട്. പക്ഷെ കൂടുതലായിട്ട് നമ്മൾ ചെറുതും വലുതുമായ എല്ലാ ഷോപ്പുകളിലും തന്നെയാണ് കൂടുതൽ കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ സൊസൈറ്റിയിൽ വന്നിട്ട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, അവർ ചെറിയ ക്വാണ്ടിറ്റിയിൽ അവരും മുട്ട എടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ ചെറിയ ചെറിയ കർഷകർക്കും ആവശ്യമുള്ള സമയങ്ങളിൽ നമ്മൾ മുട്ട കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ അവരുടെ കച്ചവടം ഇപ്പോൾ എല്ലാ സമയത്തും ഒരേ കണക്കിന് അവർക്ക് മുട്ട കിട്ടത്തില്ല. അപ്പോൾ എനിക്കിപ്പോൾ ഒരു 100 മുട്ടയുടെ കുറവുണ്ട്. ഇപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ മുട്ട കൊടുക്കും. കാരണം അവർ ആ കടയിൽ അവർക്ക് ആ ഗ്യാപ്പ് വരാൻ പാടില്ല, എങ്കിൽ അവർ നമ്മുടെ നിന്ന് മുട്ട എടുക്കത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ കർഷകരെയും

0: കസ്റ്റമേഴ്സിനെയും ഏത് രീതിയിൽ നമ്മൾ സഹായിക്കുന്നുണ്ട്.
1: ഇതിൽ നിന്നും താങ്കൾക്ക് മികച്ചൊരു വരുമാനം നേടാൻ സാധിക്കുന്നുണ്ടോ?
0: തീർച്ചയായും എനിക്ക് നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട്. നല്ലൊരു വരുമാനം കിട്ടിയാലേ എന്റെ കുടുംബത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പോൾ എനിക്ക് ആ വരുമാനം കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു കോഴിയിൽ നിന്ന് കുറഞ്ഞത് ഒരു രൂപ തൊട്ട് ഒന്നര രൂപ വരെ നമുക്ക് ലാഭം കിട്ടും. കഠിനാധ്വാനം ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് വേറെ ഗവൺമെന്റ് ജോലിക്കോ അല്ലെങ്കിൽ നമുക്ക് പുറം രാജ്യങ്ങളിലോട്ട് പോകേണ്ട ഒരു അവസ്ഥ വരത്തില്ല. ഇതിനനുബന്ധമായിട്ട് ഒരുപാട് തൊഴിൽ സംരംഭം ഇതിലുണ്ട്. ഇതിലോട്ട് വരാനുള്ള ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. കാരണം അതിനുള്ള വരുമാനം കിട്ടുമോ ഇല്ലയോ എന്നുള്ള എല്ലാ കുട്ടികൾക്കും ഒരു സംശയമുണ്ട്. പുതിയ തലമുറ വന്നു കഴിഞ്ഞാൽ നമ്മളെക്കാളും നല്ല രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് നല്ല ആശയങ്ങളുണ്ട്, അവർ നമ്മളെക്കാളും ചെയ്യാനുള്ള ആരോഗ്യമുണ്ട്. പല കാരണം കൊണ്ടും അവരിതിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ തന്നെ ഒരുപാട് തൊഴിൽ സാധ്യത ഉണ്ട്. വരുമാനം പറഞ്ഞത് തന്നെ ഒരു ദിവസമാണ്. അതായത് എനിക്ക് ഏകദേശം ഒരു 3000 കോഴി ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് ഒരു 4000-4500 രൂപ വരെ കിട്ടും വരുമാനം.
1: ഈ മുട്ടക്കോഴി വളർത്തൽ ആരംഭിക്കുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് ഒരു എമൗണ്ട് വേണമല്ലോ ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ താങ്കൾക്ക് എങ്ങനെയാണ് ഇത് തുടങ്ങാനായിട്ട് ലോണോ അതോ എന്തെങ്കിലും സർക്കാർ സഹായങ്ങളോ കിട്ടിയിട്ടുണ്ടായിരുന്നോ?
0: അഗ്രികൾച്ചർ ലോണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പം പലവിധ ലോണുകളുണ്ട്. അപ്പോൾ നമ്മുടെ ബാങ്ക് മാനേജേഴ്സായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ അവർ പറയും ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉപകാരപ്പെടും എന്ന് അവർ എല്ലാവരും കൃത്യമായിട്ട് പറഞ്ഞു തരും. പക്ഷെ അവരുമായിട്ട് നല്ല രീതിയിൽ നമുക്ക് ആലോചിച്ച് മാത്രമേ ചെയ്യാവൂ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പലിശ എടുത്ത് ലോൺ എടുത്ത് നമുക്ക് കോഴി വളർത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവസാനം ബുദ്ധിമുട്ടായി പോകും. അതുകൊണ്ട് മാക്സിമം ഇൻട്രസ്റ്റ് കുറഞ്ഞ ലോണുകളായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യാനുള്ളത്. അവർ അതിനുള്ള ഗൈഡ് ലൈൻസും അവർ തരും എന്നെനിക്ക് ഉറപ്പാണ്.
1: മുട്ടക്കോഴി വളർത്തലുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ ഇത്രയും നേരം വിശദമായി പറഞ്ഞു തന്ന താങ്കൾക്ക് നന്ദി അറിയിക്കുന്നു.
0: നന്ദി.
1: സ്വന്തമായി 10 കോഴിയുണ്ടെങ്കിൽ ഭക്ഷണ ആവശ്യത്തിനും ബാക്കിയുള്ളവ നല്ല വിലയ്ക്കും വിൽക്കാം എന്ന കാര്യം ബോധ്യപ്പെട്ടല്ലോ. വനിതകൾക്കും ആരംഭിക്കാവുന്ന ഈ ചെറുകിട വ്യവസായത്തിന്റെ സാധ്യതകൾ മനസ്സിലായല്ലോ. തിരുവനന്തപുരം ജില്ലയിലെ കരകുളം അയണിക്കാട് പ്രസന്ന ഭവനത്തിലെ വിമുക്ത ഭടനായ ശ്രീ അജയ്കുമാറിന്റെ കോഴി വളർത്തലും ഫാം ഫ്രഷ് എഗ് സൊസൈറ്റിയുടെ വിശേഷങ്ങളുമാണ് ഇതുവരെ കേട്ടത്. ഇനി ഒരറിയിപ്പ്. കെ അക്ടക് ലോഞ്ച് പാഡിന്റെയും ഫ്യൂസലേജ് ഇന്നവേഷന്റെയും ആഭിമുഖ്യത്തിൽ സർട്ടിഫൈഡ് ഡ്രോൺ പ്രൊഫഷണൽ എന്ന വിഷയത്തിൽ 5 ദിവസത്തെ പ്രായോഗിക പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. May 25 മുതൽ 29 വരെ മാർ അത്തനേഷ്യസ് കോളേജ് കോതമംഗലത്ത് വച്ചാണ് പരിശീലനം നടക്കുന്നത്. ഡ്രോൺ സാങ്കേതികവിദ്യയുടെ അടിസ്ഥാനങ്ങൾ, ഉത്തരവാദിത്തമുള്ള ഡ്രോൺ ഓപ്പറേഷൻ, DGCA മാനദണ്ഡങ്ങൾ, ഫ്ളൈയിംഗ് പരിശീലനം, സുരക്ഷാ നടപടികൾ, കാർഷിക മേഖലയിലെ ഡ്രോൺ പ്രയോഗങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന സമഗ്ര പരിശീലനമാണ് പരിപാടിയിൽ ഒരുക്കിയിരിക്കുന്നത്. പരിശീലനത്തിന്റെ ഭാഗമായി പ്രായോഗിക ഡ്രോൺ ഫ്ളൈയിംഗ് സെഷനുകൾ, ലൈവ് ഡെമോകൾ, വിദഗ്ധർ നയിക്കുന്ന ക്ലാസുകൾ എന്നിവയും ഉണ്ടായിരിക്കുന്നതാണ്. ഡ്രോൺ മേഖലയിൽ തൊഴിൽ സാധ്യതകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പ്രൊഫഷണൽ നിലവാരത്തിലുള്ള പരിശീലനവും ലൈസൻസിംഗ് ബോധവത്കരണവും നൽകുക എന്നതാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. പരിശീലനം പൂർത്തിയാക്കിയ ശേഷം ഡ്രോൺ ലൈസൻസ് നേടുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ ആവശ്യമായ മാർഗനിർദ്ദേശവും പിന്തുണയും നൽകുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്കും യുവസംരംഭകർക്കും സാങ്കേതികവിദ്യയിൽ താൽപര്യമുള്ളവർക്കും കാർഷിക മേഖലയിലെ പ്രവർത്തകർക്കും പങ്കെടുക്കാവുന്നതാണ്. പരിമിത സീറ്റുകളാണ് ഉള്ളത്. താൽപര്യമുള്ളവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 9995624888 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9995624888.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: യാചകരുടെയും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ക്ഷേമത്തിനായി സമഗ്ര പുനരധിവാസത്തിനുള്ള കേന്ദ്രമേഖലാ പദ്ധതിയാണ് സ്മൈൽ അഥവാ സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽ ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് എന്റർപ്രൈസ്. ഇതേക്കുറിച്ച് ഐഒബി മുൻ ചീഫ് മാനേജറും സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുന്നു.
1: കേന്ദ്ര സർക്കാർ യാചകരുടെയും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ക്ഷേമത്തിനായുള്ള പദ്ധതികൾ ഒരുമിച്ച് ചേർത്ത് 2021 ജൂലൈ മുതൽ നടപ്പിലാക്കി വരുന്ന ഒരു ക്ഷേമ പദ്ധതിയാണ് SMILE അഥവാ സ്മൈൽ, സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽ ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് എന്റർപ്രൈസ് എന്നാണ് SMILE എന്നതിന്റെ പൂർണ്ണരൂപം. ഈ പദ്ധതി പ്രകാരം ശിക്ഷാദാന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ സമഗ്ര പുനരധിവാസത്തിനുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നു. ഇതനുസരിച്ച് അവരുടെ പുനരധിവാസം, മെഡിക്കൽ സൌകര്യങ്ങൾ ലഭ്യമാക്കൽ, അവർക്ക് വേണ്ടുന്ന കൌൺസിലിംഗ് നൽകുക, അടിസ്ഥാന ഡോക്യുമെന്റേഷൻ രൂപപ്പെടുത്തുക, അവർക്കുള്ള വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, സാമ്പത്തിക സൌകര്യങ്ങൾ ലഭ്യമാക്കൽ തുടങ്ങിയവയാണ് ഈ പദ്ധതി കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഭരണ സംവിധാനങ്ങളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ സഹായത്തോടുകൂടിയും സഹകരണത്തോടും കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിൽ വിവിധ പദ്ധതികൾ ഉൾപ്പെട്ടിരിക്കുന്നു. നിലവിലുള്ള ഷെൽട്ടർ ഹോമുകൾ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ പുതിയ ഷെൽട്ടറുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടുന്ന സഹായം ഇതിൽ ലഭ്യമാക്കുന്നു. ഈ സ്കീമിന് കീഴിൽ അടുത്ത 5 വർഷത്തേക്ക് ഫണ്ടുകൾ അനുവദിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഉപപദ്ധതിയാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ക്ഷേമത്തിനായുള്ള സമഗ്ര പുനരധിവാസ കേന്ദ്ര മേഖലാ പദ്ധതി. വിവിധ ഘടകങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. 9ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ പഠിക്കുന്ന ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സ്കോളർഷിപ്പുകൾ ഈ പദ്ധതി പ്രകാരം ലഭ്യമാക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ PM ദക്ഷ സ്കീമിന് കീഴിൽ ഇവർക്കുള്ള നൈപുണ്യം വികസിപ്പിക്കുന്നതിനും ഉപജീവനത്തിനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കോമ്പോസിറ്റ് മെഡിക്കൽ ഹെൽത്ത് മുഖേന തിരഞ്ഞെടുത്ത ആശുപത്രികൾ വഴിയുള്ള ലിംഗ പുനർനിർണയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ഈ പദ്ധതി പ്രകാരം ലഭ്യമാക്കുന്നുണ്ട്. കൂടാതെ ഗരിമ ഗ്രേ എന്ന രൂപത്തിലുള്ള ഭവന സൌകര്യം ട്രാൻസ്ജെൻഡർ സമൂഹത്തിനും ഭിക്ഷാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ലഭ്യമാക്കുന്നു. അവർക്ക് വേണ്ടുന്ന ഭക്ഷണം, വസ്ത്രം, വിനോദ സൌകര്യങ്ങൾ, നൈപുണ്യ വികസന അവസരങ്ങൾ, വിനോദ പ്രവർത്തനങ്ങൾ, വൈദ്യ സഹായം എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള പരിപാടികൾ ഈ പദ്ധതികളിലുണ്ട്. ഓരോ സംസ്ഥാനത്തും ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ സെല്ലിന്റെ നേതൃത്വത്തിൽ അവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ നിരീക്ഷിക്കുകയും കൃത്യസമയത്ത് അവർ രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടത്തുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുവാൻ ഈ പദ്ധതി വിഭാവന ചെയ്തിരിക്കുന്നു. സമൂഹത്തിൽ ഏറ്റവും താഴെക്കിടയിലുള്ള ഭിക്ഷാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അതുപോലെ തന്നെ വിവേചനം അനുഭവിക്കുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും വളരെ പ്രയോജനം ചെയ്യുന്ന പദ്ധതിയാണ് ഈ SMILE അഥവാ സ്മൈൽ എന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതി.
0: സ്മൈൽ പദ്ധതിയെക്കുറിച്ച് IOB മുൻ ചീഫ്

0: With several notable changes across both formats, wicketkeeper batter Rishabh Pant has been removed as vice-captain of the Test side and also dropped from the ODI squad. Wicketkeeper batter KL Rahul has been named the new vice-captain of the Test team to be led by Shubman Gill. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. വയനാട് ജില്ലാ വൃത്താന്തം.
2: കൃഷിവകുപ്പ് ലോകബാങ്കിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന കേരള കാലാവസ്ഥ പ്രതിരോധ കാർഷിക നവീകരണ പദ്ധതിയിലൂടെ ജില്ലയിലെ കാപ്പികൃഷി മേഖലയിലെ ആധുനികവൽക്കരണവും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനുമായി 25 കോടി രൂപയുടെ സമഗ്ര പദ്ധതിക്കാണ് രൂപം നൽകിയത്. ഉൽപാദനക്ഷമത കുറഞ്ഞ തോട്ടങ്ങളിൽ പുതിയ തൈകൾ വെച്ചുപിടിപ്പിക്കാനും പുനർനടീലിന് ധനസഹായമായി ഹെക്ടറിന് 100,000 രൂപ ധനസഹായം നൽകും. 25 സെന്റ് മുതൽ 10 ഹെക്ടർ വരെ കാപ്പികൃഷി ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഇതുകൂടാതെ കാപ്പികൃഷിക്ക് ശാസ്ത്രീയ ജലസേചന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി ഹെക്ടറിന് 50,000 രൂപയും ധനസഹായം നൽകും. ഇതിന്റെ ജലസംഭരണി നിർമ്മാണത്തിനായി 18,000 രൂപയും സ്പ്രിംഗ്ലർ യൂണിറ്റിന് 32,000 രൂപയും അനുവദിക്കും. വയനാടൻ കാപ്പിയുടെ വിപണി മൂല്യം ഉയർത്തുന്നതിനായി ദേശീയ രാജ്യാന്തര സർട്ടിഫിക്കേഷൻ, ജിഐ ടാഗിംഗ് എന്നിവയ്ക്കായി ചെലവിന്റെ 75% രൂപയും കർഷകർക്കും FBOകൾക്കും ചെലവഴിച്ച ശേഷം തിരിച്ചു നൽകും. പുനർനടിയിലും സൂചി നൽകലിലുമായി കുറഞ്ഞ നിരക്കിൽ തവണ വായ്പകൾ ലഭ്യമാക്കുവാൻ PCGS പദ്ധതിയും ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കും. കർഷകർക്ക് നേരിട്ടുള്ള സഹായത്തിനും ശാസ്ത്രീയ പരിശീലനത്തിനുമായി കേരള ഫീൽഡ് ഓഫീസർമാരുടെയും സേവനം ലഭ്യമാണ്. സ്വകാര്യ മേഖലയിൽ വലിയ ചിലവ് വരുന്ന ഫിസിയോതെറാപ്പി ചികിത്സകൾ ഇനി പൊതുജനങ്ങൾക്ക് മിതമായ നിരക്കിൽ ലഭിക്കും. ബത്തേരി താലൂക്ക് ആശുപത്രിയിലാണ് അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ പുതിയ ഫിസിയോതെറാപ്പി യൂണിറ്റ് പ്രവർത്തന സജ്ജമായിരിക്കുന്നത്. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് കുട്ടികൾക്കും ഒരുപോലെ ആശ്വാസമാവുന്നതാണ് ഈ പുതിയ കാൽവെപ്പ്. പരിചയസമ്പന്നരായ

0: പുതിയ ഫിസിയോതെറാപ്പി യൂണിറ്റ് പ്രവർത്തന സജ്ജമായിരിക്കുന്നത് ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് കുട്ടികൾക്കും ഒരുപോലെ ആശ്വാസമാവുന്നതാണ് ഈ പുതിയ കാൽവെപ്പ്. പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെയും ഫിസിയോതെറാപ്പിസ്റ്റുകളുടെയും ശാസ്ത്രീയമായ മേൽനോട്ടത്തിലാണ് ഈ യൂണിറ്റിന്റെ പ്രവർത്തനം. സ്പോർട്സ് ഇഞ്ചുറി മാനേജ്മെന്റ്, വയോജനങ്ങൾക്കായുള്ള പ്രത്യേക പരിചരണം എന്നിവയും ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിനായി ഇലക്ട്രോ തെറാപ്പി, ഷോക്ക് വേവ്, ലേസർ തെറാപ്പി, വാക്വം തെറാപ്പി തുടങ്ങിയ നൂതന ചികിത്സാ സംവിധാനങ്ങളും ആധുനിക വ്യായാമ ഉപകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. കുട്ടികളുടെ ശാരീരിക മാനസിക വളർച്ച ലക്ഷ്യമാക്കി പ്രത്യേക പീഡിയാട്രിക് ഫിസിയോതെറാപ്പി സൗകര്യങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ജന്മനയുള്ള ഭിന്നശേഷികൾ, സെറിബ്രൽ പാൾസി, ഓട്ടിസം, നാഡി, പേശി, അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ, ചലനശേഷിക്കുറവ് എന്നിവയുള്ള കുട്ടികൾക്ക് ഈ സൗകര്യം വലിയ പ്രയോജനമാണ്. ആശുപത്രിയിലെ ചികിത്സയ്ക്ക് പുറമെ വീട്ടിൽ നൽകേണ്ട തുടർ ചികിത്സയെക്കുറിച്ചും രക്ഷിതാക്കൾക്ക് ഇവിടെ നിന്നും പരിശീലനം നൽകുന്നുണ്ട്. ദേശീയ ഡെങ്കിപ്പനി ദിനാചരണത്തിന്റെ ഭാഗമായി കൊതുകുകളുടെ ഉറവിട നശീകരണത്തിനുള്ള ഊർജിത ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം മാനന്തവാടി ക്ഷീരസംഘ ഹാളിൽ മാനന്തവാടി നഗരസഭാ ചെയർപേഴ്സൺ ജക്കസഭാസ് നിർവഹിച്ചു. ദിനാചരണത്തിനനുബന്ധിച്ച് മാനന്തവാടി നഗരസഭയിലും ജില്ലയിലെ മറ്റ് നഗരസഭകളിലെയും മറ്റ് വിവിധ ഭാഗങ്ങളിലെയും ഹരിത കർമ്മസേനാംഗങ്ങൾ, ആശാ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരുടെ പങ്കാളിത്തത്തോടെ കൊതുകുകളുടെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾക്കും ശുചീകരണത്തിനും തുടക്കം കുറിച്ചു. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ കേരളം, കുറുക്കൻമൂല കുടുംബാരോഗ്യ കേന്ദ്രം, ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. ഡെങ്കിപ്പനി നിയന്ത്രണം സാമൂഹ്യ പങ്കാളിത്തത്തോടെ ഉറവിടങ്ങൾ പരിശോധിക്കാം, വൃത്തിയാക്കാം, മൂടിവെക്കാം എന്ന സന്ദേശം മുൻനിർത്തിയാണ് ഇത്തവണത്തെ പ്രവർത്തനങ്ങൾ. ഇടിമിന്നൽ അപകടങ്ങൾ ഒഴിവാക്കുവാൻ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു. മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുതി ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുതി ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടമാണ് ഇടിമിന്നൽ സൃഷ്ടിക്കുന്നത്. കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ പൊതുജനങ്ങൾ മുൻകരുതൽ സ്വീകരിക്കണം. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടങ്ങളിൽ ജനലും വാതിലും അടച്ചിടുക, കെട്ടിടത്തിന് അകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ യിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും വേണം. ഗൃഹോപകരണങ്ങളുമായുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണം. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിന് മുകളിലും തുണികൾ എടുക്കാൻ പോകുന്നതും കുട്ടികൾ കളിക്കുന്നതും ഒഴിവാക്കണം. ഇടിമിന്നൽ സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാൻ ഇറങ്ങാനോ പാടില്ല. വാഹനാപകടങ്ങൾ കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് ശുഭയാത്ര സുരക്ഷിത യാത്ര പദ്ധതിയുടെ ഭാഗമായി ജില്ലാ ജനമൈത്രി പോലീസ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഡ്രൈവർമാർക്കായി പോലീസ് നടത്തുന്ന ബോധവൽക്കരണ പരിപാടികൾ ഊർജിതമാക്കി. മധ്യവേനൽ അവധിക്കാലത്ത് നിരത്തുകളിൽ തിരക്കേറുന്നതിനാൽ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനായാണ് പോലീസിന്റെ ബോധവൽക്കരണം. റോഡുകളിൽ വാഹന പരിശോധനയ്ക്കൊപ്പം ബൈക്ക്, ഓട്ടോ, ബസ്, മറ്റ് ഹെവി വാഹനങ്ങൾ എന്നിവയുടെ ഡ്രൈവർമാർക്കും കാൽനട യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചും ഡിഫൻസീവ് ഡ്രൈവിംഗ് രീതികളെക്കുറിച്ചും കൃത്യമായ ബോധവൽക്കരണവും നൽകുന്നുണ്ട്. ജില്ലയിലെ പോലീസ് സ്റ്റേഷനിൽ കേന്ദ്രീകരിച്ച് എല്ലാ ഓട്ടോ ടാക്സി ബസ് ഡ്രൈവർമാർക്കും പ്രത്യേക ബോധവൽക്കരണം നടത്തുകയും ഗതാഗത സുരക്ഷയ്ക്കും ഡ്രൈവർമാർ പാലിക്കേണ്ട നിർദ്ദേശം അടങ്ങിയ ലഘു പുസ്തകങ്ങളും വിതരണം ചെയ്തിട്ടുണ്ട്.
1: വയനാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി വയനാട് പ്രതിനിധി അരുൺ വിൻസെന്റ്.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭക യാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ youth.aartvm@gmail.com അല്ലെങ്കിൽ 8281423005 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിന്റെ വിവരങ്ങളും വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 8281

ಸಂಗೀತ ಸರಣಿ ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം aertvmpm@gmail.com. വിലാസം ഒരിക്കൽ കൂടി: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം aertvmpm@gmail.com. അറിയിപ്പ് കഴിഞ്ഞു.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: ഇപ്പോൾ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ലോ നഗരെ തൃതീയെ ഭാരത് നോർഡിക് ശിഖര സമ്മേളനെ ഭാഗം ഭജിതവാൻ. യസ്യോദ്ദേശ്യം പ്രൌദ്യോഗികി പുനർനവീകരണീയോർജ രക്ഷാവ്യാപാരക്ഷേത്രേഷു സഹകാരം സുദൃഢീകരണമസ്തി. പ്രധാനമന്ത്രിണ ശ്രീമോദിന സ്വീഡൻ ദേശസ്യ സമകക്ഷീയേണ ഉൽഫ് ക്രിസ്റ്റർസൻ ഇത്യനേന സഹ സംയുക്തലേഖേ വൈശ്വിക അനിശ്ചിതതാവധൌ സഹഭാഗിതായാഃ വിഷയേ അവധാനം പ്രദത്തം. സർവോച്ചന്യായാലയേന മാനവജീവനസ്യ സാർവജനിക സുരക്ഷായാഃ ച ആവശ്യകതാം ഉല്ലിഖൻ ഉന്മത്താനാം അസാധ്യരോഗിണാം അഥവാ പ്രത്യക്ഷതയാ അപായകാരിണാം മാർഗഭ്രഷ്ട സുനകാനാം കൃതേ പ്രഥമവാരം യൂഥേനേഷ്യ മാധ്യമേന മൃത്യോഃ അനുമതി പ്രദത്ത. അപ്പി ച ഐപിഎൽ ക്രിക്കറ്റ് ക്രീഡായാം അദ്യ സായങ്കാലേ ജയപുരെ രാജസ്ഥാൻ റോയൽസ് ദലം ലക്നൌ സൂപ്പർ ജയന്റ്സ് ദലം സമ്മുഖീകരിഷ്യതി. അഥ വാർത്താഃ വിസ്തരേണ. തൃതീയം ഭാരത നോർഡിക് ശിഖര സമ്മേളനം അദ്യ നോർവേ ദേശസ്യ രാജധാന്യാം ഓസ്ലോ നഗരെ സമാരബ്ധം.

0: ത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ചർച്ചകളാണ് ഉച്ചകോടിയിൽ നടന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജനാധിപത്യ മൂല്യങ്ങൾ, മനുഷ്യ കേന്ദ്രീകൃത വികസനം എന്നിവയിൽ ഇന്ത്യയും ഈ രാജ്യങ്ങളും സമാന കാഴ്ചപ്പാടുകൾ പിന്തുടരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. 5 നോർഡിക് രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ ഉച്ചകോടിയിൽ പങ്കെടുത്തു. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഫിൻലൻഡ്, ഡെൻമാർക്ക്, ഐസ്ലൻഡ് പ്രധാനമന്ത്രിമാരുമായി ശ്രീ മോദി ഉഭയകക്ഷി ചർച്ചകളും നടത്തി. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് രണ്ടു ദിവസത്തെ സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരുനേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സംസ്ഥാനത്ത് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. വകുപ്പ് വിഭജനത്തിൽ എത്രയും വേഗം സമവായമുണ്ടാക്കി വിജ്ഞാപനം പുറത്തിറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതികൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പൊതുഭരണ വകുപ്പ് ഇന്ന് പുറത്തിറക്കി. മുഖ്യമന്ത്രി വി ഡി സതീശന് ക്ലിഫ് ഹൌസും, രമേശ് ചെന്നിത്തലയ്ക്ക് പമ്പയും, സണ്ണി ജോസഫിന് അശോകയും, കെ മുരളീധരന് സാനഡുവും ഉൾപ്പെടെ 20 ഔദ്യോഗിക വസതികളാണ് മന്ത്രിമാർക്കായി അനുവദിച്ചിരിക്കുന്നത്. അജന്ത എം ലിജുവിനും തൈക്കാട് ഹൌസ് ബിന്ദുകൃഷ്ണയ്ക്കും, മൻമോഹൻ ബംഗ്ലാവ്, ഒ ജെ ജനീഷിനും, റോസ് ഹൌസ്, സി പി ജോണിനുമാണ് അനുവദിച്ചത്. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നിയമസഭയിൽ മറ്റന്നാൾ നടക്കും. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന അംഗവും അമ്പലപ്പുഴ എംഎൽഎയുമായ ജി സുധാകരനാണ് പ്രോടേം സ്പീക്കർ. ഈ മാസം 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപനം. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള 21 അംഗ മന്ത്രിസഭ ഇന്നലെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ അധ്യക്ഷനാകുന്ന സമിതിയിൽ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലാണ് കൺവീനർ. സാമ്പത്തിക വിദഗ്ധൻ നാരായണ, സി ഡി എസ് ഡയറക്ടർ വീരമണി എന്നിവരാണ് സമിതി അംഗങ്ങൾ. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന ധനകാര്യവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യും. മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിനായി 1070 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവ് നായ്ക്കളെ വാക്സിനേഷനും വന്ധ്യംകരണത്തിനും ശേഷം വീണ്ടും തുറന്നുവിടരുതെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. 2025 നവംബറിലെ ഉത്തരവിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ജസ്റ്റിസ് വിക്രംനാഥിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് തള്ളുകയായിരുന്നു. പേ വിഷബാധയുള്ളതും അപകടകാരികളുമായ തെരുവ് നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
1: വാക്സിനേഷനും വന്ധ്യംകരണത്തിനും ശേഷം തെരുവ് നായ്ക്കളെ പ്രത്യേക ഷെൽട്ടറുകളിൽ പാർപ്പിക്കണമെന്നും അധികൃതർക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. കുട്ടികൾ, പ്രായമായവർ, യാത്രക്കാർ എന്നിവർക്കു നേരെ തെരുവ് നായ്ക്കളുടെ ആക്രമണം വർദ്ധിച്ചുവരുന്നതായി പറഞ്ഞ കോടതി, ഉത്തരവുകൾ നടപ്പാക്കുന്നതിൽ പരാജയപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും കൂടുതൽ അനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്നും പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനുകൾ ലഭ്യമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഈ നിർദ്ദേശങ്ങളുടെ നടത്തിപ്പ് ഹൈക്കോടതികൾ നിരീക്ഷിക്കണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എ ബി സി ചട്ടക്കൂട് നടപ്പാക്കുന്നതിൽ ജാഗ്രതയോടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ സാഹചര്യം വഷളാകില്ലായിരുന്നു എന്നും പരമോന്നത കോടതി വിമർശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബർ 12-13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. ഒരു വർഷത്തിനിടെ പുടിൻ നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യ സന്ദർശനമായിരിക്കും ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരള ആരോഗ്യ സർവകലാശാലയുടെ 22-ാമത് ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. തൃശൂരിൽ നടന്ന പരിപാടിയിൽ ബിരുദം നേടിയ വിദ്യാർത്ഥികൾക്ക് ഗവർണർ ആശംസകൾ നേർന്നു. തൃശൂർ പാട്ടിരായ്ക്കലിൽ പ്രവർത്തനമാരംഭിച്ച അത്യാധുനിക ആധാർ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: യു ഐ ഡി എ ഐ നേരിട്ട് നടത്തുന്ന കേരളത്തിലെ രണ്ടാമത്തെ ആധാർ സേവാ കേന്ദ്രമാണ് ഇപ്പോൾ തൃശൂരിൽ തുറന്നിരിക്കുന്നത്. എറണാകുളത്താണ് ആദ്യത്തെ കേന്ദ്രമുള്ളത്. 2026 സെപ്റ്റംബറോടെ സംസ്ഥാനത്തെ ഓരോ ജില്ലയിലും ഒരു കേന്ദ്രം എന്ന നിലയിൽ മൊത്തം എണ്ണം 14 ഉയർത്തും. തൃശൂർ നഗരവാസികൾക്ക് ആധാറുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നല്ല രീതിയിൽ ലഭ്യമാക്കുന്നതിനായി 8 പ്രവർത്തന കിറ്റുകൾ ഉൾക്കൊള്ളുന്ന ഒരു മോഡൽ ബി ആധാർ സേവാ കേന്ദ്രമാണ് തൃശൂരിൽ ആരംഭിച്ചിരിക്കുന്നത്.
0: ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 അടയ്ക്കും. തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ സഹസ്ര കലശാഭിഷേകം ഇന്നുച്ചയ്ക്ക് നടന്നു. ഇന്നലെയും ഇന്നുമായി സന്നിധാനത്ത് വലിയ തിരക്ക്.

0: ാണ് അനുഭവപ്പെടുന്നത്. പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് ഈ മാസം 25-നാണ് വീണ്ടും നട തുറക്കുക. 26-നാണ് പ്രതിഷ്ഠാ ദിനം. ഈ വർഷത്തെ ഹജ്ജിനുള്ള അവസാന വിമാനം കൊച്ചി എംബാർക്കേഷനിൽ നിന്നും ഇന്ന് പുലർച്ചെ ജിദ്ദയിലേക്ക് യാത്രയായി. 21 വിമാനങ്ങളിലായി ആകെ 8341 ഹാജിമാരാണ് കൊച്ചിയിൽ നിന്നും ഇത്തവണ യാത്ര പുറപ്പെട്ടത്. കണ്ണൂരിൽ നിന്നും 4519 പേരും കോഴിക്കോട് നിന്നും 968 പേരും ഉൾപ്പെടെ 13828 പേരാണ് സംസ്ഥാനത്തെ എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നും ഹജ്ജിന് ഇതിനകം യാത്രയായത്. തിരുവനന്തപുരം നന്ദാവനം റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനിലുണ്ടായ ചോർച്ച പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നാളെ രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെ ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ ജലവിതരണം തടസ്സപ്പെടും. വാട്ടർ അതോറിറ്റിയുടെ PTP നഗറിലുള്ള ജലസംഭരണിയിൽ വ്യാഴാഴ്ച വൃത്തിയാക്കൽ ജോലികൾ നടത്തുന്നതിനാൽ തിരുമല കരമന സെഷനുകളുടെ പരിധിയിൽ വരുന്ന വാർഡുകളിൽ വെള്ളിയാഴ്ച വരെ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 4 ജില്ലകളിലും മറ്റന്നാൾ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26-ഓടെ എത്താനാണ് സാധ്യത. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൗ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. ജയ്പൂരിൽ രാത്രി 7:30 മത്സരം. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദൻ SCയെ നേരിടുകയാണ്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് മുന്നിലാണ്. അടുത്ത മാസം നടക്കുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശുഭ്മാൻ ഗിൽ ടീമിനെ നയിക്കും. ടെസ്റ്റിൽ KL രാഹുലും ഏകദിന ടീമിൽ ശ്രേയസ് അയ്യരുമാണ് വൈസ് ക്യാപ്റ്റന്മാർ. മലയാളി താരം സഞ്ജു സാംസണ് ടീമിൽ ഇടം പിടിക്കാനായില്ല. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 114 പോയിന്റ് താഴ്ന്ന് 75,201 നിഫ്റ്റി 32 പോയിന്റ് നഷ്ടത്തിൽ 23,618 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില ഉയർന്നു. പവന് 600 രൂപ വർദ്ധിച്ച് 115,160 രൂപയും ഗ്രാമിന് 14,395 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. രാജ്യത്തെ പെട്രോൾ ഡീസൽ വിലയിൽ വർധന. ലിറ്ററിന് 90 പൈസ വീതമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഒരാഴ്ചയ്ക്കിടെ ഇത് 2-ാം തവണയാണ് വില വർദ്ധിക്കുന്നത്. കോംഗോയിൽ എബോള രോഗബാധയെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 131-ആയി ഉയർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഓസ്ലോയിൽ നടന്ന 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നോർവെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഇറ്റലിയിലെത്തും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി KM ചന്ദ്രശേഖർ സമിതി അധ്യക്ഷൻ. സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അപകടകാരികളായ തെരുവ് നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാൻ അനുമതി നൽകി സുപ്രീംകോടതി. വന്ധ്യംകരിച്ച തെരുവ് െ ഷെൽട്ടറുകളിലേക്ക് മാറ്റാനും നിർദ്ദേശം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി സന്ധ്യാഗീതം. ഇന്നത്തെ സന്ധ്യാഗീതത്തിൽ ആദ്യം കൈതപ്രം വരികളെഴുതി രമേശ് നാരായണന്റെ സംഗീതത്തിൽ മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം തത്വമസി.

ആകാശവാണി. വയലും വേടും.

0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവർ ഒരിക്കലും ചെറുതാവുന്നില്ല. കാരണം ബഹുമാനിക്കുന്ന മനസ്സാണ് ഏറ്റവും വലിയ സംസ്കാരം. ഈ നല്ല വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ പരിപാടി തുടങ്ങിയാലോ? ഇന്ന് വയലും വീടും പരിപാടിയിൽ ചെറിയ ജീവി വലിയ രക്ഷകൻ പ്രത്യേക പരിപാടി കേൾക്കാം. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതാണ്: തേനീച്ചകൾ പൂമ്പൊടി ശേഖരിക്കാൻ എത്ര കിലോമീറ്റർ വരെ സഞ്ചരിക്കും? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
1: പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ കാത്തുസൂക്ഷിക്കാൻ വലിയ പങ്ക് വഹിക്കുന്ന ചെറിയ ജീവികളെക്കുറിച്ച് നമ്മൾ എത്രമാത്രം ചിന്തിക്കാറുണ്ട്. ചെറിയ ജീവികൾ മനുഷ്യ

0: ജീവിതത്തിനും കൃഷിക്കും പരിസ്ഥിതിക്കും നൽകുന്ന സംഭാവന അതുല്യമാണ്. പ്രകൃതിയെയും ജീവജാലങ്ങളെയും സ്നേഹിക്കാനും അവയുടെ പ്രാധാന്യം തിരിച്ചറിയാനും നമ്മെ പ്രേരിപ്പിക്കുന്ന ഈ പരിപാടി ചെറിയ ജീവികളുടെ ലോകത്തേക്ക് ഒരു മനോഹര യാത്രയാണ്. ചെറിയ ജീവി വലിയ രക്ഷകൻ, പ്രത്യേക പരിപാടി.
1: അമ്മേ, നാളെ സ്കൂളിൽ ലോക തേനീച്ച ദിനം ആഘോഷിക്കുന്നു. അതിൽ പ്രസംഗിക്കാൻ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്?
2: ആഹാ, നല്ല കാര്യമാണല്ലോ മോളെ. നിനക്ക് ഈ വിഷയത്തെ കുറിച്ച് നന്നായി അറിയാമോ?
1: തേനീച്ച തേൻ തരുന്ന ജീവിയാണെന്ന് എനിക്കറിയാം. അമ്മ എനിക്കതിനെ കുറിച്ച് പറഞ്ഞു തരാമോ?
2: പ്രകൃതിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിയാണ് തേനീച്ച എന്നറിയാം. പക്ഷേ ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നീ നിന്റെ ടീച്ചറിനോട് തന്നെ ചോദിക്ക്.
1: ശരി അമ്മേ.
3: അനു, നാളത്തെ ദിവസത്തിന്റെ പ്രാധാന്യം അറിയാലോ. നാളെ ലോക തേനീച്ച ദിനമാണ്. പ്രസംഗം തയ്യാറാക്കിയോ?
1: സോറി ടീച്ചർ, ഞാനത് തയ്യാറാക്കിയില്ല. എനിക്ക് കുറച്ച് വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. എന്തുകൊണ്ടാ മെയ് 20 ലോക തേനീച്ച ദിനമായി തിരഞ്ഞെടുത്തതെന്ന് ടീച്ചർ പറഞ്ഞു തരാവോ?
3: തേനീച്ച വളർത്തലിന്റെ പിതാവായി അറിയപ്പെടുന്ന ആന്റൺ ജാൻസയുടെ ജന്മദിനമാണ് മെയ് 20.
1: ആരാണ് ഈ ലോക തേനീച്ച ദിനം പ്രഖ്യാപിച്ചത്?
3: യുണൈറ്റഡ് നാഷനാണ് 2017 ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്.
1: ടീച്ചർ, സത്യത്തിൽ ഈ തേനീച്ചകൾ ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക?
3: തേനീച്ചകൾ ഇല്ലെങ്കിൽ വളരെ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. തേനീച്ചകൾ പരാഗണം നടത്തുന്നു, അതായത് ഒരു പുഷ്പത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പരാഗം കൊണ്ടുപോകുന്നു.
1: അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണോ ചെടികൾക്ക് ഫലം ഉണ്ടാകുന്നത്?
3: അതെ, പഴങ്ങൾ, പച്ചക്കറികൾ, പല ഭക്ഷ്യവിളകളും തേനീച്ചകളെ ആശ്രയിച്ചിരിക്കുന്നു. നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഈ നാട്ടിൽ തന്നെയുള്ള ഒരു തേനീച്ച വളർത്തൽ വിദഗ്ധനോട് ചോദിക്കാം. അദ്ദേഹത്തിന്റെ ഫാം നമുക്ക് കാണുകയും ചെയ്യാം.
1: ശരി ടീച്ചർ.
3: നമസ്കാരം രാജൻ സാർ, ഞങ്ങൾ അങ്ങയുടെ ഫാം കാണാൻ വന്നതാണ്. ദാ, ഈ അനുവിന് തേനീച്ചകളെ പറ്റി കൂടുതൽ അറിയണമെന്ന്. സാർ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ?
4: അതിനെന്താ സന്തോഷം. തേനീച്ച വളർത്തലിനെ കുറിച്ച് കുട്ടികൾക്ക് അറിയാൻ താല്പര്യമുണ്ടെന്നത് തന്നെ വലിയ കാര്യമാണ്.
1: സർ, എങ്ങനെയാണ് തേനീച്ച കൃഷിയിലേക്ക് എത്തിയത്?
4: ഞാൻ ആദ്യം സാധാരണ കൃഷിയായിരുന്നു ചെയ്തിരുന്നത്. പിന്നീട് ഒരു കാർഷിക പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തപ്പോൾ തേനീച്ച വളർത്തലിന്റെ പ്രാധാന്യം മനസ്സിലായി. അതിനുശേഷം ചെറിയ രീതിയിൽ തുടങ്ങി. ഇപ്പോൾ നല്ല രീതിയിൽ മുന്നേറുന്നുണ്ട് കേട്ടോ.
1: സർ, തേനീച്ചകൾ എന്തുകൊണ്ടാണ് ഇത്ര പ്രധാനപ്പെട്ട ജീവികളാണെന്ന് പറയുന്നത്?
4: തേനീച്ചകൾ പ്രകൃതിയുടെ പരാഗ തൊഴിലാളികളാണ്. അതായത് ഒരു പൂവിൽ നിന്നും അവ തേൻ കുടിക്കുമ്പോൾ ആ പൂവിലുള്ള പരാഗം അവയുടെ ചിറകുകളിലും കാലുകളിലും പറ്റിപ്പിടിക്കും. ഈ തേനീച്ച മറ്റൊരു പൂവിൽ പോയിരിക്കുമ്പോൾ അവയുടെ കാലിലും ചിറകുകളിലും പറ്റിപ്പിടിച്ചിരുന്ന പരാഗം ആ പൂവിൽ പറ്റിപ്പിടിക്കും. അങ്ങനെ പരാഗണം നടക്കുന്നു. ഈ പരാഗണത്തിലൂടെയാണ് ചെടികളിൽ കായും വിത്തുമൊക്കെ ഉണ്ടാകുന്നത്. മനസ്സിലായോ?
1: മനസ്സിലായി സർ. ഭക്ഷ്യ ഉൽപാദനത്തിനും ഇവ ആവശ്യമാണ് അല്ലേ?
4: പിന്നെ തീർച്ചയായും. പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടെ പല വിളകളുടെയും ഉൽപാദനം തേനീച്ചകളെ ആശ്രയിച്ചിരിക്കുന്നു.
1: സർ, ഒരു തേനീച്ചക്കൂട്ടത്തിൽ എത്ര തരത്തിലുള്ള തേനീച്ചകളുണ്ട്?
4: പ്രധാനമായും 3 തരമുണ്ട്. രാജ്ഞി തേനീച്ച, തൊഴിലാളി തേനീച്ച, ആൺ തേനീച്ച.
1: ഇവരുടെ ജോലികൾ വ്യത്യസ്തമാണോ?
4: തേനീച്ചക്കൂട്ടിൽ ഓരോ തേനീച്ചയ്ക്കും പ്രത്യേകം പ്രത്യേകം ഉത്തരവാദിത്തങ്ങളുണ്ട്. രാജ്ഞി തേനീച്ചയുടെ പ്രധാനപ്പെട്ട ജോലി മുട്ടയിടുക എന്നുള്ളതാണ്. ഇനി തൊഴിലാളി തേനീച്ചകൾ എന്താണെന്നറിയണ്ടേ? ഈ തൊഴിലാളി തേനീച്ചകളാണ് യഥാർത്ഥത്തിൽ ഒരു തേനീച്ചക്കൂട്ടിൽ ജോലി ചെയ്യുന്നത്. പൂക്കളിൽ നിന്ന് തേനും പരാഗണവും ശേഖരിക്കുക, കൂട് നിർമ്മിക്കുക, കുഞ്ഞു തേനീച്ചകളെ പരിപാലിക്കുക, കൂടിനെ സംരക്ഷിക്കുക, ഇവയെല്ലാം തൊഴിലാളി തേനീച്ചകളുടെ ജോലിയാണ്. ഇനി ആൺ തേനീച്ചകളുടെ കാര്യം പറയാം. രാജ്ഞി തേനീച്ചയുമായി സംയോഗം നടത്തുക എന്ന പ്രധാന ദൗത്യമാണ് ആൺ തേനീച്ചകൾ നടത്തുന്നത്. ഇങ്ങനെ ഓരോ തേനീച്ചയും തങ്ങളുടെ ചുമതലകൾ നിർവഹിച്ച് കൂടിന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും സഹായിക്കുന്നു. മനസ്സിലായോ?
1: മനസ്സിലായി സർ. തേൻ എങ്ങനെയാണ് ഇവ ഉണ്ടാക്കുന്നത്?

0: തേനീച്ചകൾ പൂക്കളിൽ നിന്ന് മധുരരസം ശേഖരിച്ച് വയറ്റിലെ പ്രത്യേക ഭാഗത്ത് സൂക്ഷിക്കുന്നു. പിന്നീട് അത് കൂട്ടിൽ നിക്ഷേപിച്ച് ചിറക് കൊണ്ട് കാറ്റടിപ്പിച്ച് കട്ടിയാക്കുന്നു. അങ്ങനെയാണ് തേൻ രൂപമെടുക്കുന്നത്.
1: വളരെ അത്ഭുതകരം അല്ലേ സർ?
0: പിന്നെ പ്രകൃതിയുടെ ശാസ്ത്രം തന്നെ അത്ഭുതമാണല്ലോ.
1: തേനീച്ച വളർത്തൽ എളുപ്പമാണോ?
0: ശ്രദ്ധയും പരിശീലനവും ഉണ്ടെങ്കിൽ എളുപ്പമാണ്. ശുദ്ധമായ അന്തരീക്ഷം, പൂച്ചെടികൾ, ശുചിത്വം എന്നിവ അത്യാവശ്യമാണ്.
1: വീട്ടിൽ തന്നെ തുടങ്ങാമോ?
0: പിന്നെന്താ, വീട്ടിൽ തന്നെ തുടങ്ങാമല്ലോ. ചെറിയ തോതിൽ തുടങ്ങാം. ഇന്ന് പലരും വീട്ടുവളപ്പിൽ തേനീച്ച വളർത്തുന്നുണ്ട്.
1: തേൻ മാത്രമല്ലാതെ മറ്റെന്തെല്ലാം ഉൽപ്പന്നങ്ങൾ ലഭിക്കും?
0: തേനിന് പുറമെ തേനീച്ചകളിൽ നിന്ന് ലഭിക്കുന്ന നിരവധി വിലപ്പെട്ട ഉൽപ്പന്നങ്ങളുണ്ട്. അതിനെ കുറിച്ചുകൂടി വിശദമാക്കാം. പ്രധാനമായും മെഴുക്, ഇതിനെ ബീ വാക്സ് എന്നാണ് പറയുന്നത്. കൂട് നിർമ്മിക്കാൻ തേനീച്ചകൾ ഈ മെഴുകാണ് ഉപയോഗിക്കുന്നത്. മെഴുകുതിരി, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഔഷധങ്ങൾ എന്നിവ നിർമ്മിക്കാനും ഈ മെഴുക് വളരെയധികം പ്രയോജനം ചെയ്യും. തേനീച്ചക്കൂട്ടിൽ നിന്നും കിട്ടുന്ന ഏറെ വിലപിടിച്ച ഒരു വസ്തുവാണ് റോയൽ ജെല്ലി. തൊഴിലാളി തേനീച്ചകൾ ഉൽപ്പാദിപ്പിക്കുന്ന പോഷക സമൃദ്ധമായ ഭക്ഷണമാണ് ഇത്. റാണി തേനീച്ചയ്ക്ക് പ്രധാന ആഹാരമായി റോയൽ ജെല്ലി നൽകും. മറ്റൊരു വിഭവമാണ് പ്രൊപോളിസ്. മരച്ചാർ ശേഖരിച്ചാണ് തേനീച്ചകൾ ഈ പദാർത്ഥം ഉണ്ടാക്കുന്നത്. കൂടിനെ രോഗാണുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ പ്രൊപോളിസ് ഉപയോഗിക്കുന്നു. ഔഷധഗുണമുള്ളതിനാൽ ആരോഗ്യരംഗത്തും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ്. മറ്റൊന്ന്, പൂക്കളിൽ നിന്ന് ശേഖരിക്കുന്ന പരാഗ കണങ്ങൾ പ്രോട്ടീൻ സമൃദ്ധമായതിനാൽ ആരോഗ്യ പോഷകമായി ഉപയോഗിക്കുന്നു. ഇതിനെല്ലാം പുറമെ ബീ വെനം, അതായത് തേനീച്ച വിഷം, ചില ചികിത്സാരീതികളിൽ വേദനയും സന്ധിവാദവും കുറയ്ക്കാനായി ഉപയോഗിക്കുന്നു. ഇവയെല്ലാം സാമ്പത്തിക പ്രാധാന്യമുള്ളതും ആരോഗ്യരംഗത്തും വ്യവസായ രംഗത്തും ഉപയോഗപ്രദമായ വസ്തുക്കളുമാണ്. അപ്പോൾ തേനീച്ചക്കൂട്ടിൽ നിന്നും തേന് മാത്രമല്ല കിട്ടുന്നത് എന്ന് മനസ്സിലായല്ലോ.
1: മനസ്സിലായി സർ. ഇപ്പോൾ തേനീച്ചകളുടെ എണ്ണം കുറയുന്നു എന്ന് കേൾക്കാറുണ്ട്, കാരണം എന്താണ് സർ?
0: തേനീച്ചകളുടെ എണ്ണം ലോകമെമ്പാടും കുറയുന്ന സാഹചര്യം വളരെ ആശങ്കാജനകമാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്. ആദ്യത്തേത്, അമിതമായ കീടനാശിനികളുടെ ഉപയോഗം. കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന രാസ കീടനാശിനികൾ തേനീച്ചകളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും. ചിലപ്പോൾ ഇത് തേനീച്ചകളുടെ മരണത്തിനും കാരണമാകാറുണ്ട്. മറ്റൊരു കാരണം കാലാവസ്ഥാ വ്യതിയാനമാണ്. താപനിലയിലെ മാറ്റം, അനിയന്ത്രിതമായ മഴ, വരൾച്ച തുടങ്ങിയവ പൂക്കളുടെ ലഭ്യത കുറയ്ക്കുന്നു. ഇതോടെ തേനീച്ചകൾക്ക് ആവശ്യമായ ഭക്ഷണം ലഭിക്കാതെ വരുന്നു. ഇതും തേനീച്ചകളുടെ എണ്ണം കുറയ്ക്കാൻ കാരണമാണ്. മറ്റൊന്ന്, തേനീച്ചകൾ സ്ഥിരമായി വസിക്കുന്ന സ്ഥലത്തിൻ്റെ നാശം, അതായത് വാസസ്ഥല നാശം. വനനശീകരണമാണ് ഇതിൻ്റെ പ്രധാന കാരണം. കൂടാതെ നഗരവൽക്കരണം തേനീച്ചകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുത്തുന്നു. മറ്റൊരു കാരണം രോഗങ്ങളും പരാന്നഭോജികളുമാണ്. വൈറസുകൾ, ഫംഗസ് രോഗങ്ങൾ, വരോവ മൈറ്റ് പോലുള്ള പരാന്നഭോജികൾ എന്നിവ തേനീച്ചക്കൂട്ടങ്ങളെ ആക്രമിക്കുകയും അവയെ ദുർബലമാക്കുകയും ചെയ്യും. ഇതും തേനീച്ചകളുടെ എണ്ണം കുറയാൻ കാരണമാണ്. മറ്റൊന്ന്, പുഷ്പസസ്യങ്ങളുടെ കുറവാണ്. ഏകവിള കൃഷിയും പ്രകൃതിദത്ത സസ്യങ്ങളുടെ കുറവും കാരണം തേനീച്ചകൾക്ക് പൂക്കളിൽ നിന്ന് മതിയായ ആഹാരം ലഭിക്കുന്നില്ല. തേനീച്ചകൾ പരാഗണത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നതിനാൽ ഇവയുടെ സംരക്ഷണം കൃഷിയുടെയും പരിസ്ഥിതിയുടെയും നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്.
1: ഇതൊക്കെ നമുക്ക് തടയാൻ സാധിക്കുമോ സർ?
0: രാസ കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കുന്നത് വഴി തേനീച്ചകളുടെ എണ്ണം കുറയുന്നത് തടയാൻ കഴിയും. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ജൈവ കൃഷിയും സുരക്ഷിതമായ കീടനിയന്ത്രണ രീതികളും പ്രോത്സാഹിപ്പിക്കണം എന്നർത്ഥം. മറ്റൊന്ന്, പുഷ്പസസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നതാണ്. വിവിധ കാലങ്ങളിൽ പൂക്കുന്ന സസ്യങ്ങൾ വളർത്തുന്നത് തേനീച്ചകൾക്ക് സ്ഥിരമായി ഭക്ഷണം ലഭിക്കാൻ സഹായിക്കും. വനങ്ങളും പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകളും സംരക്ഷിക്കുക വഴി തേനീച്ചകളുടെ വാസസ്ഥലങ്ങളും നമുക്ക് സംരക്ഷിക്കാനാകും. മറ്റൊരു കാര്യം, ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുക എന്നതാണ്. ഇത്തരം നടപടികൾ സ്വീകരിച്ചാൽ തേനീച്ചകളെ സംരക്ഷിക്കാനും കൃഷിയിലും പരിസ്ഥിതിയിലും അവയുടെ നിർണായക പങ്ക് നിലനിർത്താനും കഴിയും.
2: സാർ, ഇടയ്ക്ക് ഞാനൊന്ന് ചോദിച്ചോട്ടെ, സൗന്ദര്യ സംരക്ഷണത്തിന് തേൻ നല്ലതാണെന്ന് പറഞ്ഞു.

0: ല്ലോ അത് വിശദമാക്കാമോ?
1: തീർച്ചയായും. ചർമ്മ സംരക്ഷണത്തിനും മുടിയുടെ ആരോഗ്യത്തിനും തേൻ വളരെയധികം ഗുണകരമാണ്. ഇത് വരണ്ട ത്വക്ക് മൃദുവാക്കാൻ സഹായിക്കുന്നു. സ്ഥിരമായി തേൻ ഉപയോഗിച്ചാൽ മുഖത്തിന് നല്ല തിളക്കം ലഭിക്കും. മറ്റൊന്ന്, മുഖക്കുരു കുറയാൻ തേൻ പുരട്ടുന്നത് നല്ലതാണ്. ചുണ്ടുകൾ മൃദുവാകാനും തേൻ ഉപയോഗിക്കുന്നത് നല്ലതാണ്. സ്വാഭാവികമായ ക്ലെൻസറായും മോയ്സ്ചറൈസായും തേൻ പ്രവർത്തിക്കുന്നു. മുടിയിലാണെങ്കിൽ തേൻ ചേർത്ത ഹെയർ മാസ്കുകൾ നനവും തിളക്കവും നൽകും. തലചൊറിച്ചിലും താരനും കുറയ്ക്കും. മുടി പൊട്ടിപ്പോകുന്നത് കുറയ്ക്കാൻ തേൻ സഹായിക്കും. മുടി മൃദുവാകുകയും ചെയ്യും.
0: സർ, ഒരു ചോദ്യം കൂടി. തേനിന്റെ ഔഷധ പോഷക മൂല്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തരുമോ?
1: ശരീരത്തിന് ഊർജം നൽകുന്ന പ്രകൃതിദത്ത മധുര പദാർത്ഥമാണ് തേൻ. ഇതിൽ ആന്റി ഓക്സിഡന്റുകളും ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളും ഉള്ളതിനാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. തേൻ ഇഞ്ചിയും ചേർത്ത് കഴിക്കുന്നത് ചുമ, തൊണ്ടവേദന ഇവയ്ക്ക് ഏറ്റവും ഫലപ്രദമാണ്. മുറിവുകൾ വേഗത്തിൽ ഉണങ്ങാൻ സഹായിക്കുന്ന ഔഷധ ഗുണങ്ങൾ തേനിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്

പരിസ്ഥിതിയോടുള്ള ഉത്തരവാദിത്വവും നമുക്ക് വളർത്തിയെടുക്കാം. ചെറിയ ജീവി വലിയ രക്ഷകർ, പ്രത്യേക പരിപാടി സമാപിക്കുന്നു. രചന അനിൽകുമാർ കെ, ശബ്ദം നൽകിയവർ എൻ ജെ ജോഷിലാൽ, സുഷമ അനിൽ, അനൂജ ഭാസ്കർ. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം ലിജി അനിൽ.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: മുണ്ടിനീരും നിലംതൊട മണ്ണ് ചികിത്സയും. മുണ്ടിനീര് അഥവാ മംസ് എന്നറിയപ്പെടുന്ന അസുഖം സാധാരണയായി ചെറിയ കുട്ടികളെയാണ് ബാധിക്കാറ്.

0: ചെറിയ കുട്ടികളെയാണ് ബാധിക്കാറ്. ഉമിനീർ ഗ്രന്ഥിയിലുണ്ടാകുന്ന വൈറസ് ബാധയാണ് അസുഖത്തിന് കാരണം. ഉമിനീർ ഗ്രന്ഥിയിലുണ്ടാകുന്ന വീക്കം താടിയെല്ലിലേക്കും വ്യാപിക്കുന്നു. ഈ അസുഖത്തിന് പണ്ടുകാലത്ത് ഗൃഹവൈദ്യത്തിൽ മുത്തശ്ശിമാർ ഉപയോഗിച്ചിരുന്ന ഒരു വസ്തുവാണ് നിലം തൊടാ മണ്ണ് അഥവാ വേട്ടാളൻ മണ്ണ്. കടന്നൽ വർഗ്ഗത്തിൽപ്പെട്ട വേട്ടാളൻ നമ്മുടെയൊക്കെ വീടിനകത്തും പരിസരത്തും മണ്ണുകൊണ്ട് കൂടുകൾ ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ? മുട്ടയിടാനും അവയ്ക്ക് വളരാൻ ആവശ്യമായ ആഹാരവും നിക്ഷേപിക്കാനാണ് പെൺവേട്ടാളൻ ഇത്തരം മനോഹരമായ കൂടുകൾ ഉണ്ടാക്കുന്നത്. നല്ല തരിയായ ലവണസമൃദ്ധമായ ചെളിയടങ്ങിയ മണ്ണ് കണ്ടെത്തി വളരെ വിദഗ്ധമായി ശേഖരിച്ച് ഉരുളകളാക്കി കൊണ്ടുവന്ന് തന്റെ വായിലെ ഗ്രന്ഥികളിൽ നിന്ന് വരുന്ന സ്രവവും ചേർത്ത് നല്ല കൂടുകൾ മെനയുന്നു. മുട്ടയിട്ട ശേഷം ഉടച്ച് വേട്ടാളൻ പറന്നുപോകുന്നു. മുട്ട അതിനുള്ളിൽ ഇരുന്ന് വിരിഞ്ഞ് കൂട് തുറന്ന് പുറത്തുപോകുന്നു. ഇത്തരം ഉപയോഗശൂന്യമായ കൂടുകൾ അടർത്തിയെടുത്ത് വെള്ളത്തിലോ എണ്ണയിലോ ചാലിച്ച് നീരുള്ള ഭാഗത്ത് പുരട്ടുന്ന പതിവുണ്ടായിരുന്നു. നല്ല തണുപ്പ് നൽകുന്ന ഈ പശ്ചിമ മണ്ണ് പതിവായി പുരട്ടുമ്പോൾ വളരെ വേഗത്തിൽ നീരും വേദനയും കുറയുന്നു.
1: ഇനി കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കായി ദക്ഷിണ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായനിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി നൽകിയ കാലാവസ്ഥാ നിർദ്ദേശപ്രകാരം ജില്ലകളിൽ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ കനത്ത മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുനിർദ്ദേശങ്ങൾ. ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കർഷകർ സ്വയം ജാഗ്രത പാലിക്കുന്നതിനൊപ്പം വളർത്തുമൃഗങ്ങളെ ഇടിമിന്നലിൽ നിന്നും സംരക്ഷിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. കർഷകർ ഈ ദിവസങ്ങളിൽ കഴിവതും വളം, കീടനാശിനി പ്രയോഗം എന്നിവ ഒഴിവാക്കുക. പച്ചക്കറി പന്തലുകൾ ബലപ്പെടുത്തുക. വാഴയ്ക്ക് ഊന്നുകാലുകൾ നൽകുക. വിളവെടുക്കാൻ പാകമായ പഴം പച്ചക്കറി വിളകൾ എത്രയും പെട്ടെന്ന് തന്നെ വിളവെടുക്കുക. വെള്ളക്കെട്ട് ഒഴിവാക്കാനായി സമീപ പ്രദേശങ്ങളിലെ വേണ്ടത്ര നീർച്ചാലുകൾ മറ്റുള്ളവർക്ക് ദോഷം വരുത്താത്ത രീതിയിൽ തുറന്ന് മഴവെള്ളം ഒഴുക്കിക്കളയാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. ഈ അപകട സാഹചര്യത്തിൽ സുരക്ഷിതമായ സമയത്ത് മാത്രം പുറത്തിറങ്ങുക. പച്ചക്കറികൾ. പച്ചക്കറി വിളകളിലെ മഴക്കാലജന്യ കുമിൾ രോഗങ്ങളായ മൂടുചീയൽ, തൈചീയൽ തുടങ്ങിയവയ്ക്കെതിരെ മുൻകരുതലായി രണ്ടാഴ്ച ഇടവേളകളിലായി സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയ ലായനി ഇലകളിൽ തളിക്കുകയും വിത്ത്, തൈകൾ എന്നിവ നടുമ്പോൾ ലായനിയിൽ മുക്കിവച്ച ശേഷം നടുകയും ചെയ്യുക. കൂടാതെ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകം ചുവട്ടിൽ നൽകുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും. രോഗങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം അല്ലെങ്കിൽ 3 ഗ്രാം കോപ്പർ ഓക്സിക്ലോറൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് തളിക്കുകയും ചെയ്യാവുന്നതാണ്. മരുന്നു തളി തെളിഞ്ഞ കാലാവസ്ഥയിൽ മാത്രം അനുവർത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മഴക്കാലത്ത് മരുന്ന് തളിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ മരുന്നിനൊപ്പം ഏതെങ്കിലും തരത്തിലുള്ള പശ ചേർക്കാവുന്നതാണ്. വെള്ളരിവർഗ വിളകളിൽ കോപ്പർ കലർന്ന മരുന്ന് തളിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മത്സ്യം. പടുത കുളങ്ങളിലും മറ്റും മത്സ്യകൃഷി നടത്തുന്ന കർഷകർ കുളങ്ങൾ കവിഞ്ഞൊഴുകി മത്സ്യം നഷ്ടമാകുന്നത് ഒഴിവാക്കുന്നതിനായി കുളത്തിലെ വെള്ളത്തിന്റെ സംഭരണ ശേഷിക്കനുസരിച്ച് വെള്ളം ക്രമീകരിക്കുകയും ബണ്ടുകൾ ബലപ്പെടുത്തുകയും ചെയ്യുക. കന്നുകാലികൾ. കാറ്റിൽ വീഴാൻ സാധ്യതയുള്ള മരങ്ങൾക്കടിയിലുള്ളതും ഉറപ്പില്ലാത്തതുമായ കന്നുകാലി തൊഴുത്തിൽ നിന്നും കന്നുകാലികളെ മാറ്റിപ്പാർപ്പിക്കുക. ഇടിമിന്നൽ സാധ്യതയുള്ളതിനാൽ ഈ സമയങ്ങളിൽ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും കന്നുകാലികളെ തുറസായ സ്ഥലങ്ങളിൽ കെട്ടിയിടുന്നതും ഒഴിവാക്കുക. തീറ്റ ഈർപ്പം തട്ടാത്ത രീതിയിൽ സൂക്ഷിക്കുക. തൊഴുത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ ഒഴിവാക്കുക. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കായി ദക്ഷിണ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായനിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി നൽകിയ കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിനാണ് കേട്ടത്.
2: ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. ഇന്ത്യയിലെ ഡയറി മേഖല ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. കർഷകർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിലും പോഷക സുരക്ഷയിലും ഈ മേഖലയ്ക്ക് വലിയ പങ്കുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഡയറി മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് അഥവാ DIDF കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. ഡയറി സഹകരണ സംഘങ്ങളെയും കർഷക ഉൽപാദക സംഘടനകളെയും ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പാൽ ശേഖരണം മുതൽ പ്രോസസിംഗ്, സംഭരണം, വിപണനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുകയാണ് DIDF ലക്ഷ്യമിടുന്നത്.

0: ഈ പദ്ധതിയുടെ ഭാഗമായി പാൽ ശീതീകരണ കേന്ദ്രങ്ങൾ, ബൾക്ക് മിൽക്ക് കൂളറുകൾ, ആധുനിക ഡയറി പ്രോസസിംഗ് യൂണിറ്റുകൾ, മൂല്യവർദ്ധിത പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്ലാന്റുകൾ എന്നിവ സ്ഥാപിക്കാൻ ധനസഹായം ലഭിക്കുന്നു. ഇതിലൂടെ പാൽ ചീത്തയാകാതെ സംരക്ഷിക്കാനും ഗുണനിലവാരം നിലനിർത്താനും കഴിയും. DIDF വഴി ഡയറി സ്ഥാപനങ്ങൾക്ക് ദീർഘകാലത്തേക്ക് കുറഞ്ഞ പലിശ വായ്പകൾ ലഭ്യമാകുന്നു. ഇതുവഴി അടിസ്ഥാന സൗകര്യ വികസനം വേഗത്തിലാകുകയും കർഷകർക്ക് പാലിന് നല്ല വില ഉറപ്പാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഗ്രാമീണ മേഖലയിൽ തൊഴിൽ സാധ്യതകളും വർദ്ധിക്കുന്നു. മൃഗസംരക്ഷണവും ഡയറി വികസനവും ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാൽ ഈ പദ്ധതി കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന ദേശീയ ലക്ഷ്യത്തിനും സഹായകമാണ്. കൂടാതെ ഗുണമേന്മയുള്ള പാൽ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാനും DIDF സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ഡയറി മേഖലയെ കൂടുതൽ ശക്തവും മത്സരക്ഷമവും സുസ്ഥിരവുമാക്കുന്ന ഒരു നിർണായക പദ്ധതിയാണ്. ഇത് കർഷകന്റെ ജീവിതത്തെയും രാജ്യത്തിന്റെ പോഷക സുരക്ഷയെയും ഒരുപോലെ ഉയർത്തുന്നു.
1: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, തേനീച്ചകൾ പൂമ്പൊടി ശേഖരിക്കാൻ എത്ര കിലോമീറ്റർ വരെ സഞ്ചരിക്കും? തേനീച്ചകൾ സാധാരണയായി പൂമ്പൊടി ശേഖരിക്കാൻ കൂട്ടിൽ നിന്ന് ഏകദേശം 2 മുതൽ 5 കിലോമീറ്റർ വരെ സഞ്ചരിക്കും. എന്നാൽ ഭക്ഷണം കുറവായ സാഹചര്യങ്ങളിൽ ചില തേനീച്ചകൾ 8 മുതൽ 10 കിലോമീറ്റർ വരെ പോലും പറക്കാറുണ്ട്. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം.
2: വയലും വീടും

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കൃഷിവകുപ്പ് ലോകബാങ്കിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ഖേര പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് സുസ്ഥിര വിപണിയും വിലയും ഉറപ്പുവരുത്താനുള്ള നൂതന സ്കീമായ പ്രൊഡക്റ്റീവ് അലയൻസിന് തുടക്കമായി. പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള 9 ജില്ലകളിലായി 100 പ്രൊഡക്റ്റീവ് അലയൻസുകൾ രൂപവത്കരിക്കുന്നതിനുള്ള അപേക്ഷകൾ ഇപ്പോൾ സമർപ്പിക്കാം. അടുത്ത 2 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് 150 പ്രൊഡക്റ്റീവ് അലയൻസുകൾ പ്രാവർത്തികമാക്കുക എന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശം. ഇതുവഴി കർഷക ഉൽപാദക കമ്പനികളും FPC കാർഷിക വാണിജ്യ കമ്പനിയും ABP തമ്മിലുള്ള പങ്കാളിത്ത കരാറിന്റെ അടിസ്ഥാനത്തിൽ ഉൽപാദന സഹായത്തിനും ബിസിനസ് വിപുലീകരണത്തിനുമായി ആകെ ചെലവിന്റെ 60% ഗ്രാന്റായി ലഭിക്കും. പരമാവധി 2 കോടി രൂപ വരെ ഗ്രാന്റായും ഒപ്പം 3 വർഷത്തെ സാങ്കേതിക സഹായവും ഒരു പ്രൊഡക്റ്റീവ് അലയൻസിന് ലഭിക്കും. കുറഞ്ഞത് 10 കോടി രൂപ വാർഷിക വിറ്റുവരവുള്ള കാർഷിക കാർഷികേതര കമ്പനികൾ, സൂപ്പർ മാർക്കറ്റ് ശൃംഖലകൾ, കയറ്റുമതിക്കാർ, ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ തുടങ്ങിയവർക്കും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ചുരുങ്ങിയത് 200 അംഗങ്ങൾ ഉള്ളതും 10 ലക്ഷം രൂപ വാർഷിക വിറ്റുവരവുമുള്ള ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾക്കും അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് കേരയുടെ തൃശൂർ റീജിയണൽ ഓഫീസുമായോ 9037824056 അല്ലെങ്കിൽ 9037824026 എന്നീ നമ്പറുകളിലോ ബന്ധപ്പെടണമെന്ന് റീജിയണൽ പ്രൊഡക്ട് ഡയറക്ടർ അറിയിച്ചു. ജൂൺ 1 ക്ഷീരദിനത്തോടനുബന്ധിച്ച് ഓച്ചിറ ക്ഷീരോൽപാദന നിർമ്മാണ വികസന പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 26 UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഉപന്യാസ മത്സരം, പെൻസിൽ ഡ്രോയിങ്, വാട്ടർ കളറിംഗ് മത്സരം എന്നിവ നടത്തുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു. മത്സരങ്ങൾ 26/5/2026 രാവിലെ 10 മണി മുതൽ.

ക്ഷീരോത്പാദന നിർമ്മാണ പരിശീലന വികസന കേന്ദ്രം, ഓച്ചിറ, കല്ലൂർമുക്ക്, IOC പമ്പിനെതിർവശം, ബ്രഹ്മാനന്ദ വിലാസം NSS കരയോഗമന്ദിരം, പായിക്കുഴുവി റോഡ് ഓച്ചിറ വച്ച് നടത്തുന്നു. മത്സരങ്ങളിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള വിദ്യാർത്ഥികൾ ഈ മാസം 24 അഞ്ചു മണിക്ക് മുമ്പായി 0476269855 അല്ലെങ്കിൽ 8089391209 അതുമല്ലെങ്കിൽ 9495973885 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതാണ്. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കഴിഞ്ഞു. കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 24,200 രൂപ, ആലപ്പുഴ 24,700 രൂപ, ചെങ്ങന്നൂർ 28,000 രൂപ, കോട്ടയം 28,500 രൂപ, പാല 26,900 രൂപ. കൊപ്ര ക്വിന്റലിന് കൊല്ലം 14,800 രൂപ, ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850 രൂപ. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിൻകര 22,000 രൂപ, കായംകുളം 20,000 രൂപ, പുളിങ്കുന്ന് 24,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 20,000 രൂപ, എറണാകുളം 26,000 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600 രൂപ, തൊടുപുഴ 2,800 രൂപ, കട്ടപ്പന 2,350 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് നെടുമങ്ങാട് 66,000 രൂപ, പുത്തൂർ 69,500 രൂപ, പാല 68,000 രൂപ. കൊച്ചി ഗാർബിൾഡ് 72,600 രൂപ, കൊച്ചി അൺഗാർബിൾഡ് 70,600 രൂപ. കയർ ക്വിന്റലിന് ആലപ്പുഴ അഞ്ചുതെങ്ങ് 9,600 രൂപ, ആലപ്പുഴ ആറാട്ടുപുഴ 7,400 രൂപ. റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 21,000 രൂപ, പുനലൂർ 25,000 രൂപ, പുത്തൂർ 24,800 രൂപ, കോട്ടയം 21,500 രൂപ, പാല 21,000 രൂപ. കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ കഴിഞ്ഞു.

0: ഇപ്പോൾ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ജനാധിപത്യം, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താൻ സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബറിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് ഏകദിന മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. 2 ടീമുകളെയും ശുഭ്മാൻ ഗിൽ നയിക്കും. വാർത്തകൾ വിശദമായി. ജനാധിപത്യം, നിയമവാഴ്ച, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 4 ഇരട്ടിയായി വർദ്ധിച്ചതായി അദ്ദേഹം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
2: ഡെമോക്രസി, റൂൾ ഓഫ് ലോ ഓർ മൾട്ടിലേറ്ററിസം കെ പ്രതി ഹമാരി സാജാ പ്രതിബദ്ധത ഹമേ നേച്ചുറൽ പാർട്ട്നേഴ്സ് ബനാതി ഹൈ. 10 വർഷോ മേ ഹമാരാ ബയോലേറ്ററൽ ട്രേഡ് ലഗ്ഭഗ് 4 ഗുണാ ബഢാ ഹൈ. പിച്ചലെ 1 ദശക് മേ നോർഡിക് ദേശോ സേ ഭാരത് മേ നിവേശ് മേ ലഗ്ഭഗ് 200% കി ബഢോത്രി ഹുയി ഹൈ.
1: ഓസ്ലോയിൽ നടന്ന 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നോർവെ, ഡെൻമാർക്ക്, ഫിൻ

0: ഇംഗ്ലണ്ട്, ഐസ്ലൻഡ്, സ്വീഡൻ പ്രധാനമന്ത്രിമാരും പങ്കെടുത്തു. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് രണ്ട് ദിവസത്തെ സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. റോമിലെത്തുന്ന പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി ഇറ്റലിയിലെ ഇന്ത്യൻ സമൂഹം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താനും ഇന്ത്യയെ വികസിത രാജ്യമാക്കാനും സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ബിസിനസ് റിഫോം സമ്മിറ്റ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോളതലത്തിലെ ഭൌമ രാഷ്ട്രീയ പ്രതിസന്ധികളെ രാജ്യത്തെ ബിസിനസ് പ്രക്രിയകൾ വേഗത്തിലാക്കാനും വിതരണ ശൃംഖലകൾ മെച്ചപ്പെടുത്താനുമുള്ള അവസരമായി കണക്കാക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്ത് പ്രവർത്തിക്കുന്ന 1800 ഗ്ലോബൽ കാപ്പബിലിറ്റി സെന്ററുകൾ വഴി 20 ലക്ഷം പേർക്ക് നേരിട്ടും 1 കോടി ആളുകൾക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കുന്നുണ്ടെന്നും ശ്രീ ഗോയൽ വ്യക്തമാക്കി.
1: Or so global capability centers that operate in India, and they're growing very, very rapidly. Within these centers, the number of people engaged are growing very rapidly. Today, almost 2 million jobs have been created in these GCCs directly, and possibly 10 million jobs indirectly, with the entire ecosystem benefiting. Real estate, the entire sale of equipment, sale of automobiles, the list is endless.
0: ഈ വർഷം സെപ്റ്റംബർ 12-13 തീയതികളിൽ ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടക്കാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. ഉച്ചകോടിയിൽ പുടിൻ പങ്കെടുക്കുമെന്ന് ദക്ഷിണാഫ്രിക്കയിലെ റഷ്യൻ എംബസി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഒരു വർഷത്തിനിടെ പുടിൻ നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യ സന്ദർശനമായിരിക്കും ഇത്. 23-ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് 2025 ഡിസംബറിലാണ് വ്ളാഡിമിർ പുടിൻ അവസാനമായി ഇന്ത്യയിലെത്തിയത്. മനുഷ്യജീവനും പൊതുസുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന അത്യന്തം അപകടകാരികളായ തെരുവുനായകൾക്ക് ദയാവധം അനുവദിക്കാൻ സുപ്രീംകോടതി അനുമതി നൽകി. ജസ്റ്റിസ് വിക്രംനാഥ്, ജസ്റ്റിസ് സന്ദീപ് മേത്ത, ജസ്റ്റിസ് എൻ.വി. അഞ്ചാരിയ എന്നിവരടങ്ങിയ ബെഞ്ചാണ് രാജ്യത്തുടനീളം വർദ്ധിച്ചുവരുന്ന തെരുവുനായകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനായി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. പൊതുജന സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന പ്രദേശങ്ങളിൽ നഗരസഭകൾക്ക് ദയാവധം നടപ്പാക്കാമെന്ന് കോടതി വ്യക്തമാക്കി. ഡൽഹിയിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് തെരുവുനായകളുടെ കടിയേൽക്കുന്നതും പേവിഷബാധ ഏൽക്കുന്നതും മാധ്യമങ്ങളിൽ വാർത്തയായതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ജൂലൈ 28 കോടതി സ്വമേധയായി എടുത്ത കേസിലാണ് ഉത്തരവ്. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവുനായ്ക്കളെ വാക്സിനേഷനും വന്ധ്യംകരണത്തിനും ശേഷം വീണ്ടും തുറന്നുവിടരുതെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാനും സുപ്രീംകോടതി വിസമ്മതിച്ചു. സംസ്ഥാനത്ത് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. വകുപ്പ് വിഭജനത്തിൽ എത്രയും വേഗം സമവായം ഉണ്ടാക്കി വിജ്ഞാപനം പുറത്തിറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതികൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പൊതുഭരണ വകുപ്പ് ഇന്ന് പുറത്തിറക്കി. മുഖ്യമന്ത്രി വി.ഡി. സതീശന് ക്ലിഫ് ഹൌസും മന്ത്രിമാർക്കായി 20 ഔദ്യോഗിക വസതികളുമാണ് അനുവദിച്ചിരിക്കുന്നത്. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നിയമസഭയിൽ മറ്റന്നാൾ നടക്കും. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന അംഗവും അമ്പലപ്പുഴ എംഎൽഎയുമായ ജി. സുധാകരനാണ് പ്രോടാം സ്പീക്കർ. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ.എം. ചന്ദ്രശേഖർ അധ്യക്ഷനാകുന്ന സമിതിയിൽ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ.ആർ. ജ്യോതിലാലാണ് കൺവീനർ. സാമ്പത്തിക വിദഗ്ധൻ നാരായണ, സി.ഡി.എസ്. ഡയറക്ടർ വീരമണി എന്നിവരാണ് സമിതി അംഗങ്ങൾ. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന ധനകാര്യ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ അധ്യക്ഷതയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പരീക്ഷാ നടത്തിപ്പിൽ പൂർണമായ സുതാര്യതയും കൃത്യതയും ഉറപ്പാക്കണമെന്ന്, മുൻപ് നടന്ന പരീക്ഷാ പ്രക്രിയയിൽ കണ്ടെത്തിയ എല്ലാ പോരായ്മകളും പൂർണമായി പരിഹരിച്ചുകൊണ്ടായിരിക്കണം പുനഃപരീക്ഷ നടത്തേണ്ടതെന്നും ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം കർശന നിർദ്ദേശം നൽകി. പരീക്ഷാ ക്രമീകരണങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായി വിവിധ സംസ്ഥാനങ്ങളിലെ ജില്ലാ മജിസ്ട്രേറ്റുമാരുടെയും പോലീസ് സൂപ്രണ്ടുമാരുടെയും അടിയന്തര ഏകോപന ചർച്ചകൾ സംഘടിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി. 3 ഔദ്യോഗിക സന്ദർശനത്തിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദക്ഷിണ കൊറിയയിലെ സിയോളിലെത്തി. ഇന്ത്യയും കൊറിയയും തമ്മിലുള്ള പ്രതിരോധ സഹകരണവും തന്ത്രപരമായ പങ്കാളിത്തവും ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം സമൂഹം

0: മാധ്യമത്തിൽ കുറിച്ചു. സന്ദർശനവേളയിൽ ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രി ആൻ ഗ്യു ബാക്കുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യ കൊറിയ ബിസിനസ് റൌണ്ട് ടേബിളിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കും. സൈനിക കൃത്യത, വിവര നിയന്ത്രണം, നയതന്ത്ര സൂചനകൾ, സാമ്പത്തിക നിശ്ചയദാർഢ്യം എന്നിവ ഒത്തുചേർന്ന സമഗ്ര ദേശീയ മുന്നേറ്റമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്ന കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഈ സൈനിക നടപടി ഭീകരവാദികൾക്ക് വൻ തിരിച്ചടിയായതായി അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ സെന്റർ ഫോർ ലാൻഡ് വാർഫയർ സ്റ്റഡീസിൽ സംഘടിപ്പിച്ച സുരക്ഷയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് സുസ്ഥിര ദേശീയ വളർച്ചയ്ക്കായി സ്മാർട്ട് പവർ എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു കരസേനാ മേധാവി.
1: Operation Sindoor delivered military precision, information control, diplomatic signaling and economic resolve as one coherent national act. It struck deep, dismantled terror infrastructure, punctured a long-standing strategic assumption and then stopped deliberately and purposefully. The deliberate halt after 88 hours was smart power in its most complete expression, knowing exactly which instrument to apply, at what intensity and precisely when to convert a military moment into a strategic.
0: കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 4 ജില്ലകളിലും മറ്റന്നാൾ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26-ഓടെ എത്താനാണ് സാധ്യത. അടുത്ത മാസം ആരംഭിക്കുന്ന അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് ഏകദിന മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. 2 ടീമുകളെയും ശുഭ്മാൻ ഗിൽ തന്നെയാണ് നയിക്കുക. ടെസ്റ്റിൽ ഋഷഭ് പന്തിനെ ഒഴിവാക്കി കെ എൽ രാഹുലിനെ വൈസ് ക്യാപ്റ്റനായി നിയമിച്ചു. പന്തിനെ ഏകദിന ടീമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ശ്രേയസ് അയ്യരായിരിക്കും ഏകദിന ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ. മുൻനിര പേസർ ജസ്പ്രീത് ബുംറയ്ക്കും ഓൾറൌണ്ടർ രവീന്ദ്ര ജഡേജയ്ക്കും വിശ്രമം അനുവദിച്ചു. ഇംഗ്ലണ്ട് പര്യടനത്തിൽ ബുംറ തിരിച്ചെത്തുമെന്ന് ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യം, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താൻ സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബറിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് ഏകദിന മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. 2 ടീമുകളെയും ശുഭ്മാൻ ഗിൽ നയിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി.
3: യുവവാണി.

0: ഇന്നത്തെ യുവവാണിയിലേക്ക് സ്വാഗതം. യുവജനങ്ങൾ പലതരത്തിലുള്ള അഡിക്ഷനിൽ പെടുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ ഇന്ന് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത് ഇന്റർനാഷണൽ ആർക്കൈവ്സ് ആൻഡ് ഹെറിറ്റേജ് സെന്ററിന്റെ മുൻ ആർക്കൈവിസ്റ്റും സൈക്കോളജിസ്റ്റുമായ ബീന ജയകുമാറാണ്. സ്വാഗതം മാഡം.
1: സന്തോഷം.
0: അഡിക്ഷൻ എന്നതിനെ സൈക്കോളജിക്കലായി എങ്ങനെ വ്യാഖ്യാനിക്കാനാവും?
2: ആസക്തി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അഡിക്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ സാധാരണ നമ്മൾ കേൾക്കുന്നതാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് ക്ലയൻസ് വരുന്നതാണ്. അപ്പോ ആസക്തി അഥവാ അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു സാധനം നിർബന്ധപൂർവം ആൾ തേടുകയും കഴിക്കുകയും ചെയ്യാം, എന്നിട്ട് പക്ഷേ അതിനകത്ത് ദോഷപരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ആ പ്രവൃത്തിയിൽ തന്നെ ഏർപ്പെടുന്ന ഒരു വിട്ടുമാറാത്ത അവസ്ഥയാണ് ഈ ആസക്തി അല്ലെങ്കിൽ അഡിക്ഷൻ. ശരിക്കും ഇത് മനഃശാസ്ത്രപരമായി ആസക്തി എന്ന് പറയുമ്പോൾ ആസക്തി എന്നല്ല ഇതിനകത്ത് പറയുന്നത്, മനഃശാസ്ത്രപരമായ ആശ്രിതത്വത്തെയാണ് പറയാറുള്ളത്. നമ്മുടെ DSM-ലൊക്കെ ഇതിനെപ്പറ്റി പറയുന്നത് ആശ്രിതത്വം എന്ന് തന്നെയാണ്. മനസ്സും ശരീരവും ഒരു പദാർത്ഥത്തെ ആശ്രയിക്കുന്ന പ്രക്രിയ.
0: ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അധികമായി കണ്ടുവരുന്ന ആസക്തികൾ ഏതൊക്കെയാണ്, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ?
2: ഇപ്പൊ കണ്ടുവരുന്നത് ഡ്രഗ് അഡിക്ഷൻ ഉണ്ട്, സോഷ്യൽ മീഡിയ അഡിക്ഷൻ, ഗെയിമിങ്. ഇത് ഇത്രയുമാണ് ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: ഡിജിറ്റൽ അഡിക്ഷൻ, ഫോൺ, സോഷ്യൽ മീഡിയ, റീലുകൾ, ഇവയെക്കുറിച്ച് നമ്മൾ എത്രത്തോളം ജാഗ്രത കാണിക്കണം?
2: ശരിക്കും ഈ സോഷ്യൽ മീഡിയ നമുക്ക് ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ്

0: പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് സത്യമാണ്. പക്ഷേ സോ അത് കൂടാതെ തന്നെ വേറെയും കുറേ ഗുണങ്ങളുണ്ട്. അതെന്ന് വെച്ചാൽ സോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ആണ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കൂട്ടുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നവർക്ക് അവരുടെ സാധനങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നു, നമ്മുടെ അഭിപ്രായം പറയാൻ വേണ്ടി നമുക്കൊരു വേദി ഉണ്ടാക്കി തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എവനിയയ്ക്കുള്ളിൽ മറഞ്ഞുപോയ ബന്ധങ്ങൾ പൊടി തട്ടിയെടുക്കാനൊക്കെ സാധിക്കുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ കൊണ്ട്. പക്ഷേ കോവിഡിന് ശേഷം ആണ് സോഷ്യൽ മീഡിയയ്ക്ക് ഇത്രയും പ്രചാരം വന്നത്. അമേരിക്കൻ സ്റ്റഡീസ് പറയുന്നത് ഈ സോഷ്യൽ മീഡിയ നമ്മൾ ഒരു 3 മണിക്കൂറിൽ കൂടുതൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്രഷൻ, ആങ്സൈറ്റി എന്നിവ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവര് ഉപയോഗിക്കാത്തവരെക്കാളും ആങ്സൈറ്റി, ഡിപ്രഷൻ എന്നിവയൊക്കെ വളരെ കൂടുതലായി. ഇപ്പൊ സോഷ്യൽ മീഡിയ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിൽ നമ്മൾ സാധാരണ ഇപ്പൊ ചെയ്യുന്നത് എന്താണ്, എന്ത് ഏത് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് വേണം ഏത് വേണം എന്നല്ല നമ്മൾ നോക്കുന്നത്, പകരം എന്തും ഏതും എന്ത് കിട്ടിയാലും നമ്മൾ നോക്കുക കാണുക ആ ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അപ്പോ സോഷ്യൽ മീഡിയ ഇതുകൊണ്ട് ഈ സെൽഫ് കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും കുറയുന്നുണ്ട് നമുക്ക്. അതിന് കാരണം എന്ന് പറഞ്ഞാല് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സെലിബ്രിറ്റി ഭയങ്കര സന്തോഷത്തിൽ നല്ല ഡ്രസ്സും ഒക്കെ ധരിച്ച് ആടിപ്പാടി നടക്കുന്നു, ഇത് കാണുമ്പോഴേക്കും നമ്മള് നമ്മളെയും ആ സെലിബ്രിറ്റിയും തമ്മിൽ കമ്പയർ ചെയ്യാണ്. അപ്പോ അങ്ങനെ ചെയ്യുമ്പോൾ അവരോട് നമുക്കൊരു അസൂയയും നമ്മോട് നമ്മളെ കമ്പയർ ചെയ്യാണ്, അപ്പോഴെന്തോ സംഭവിക്കുന്നത് നമ്മളൊരു വെറുപ്പും ഉണ്ടാകും. അപ്പോ ഈ സെൽഫ് കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും അവിടെ നഷ്ടപ്പെടുന്നു. പിന്നീട് അത് കൂടാതെ നമ്മളുടെ ആ ഫോക്കസ് ഒക്കെ കുറയ്ക്കുന്നു. ഇത് ഇപ്പോഴും പല കമ്പനികളും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. മൊബൈൽ അവര് വർക്കിംഗ് അവേഴ്സിൽ മൊബൈൽ ബാൻഡ് ആണ്, കാരണം എംപ്ലോയീസിന്റെ ഫോക്കസ് പോവും. അവര് ആ സമയത്ത് വർക്കിംഗ് ടൈമിലൊക്കെ ഇരുന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നാൽ അവർക്ക് ആ ഫോക്കസ് പോവും, കാരണം അതിൽ അഡിക്റ്റഡ് ആണ് ആൾക്കാരെല്ലാവരും. അടുത്ത വേറൊന്ന് പറഞ്ഞാല് മനുഷ്യനുമായുള്ള നമ്മുടെ കണക്ഷൻ, മനുഷ്യർ തമ്മിലുള്ള അകലം കുറയുകയാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ. പക്ഷേ മനുഷ്യ മനസ്സ് തമ്മിലുള്ള അകലം കൂടുകയാണ് ചെയ്തത്. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തവരുമായി നമ്മൾ ഇരുന്ന് അങ്ങ് ചാറ്റ് ചെയ്യുകയാണ് എത്രയോ സമയം. പക്ഷേ നമ്മുടെ തൊട്ടടുത്ത മുറിയിൽ നമ്മുടെ ഹസ്ബൻഡോ വൈഫോ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നില്ല. അതുപോലെ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ നമുക്ക് സ്ട്രെസ് ഈ ഇത് പ്രൊഡ്യൂസ് ചെയ്യും. സോഷ്യലൈസേഷൻ കൊണ്ട് ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ഉണ്ടാകുകയും സ്ട്രെസ് കുറയുകയും ചെയ്യും. പക്ഷേ നമുക്ക് ഈ സോഷ്യൽ മീഡിയ കൊണ്ട് സോഷ്യലൈസേഷന്റെ പ്രാധാന്യം കുറയുന്നു.
1: ഒരു വ്യക്തിക്ക് ഡിജിറ്റൽ അഡിക്ഷൻ ഉണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ പറയാമോ?
0: ഇതിനകത്ത് ഡിജിറ്റൽ അഡിക്ഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് ഈ ഫോൺ ഇല്ലെങ്കിൽ പറ്റില്ല എന്നൊരവസ്ഥയാണ്. ഇത് തന്നെയാണ് അഡിക്ഷൻ. ഫോൺ ഉപയോഗിക്കുന്ന സമയത്തെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റില്ല, ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ. ഒന്ന് ഒരു ഇപ്പൊ റീല് തന്നെയാണെങ്കിൽ ഒന്ന് കണ്ടു അത് മാറ്റി മാറ്റി, ശരിക്കും പറഞ്ഞാല് ചില സമയം ഞാൻ തന്നെ ആലോചിക്കാറുണ്ട് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങുന്നത് എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാനായിരിക്കും, അപ്പോഴായിരിക്കും എന്തെങ്കിലും ഒരെണ്ണം കാണുന്നത്. ഒന്ന് പോയി ചിലപ്പോ ഒരു 10-15 മിനിറ്റ് അതിന്റെ മേളിൽ അങ്ങ് പോവുകയാണ്. ഇത് തന്നെയാണ് ഈ അഡിക്ഷൻ എന്ന് പറയുന്നത്. ഉപയോഗിക്കാതെ ഇരിക്കുമ്പോൾ ഒരു തരത്തിലുള്ള ഒരു പരവേശമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാല്. ഈ ഫോണൊന്ന് മാറ്റി വെച്ച് അതൊന്നും ഉപയോഗിക്കാതെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരുമാതിരി ഒരു വെപ്രാളം പോലെ. ഇത് ശരിക്കും ഒരു വിഡ്രോവൽ സിംറ്റം ആണ്, കാരണം ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഉപയോഗിക്കാതിരിക്കാൻ പറ്റുന്നില്ല, നമുക്ക് അപ്പോൾ ഉണ്ടാകുന്ന ഒരു പരവേശം. പിന്നെ ഉപയോഗിക്കുന്നത് കുറയ്ക്കണമെന്ന താല്പര്യത്തിന് പുറത്ത് നമ്മൾ പലതവണ ശ്രമിക്കുന്നുണ്ടാവും, പക്ഷെ അത് സാധിക്കാതെ പോകുന്നു. നമുക്ക് അങ്ങനെയുള്ള അൺസക്സസ്ഫുൾ ആയ കുറെ ട്രയൽസ് ഉണ്ടാകുന്നു, പക്ഷെ അത് നടക്കുന്നില്ല. ഉപയോഗിക്കുന്നതിനനുസരിച്ച് കൂടിക്കൂടി വരികയും മാനസികമായും വ്യക്തി ജീവിതത്തിൽ ഉൾപ്പെടെ ഇവയെ കൊണ്ട് പ്രയാസമുണ്ടെന്നൊക്കെ അറിഞ്ഞിട്ടും, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ടും ഇതില് നമ്മൾ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫാൻറ്റം വൈബ്രേഷൻ സിൻഡ്രോം ഉണ്ട്. അതെന്താണെന്ന് വെച്ചാല് ഈ ഫോണ് ചിലപ്പോൾ എവിടെയെങ്കിലും ഇരിക്കുന്ന അവിടെ നിന്ന് പലയിടത്ത് നിന്നും വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട്, അത് ശരിക്കും ഒന്നും ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. നമ്മുടെ ഉള്ളിൽ മുഴുവൻ ഈ ഫോണാണ്, അതുകൊണ്ടാണ് അങ്ങനെ. അപ്പൊ നമ്മളത് ചെക്ക് ചെയ്ത് നോക്കും. പിന്നെ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറഞ്ഞാല് നമ്മൾ ഇങ്ങനെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്ത് ഇതിലൊക്കെ കയറി സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് കയറി നോക്കിയില്ലെങ്കിൽ നമ്മൾ അതിൽ നിന്നൊക്കെ ഒന്ന് ഔട്ടായി പോകുമോ? എപ്പോഴും കണക്റ്റഡ് ആയിരിക്കണമെന്ന് തോന്നൽ.
1: നമ്മളിൽ പലരും ദിവസവും മണിക്കൂറുകൾ ഫോൺ നോക്കി ചിലവഴിക്കാറുണ്ട്. അതിനുള്ള പരിഹാരമായി ഡിജിറ്റൽ ഡയറ്റ് പറഞ്ഞു വരുന്നു. ഒരു യുവാവിന് ഡിജിറ്റൽ ഡയറ്റ് എങ്ങനെ പാലിക്കാം? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം?
0: നമുക്കത് ഡിജിറ്റൽ ഡയറ്റ് ഉപയോഗിക്കുന്നത് നമ്മുടെ മനസ്സും കൂടെ വേണം. നമുക്കതിന് എനിക്കിതിൽ നിന്നൊന്നും ഒഴിവാകണം എന്ന് തോന്നിയാൽ മാത്രമേ നമുക്ക് ഈ ഇതൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഡിജിറ്റൽ ഉപകരണങ്ങൾ ചെലവഴിക്കുന്ന സമയം പരിമിതപ്പെടുത്തുക എന്നതാണ് ഇതിന്റെ ഈ ഡിജിറ്റൽ ഡീടോക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ച് ദിവസത്തേക്ക് ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത് നിർത്തിയാൽ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ തലച്ചോറിനെ

0: നമുക്കൊന്ന് പുനഃസജ്ജമാക്കാനോ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ ഒക്കെ പറ്റും. മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താൻ തന്നെ നമുക്ക് ഈ ഡീടോക്സ് കൊണ്ട് പറ്റും. പക്ഷേ നമ്മുടെ സാമൂഹിക ബന്ധത്തെയും വൈകാരിക ബുദ്ധിയെയും നമുക്ക് വർദ്ധിപ്പിക്കാൻ ഇതുകൊണ്ട് കഴിയും. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരുമായിട്ട് ആ ബന്ധങ്ങളൊക്കെ നിലനിർത്താൻ പറ്റും. കൂടാതെ കുടുംബാംഗങ്ങളായിട്ട് സുഹൃത്തുക്കളായിട്ട് ഒക്കെ ബന്ധം മെച്ചപ്പെടുത്താനും പുതിയ ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കാനും ഒക്കെ സാധിക്കും. പിന്നീടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫോൺ സ്ക്രീനുകൾ പുറപ്പെടുവിക്കുന്ന നീല വെളിച്ചം മെലാറ്റോണിൻ എന്ന ഉൽപാദനത്തെ തടസ്സപ്പെടുത്തുന്നു. അപ്പോ ഇതൊക്കെ തന്നെ പ്രശ്നങ്ങളാണ്. നമുക്കൊരാഗ്രഹം ഇതൊന്ന് 3 ദിവസത്തേക്ക് മാറ്റിയാലോ എന്നുള്ളത്. പക്ഷേ ഈ 3 ദിവസത്തേക്ക് മാറ്റുക, പൂർണ്ണമായും ഈ ഡിജിറ്റൽ ഇവ മാറ്റുന്നത് എല്ലായ്പ്പോഴും സാധ്യമല്ലെങ്കിലും ഫോൺ ഉപയോഗം കുറയ്ക്കുന്നത് കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാം. നമുക്ക് ചെറിയ ചെറിയ വിദ്യകളിലൂടെ ഈ സ്മാർട്ട് ഫോൺ ഉപയോഗം കുറയ്ക്കാൻ നോക്കാം. ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഫോൺ രഹിത സമയം ക്രമീകരിക്കുക. വെച്ചിരുന്നു അന്നൊക്കെ ഞാൻ വിചാരിച്ചു ഇത് എങ്ങനെയാണ്, അതുമല്ല ഞാൻ ഓട്ടോ സ്റ്റേഷൻ പോയേണ്ട ഇതുമാണ്, അപ്പോ എങ്ങനെയാണ് വീട്ടിൽ എങ്ങനെയാണ്, ഒന്നും സംഭവിച്ചില്ല. ഞാൻ അത്രയും സമയം മാറ്റി തന്നെ വെച്ചിരുന്നു, ഒന്നും സംഭവിച്ചില്ല. എനിക്ക് നന്നായിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനും പറ്റി. അപ്പോ അത് തന്നെയാണ് ഇത്. അതൊക്കെ നമ്മളൊന്ന് വിചാരിച്ചാൽ നമുക്ക് ആദ്യം തോന്നുന്നതാണ് ഇതൊന്നും പറ്റുകയല്ല എന്ന്. അങ്ങനെയല്ല, ഒക്കെ സാധിക്കും നമ്മൾ മനസ്സ് വെച്ചാൽ. അപ്പോ ഫോൺ രഹിത സമയം ക്രമീകരിക്കുക. പിന്നീട് രണ്ടാമത് ചെയ്യാൻ പറ്റുന്നത് ഭക്ഷണ സമയം, ഉറക്കത്തിന് മുമ്പുള്ള സമയം തുടങ്ങി ഒരു ദിവസത്തെ ചില മണിക്കൂറുകൾ ഫോൺ രഹിത സമയമായിട്ട് നമ്മൾ അങ്ങ് ക്രമീകരിച്ചാൽ മതി. പിന്നെ ഫോൺ നിരന്തരം പരിശോധിക്കാനുള്ള പ്രേരണ കുറയ്ക്കുന്നതിന് നമ്മൾ സൈലന്റ് മോഡ് ഉപയോഗിക്കുകയോ നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക്. അല്ലെങ്കിൽ ശബ്ദം കേൾക്കുമ്പോൾ നോക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവും. ഇങ്ങനെ ഫോൺ നമുക്ക് ഈ സൗണ്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കുള്ള ഒരു ശീലമാണ്, നമ്മളത് നോക്കും. പിന്നീട് ഓഫ്ലൈൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ, ഓഫ്ലൈൻ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, വായന, വ്യായാമം, യാത്ര, ഇതൊക്കെ ശരിക്കും നമ്മുടെ ബോഡിക്ക് വളരെ നല്ലതാണ്, മെന്റലിയും വളരെ നല്ലതാണ്. പിന്നീട് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇടവേള എടുക്കാൻ ഒന്ന് നോക്കണം. ഇപ്പൊ നമുക്ക് ആ സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കാൻ പറ്റും. ഇടയ്ക്ക് ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് വാട്സാപ്പൊക്കെ ഫുള്ളായിട്ട് മാറ്റുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളത് സ്ഥിരം ഉപയോഗിക്കുന്നുണ്ടാണ് നമുക്കത് എന്തോ സംഭവമാണെന്ന് തോന്നുന്നത്. അത് അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ കുറച്ച് മാറിക്കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ എത്രയും അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ നന്നായിരിക്കും അതൊക്കെ ഒന്ന് മാറ്റിയാൽ. പിന്നെ ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനായിട്ട് ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും ഈ സ്ക്രീൻ ഓഫ് ആക്കുന്നത് നന്നായിരിക്കും.
1: മദ്യവും മയക്കുമരുന്നുകളും യുവാക്കളിൽ പടർന്നു പോകുന്നതിന്റെ കാരണം എന്താണ്? കൗതുകം, സമ്മർദ്ദം, ഒറ്റപ്പെടൽ, ഇതിൽ ഏതാണ് ഇതിന്റെ വേരുകൾ?
0: ഇതെല്ലാം ഉണ്ട്. ഈ കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ പറഞ്ഞ എല്ലാ കാരണങ്ങളും ഉണ്ട്. നമുക്ക് ഇതിന്റെ കാരണങ്ങൾ നോക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ മദ്യവും മയക്കുമരുന്നും ഒക്കെ വരുന്നതെന്നും, ഒന്നാമതായിട്ട് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആണ്. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വീട്ടുകാര്, വീട്ടില് പേരൻസും കുട്ടികളും തമ്മിലോ ഹസ്ബൻഡ് വൈഫ് തമ്മിലോ അവർ തമ്മിലൊന്നും സംസാരിക്കാനോ പ്രശ്നങ്ങൾ ആരായാനോ ഒന്നും സമയമില്ല. എല്ലാവരും തിരക്കുകളാണ്. അവർക്ക് കുറച്ച് സമയം കിട്ടിയാൽ എല്ലാവരും മൊബൈലോ അല്ലെങ്കിൽ മൊബൈലുമായിട്ടിരിക്കും. അങ്ങനെ വരുന്നത് കൊണ്ടാണ്. അപ്പോ ഇത് കുട്ടികളിലായാലും ആർക്കായാലും ഒരു ഒറ്റപ്പെടൽ, വിഷമങ്ങൾ ഷെയർ ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥ ഇതൊക്കെ ഉണ്ടാകും. അപ്പോഴാണ് കൂടുതൽ മറ്റുള്ള കാര്യങ്ങളിലേക്ക്, മദ്യം, മയക്കുമരുന്ന് ഇതിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എല്ലാ ഫാമിലീസും ക്ലയൻസിനോടൊക്കെ പറയാറുള്ളതാണ്, ദിവസത്തിൽ 1 പ്രാവശ്യമെങ്കിലും ഈ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിരുന്ന് ആഹാരം കഴിക്കണം. അങ്ങനെ കഴിക്കുമ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, എന്റെ മോനോ മോളോ ആണ് എന്റെ അടുത്തിരിക്കുന്നത് എങ്കിൽ അവനോ അവൾക്കോ ഉണ്ടാകുന്ന ചേഞ്ചസ് ഞാൻ നോട്ടീസ് ചെയ്യും. അതിങ്ങനെയാണല്ലോ, എന്തു പറ്റി എന്നൊരു ചോദിക്കും. അതുപോലെ അത് ഓഫീസിലോ സ്കൂളിലോ എവിടെയെങ്കിലും ഒരു പ്രശ്നമാണെങ്കിൽ എനിക്ക് അറിയാനും ഒക്കെ സാധിക്കും. നമ്മൾ ഓരോരുത്തർക്കും ഉള്ള വിഷമങ്ങള്, പ്രശ്നങ്ങള്, അതുപോലെ ഈ പിന്നെ ആഹാരം കഴിക്കുന്ന സമയം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയാണ്, ഇന്നതൊക്കെ അവിടെ സംഭവിച്ചു, ഇതൊക്കെ പറയാനൊക്കെ ഉള്ള ഒരു വേദിയാണ് ആയിട്ട് ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയം എല്ലാവരും ചേർന്നിരുന്ന ആഹാരം കഴിക്കും. രണ്ടാമതായിട്ട് നമുക്ക് നോക്കാൻ പിയർ ഗ്രൂപ്പ് പ്രഷർ ആണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഫ്രണ്ട്സ് നീ വാടാ നമുക്ക് ഇത് പിന്നെ ഇച്ചിരി വെള്ളം അടിക്കാമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ വിളിക്കുന്ന സമയത്ത് പോകാതിരുന്നാൽ അവിടെ ഒരു നാണക്കേട് പോലെയാണ്. അപ്പോ കൂടെ നടക്കുന്നവരെ ഫ്രണ്ട്സ് എന്നിവരുടെ പ്രഷർ കൊണ്ട് അങ്ങനെ നിർബന്ധിക്കും അവര്. അപ്പോ അതിന് അങ്ങനെ കൂടെ പോകുന്നു. പക്ഷെ ഇത് പോകാതിരുന്നാല് ഞാൻ സ്മാർട്ട് അല്ല എന്ന് അവര് കളിയാക്കും. കളിയാക്കുമ്പോൾ ആകെ ബുദ്ധിമുട്ടാകും. അപ്പോ അത് സ്മാർട്ട് ആണ് എന്ന് കാണിക്കാൻ പിന്നെ കൂടെ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഈ സ്മാർട്ട് ആകാൻ ലഹരി വേണം എന്ന ചിന്ത നമ്മുടെ സമൂഹത്തിനുണ്ട്. അതുകൊണ്ടാണ് ഈ പോകുന്നത്. അതുപോലെ ഞാനിപ്പോ അവരോട് കൂടിയില്ലെങ്കിൽ എനിക്ക് അവരുടെ കമ്പനി നഷ്ടപ്പെടും, അതൊരു പ്രശ്നമാണ്. കാരണം പിന്നെ അവരെന്നോട് കൂടത്തില്ല, ഓ അവനെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള ഒരു ചിന്താഗതി അവർ കാണിക്കും.

0: ുമ്പോഴത്തേക്കും അത് വിഷമം. പിന്നീട് സ്ട്രെസ്, സോഷ്യൽ ആങ്സൈറ്റി, ഡിപ്രഷൻ എന്നിവയ്ക്ക് സാധാരണ സെൽഫ് മെഡിക്കേഷൻ ആയിട്ടും സ്വന്തമായിട്ട് മരുന്ന് പോലെയാണ് ഇത് ഉപയോഗിക്കാറ്, ഡ്രഗ് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നീട് ഇൻട്രോവേർട്സ് ആയിട്ടുള്ള, അധികം സംസാരിക്കാത്തവർ, ഫ്രണ്ട്സിനെ കിട്ടാൻ വേണ്ടി, ഫ്രണ്ട്സിന്റെ ഒപ്പം മൈലേജ് കിട്ടാനായിട്ട്, അവരുടെ ഇൻസെക്യൂരിറ്റി മാറ്റാനായിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട്.
1: ഇത്തരം ആസക്തികൾ ഒരാൾക്ക് ശാരീരികവും മാനസികവുമായും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
0: അതിനകത്ത് ശരിക്കും പറഞ്ഞാല് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ ബ്രെയിനുമായി ഇന്ററാക്ട് ചെയ്യുന്നതും പിന്നീട് മൈൻഡ് സെറ്റിനെയും പെരുമാറ്റത്തെയും ബാധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഡ്രഗ്സിനെ, ഇതിനെ മൂന്നായിട്ട് നമ്മൾ തരംതിരിക്കും. ഒന്നാമത്തേത് ഡിപ്രസൻസ്. ഡിപ്രസൻസിനകത്താണ് ഈ ആൽക്കഹോളും കഞ്ചാവും ഒക്കെ വരുന്നത്. ഇതെല്ലാം ശരിക്കും പറഞ്ഞാല് ഈ ഡ്രഗ്സ് ഒക്കെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ തന്നെയാണ് ബാധിക്കുന്നത്. അതിന്റെ പ്രവർത്തനത്തെ സ്ലോ ഡൗൺ ചെയ്യുന്നു. പിന്നെ കോൺസെൻട്രേഷൻ, കോർഡിനേഷൻ, അൺഎക്സ്പെക്ടഡ് സിറ്റുവേഷന് റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവ് എന്നിവയൊക്കെ ഇത് സാരമായി ബാധിക്കുന്നു. രണ്ടാമതായിട്ട് സ്റ്റിമുലൻസ്, സ്റ്റിമുലേറ്റ് ചെയ്യുന്നവയാണ്. അത് കൊക്കെയിനെ, നിക്കോട്ടിനെ, മെത്താഫിറ്റോമിനെ ഇവയൊക്കെ അതിനകത്ത് വരുന്നതാണ്. ഇതും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തെ സ്പീഡപ്പ് ചെയ്യുന്നവയാണ്. താൽക്കാലികമായിട്ട് കുറച്ച് ഉണർന്നിരിക്കുക, ജാഗ്രത പുലർത്തുക, ആത്മവിശ്വാസവും ഊർജ്ജസ്വലമായി തോന്നിപ്പിക്കുന്ന രീതിയിലും ഒക്കെ ആയിരിക്കും ഇവയൊക്കെ. പക്ഷേ ഇവ പിന്നീടുണ്ടാക്കുന്നത് അഗ്രഷനും ആങ്സൈറ്റിയും ഉറക്കമില്ലായ്മയും ഹൈപ്പർ ആക്ടിവിറ്റിയും ഒക്കെ ഉണ്ടാക്കും. അതുപോലെ ആൾക്കാരുടെ ബി പി, ഹാർട്ട് റേറ്റ് കൂടുക, ബോഡി ടെമ്പറേച്ചർ ഇവയൊക്കെ വർദ്ധിപ്പിക്കുന്നതായിട്ടും കാണുന്നതാണ്. അടുത്തത് ഹാലൂസിനോജൻസ് ആണ്. അതെന്ന് പറഞ്ഞാല് കെറ്റാമൈൻ, LSD, MDMA ഇതൊക്കെ അതിനകത്താണ്. സറൗണ്ടിങ്ങിനെ പറ്റി അവയർ അല്ലാതാകുന്ന ഒരു തരം ഡ്രഗ്സ് ആണിത്. അവയർനെസ് ഉണ്ടാകുന്നില്ല, അവ ചേഞ്ച് ആകുന്നു. നമ്മൾ യാഥാർത്ഥ്യ ബോധത്തെ ഇല്ലാതാക്കും. എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ നിൽക്കുന്നതിനെ പറ്റിയൊക്കെ നമുക്കൊരു എവിടെയാണ്, എന്താണ് എന്നുള്ള ഒരു ചിന്താഗതി അല്ല, നമ്മൾ വേറൊരു ലോകത്താകും. മറ്റുള്ളവരുമായി വ്യക്തമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും പറ്റുകയല്ല. പിന്നെ ഉറക്കമില്ലായ്മ, ഡ്രൈ മൗത്ത്, ഇൻക്രീസ്ഡ് എനർജി, പെട്ടെന്ന് സ്പിരിച്വൽ എക്സ്പീരിയൻസ്, അപ്പോ അങ്ങനെ റിയാലിറ്റി അല്ലാത്ത കാര്യങ്ങൾ പിന്നെ പറയുന്നു. അതെന്ന് പറഞ്ഞാല് മാലാഖമാരെ കാണുന്നു, പല ശബ്ദങ്ങൾ കേൾക്കുന്നു, ഇവയെല്ലാം ഹാലൂസിനോജൻസ് ആണ്. അങ്ങനെ മൂന്ന് തരത്തിലാണ് ഇതുണ്ടാകുന്നത്.
1: കുറച്ച് ആളുകൾ ഗെയിമിംഗ് അഡിക്ഷൻ കൊണ്ട് രാത്രി മുഴുവൻ കളിക്കാൻ വേണ്ടി സ്ലീപ്പ് സൈക്കിൾ തന്നെ ഇല്ലാതാക്കുന്നത് കാണാറുണ്ട്.
0: നമുക്ക് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഗെയിമിംഗ് കൊണ്ട് ഗുണങ്ങളുണ്ട്, ഗെയിംസ് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം ഇമാജിനേഷൻ ഉണ്ടാകുന്നുണ്ട്, ഇമാജിനേഷൻ നമുക്ക് കൂടുന്നുണ്ട്, പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് കൂടുന്നു, ലീഡർഷിപ്പ് ക്വാളിറ്റി കൂടുന്നു, പിന്നെ അതുപോലെ മെമ്മറി കൂട്ടുന്നു, അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. പക്ഷേ ഈ ഗുണങ്ങളൊക്കെ നല്ലതാണ്, പക്ഷെ അവ അഡിക്ഷൻ ആകുമ്പോഴാണ് പ്രശ്നം. ഗെയിംസ് പലതും ഡിസൈനർമാരുണ്ടാക്കിയവയാണ്. അതെങ്ങനെ, ഒരു സൈക്കോളജിസ്റ്റ് ഉൾപ്പെടെ ഉള്ളവരുടെ ഹെൽപ്പോട് കൂടിയാണ്. കാരണം സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ കളിക്കുന്നവരുടെ മനസ്സ് മനസ്സിലാക്കി അവർക്ക് മടുപ്പുണ്ടാകാതെ വീണ്ടും വീണ്ടും കളിക്കത്തക്ക രീതിയിൽ ടാസ്കുകൾ നിറച്ച് ഒരു ഗെയിംസ് ഉണ്ടാക്കും. ഈ ഗെയിംസ് കളിക്കുന്നവർ ഒരു വെർച്വൽ വേൾഡിലേക്ക് വരികയും ഗെയിംസ് ദിവസങ്ങളോളം നീണ്ടു നിൽക്കും. ഇതിലേക്ക് മാത്രമായിരിക്കും കളിക്കുന്നവരുടെ ശ്രദ്ധ. ഈ വെർച്വൽ വേൾഡിലെ ഒരു ക്യാരക്ടറായി മാറുന്നു ഈ കളിക്കുന്ന ആള്. കൂടെ കളിക്കുന്നവരെ അറിയത്തില്ലായിരിക്കും, എന്നാലും അവർ യഥാർത്ഥ ഫ്രണ്ടായി മാറും. പിന്നെ പൈസ വെച്ചുള്ള കളിയൊക്കെ ആണെങ്കിൽ അതിനകത്ത് അവര് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ദിവസം പൈസ ലഭിച്ചില്ലെങ്കിൽ അടുത്ത ദിവസം ലഭിക്കുമെന്ന തോന്നലുണ്ടാക്കുന്ന തരത്തിലാണ് അങ്ങനെ അതിന്റെ ഗെയിംസിനെ, ഈ ടാസ്കുകൾ ക്രമീകരിച്ചിരിക്കുന്നത്.
1: പലപ്പോഴും മനുഷ്യർക്ക് ഇവയ്ക്ക് മേലുള്ള അഡിക്ഷനെ കുറിച്ച് അവയർനെസ് തന്നെ ഇല്ല. അതിന്റെ ഭാഗമായിട്ടാണ് പലരും മാറുവാൻ തയ്യാറാകാത്തത്. എങ്ങനെ അവരെ പതിയെ ഇതിനെ കുറിച്ച് ബോധവാന്മാരാക്കും?
0: പലരും നല്ല മെജോറിറ്റി ആൾക്കാരും ഇത് സമ്മതിക്കാറില്ല, ഞാൻ അഡിക്റ്റഡ് ആണ് എന്ന്. ആദ്യം ഇവരോട് ഒരു അഡിക്ഷൻ ആകുന്നത് എപ്പോഴാണ് എന്ന് പറഞ്ഞാൽ എത്ര സമയം ഉപയോഗിക്കും, എത്ര എന്താണ്, എത്ര കളിക്കുന്നു, എങ്ങനെയുള്ള ഒരു അവർക്കൊരു അവയർനെസ് കൊടുക്കണം. ആദ്യം അഡിക്ഷൻ ആകുന്നത് എപ്പോഴാണ്, അതായത് എത്ര സമയം കളിച്ചാലാണ് ഒരു അഡിക്ഷൻ ഉള്ള ആളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇവയൊക്കെ മനസ്സിലാക്കാം. പിന്നീട് അദ്ദേഹത്തെ കൊണ്ട് സെൽഫ് അനലൈസിസ് നടത്താം. താങ്കൾ എത്ര പ്രാവശ്യം എത്ര സമയം കളിക്കുന്നു, അങ്ങനെയൊന്ന് തിരിച്ചു ചോദിക്കാം നമുക്ക്. അപ്പൊ ആ സെൽഫ് അനലൈസിസ് നടത്തി കഴിയുമ്പോൾ, അങ്ങനെ അഡിക്റ്റഡ് ആണെന്ന് അവയർനെസ് ഉണ്ടാക്കി കഴിഞ്ഞാല് അവർക്ക് അവരെ പറ്റി ഒരു ഈ സെൽഫ് അവയർനെസ് കൊടുത്തിട്ട് അവരാരാണെന്നും ലൈഫിന്റെ പർപ്പസ്, അവരുടെ ലൈഫിന്റെ പർപ്പസ് എന്താണെന്നും അവരെ കൊണ്ട് എന്തെല്ലാം സാധിക്കുമെന്നും ഒരു സെൽഫ് ബിലീഫ് ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ അവർക്കൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് ഞാനും എന്റെ സുഖവും മാത്രമല്ല, നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു സമൂഹമുണ്ട്, പേരൻസ് ഉണ്ട്, ഫാമിലി ഉണ്ട്, അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ഇമ്മീഡിയറ്റ് സമൂഹം, ഇതിനോടൊക്കെ നമുക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് തന്നെ കാണിക്കാം.

0: പിന്നീട് അവർക്ക് ഈ നമ്മുടെ ഇമ്മീഡിയറ്റ് സമൂഹത്തെയൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കുമ്പോഴും അങ്ങനെ ആകുമ്പോഴേ ഒരു ആരോഗ്യപരമായ വളർച്ച ഉണ്ടാകുക, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കി എടുക്കാൻ അവർക്ക്, പിന്നെ ഹോബീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാം, സെൽഫ് ഇമേജ് ഉണ്ടാക്കി കൊടുക്കുക, സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് എസ്റ്റീം ഇവയൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ അവരുടെ ഡെവലപ്മെന്റൽ നീഡ്സ് മനസ്സിലാക്കുക, ഇതൊക്കെ കൂടെ അവർ അംഗീകരിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ.
1: ചിലപ്പോൾ ൊക്കെ അഡിക്ഷനിലായവർക്ക് സ്വയം ഒരു കുറ്റബോധമോ ഒരു ഗിൽറ്റോ ഒക്കെ തോന്നാറുണ്ട്. പക്ഷേ തിരിച്ചു വരാൻ കഴിയാതെ പോകുന്നു. അതുപോലുള്ള നിലയിലുള്ളവർക്കായി എന്ത് ബോധവൽക്കരണങ്ങൾ കൊടുക്കാമെന്ന് കരുതുന്നു?
0: ഇതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാല്, ഞാൻ ആ ഗെയിമിങ്ങിന്റെ ഇടയ്ക്ക് വെച്ച് പിന്നെ ഈ ഗാംബ്ലിങ്ങിൽ കളിച്ച ഒരു മനുഷ്യന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടതാണ്. അപ്പോ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇത് വേണ്ട, അദ്ദേഹത്തിന് അറിയാം പൈസ പൊക്കോണ്ടിരിക്കുകയാണ്, 75 വീട് വയ്ക്കാനുള്ള 75 ലക്ഷം രൂപ പോയി, പല കണക്കുകൾ പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ആ സമയത്ത് ഉള്ളിൽ ഉണ്ടെങ്കിലും നമ്മളൊരു പടുകുഴിയിൽ വീണ പോലെ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ അതിൽ നിന്ന് പിന്നെ എങ്ങനെയും ഞാൻ അടുത്തതിൽ നേടും എന്നുള്ള ഒരു വിശ്വാസത്തിൽ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന കുറേ പേരെ കാണാനായിട്ട് സാധിക്കും. അല്ലാതെ നമ്മൾ കുറച്ച് ഗിൽറ്റ് തോന്നിക്കഴിഞ്ഞാൽ അവർ തിരികെ വരിക എന്നുള്ളത് നമ്മൾ ആദ്യം അവർക്ക് കുറച്ച് കൗൺസിലിംഗ് കൊടുത്ത് പതുക്കെ പതുക്കെ കൊണ്ടുവന്നിട്ട് അവരോട് ഒരു ടാർജറ്റ് ഓറിയന്റഡ് ആകണം. എന്ന് പറഞ്ഞാൽ ഒരു ഗോൾ ബേസ്ഡ് ആയിട്ട് പതുക്കെ പതുക്കെ അവരെ ഇങ്ങനെ കൊണ്ടുവരാം. നമുക്ക് ഇപ്പൊ ഒരു 15 ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ നമുക്കത് 14 പിന്നെ 13 അങ്ങനെ അങ്ങനെ പതുക്കെ കൊണ്ടുവരിക എന്നതാണ് ഇതിന്റെ ശരിയായ മാർഗം. പിന്നെ ട്രിഗറിംഗ് ഫാക്ടേഴ്സ്, ഇവരെ ട്രിഗർ ചെയ്യുന്നത് ഇപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സപ്പോർട്ടില്ലായ്മയോ എന്തൊക്കെയാണ് ഇതിലേക്കൊക്കെ ഇവർ പോകുന്നതിന്റെ, അപ്പൊ ആ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കി പിന്നീട് പിന്നെ ഫാമിലി മെമ്പേഴ്സിന്റെ ഹെൽപ്പോടുകൂടി അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കുക. കാരണം ഈ ഫാമിലി മെമ്പേഴ്സ് പിന്നീട് വീണ്ടും ഇവരെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും ഇവർ രക്ഷപ്പെട്ടു വരികയില്ല. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് അവരെ പറ്റി ഒരു സെൽഫ് അവയർനെസ് ഉണ്ടാക്കിയ ശേഷം അവർ ആരാണെന്ന്, അവരുടെ ലൈഫിന്റെ പർപ്പസ് എന്താണ്, അവരെ കൊണ്ട് എന്തെല്ലാം സാധിക്കുമെന്ന് ഒരു സെൽഫ് ബിലീഫ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉറപ്പിക്കുക, ഞാനും എന്റെ സുഖവും മാത്രമല്ല നമ്മളെ ചുറ്റി നിൽക്കുന്ന സമൂഹം, പേരൻസ്, ഫാമിലി, അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ഇമ്മീഡിയറ്റ് സമൂഹം, ഇതിനൊക്കെ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നൊക്കെ നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ അങ്ങനെ ലാസ്റ്റ് അവര് ഇത് എന്തു വന്നാലും പിന്നീട് അതിലേക്ക് പോകരുത്, പോകാതെ നമ്മൾ നല്ല കാര്യം തന്നെയാണ് അത് വേണ്ട എന്ന തരത്തിൽ മാറ്റി അതിനെ മറക്കാൻ കഴിയണം.
1: തെറാപ്പി, കൗൺസിലിംഗ് എന്നിവ എത്രത്തോളം സഹായകരമാണെന്നും അതിലേക്ക് ആരെല്ലാം എത്തേണ്ടത് എന്നുമുള്ള വിശദീകരണം തരാമോ?
0: പുറത്തു കിടക്കുന്നവര് അവരെത്രമാത്രം അഡിക്റ്റഡ് ആണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും. തുടക്കത്തിലാണെങ്കിൽ ഒരു കൗൺസിലിംഗ് കൊണ്ട് വളരെ നമുക്കൊരു കുറച്ച് സിറ്റിംഗ് കൊണ്ടൊക്കെ നോർമലാക്കി എടുക്കാം ആളെ. എന്നാൽ കാലങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ കൗൺസിലിങ്ങിനോടൊപ്പം മെഡിസിനും കഴിക്കേണ്ടതായിട്ട് വരും, സൈക്കാട്രിസ്റ്റിനെ കാണേണ്ടതായിട്ടും കൂടെ വരും. അത് വരുമ്പോൾ കൗൺസിലിങ്ങിൽ അഡിക്റ്റഡ് ആയ ആളെ കൗൺസിലിംഗ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ, അദ്ദേഹത്തെ ചെയ്യുന്നതിനോടൊപ്പം പിന്നെ ചെയ്യേണ്ടത് കൂടെ താമസിക്കുന്നവരെ, ഫ്രണ്ട്സ്, ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് ലെവലിൽ നിൽക്കുന്നവര്, അങ്ങനെയുള്ളവരെയും ചെയ്യേണ്ടി വരുന്നുണ്ട്. കാരണം എന്താണ് യഥാർത്ഥ സ്ഥിതി, ഇദ്ദേഹം പറയുന്നത് മാത്രം നമുക്ക് വിശ്വസിക്കാനൊക്കെയല്ല, അപ്പം എന്താണ് ട്രിഗറിംഗ് ഫാക്ടേഴ്സോ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നീട് ഇവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് CBT കൊടുക്കാം, എന്ന് വെച്ചാൽ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി കൊടുക്കാം. പിന്നെ ഇപ്പൊ കൊടുക്കുന്നുണ്ട് മോട്ടിവേഷൻ എൻഹാൻസ്മെന്റ് തെറാപ്പി എന്നിങ്ങനെ സൈക്കോ തെറാപ്പികൾ കൊടുക്കുന്നുണ്ട്. അതിലെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഇവരെ അഡിക്ഷന് ശേഷം പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്നതേ ഉള്ളൂ.
1: ജീവിതത്തിൽ ഒരു ഹെൽത്തി ബാലൻസ് നിലനിർത്താൻ നമ്മുടെ ദിനചര്യയിൽ എന്തെല്ലാം ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്?
0: ഇതിനകത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ ഒരു മനുഷ്യന് ആദ്യം ഇതൊക്കെ കേൾക്കുമ്പോൾ പിന്നെ ഇതൊക്കെ പറഞ്ഞ് ഇതൊക്കെ കൊണ്ടാണോ ഞാൻ നന്നാവുന്നത് എന്ന് തോന്നുമെങ്കിലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ, തീർച്ചയായിട്ടും ഇതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം തന്നെ ഉണ്ടാകും. കാരണം ഇത് അല്ലാതെ ഇരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന ആളാണ് ഞാനും. ഞാൻ അത് കഴിഞ്ഞ് ഇതെല്ലാം പ്രാവർത്തികമാക്കി കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു ഭയങ്കര ഒരു ചേഞ്ചാണ് ഉണ്ടായത്. നമുക്ക് ആദ്യം നോക്കാവുന്നത് സെൽഫ് ലവ് ആണ്. സെൽഫ് ലവ്, ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുക, നമ്മൾ നമുക്ക് കൊടുക്കുന്ന ഒരു കെയറിങ്, അത് നമ്മുടെ കോൺഫിഡൻസ് എന്തായാലും കൂട്ടും. എല്ലാ കാര്യങ്ങളും നമ്മൾ തുടങ്ങേണ്ടതും അവസാനിപ്പിക്കേണ്ടതും നമ്മളിൽ തന്നെയാണ്. നമ്മൾ എന്തൊക്കെ ചെയ്യാം, എന്ത് നമ്മൾ വേണ്ട ചെയ്യേണ്ട എന്നൊക്കെ ചിന്തി

0: ഉപയോഗിക്കേണ്ടത് നമ്മുടെ മനസ്സാണ്. സെൽഫ് ലവ് വേണമെങ്കിൽ നമ്മൾ ദിവസവും രാവിലെ എഴുന്നേറ്റ് നമ്മുടെ മിററിന്റെ മുമ്പിൽ പോയി നിന്ന് ചിരിച്ചുകൊണ്ട് ഐ ലവ് യു എന്ന് പറയണം, ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു എന്ന്. എന്തിനു മറ്റുള്ളവരുടെ സ്നേഹം വേണം? നമ്മൾ നമ്മളെ ഒന്ന് സ്നേഹിച്ചു നോക്ക്, അപ്പോഴും മനസ്സിലാകും നമുക്ക് എത്രമാത്രം കോൺഫിഡൻസ് വർദ്ധിക്കുന്നു എന്ന്. അടുത്തത് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ്? എല്ലാത്തോടും നമ്മൾ നന്ദി പറയണം, നമുക്കുള്ളതിനോടും. പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ഇല്ലാത്തതിന്, നമ്മൾ മനുഷ്യരെ എപ്പോഴും ഇല്ലാത്തതിനെ അതില്ല ഇതില്ല ഓൾവേസ് കംപ്ലൈനിങ് ആണ്, അതല്ല വേണ്ടത്. നമ്മൾ വേണ്ടത് നമുക്ക് എന്തൊക്കെ ഉണ്ട് അതിനൊക്കെ നന്ദി പറയുക. അതുപോലെ ഓരോരോ, പിന്നെ നമ്മളെ ഈ മനുഷ്യജന്മം തന്നതിന് നമ്മുടെ പിന്നെ മാതാപിതാക്കളോട് നന്ദി പറയാം. അങ്ങനെ ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ് പരിപാടി, അങ്ങനെയല്ല. നമ്മൾ ആ കിട്ടുന്ന ഓരോ സാഹചര്യങ്ങളിലും നമ്മളത് മാക്സിമം പറയുക എന്നതാണ്. അൺകണ്ടീഷണലായിട്ട് വർക്ക് ചെയ്യണം. നമ്മൾ ഔട്ട്കമ്മിനെ ഒന്നും നോക്കരുത്. എക്സാം എഴുതുന്നു, ജയിക്കുമോ തോക്കുമോ ഒന്നും നോക്കണ്ട, നമ്മൾ വർക്ക് ചെയ്യുക, അൺകണ്ടീഷണലായിരിക്കണം. പിന്നെ ബി ട്രൂ ടു യുവർസെൽഫ് എന്ന് പറഞ്ഞാല് നാട്ടുകാർ എന്തു പറയുന്നു എന്ന് നോക്കണ്ട, നിങ്ങൾക്ക് പകരം നിങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോ ഇയാൾ ഉണ്ടെങ്കിലേ ഞാൻ ഹാപ്പിയാകൂ, അങ്ങനെയൊന്നും നോക്കണ്ട. നമ്മളോട് ട്രൂ ആയിട്ട് നിന്നുകൊണ്ട് പിന്നെ നമ്മളോട് എപ്പോഴും ആത്മാർത്ഥത കാണിക്കുക നമ്മള്. പിന്നീട് ബി കൈൻഡ്, ചുറ്റുമുള്ളവരെ സഹായിക്കുക, തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുത്. നമുക്ക് ഒരാൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് പിന്നെ ഒരു സഹായം ചെയ്യാം. പക്ഷെ രണ്ടു ദിവസം കഴിഞ്ഞ് നമ്മള് ഞാൻ എന്നാലും അവനത് ചെയ്തു കൊടുത്ത, അങ്ങനെയുള്ള കംപ്ലയിൻസ് വേണ്ട. നമ്മൾ നമ്മുടെ രീതിക്കനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുക. എല്ലാവരോടും ഫ്രണ്ട്ലി ആകുക, അതുപോലെ എല്ലാവരോടും ഒരു ചിരിയോടുകൂടി അവരോട് സംസാരിക്കുക, അതുപോലെ തർക്കിക്കാതിരിക്കുക. അടുത്തത് സ്റ്റേ ബിസി സ്റ്റേ പ്രൊഡക്റ്റീവ്. ആ രണ്ട് തരത്തില്, ബിസി ആയിട്ടിരിക്കുക, പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുക, അപ്പൊ നമുക്ക് വേറെ ഒന്നിനെ പറ്റിയും ഇങ്ങനെ പിന്നെ ചിന്തിക്കേണ്ടി വരുന്നില്ല. പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാകണം എപ്പോഴും. നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ചാല് അത് പോസിറ്റീവ് ആക്കി മാറ്റാനുള്ള ഒരു ശ്രമം കൂടി. പിന്നെ നല്ല മാനസികാരോഗ്യം ഉണ്ടെങ്കിൽ കൂടുതൽ പോസിറ്റീവ് കാഴ്ചപ്പാടിലെത്തും, ജീവിതം കൂടുതൽ ആസ്വദിക്കാം.
1: ഇത് കേൾക്കുന്ന ഓരോ ശ്രോതാക്കൾക്കും ഓരോ അനുഭവങ്ങളുണ്ട്. ശ്രോതാക്കൾക്കായുള്ള ഒരു സന്ദേശം എന്താണ്?
0: ഇതിനകത്ത് ഞാൻ ഒരു കാര്യം പറയുന്നുള്ളൂ, ഞാൻ പറഞ്ഞു കേട്ട ഒന്നാണ്, അത് പറയാം. മയക്കുമരുന്ന് പറക്കാൻ ചിറകുകൾ തന്നു, പക്ഷേ അവ എന്റെ നീലാകാശത്തെ എന്നിൽ നിന്നും അപഹരിച്ചു. അതായത് നമ്മുടെ ജീവിതത്തെ നമ്മളിൽ നിന്നും അപഹരിക്കുന്ന ഒന്നിനും പിടികൊടുക്കാതിരിക്കുക. അങ്ങനെ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ.
1: നന്ദി.
2: യുവവാണി.

0: ആകാശവാണി
1: സർഗ കേരളം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് സർഗ കേരളത്തിൽ 21-ാം നൂറ്റാണ്ടിലെ മലയാള ചെറുകഥ ഡോക്ടർ കെ എസ് രവികുമാർ നടത്തുന്ന പ്രഭാഷണം, സി അനൂപ് എഴുതി അവതരിപ്പിച്ച കഥ കാണാതായ കപ്പൽ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ 25 വർഷങ്ങൾ നാം പിന്നിട്ടിരിക്കുന്നു. കഴിഞ്ഞ 25 വർഷങ്ങൾ മലയാള സാഹിത്യത്തിൽ പുതുഭാവുകത്വം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 21-ാം നൂറ്റാണ്ടിലെ മലയാള ചെറുകഥാ സാഹിത്യത്തിന്റെ വികാസ പരിണാമങ്ങൾ വിലയിരുത്തുകയാണ് നിരൂപകനും എഴുത്തുകാരനും അധ്യാപകനും പ്രഭാഷകനുമായ ഡോക്ടർ കെ എസ് രവികുമാർ.
2: 21-ാം നൂറ്റാണ്ട് പിറന്നപ്പോൾ മലയാള ചെറുകഥയ്ക്ക് 110 വർഷത്തെ ചരിത്രമുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും 25 വർഷം കൂടി കടന്നുപോയിരിക്കുന്നു. ഇത്തരം സന്ദർഭങ്ങൾ മുൻകാല രചനകളെയും പ്രവണതകളെയും ഒക്കെ ഒന്ന് വിലയിരുത്താനുള്ള സന്ദർഭങ്ങളാണ്. ആ നിലയിൽ നോക്കുമ്പോൾ കഴിഞ്ഞ 135 വർഷത്തിനിടയിൽ മലയാള ചെറുകഥ കടന്നുപോകുന്ന പല അവസ്ഥകളുടെ ഒരു പരിണാമ ഘട്ടമാണ് സമീപ ഭൂതകാലവും എന്ന് മനസ്സിലാകും. 1891 ആണ് ആദ്യത്തെ മലയാള ചെറുകഥയായ വാസനാവികൃതി അച്ചടിക്കപ്പെടുന്നത്. പിന്നീട് പല പരിവർത്തനങ്ങൾ മലയാള ചെറുകഥയ്ക്കുണ്ടായി. ആദ്യഘട്ടത്തിൽ പ്രണയം, അപസർപ്പണം, നായാട്ട്, അമളി

കോടതി വ്യവഹാരങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു മലയാളത്തിൽ ചെറുകഥകൾ ഉണ്ടായത്. അതൊക്കെ പഴയ മട്ടിലുള്ള ചില പാശ്ചാത്യ കഥകളുടെ അനുകരണമായിട്ടും കുറേയൊക്കെ കേരളീയ ജീവിതാവസ്ഥകളെ ചിത്രീകരിക്കുന്നതായിട്ടും ആയിരുന്നു. എങ്കിലും അതെല്ലാം കേവലം രസിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് എഴുതപ്പെട്ടിരുന്നത്. എന്നാൽ 1930കളോടുകൂടി ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. കേരളീയ ജീവിതത്തിൻ്റെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളെ ചെറുകഥകളിൽ അവതരിപ്പിക്കുന്ന രീതി വികസിച്ചു വന്നു. അതിന് പ്രേരണ നൽകുന്ന സാമൂഹ്യ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യസമരത്തിൻ്റെ അഗ്നി ജ്വലിച്ചു നിന്ന ഊഷ്മളമായ അന്തരീക്ഷമായിരുന്നു അത്. തൊഴിലാളികളുടെ സമരങ്ങൾ, ജന്മിത്തത്തിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെയുള്ള സമരങ്ങൾ, ഇങ്ങനെ പല മുഖങ്ങളിലായിട്ട് മനുഷ്യൻ സ്വാതന്ത്ര്യത്തെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കേരളം മൂന്നായും മുറിഞ്ഞുകിടന്ന കാലമായിരുന്നു അത്. രണ്ട് പ്രദേശങ്ങൾ, തിരുവിതാംകൂറും കൊച്ചിയും നാട്ടുരാജാക്കന്മാരുടെ കീഴിൽ, മലബാർ പ്രദേശം ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിൽ. ഈ അവസ്ഥകളെല്ലാം മലയാളിയുടെ നിരന്തരമായ ചോദ്യം ചെയ്യലിന് വിധേയമായി. കേരളം എന്നൊരു പ്രദേശത്തെ രൂപപ്പെടുത്തുക, മലയാളി ജീവിതത്തിൻ്റെ സവിശേഷ മുഖങ്ങളെ ചിത്രീകരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല ലക്ഷ്യങ്ങൾ അക്കാലത്തെ സാഹിത്യരചനകൾക്കുണ്ടായിരുന്നു. സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ ചിത്രീകരിക്കുക മാത്രമല്ല, വരുംകാല ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് മാത്രമല്ല, വരുംകാലത്ത് അതെങ്ങനെയായിത്തീരണം എന്നുള്ള ചില പ്രതീക്ഷകൾ കൂടി അക്കാലത്തെ സാഹിത്യരചനകളിൽ നമുക്ക് കാണാൻ കഴിയും. 1950കളാകുമ്പോഴേക്കും സ്വാതന്ത്ര്യം ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞു, പ്രതീക്ഷകൾ പലതും പൂവണിഞ്ഞില്ല. അത്തരം ഘട്ടത്തിൽ മനുഷ്യൻ കൂടുതൽ അന്തർമുഖനാവുകയാണ്. അവൻ്റെ ആന്തരിക ജീവിതത്തെ ചിത്രീകരിക്കുന്ന രചനകൾ അക്കാലത്ത് വന്നു തുടങ്ങി. പിന്നീട് ഒരു പതിറ്റാണ്ടുകൂടെ കഴിയുമ്പോൾ മലയാളത്തിലെ മിക്കവാറും എല്ലാ സാഹിത്യ വിഭാഗങ്ങളിലും വലിയ ചലനമുണ്ടാക്കിയ ആധുനികതാ പ്രസ്ഥാനത്തിൻ്റെ രംഗപ്രവേശമായി. അസ്തിത്വവാദം പോലെയുള്ള ആശയ സംഹിതകൾ അക്കാലത്തെ എഴുത്തുകാരെ വലിയ തോതിൽ പ്രചോദിപ്പിച്ചു. പിന്നീട് കുറേ കൂടി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 1980കളാകുമ്പോഴേക്കും പിൽക്കാലത്ത് ഉത്തരാധുനികത എന്ന് വ്യവഹരിച്ച ആശയ സംഹിതകളും അതിൻ്റെ ആവിഷ്കാരങ്ങളായ കഥകളും ഇതര രചനകളും ഒക്കെ മലയാളത്തിലുണ്ടായി. അത് കഴിഞ്ഞ് ഏതാണ്ട് 20-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യദശകമാകുമ്പോഴേക്കും ലോകമാകെ വലിയ പരിവർത്തനം ഉണ്ടായ ഒരു ഘട്ടമാണ്. ആ ഘട്ടമാകുമ്പോഴേക്കും നമ്മുടെ നാട്ടിലും ഒരു ആഗോള സാമ്പത്തിക ശക്തികൾക്ക് കടന്നു വരാനുള്ള സാഹചര്യം ഒരുങ്ങിയിരുന്നു. ഇത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തെയും സമൂഹത്തിൻ്റെ ഉൽപ്പന്നമായ സാഹിത്യത്തെയും നിർണയിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിൽ അതിൻ്റെ എല്ലാം അടയാളങ്ങൾ നമ്മുടെ രചനകളിൽ വന്നു കഴിഞ്ഞു. ഇങ്ങനെയുള്ള ഏതാണ്ട് ഒരു നൂറ്റാണ്ടിലേറെ ദൈർഘ്യമുള്ള കാലഘട്ടത്തിലെ മലയാള ചെറുകഥയുടെ ആവിഷ്കാരങ്ങളിലെല്ലാം ഇത്തരം സാമൂഹികവും സാംസ്കാരികവുമായ ആശയാന്തരീക്ഷം വലിയ പ്രേരണയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം അടയാളങ്ങൾ ആ കാലഘട്ടത്തിലുണ്ടായ കഥകളിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് 21-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം. ആ ഘട്ടം മുതൽ മലയാള ചെറുകഥയിൽ പ്രകടമായ എന്തെല്ലാം സവിശേഷതകളാണ് എന്നുള്ള കാര്യമാണ് നമ്മുടെ ആലോചനാ വിഷയം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യൻ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിജീവനത്തിന് വേണ്ടി വലിയ യാതനകൾ അനുഭവിക്കുന്നു എന്ന ഒരവസ്ഥയിലേക്ക് എത്തി എന്നതാണ് ഈ കാലത്തിൻ്റെ പ്രത്യേകത. പഴയതുപോലെയുള്ള ഭൗതികാന്തരീക്ഷം ത്തിലെ പല യാതനകളും കുറഞ്ഞു പോയെങ്കിലും മറിച്ച് അധികാരശക്തികൾ കൂടുതലായിട്ട് ജനതയുടെ മേൽ അവരുടെ ആധിപത്യം പ്രകടിപ്പിക്കുന്ന ഒരു സന്ദർഭമായിട്ട് ഈ കാലം മാറി. മൂലധന ശക്തികളാണ് ലോകത്തെ ഭരിക്കുന്നത്. പലപ്പോഴും രാഷ്ട്രീയ അധികാരം പോലും അവരുടെ ചില ഉപകരണങ്ങളായിട്ട് മാറുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യ ദശകങ്ങളിൽ കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് വലിയ ഉണർവുണ്ടായി. പഴയ ജന്മിത്തത്തിൻ്റെയും പഴയ ഫ്യൂഡൽ മൂല്യങ്ങളുടെയും സ്ഥാനത്ത് പുതിയൊരു ജനാധിപത്യ ബോധവും പുതിയ ഒരു സാംസ്കാരിക അന്തരീക്ഷവും വളർന്നു വന്നു. പുരോഗമന രാഷ്ട്രീയം അതിന് വലിയ ഒരു പ്രേരണയായി തീർന്നു. അന്ന് മനുഷ്യൻ എന്ന സങ്കല്പത്തിന് വലിയൊരു വില ഉണ്ടായിത്തീർന്നു. മനുഷ്യൻ ആണ് എല്ലാറ്റിൻ്റെയും ആധാരമായിട്ടുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം എന്നൊരു തോന്നലുണ്ടായിരുന്നു. അത് മാറി എന്നുള്ളതാണ് പിൽക്കാലത്ത് വന്നൊരു മാറ്റം. ആ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ആധിപത്യശക്തിയുള്ള ആളുകൾ മൂലധനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി. മറ്റ് മനുഷ്യരല്ല, അവൻ്റെ ഉപകരണങ്ങളാണ് അല്ലെങ്കിൽ അവന് ചവിട്ടിത്തേക്കാനുള്ള വെറും ഞാഞ്ഞൂലുകളാണ് എന്നൊരവബോധം രൂപപ്പെട്ടു വന്നു. ഈ ഘട്ടത്തിൽ പലതരത്തിൽ മനുഷ്യൻ തൻ്റെ അതിജീവനത്തിന് വേണ്ടി പോരാടേണ്ട സാഹചര്യമുണ്ടായി. മണ്ണ്, ജലം, ഭൂമി, പ്രകൃതിയിലെ ഇതര വിഭവങ്ങൾ, ഇതെല്ലാം ഇത്തരം ശക്തികൾ ചൂഷണം ചെയ്യുകയാണ്. അവിടെയാണ് അതിനെല്ലാം വേണ്ടി

മനുഷ്യൻ പോരാടാൻ തുടങ്ങിയത്. ശ്വാസം കിട്ടാതെ പിടയുന്ന മനുഷ്യർ, വെള്ളം കിട്ടാതെ ദാഹിക്കുന്ന മനുഷ്യർ, കൂരകൾ കിട്ടാതെ പ്രയാസപ്പെടുന്ന മനുഷ്യർ, ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരുടെ ഒരുപാട് ഗുണങ്ങൾ വലിയ വികസനത്തിനിടയിലും നമ്മുടെ ലോകത്ത് ഉണ്ടായി എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം. അതുപോലെ വേരുകളറ്റ് അന്യദേശങ്ങളിലേക്ക് പോകേണ്ടി വന്നവർ, പക്ഷെ അങ്ങനെ അല്ലാതെ യുദ്ധങ്ങൾ കൊണ്ടും വംശീയമായ പോരാട്ടങ്ങൾ കൊണ്ടും രക്ഷയില്ലാതെ സ്വന്തം നാട് ഉപേക്ഷിച്ചു പോകേണ്ടി വന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ പല കോണുകളിലുമുണ്ട്. ഇവരെല്ലാം ആണ് വാസ്തവത്തിൽ ലോകത്തിൻ്റെ സത്യം എന്ന് നമ്മുടെ എഴുത്തുകാർ തിരിച്ചറിഞ്ഞ ഒരു കാലഘട്ടമാണ് ഈ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ കാൽനൂറ്റാണ്ട്. ലോകത്തെവിടെയുമുള്ള മനുഷ്യരുടെ ചലനങ്ങൾ, അവൻ്റെ പോരാട്ടങ്ങൾ, അവൻ്റെ യാതനകൾ, ഇതൊക്കെ അപ്പോൾ നമുക്കറിയാവുന്ന ഒരു അവസ്ഥയിലേക്ക് ലോകമെത്തി. ഡിജിറ്റൽ സാങ്കേതികവിദ്യ വലിയ തോതിൽ ലോകത്തെ ഒന്നാക്കി തീർത്തു. ലോകത്തിൻ്റെ ഏത് കോണിലുണ്ടാകുന്ന ഏത് ചലനവും ആ നിമിഷം തന്നെ മറ്റുള്ളവർക്കറിയാവുന്ന സാഹചര്യമുണ്ടായി. റേഷൻ കാർഡുകളേക്കാൾ കൂടുതൽ സിം കാർഡുകളുള്ള ഒരു അന്തരീക്ഷത്തിലാണ്, ഒരു അവസ്ഥയിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ആ അങ്ങനെയുള്ള ഒരു പ്രതീതി യാഥാർത്ഥ്യത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് നാം കഴിഞ്ഞുകൂടുന്നത്. അപ്പോൾ ഭൗതിക ജീവിതത്തിൽ നാം നേരിട്ട് ഇടപഴകുന്ന ആളുകളേക്കാൾ എത്രയോ ആളുകളുമായിട്ട്, എത്രയോ കാര്യങ്ങളുമായിട്ട് നമ്മൾ നെറ്റ് വഴി ഈ ലോകത്തിലൂടെ ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥ ജീവിതത്തിനെ അതിവർത്തിക്കുന്ന ഒരു പ്രതീതി ജീവിതം, വെർച്വൽ ജീവിതം ഓരോ മനുഷ്യനെയും ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരം പലതരം അവസ്ഥകളിലൂടെയാണ് ഇന്ന് മനുഷ്യർ കടന്നു പോകുന്നത്. മുൻകാലങ്ങളിൽ ഇല്ലാതിരുന്ന ചില ഊന്നലുകൾ ഇപ്പോഴത്തെ സാഹിത്യ രചനകളിൽ കാണാനുണ്ട്, പ്രധാനമായും ഫിക്ഷനിൽ. അതിലെ തന്നെ വൈവിധ്യമുള്ള ഒരു ലോകമായ ചെറുകഥയിൽ, അതൊന്ന് ലിംഗപദവിയെ സംബന്ധിച്ചുള്ള സമകാലിക യാഥാർത്ഥ്യങ്ങളാണ്. സ്ത്രീ പുരുഷനൊപ്പം തുല്യതയുള്ള, പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് എന്ന ബോധം സ്ത്രീ സമൂഹത്തിൽ രൂപപ്പെട്ടത് വളരെ ശക്തമായ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ്. മലയാള സാഹിത്യത്തിൽ ഏതാണ്ട് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തെ രണ്ട് ദശകങ്ങളിലാണ് അത്തരത്തിലുള്ള വലിയൊരു മാറ്റമുണ്ടായത്. അതിൻ്റെ തുടർച്ച ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്ന ഒരു വസ്തുതയ്ക്കപ്പുറത്തേക്ക് ലിംഗപരമായ ഇതര വിഭാഗങ്ങളിലും പെട്ട ഭിന്ന ലൈംഗികതയുള്ളവർ, ലൈംഗിക പരിവർത്തനങ്ങൾ സംഭവിച്ചവർ, സ്വവർഗ ലൈംഗികത പുലർത്തുന്നവർ, ഇങ്ങനെ പല വിധാനങ്ങളിൽപ്പെട്ട ആളുകളുടെ ഒരു സാങ്കത്യം, അവരുടെ ജീവിതത്തിൻ്റെ സ്വത്വബോധം അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് സമൂഹം എത്തിയിരിക്കുന്നു. സർക്കാർ തലത്തിൽ പോലും അവരെ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ സാഹിത്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. അതൊക്കെ സാഹിത്യത്തിലേക്ക് സൂക്ഷ്മ രാഷ്ട്രീയമായിട്ട് കടന്നു വരുന്നുണ്ട്. അതുപോലെയുള്ള മറ്റൊരു കാര്യം പ്രാദേശികമായ ചെറിയ ചെറിയ ഇടങ്ങൾക്ക് കിട്ടിയ പ്രാധാന്യമാണ്. മുമ്പ് സാഹിത്യത്തിൻ്റെ മുഖ്യധാരയിൽ ഇടം കിട്ടാതിരുന്ന പല പ്രദേശങ്ങളും അവിടുത്തെ ജീവിതാവസ്ഥകളും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ ഇന്ന് നമ്മുടെ കഥാസാഹിത്യത്തിലെ പ്രധാനപ്പെട്ട ഇടങ്ങളാണ്. മലയോര പ്രദേശങ്ങൾ, കടൽത്തീര ജീവിതം, അതുപോലെ നമ്മുടെ ഇതര ഭാഷാ സംസ്ഥാനങ്ങളുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഇടങ്ങളിലെ ജീവിതം, ഇതൊക്കെ നമ്മുടെ കഥകൾക്ക് ഇന്ന് സൂക്ഷ്മമായ വിഷയമായി തീരുന്നുണ്ട്. അതുപോലെ അതത് പ്രദേശങ്ങളിലെ പ്രത്യേകമായ ഭാഷാഭേദങ്ങൾ, സംഭാഷണത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ, അതത് പ്രദേശങ്ങളുടെ മിത്തുകൾ, അങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ കഥയിലേക്ക് സന്നിവേശിക്കപ്പെടുന്നു. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ ചെറുകഥാസാഹിത്യം അതിൻ്റെ സൂക്ഷ്മ രാഷ്ട്രീയം കൊണ്ട് കൂടുതൽ പ്രതിരോധ സജ്ജമായി തീർന്നിരിക്കുന്നു എന്നതാണ് ആ യാഥാർത്ഥ്യം. അതുകൊണ്ട് പഴയ രീതിയിലല്ല, ഒരു പുതിയ രീതിയിൽ, മുമ്പ് നമ്മുടെ പുരോഗമന സാഹിത്യകാലത്തും മറ്റും കണ്ടിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനുഷ്യാവസ്ഥയുടെ സൂക്ഷ്മ പ്രതിരോധങ്ങളെ ശക്തമായി അവതരിപ്പിക്കുന്ന രചനകൾ പലതും നമ്മുടെ കഥാസാഹിത്യത്തിൽ ഇന്ന് കാണുന്നുണ്ട്. അങ്ങനെ ഒരു പ്രതിരോധപരത ആണ് നമ്മുടെ കഥകളുടെ മുഖ്യമായ ഒരു അടയാളമായിട്ട് ഇന്ന് കാണുന്നത്. അതുപോലെ ആഖ്യാനപരമായ കാര്യങ്ങളിൽ വലിയ വ്യത്യാസം വന്നിട്ട്, അത് ആധുനികതയുടെയും മറ്റും കാലത്തുള്ളതുപോലെ നിരന്തരമായ പരീക്ഷണങ്ങൾ, രൂപപരീക്ഷണങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ ഭാഷ കൊണ്ടുള്ള പലതരത്തിലുള്ള സങ്കീർണ വ്യവഹാരങ്ങളായിട്ട് കഥയെ മാറ്റുകയോ ഒന്നുമല്ല. മറിച്ച് കഴിഞ്ഞ ഒരു 10-120 കൊല്ലത്തിനിടയിൽ നമ്മുടെ കഥാസാഹിത്യം പലതരത്തിൽ പരീക്ഷിച്ച് രൂപപ്പെടുത്തിയ സാങ്കേതിക രീതികളിൽ നിന്നെല്ലാം സ്വാംശീകരിച്ചുകൊണ്ട് ഓരോ പ്രമേയത്തിനും ഇണങ്ങിയ മട്ടിലുള്ള
രൂപചന രചനാരീതികൾ

നമ്മുടെ കഥാകൃത്തുക്കൾ സാക്ഷാത്കരിക്കുന്നു. പൊതുവിൽ എടുത്തു പറയാവുന്ന ഒരു കാര്യം ചെറുകഥയുടെ ദൈർഘ്യത്തിന് വന്നിരിക്കുന്ന ഒരു വർധനവാണ്. നേരത്തെ ആണെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെ 4-5 പേജിൽ അല്ലെങ്കിൽ 7-8 പേജിൽ ഒതുങ്ങുന്നതായിരുന്നു മലയാളത്തിലെ ഒരു ചെറുകഥ. ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളോടുകൂടി അതിനൊരു മാറ്റം വരുന്നു. പൊതുവേ കഥകൾക്ക് ദൈർഘ്യം കൂടുതലായിട്ടുള്ള ഒരു രീതിയാണ് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ വളരെ ചെറിയ ഫ്ലാഷ്

0: അതുപോലെ തന്നെ വളരെ ചെറിയ ഫ്ലാഷ് ഫിക്ഷൻ എന്ന് പറയുന്ന തരത്തിലുള്ള വളരെ ചെറിയ കഥകൾ ഉണ്ടാകുന്നു. എന്തായാലും ഈ രചനകളെല്ലാം തന്നെ ആത്യന്തികമായിട്ട് ജീവിതത്തിലേക്ക് ഉൾക്കാഴ്ച പകരുന്ന ശക്തമായ രചനകൾ എന്ന നിലയിലാണ് വളർന്നു വന്നിട്ടുള്ളത്. ഇത് മുഖ്യധാരയിലെ അച്ചടി മാധ്യമത്തിലൂടെ വരുന്ന കഥകളെ മുൻനിർത്തിയുള്ള ഒരു നിരീക്ഷണമാണ്. ഇതേപോലെ തന്നെ വളരെ വലിയ ഒരു ലോകമാണ് വാസ്തവത്തിൽ നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ. അവിടെയും കഥകളും കവിതകളും ഒക്കെ ധാരാളമായിട്ടുണ്ടാകുന്നുണ്ട്. അത് വലിയ തോതിൽ ആളുകൾക്കിടയിൽ പ്രചരിക്കുന്നുമുണ്ട്. പക്ഷെ അവിടെ ആദ്യ വായനയിൽ ഒരു അഭിപ്രായം രൂപപ്പെടുത്തി അതിനെക്കുറിച്ച് കൊള്ളാം, അല്ലെങ്കിൽ അതിനൊരു മിക്കവാറും എല്ലാവരും ലൈക്ക് പറയുന്ന ഒരു രീതിയാണുള്ളത്. അങ്ങനെയുള്ള രചനകളിൽ നിന്ന് ഭിന്നമായിട്ട് അത് അതിൻ്റെ ക്ഷണികത കൊണ്ട് പലപ്പോഴും താൽക്കാലികമായിട്ടുള്ള ഒരു ചലനം സൃഷ്ടിക്കുമെന്നല്ലാതെ കഥാസാഹിത്യത്തിൻ്റെ മുഖ്യധാരയിൽ എന്തെങ്കിലും ചലനമുണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. മറിച്ച് നമ്മുടെ ചെറുകഥ അതിൻ്റെ ബഹുമുഖമായ സാധ്യതകളെ സാക്ഷാത്കരിച്ചുകൊണ്ട് വളരെ ശക്തമായി അതിൻ്റെ സൂക്ഷ്മ രാഷ്ട്രീയം ആവിഷ്കരിച്ചുകൊണ്ട് മുന്നേറുന്ന കാഴ്ചയാണ് 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ 25 വർഷം കഴിയുമ്പോൾ കാണുന്നത്. ഇത്തരമൊരു പ്രഭാഷണത്തിൽ സ്വാഭാവികമായിട്ടും ശ്രോതാക്കൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്, പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ പേര് പറയുകയും അവരുടെ കൃതികളെക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത്. വാസ്തവത്തിൽ വളരെയേറെ എഴുത്തുകാർ, പല തലമുറകളിൽപ്പെട്ടവർ, ഏതാണ്ട് 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിന് മുമ്പ് തന്നെ എഴുത്തിൻ്റെ രംഗത്ത് ശക്തമായ സാന്നിധ്യം പ്രകടമാക്കിയ നമ്മുടെ ഏറ്റവും മുതിർന്ന കഥാകൃത്ത് മുതൽ ഈ സമീപ വർഷങ്ങളിൽ ബാലപംക്തികളിൽ കൂടെയും അതുപോലെ വിദ്യാർത്ഥികൾക്കുള്ള കഥാമത്സരങ്ങളിലൂടെയും ഒക്കെ കടന്നു വന്ന് തങ്ങളുടെ ചെറിയ ഒച്ച വേറിട്ട് കേൾപ്പിച്ച ഈ കൗമാരക്കാരി വരെയുള്ള വലിയ ഒരു വിഭാഗത്തിൽപ്പെട്ട വ്യക്തിത്വം പ്രകടിപ്പിച്ചു കഴിഞ്ഞവരും പ്രകടിപ്പിക്കാൻ ശേഷിയുള്ളവരുമായിട്ടുള്ള പല കാലഘട്ടങ്ങളിൽ രംഗപ്രവേശം ചെയ്ത ഒട്ടേറെ കഥാകൃത്തുകൾ മലയാളത്തിൽ സജീവമായിട്ട് വർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സാമാന്യവൽക്കരണത്തിന് മുതിർന്നത് എന്നുകൂടി ക്ഷമാപണത്തോടുകൂടി പറഞ്ഞുകൊള്ളട്ടെ.
1: 21-ാം നൂറ്റാണ്ടിലെ മലയാള ചെറുകഥ. നിരൂപകനും എഴുത്തുകാരനും അധ്യാപകനും പ്രഭാഷകനുമായ ഡോക്ടർ കെ എസ് രവികുമാർ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. സർഗകേരളത്തിൽ അടുത്തതായി കാണാതായ കപ്പൽ, സി അനൂപ് എഴുതി അവതരിപ്പിച്ച കഥ.
2: തുറമുഖത്തുനിന്നും കപ്പൽ പുറപ്പെട്ടത് അന്ന് നേരം പുലരുന്നതിന് തൊട്ട് മുമ്പാണ്. മഞ്ഞുമറ നീക്കി സൂര്യൻ ഉദിച്ചു വന്നപ്പോഴേക്കും കപ്പൽ കര കാണാത്തത്ര ദൂരത്തെത്തിയിരുന്നു. ഒരു കടൽക്കാക്ക പറന്നുവന്ന് പതിവില്ലാത്ത രീതിയിൽ ശബ്ദമുണ്ടാക്കിയ ശേഷം ആഴത്തിലേക്ക് ചിറക് വിരിച്ചു. മഞ്ഞിന്റെ തിളക്കം അതിന്റെ ചിറകിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഇളം ചുവപ്പ് വെളിച്ചം വീണ് കടൽ തിളങ്ങി. അടുത്തെങ്ങും തിരയിളക്കമോ മത്സ്യങ്ങളുടെ ചാട്ടുളി പായലോ കാണാനുണ്ടായിരുന്നില്ല. കപ്പിത്താൻ തുറമുഖത്തെത്തുമ്പോഴേക്കും ശാന്തമായ കടലിലൂടെ കപ്പൽ കാണാദൂരത്തെത്തിക്കഴിഞ്ഞിരുന്നു. അത്ഭുതത്തോടെ അയാൾ നോക്കി നിൽക്കുമ്പോൾ യാതൊന്നും സംഭവിക്കാത്ത മട്ടിൽ മുന്നിലേക്ക് ഒരാൾ ഓടി വന്നു. അയാളുടെ ചുമലിലെ വലയിലേക്കും എളിയിലെ പേനാക്കത്തിയിലേക്കും കപ്പിത്താൻ നോക്കി. ജഹാംഗീർ ചിരിക്കാൻ ശ്രമിച്ചു. രാത്രിയിൽ കരതൊടാതെത്തുന്ന മത്സ്യങ്ങളെ പേനാക്കത്തികൊണ്ട് കുത്തിയെടുക്കുന്ന ജഹാംഗീറിന് മുന്നിൽ പ്രഭാതമെത്തുമ്പോഴേക്കും ഒരു മീൻകുന്ന് ഉയർന്നിട്ടുണ്ടാകും. തുറമുഖവും ബീച്ചും മത്സ്യകന്യകയുടെ പ്രതിമയും കാണാനെത്തുന്നവർക്ക് പലതരം മത്സ്യങ്ങൾ ചുട്ടും ഇലയിൽ വാട്ടിവറുത്തും വെളിച്ചെണ്ണയിൽ മൊരിച്ചും നൽകുന്നതിനാണ് ജഹാംഗീറിന്റെ പകൽ. രാത്രി തുടങ്ങി അധികമാകും മുമ്പ് അയാൾ കത്തിയുടെ മൂർച്ച കൂട്ടി കുഞ്ഞു ടോർച്ചുമായി കടലേറ്റത്തിന്റെയും ഇറക്കത്തിന്റെയും അരികുപറ്റി നടക്കാൻ തുടങ്ങും. ഒരിക്കലും ഉറങ്ങാത്ത ജഹാംഗീർ ഈ തുറമുഖം വിട്ട് മറ്റെവിടേക്കും ഇക്കാലങ്ങൾക്കിടയിൽ പോയിട്ടില്ല. കടലേറ്റം വന്നാലും കൊടുങ്കാറ്റ് വന്നാലും മറ്റൊരു സുരക്ഷിതത്വത്തിലേക്ക് അയാൾ പോകാൻ കൂട്ടാക്കിയിട്ടുമില്ല. തന്നെ വന്ന് പുതപ്പിക്കാൻ മരണം ഈ കടൽക്കരയിൽ എവിടെയോ ഒരു പുതപ്പ് വിരിച്ചിട്ടുണ്ടെന്നാണ് അയാൾ പറയാറ്. ചില രാത്രികളിൽ മരണം തന്റെ അരികെ വന്നിരിക്കാറുണ്ടെന്നും സ്നേഹത്തോടെ ഒട്ടിക്കിടക്കാറുണ്ടെന്നും പറയുമ്പോൾ ജഹാംഗീർ ഒരു കുട്ടിയെപ്പോലെയാകും സംസാരിക്കുക. ഉൾക്കടലിലേക്ക് നീങ്ങി തുടങ്ങിയ കപ്പലിലേക്ക് അത്ഭുതത്തോടെ വീണ്ടും നോക്കി നിന്ന കപ്പിത്താനോട് ജഹാംഗീർ താൻ കണ്ട അത്ഭുതകരമായ ആ കാഴ്ചയെക്കുറിച്ച് പറയാൻ തുടങ്ങി. ജലത്തിലേക്ക് ആദ്യം നേരിയൊരു ചലനമാണ് കണ്ടത്. ഓളച്ചുറ്റായിരിക്കുമെന്ന് കരുതി മുന്നോട്ട് നടക്കുമ്പോഴാണ് കപ്പൽ പതുക്കെ ഇടതുവശം തിരിഞ്ഞ് അനങ്ങാൻ തുടങ്ങിയത്. പുറപ്പെടാനുള്ള നേരമായിട്ടില്ലോ എന്ന് തോന്നി. ആകാശത്തേക്ക് നോക്കി നിന്ന ജഹാംഗീർ കണ്ണുകളടച്ചു നിന്നു. നെറ്റിയൊന്ന് ചൊറിഞ്ഞു തിരിയുമ്പോഴേക്കും കപ്പൽ വേഗത പ്രാപിച്ചു തുടങ്ങിയിരുന്നു. അതേക്കുറിച്ച് പറഞ്ഞപ്പോൾ മറ്റൊരാൾ കൂടി കപ്പിത്താൻ അരികെയെത്തി. റൊസാരിയോ. എല്ലാ യാത്രകളിലും കപ്പിത്താനൊപ്പം അയാളുണ്ടാകും. തന്റെ കടൽ യാത്രകളിൽ നിശബ്ദതയുടെ ആവരണം പൊട്ടിച്ചുവിടാറുള്ള

റൊസാരിയോ അന്നും പതിവ് പോലെ കപ്പലിൽ പുറപ്പെടാനെത്തിയതാണ്. അപ്പോഴാണ് കരവിട്ട് കടലിലേക്ക് പോകാൻ തുടങ്ങിയ കപ്പൽ കാണുന്നത്. അപ്പോൾ ഏകാന്തമായ ആകാശത്ത് ഒരു പരുന്ത് താഴ്ന്നു പറക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ചുണ്ടിൽ കിടന്ന് പുളയുന്ന ഒരു ഞണ്ട്. എന്തു പറയണമെന്നറിയാതെ അവർ പകച്ചുനിന്ന് പരസ്പരം നോക്കി. അത്ഭുതങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി കടന്നു വരാൻ തുടങ്ങിയ നാളുകളെക്കുറിച്ച് അവർ ഓർക്കാൻ തുടങ്ങി. പെട്ടെന്നൊരു ദിവസം പുലർന്നപ്പോൾ മുതൽ തുറമുഖം വിജനമായി മാറുകയായിരുന്നു. അത്രനാളും കാളം മുഴക്കുന്ന കപ്പലുകളും ഐലസ വിളികളും ആരവും നിറഞ്ഞ ചുറ്റുവട്ടത്ത് ഭയത്തിന്റെ ഒരു കയർ സർപ്പരൂപത്തിൽ വന്നു വീണു. മുഖാവരണം ധരിച്ച മനുഷ്യർ പരസ്പരം ഭീതിയോടെ നോക്കി നിൽക്കാൻ തുടങ്ങി. ഒരാൾ തൊട്ട മീൻ മറ്റൊരാൾ തൊട്ടു നോക്കാതെയായി. പങ്കായങ്ങളിൽ ചിതൽ മേഘമാരംഭിച്ചു. ഉറുമ്പുകൾ കൂനകളായി നടവഴികളിൽ നിറഞ്ഞു. ഇടയ്ക്കിടെ കൂട്ടമായി പറന്നെത്തിയ കടൽക്കാക്കകൾ കരയിൽ അടിഞ്ഞുകൂടിയ ചെറുമത്സ്യങ്ങളെ കൊത്തിയെടുത്ത് പറക്കുമ്പോൾ അവയുടെ ചിറകടിയിലും ഭയം മുറുകിക്കൊണ്ടിരുന്നു. ഒരു രാത്രി പുലർന്നപ്പോൾ മുതൽ തുറമുഖത്തേക്കും തിരിച്ചുമുള്ള വാഹനങ്ങളുടെ നീണ്ട നിര ഇല്ലാതായി. മീനും സുഗന്ധവ്യഞ്ജനങ്ങളും കടഞ്ഞ മര ഉരുപ്പിടികളും കയറ്റിക്കൊണ്ടുപോയ ലോറികൾ വഴിവക്കിൽ അനാഥമായി നിരന്നുകിടന്നു. ചീഞ്ഞ മത്സ്യങ്ങളുടെ ഗന്ധം ചുറ്റുവട്ടങ്ങളിൽ കുമിഞ്ഞു. വീടുകളിൽ നിന്നും പുറത്തിറങ്ങി വന്നവർ പാചകപാത്രങ്ങൾ കൊട്ടി ഭയത്തിന്റെ വസൂരി വടുക്കൾ മായ്ക്കാൻ ശ്രമിച്ചു. ഇതെല്ലാം കണ്ടും കേട്ടും മുടങ്ങാതെ തുറമുഖത്ത് ചുറ്റി നടന്നത് മൂന്നു പേർ മാത്രമാണ്. കപ്പിത്താനും റൊസാരിയോയും ജഹാംഗീറും. തലേന്ന് രാത്രി കപ്പൽ കരയോടടുപ്പിച്ചു കഴിഞ്ഞ് റൊസാരിയോ പിടയ്ക്കുന്ന മത്സ്യങ്ങളുടെ കൂട ജഹാംഗീറിനെ ഏൽപ്പിച്ചതാണ്. കപ്പിത്താൻ മുറിയിലെത്തി മേല് കഴുകുമ്പോഴേക്കും വറുത്ത മീനും ചുട്ടെടുത്ത ഗോതമ്പ് റൊട്ടിയുമായി എത്താമെന്ന് വാക്കുകൊടുത്തിട്ടാണ് ജഹാംഗീർ തിടുക്കത്തിൽ നടന്നത്. താൻ അന്ന് രാത്രിയിലേക്ക് വേണ്ട ചില ആഹാരപദാർത്ഥങ്ങൾ കപ്പിത്താന്റെ മുറിയുടെ മുന്നിലെ ഫൗണ്ടന്റെ പിന്നിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന കാര്യം ജഹാംഗീറിനെ റൊസാരിയോ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ലഹരിയുടെ തൂവലില്ലാതെ തന്നെ വിസ്മയത്തിന്റെ ആകാശം ചുറ്റിവരാൻ തനിക്കറിയാമെന്ന ഭാവത്തിൽ ഒന്ന് ചിരിച്ച ശേഷം ജഹാംഗീർ അടുപ്പു കത്തിക്കാനുള്ള കരിയുമായി തിടുക്കത്തിൽ നടന്നു. തീ കാഞ്ഞു തുടങ്ങിയതോടെ തണുപ്പിന്റെ അലകൾ വിട്ടകന്നു. കപ്പിത്താൻ തന്റെ അനുമതിയില്ലാതെ സ്വയം കടൽയാത്ര പുറപ്പെട്ട കപ്പലിനെക്കുറിച്ചോർത്ത് വ്യാകുലപ്പെട്ടുകൊണ്ടിരുന്നു. തന്റെ ജീവിതത്തിൽ കൺകണ്ട ദൈവമായ കപ്പിത്താന്റെ സങ്കടം കണ്ട് റൊസാരിയോയുടെ ഉള്ളുപിടച്ചു. തീക്കായലിനൊപ്പം തൊട്ടടുത്തു കൂട്ടിയ കല്ലടുപ്പിൽ മുരിഞ്ഞു പൊങ്ങിയ വിവിധതരം മത്സ്യങ്ങളുടെ മണം അവിടെ മാകെ നിറഞ്ഞു. മനുഷ്യർ അപ്രത്യക്ഷരായ കടലോരത്ത് കാലങ്ങളായി കാണാറുള്ള റൊസാരിയോ വിങ്ങി വിങ്ങി കരയാൻ തുടങ്ങി. ലഹരിയുടെ കൊതുമ്പിൽ തൂങ്ങി നിന്ന അയാൾ കപ്പിത്താന്റെ കരൽ പൊടിയുന്നത് കേൾക്കാനാകുന്നുണ്ടെന്നും കാണാതായ കപ്പൽ തിരഞ്ഞ് ഏതു നിമിഷവും കപ്പിത്താൻ കടൽത്തിരയിലേക്ക് പായുമെന്നും ഭയക്കുന്നുണ്ടായിരുന്നു. കര തൊട്ടുനിന്ന കപ്പൽ കടലാഴത്തിലേക്ക് സ്വയം സഞ്ചരിച്ചതാണെന്ന് മൂന്നു പേർക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. രണ്ടുപേർ ആധിയോടെ കപ്പിത്താൻ അടുപ്പിൽ ചൂടിലേക്ക് തീ കായാനെത്തുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്നു. മുറിയിൽ വെരുകിനെ പോലെ നടക്കുന്ന കപ്പിത്താനെ പുറത്തുനിന്ന് നോക്കിയ റൊസാരിയോ ജഹാംഗീറിന്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. സാധാരണ ഈ നേരത്താണ് കപ്പൽ തീരത്തോടടുക്കുന്നത്. അത് കഴിഞ്ഞ് അധിക നേരമാകുമ്പോൾ കപ്പിത്താൻ റൊസാരിയോയും താമസസ്ഥലത്തെത്തും. കുളിച്ച് വസ്ത്രം മാറി വന്നാൽ ഒന്നൊന്നര മണിക്കൂർ തീകായലും ചൂടിൻ തുടലുമൊക്കെയായി കഴിയും. അതാണ് പതിവ് രാക്കൂട്ട്. തലേന്ന് കടൽയാത്രയ്ക്കിടയിൽ വല്ലാത്തൊരു വിമിഷ്ടം തൊണ്ടയിൽ കുരുങ്ങിക്കിടക്കുന്നത് പോലെ കപ്പിത്താന് തോന്നിയിരുന്നു. നീലാകാശത്തിന് ചുവട്ടിലെ ക്ഷോഭിച്ച കടൽ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോഴൊന്നും റൊസാരിയോ ചില ദിവസങ്ങളിൽ യാതൊരു കളിതമാശയും പറയില്ല. അങ്ങനെയുള്ള നായാനങ്ങളിൽ കരയിലെത്തി സ്വയം അയഞ്ഞുവരെ ജഹാംഗീറും കപ്പിത്താനോട് അധികം സ്വാതന്ത്ര്യമൊന്നും കാണിക്കാൻ ശ്രമിക്കാറില്ല. അങ്ങനെ മറ്റുള്ളവരുടെ ചുമലോട് ചേർന്ന് നിൽക്കുന്ന പ്രകൃതമായിരുന്നില്ല കപ്പിത്താന്റേത്. എപ്പോഴും ഒരു കയ്യകലം ദൂരത്തായിരുന്നു അയാളുടെ ശരീരവും മനസ്സും. എപ്പോഴെങ്കിലും തന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ ചിലത് സംഭവിക്കുമെന്ന് കപ്പിത്താൻ വിശ്വസിച്ചു. വർഷങ്ങളായി കടലിന്റെ ഹൃദയത്തിലൂടെ സഞ്ചരിക്കുന്നതായിരുന്നു കപ്പിത്താന്റെ ദിനചര്യ. അല്ലാത്ത ദിവസങ്ങളിൽ ഭാരമുള്ളതെന്തോ ഒന്ന് തന്റെ ചുമലിൽ തൂങ്ങിക്കിടക്കുന്നുണ്ടെന്ന ഭാവമായിരുന്നു അയാളുടേത്. കപ്പലോട്ട് നേരത്ത് മറ്റൊരാളായി മാറുന്ന കപ്പിത്താനെയാണ് റൊസാരിയോ എപ്പോഴും കണ്ടിട്ടുള്ളത്. ആ നേരങ്ങളിൽ പഞ്ചേന്ദ്രിയങ്ങളും ഉണർന്ന് അന്യഗ്രഹത്തിൽ നിന്നും പൊടുന്നിനെ ഭൂമിയിലേക്ക് പൊട്ടിവീണ ഒരാളെപ്പോലെയാണ് അയാൾ. കടൽ ചുരുക്കിലും ശാന്തതയിലും കപ്പിത്താൻ ഭൂമി തെല്ലുയർന്നു നിൽക്കുന്നതായി റൊസാരിയോയ്ക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോഴെങ്കിലും ചിറക് വിടർത്തി പറക്കുന്നതായും. റൊസാരിയോയും ജഹാംഗീറും വിറകുകൊള്ളികൾ അടുക്കി വെച്ചുകൊണ്ടിരിക്കെ കപ്പിത്താൻ പതിവില്ലാത്ത വേഗതയിൽ പടവുകളിറങ്ങി മുറ്റത്തേക്ക് വന്നു. നമുക്ക് പുറപ്പെടാം. ഈ രാത്രി പുലരും മുമ്പ് എനിക്ക് എന്റെ കപ്പൽ കണ്ടെത്തണം. കപ്പിത്താൻ മുന്നോട്ട് നടന്നു. റൊസാരിയോ ജഹാംഗീറിനെ നോക്കി. അവർ കണ്ടതാണ് സ്വയം പാത വരഞ്ഞ് കപ്പൽ ഉൾക്കടലിലേക്കുള്ള നീണ്ട പാതയിലൂടെ അകന്നു പോകുന്നത്.
കപ്പിത്താനില്ലാത്ത കപ്പലിൻ്റെ വിധി എന്ത്?

0: ഉണ്ടാവുമെന്ന ആകുലതയൊന്നും അപ്പോൾ തോന്നിയില്ല. എന്നും പുറപ്പെടുന്ന സമയത്ത് കപ്പിത്താൻ തുറമുഖത്തെത്തുമെന്നും കടൽക്കാറ്റിനൊപ്പം നടന്ന് കപ്പലിൽ പ്രവേശിച്ചിട്ടുണ്ടാകുമെന്നുമൊക്കെയാണ് അവർ പ്രതീക്ഷിച്ചത്. അങ്ങനെയൊന്നുമല്ല സംഭവിച്ചതെന്നും കപ്പൽ സ്വയം വേഗമാർജിക്കുകയും കാറ്റിന്റെ ഗതിക്കൊപ്പം സഞ്ചരിക്കുകയുമായിരുന്നു. കപ്പിത്താൻ കടലിലേക്ക് നടന്നു, ഒപ്പം റൊസാരിയോയും ജഹാംഗീറും. കടൽ തീരം വിജനമായിരുന്നു. കപ്പിത്താനൊപ്പം പുറപ്പെടുകയല്ലാതെ മറ്റു പോംവഴികളൊന്നും റൊസാരിയോയ്ക്കും ജഹാംഗീറിനും മുന്നിൽ ഉണ്ടായിരുന്നില്ല. അവർ കപ്പിത്താന്റെ പിന്നാലെ നടന്നു. രാത്രി കടലിൽ നിലാവ് പരന്നുകിടന്നു. പതിവ് വഴിയിലൂടെ നടന്ന് കപ്പൽ കിടന്ന സ്ഥലത്തെത്തിയ കപ്പിത്താൻ തിരിഞ്ഞു നോക്കി. തന്റെ തൊട്ടരികെ നിശബ്ദരായി നിൽക്കുന്ന രണ്ടുപേർ, അതിലൊരാളെ കുരുതി കൊടുത്താൽ അപ്രത്യക്ഷമായ കപ്പൽ തിരികെ എത്തുമെന്നാണ് സ്വപ്നത്തിൽ പ്രത്യക്ഷയായ മാലാഹ പറഞ്ഞിരുന്നത്. ഇരുവരിൽ ആരെയാണ് കുരുതി കൊടുക്കേണ്ടതെന്ന കാര്യത്തിൽ തോന്നിയ സംശയത്തിനും മാലാഖ മറുപടി പറഞ്ഞു. നിനക്ക് അതിജീവനത്തിന് ആരെയാണ് അധികം ആശ്രയിക്കേണ്ടത്? അതുമാത്രമായിരിക്കണം വാളിന്റെ മൂർച്ച കൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. കപ്പിത്താൻ ഇരമ്പി വന്ന തിരയിലേക്ക് നോക്കി നിന്നു. അകലെ നിന്നും കരയിലേക്ക് വന്നുകൊണ്ടിരുന്ന കപ്പൽ അവിടേക്ക് നോക്കി നിൽക്കുന്ന റൊസാരിയോയും ജഹാംഗീറും. അവർക്ക് നേരെ കപ്പിത്താൻ നടന്നു. ഭൂമിയുടെ ആഴത്തിൽ നിന്നും ഒരു നിലവിളി ഉയർന്നു കേൾക്കാൻ തുടങ്ങി. സ്വന്തം ശരീരത്തോട് ചേർത്ത് ബന്ധിച്ചിരുന്ന വാൾ പുറത്തെടുത്ത കപ്പിത്താൻ റൊസാരിയോയുടെ രക്തം മണ്ണിൽ കട്ട പിടിച്ചു കിടക്കുന്നതും കൃഷ്ണമണികളിൽ ഉറുമ്പരിക്കുന്നതും കണ്ടു. തൊട്ടരികെ പരുന്തുകൾ വട്ടമിട്ടിരുന്ന് കൊത്തിയെടുക്കുന്ന ജഹാംഗീറിന്റെ ശരീരം. തോന്നലാണോ നേരാണോ മുന്നിലെ കാഴ്ചകളെന്ന് നിശ്ചയിക്കാനാവാതെ പകച്ചു നിന്ന കപ്പിത്താനരികെ വീണ്ടും മാലാഖ പ്രത്യക്ഷമായി. നിനക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത് നിന്റെ നിഴൽ മാത്രം. അതിനൊപ്പം നടന്നു പോയിക്കൊള്ളുക. കഴിയുമെങ്കിൽ തിരിഞ്ഞു നോക്കാതിരിക്കുക. കപ്പിത്താൻ കടലോരം വിട്ടുമാറാതെ നടന്നു. അകന്നുപോയ കപ്പൽ എത്ര ദൂരം നടന്നിട്ടും കപ്പിത്താന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ തിരയിലേക്കിറങ്ങുമ്പോൾ കപ്പിത്താൻ മാലാഖ പറഞ്ഞത് മറന്ന് തിരിഞ്ഞു നോക്കി. മൂർച്ച തിളങ്ങുന്ന വാളുമായി പിന്തുടരുന്ന നിഴൽ ആരുടേതാണെന്ന് കപ്പിത്താന് തിരിച്ചറിയാനായില്ല. കാണാതായ കപ്പൽ കണ്ടെത്താനാവാതെ കപ്പിത്താൻ കടൽ മണത്തിലൂടെ നടക്കാൻ തുടങ്ങി.
1: കാണാതായ കപ്പൽ, സി അനൂപ് അവതരിപ്പിച്ച കഥയാണ് കേട്ടത്.
2: ഇന്നത്തെ സർഗ കേരളം സമാപിക്കുന്നു.
3: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. രാജീവ് ആലിംഗലിന്റെ വരികൾക്ക് സ്വന്തം സംഗീതത്തിൽ എം ജി ശ്രീകുമാറും ഒപ്പം നയനയും പാടിയ ഗാനം ചിത്രം ആമയും മുയലും.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന.
2: ഇന്ത്യയുടെ ഊർജ ഭൂപടം മാറ്റിമറിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ചരിത്രാത്മക പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. 2024 ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഈ പദ്ധതി സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിനായി സബ്സിഡി നൽകുന്നു. സബ്സിഡിയോടെ മേൽക്കൂര സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിലൂടെ വീടുകളുടെ വൈദ്യുതി ചെലവുകളും അതുവഴി സർക്കാരിന്റെ വൈദ്യുതി ചെലവുകളും കുറയ്ക്കാൻ കഴിയുമെന്നും പദ്ധതി വിഭാവന ചെയ്യുന്നു. ഇങ്ങനെ രാജ്യത്ത് സോളാർ ഊർജത്തിന്റെ വ്യാപക ഉപഭോഗം പ്രോത്സാഹിപ്പിച്ച് ഏകദേശം 75,000 കോടി രൂപയുടെ ലാഭമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. രാജ്യത്ത് സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ ഊർജ്ജ മാർഗങ്ങൾ ഉൾപ്പെടുത്തുന്നതിനും പദ്ധതി സഹായിക്കുന്നു. സോളാർ ഊർജത്തിലേക്ക് മാറുന്നതിലൂടെ ഇന്ത്യയുടെ കാർബൺ പാദമുദ്ര കുറയ്ക്കാമെന്നും സർക്കാർ ലക്ഷ്യമിടുന്നു. 2026-27 സാമ്പത്തിക വർഷം വരെയാണ് പദ്ധതി നടപ്പാക്കുക. പദ്ധതിക്ക് മൊത്തം 75,021 കോടി രൂപയുടെ നിക്ഷേപമാണ് ഉള്ളത്. പദ്ധതി ദേശീയ തലത്തിൽ ദേശീയ പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ഏജൻസിയും സംസ്ഥാന തലത്തിൽ സ്റ്റേറ്റ് ഇംപ്ലിമെന്റേഷൻ ഏജൻസികളും മുഖേന നടപ്പാക്കും. പദ്ധതി പ്രകാരം 2 കിലോവാട്ട് വരെ ശേഷിയുള്ള സിസ്റ്റങ്ങൾക്ക് യൂണിറ്റ് വിലയുടെ 60% സബ്സിഡിയും 2 കിലോവാട്ട് മുതൽ 3 കിലോവാട്ട് ശേഷിയുള്ള അധിക വിഭാഗത്തിന് 40% സബ്സിഡിയും ലഭിക്കും. 3 കിലോവാട്ട് വരെ ശേഷിയുള്ള റെസിഡൻഷ്യൽ റൂഫ് ടോപ്പ് സോളാർ RTS സംവിധാനം സ്ഥാപിക്കുന്നതിനായി വീടുകൾക്ക് ബാധ്യതാരഹിതവും കുറഞ്ഞ പലിശ നിരക്കിലുമായ വായ്പയും ലഭ്യമാകും. ഇവ വഴി പദ്ധതിയിൽ പങ്കെടുക്കുന്ന വീടുകൾക്ക് തുടക്കച്ചെലവിൽ വലിയ ആശ്വാസം ലഭിക്കും. സോളാർ സംവിധാനം എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാനുമാകും. സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയുടെ പ്രയോജനം ലഭിക്കാൻ ഇനി പറയുന്ന നിബന്ധനകൾ ബാധകമാണ്. അപേക്ഷകൻ ഭാരതീയ പൌരനായിരിക്കണം. സൌരോർജ്ജ പാനലുകൾ സ്ഥാപിക്കാൻ അനുയോജ്യമായ ടെറസ് അഥവാ റൂഫ് ഉള്ള വീട് ഉണ്ടായിരിക്കണം. വൈദ്യുതി കണക്ഷൻ ഉണ്ടായിരിക്കണം. മുൻപ് മറ്റേതെങ്കിലും സോളാർ സബ്സിഡി പ്രയോജനപ്പെടുത്തിയിട്ടില്ലെങ്കിൽ മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ. പദ്ധതിയിൽ അപേക്ഷിക്കാൻ ഉപഭോക്താവ് PM സൂര്യഘർ

0: GOV.in എന്ന ഔദ്യോഗിക പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. അതിൽ സംസ്ഥാനവും വൈദ്യുതി വിതരണ ഏജൻസി അഥവാ ഡിസ്കോം തിരഞ്ഞെടുക്കണം. ദേശീയ പോർട്ടലിലൂടെ ഉപഭോക്താക്കൾക്ക് ഉചിതമായ യൂണിറ്റ് വലിപ്പം, ആനുകൂല്യ കാൽക്കുലേറ്റർ, വെഞ്ചർ റേറ്റിംഗുകൾ ഇങ്ങനെയുള്ള വിവരങ്ങൾ ലഭ്യമാകും. ഉപഭോക്താവിന് തനിക്കിഷ്ടപ്പെട്ട വെഞ്ചറും സൌരോപാധിയും തിരഞ്ഞെടുക്കാം. അങ്ങനെ ദേശീയ പോർട്ടൽ വഴി സബ്സിഡിക്ക് അപേക്ഷിക്കാം. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്ന പദ്ധതിയിലെ മോഡൽ സോളാർ വില്ലേജ് ഘടകത്തിന്റെ ലക്ഷ്യം ഇന്ത്യയിലെ ഓരോ ജില്ലയിലും ഒന്നുവീതം മോഡൽ സോളാർ ഗ്രാമം സ്ഥാപിക്കുക എന്നതാണ്. ഈ പദ്ധതിയിലൂടെ ഗ്രാമസമൂഹങ്ങളെ സോളാർ ഊർജ്ജം സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ഊർജ്ജ സ്വയം പര്യാപ്തത നേടാൻ അവരെ ശക്തമാക്കുകയും ചെയ്യും. ഇതിനായി 800 കോടി വകയിരുത്തലോടെ ഓരോ തെരഞ്ഞെടുക്കപ്പെടുന്ന ഗ്രാമത്തിനും 1 കോടി രൂപ വീതം ധനസഹായം നൽകും. മോഡൽ ഗ്രാമം അർഹതയാർജിക്കാൻ ജനസംഖ്യ 5000 കൂടുതലായിരിക്കണം. പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഈ പരിധി 2000. ഗ്രാമങ്ങൾ മത്സരാത്മകമായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്നു. പിന്നീട് ജില്ലാതല കമ്മിറ്റി അഥവാ DLC തിരിച്ചറിയുന്ന തീയതിയോട് അനുബന്ധിച്ച് ഗ്രാമത്തിന്റെ ആകെ പുനരുപയോഗയോഗ്യ ഊർജ്ജശേഷി അടിസ്ഥാനമാക്കി അവ പരിശോധിക്കുകയും റാങ്ക് ചെയ്യുകയും ചെയ്യും. ജില്ലയിൽ ഏറ്റവും കൂടുതൽ പുനരുപയോഗ ഊർജ്ജശേഷിയുള്ള ഗ്രാമത്തിനാണ് 1 കോടി രൂപ ധനസഹായം ലഭിക്കുക. ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പുനരുപയോഗ ഊർജ്ജ വികസന ഏജൻസികൾ വഴി ജില്ലാതല കമ്മിറ്റിയുടെ മേൽനോട്ടം നടക്കും. ഇങ്ങനെ മോഡൽ ഗ്രാമങ്ങൾ സ്വയം സോളാർ ഊർജ്ജ ഉൽപാദനത്തിലേക്ക് മാറുകയും രാജ്യത്തെ മറ്റ് ഗ്രാമങ്ങൾക്ക് മാതൃകയാവുകയും ചെയ്യുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ത്യയുടെ സുസ്ഥിര ഊർജ്ജത്തിന്റെയും സാമ്പത്തിക ശാക്തീകരണത്തിന്റെയും ദിശയിൽ ഒരു പരിവർത്തനാത്മക ചുവടുവെപ്പാണ്. മോഡൽ സോളാർ വില്ലേജുകളെ പോലുള്ള നൂതന ഘടകങ്ങൾക്കായി പ്രത്യേക ധനവിഹിതം ഉൾപ്പെടുത്തിയിരിക്കുന്നത് പദ്ധതിയുടെ ദൃഢമായ പ്രതിബദ്ധതയുടെയും ദീർഘകാല പ്രത്യാശകളുടെയും തെളിവാണ്.
1: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെക്കുറിച്ചുള്ള പരിപാടിയാണ്. പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
3: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. ജനാധിപത്യം, നിയമവാഴ്ച, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 4 ഇരട്ടിയായി വർദ്ധിച്ചതായി അദ്ദേഹം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് 2 ദിവസത്തെ സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സംസ്ഥാനത്ത് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. വകുപ്പ് വിഭജനത്തിൽ എത്രയും വേഗം സമവായമുണ്ടാക്കിയ വിജ്ഞാപനം പുറത്തിറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ നിയമസഭയിൽ മറ്റന്നാൾ നടക്കും. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന അംഗവും അമ്പലപ്പുഴ MLA യുമായ ജി സുധാകരനാണ് പ്രോടേം സ്പീക്കർ. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി KM ചന്ദ്രശേഖർ അധ്യക്ഷനാകുന്ന സമിതിയിൽ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലാണ് കൺവീനർ. മനുഷ്യജീവനും പൊതുജന സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന അത്യന്തം അപകടകാരികളായ തെരുവു നായ്ക്കൾക്ക് ദയാവധം അനുവദിക്കാൻ സുപ്രീംകോടതി അനുമതി നൽകി. ഡൽഹിയിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് തെരുവു നായ്ക്കളുടെ കടിയേൽക്കുന്നതും പേവിഷബാധ ഏൽക്കുന്നതും മാധ്യമങ്ങളിൽ വാർത്തയായതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം July 28 കോടതി സ്വമേധയാ എടുത്ത കേസിലാണ് ഉത്തരവ്. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവു നായ്ക്കളെ വാക്സിനേഷനും വന്യീകരണത്തിനും ശേഷം വീണ്ടും തുറന്നുവിടരുതെന്ന് മുൻ ഉത്തരവ് പിൻവലിക്കാനും സുപ്രീംകോടതി വിസമ്മതിച്ചു. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ നിധി പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യും. മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിനായി 1070 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ September 12-13 ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. ഒരു വർഷത്തിനിടെ പുടിൻ നടത്തുന്ന 2-ാമത്തെ ഇന്ത്യൻ സന്ദർശനമാണിത്. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ

0: ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 4 ജില്ലകളിലും മറ്റന്നാൾ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26 എത്താനാണ് സാധ്യത. 2026 ഹജ്ജിനുള്ള അവസാന വിമാനം കൊച്ചി എംബാർക്കേഷനിൽ നിന്നും ഇന്ന് പുലർച്ചെ ജിദ്ദയിലേക്ക് യാത്രയായി. 21 വിമാനങ്ങളിലായി ആകെ 8341 ഹാജിമാരാണ് കൊച്ചിയിൽ നിന്നും ഇത്തവണ യാത്ര പുറപ്പെട്ടത്. കണ്ണൂരിൽ നിന്നും 4519 പേരും കോഴിക്കോട് നിന്നും 968 പേരും ഉൾപ്പെടെ 13828 പേരാണ് സംസ്ഥാനത്തെ എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നും ഹജ്ജിന് ഇതിനകം യാത്രയായത്. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്ന് രാത്രി 10 ഇന്നലെയും ഇന്നുമായി സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ഈ മാസം 25 നട വീണ്ടും തുറക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. തൃശൂർ പാട്ടൂരായ്ക്കലിൽ പ്രവർത്തനം ആരംഭിച്ച അത്യാധുനിക ആധാർ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ നിർവഹിച്ചു. UIDAI നേരിട്ട് നടത്തുന്ന കേരളത്തിലെ രണ്ടാമത്തെ ആധാർ സേവാ കേന്ദ്രമാണ് ഇപ്പോൾ തൃശൂരിൽ തുറന്നിരിക്കുന്നത്. എറണാകുളത്താണ് ആദ്യത്തെ കേന്ദ്രമുള്ളത്. കോംഗോയിൽ എബോള രോഗവ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. നിലവിൽ 131 മരണങ്ങളും 513 സംശയാസ്പദമായ കേസുകളും കോംഗോയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗബാധ അയൽരാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നതായാണ് വിവരം. കോംഗോയിലെയും യുഗാണ്ടയിലെയും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ വർധന. ലിറ്ററിന് 90 വീതമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഒരാഴ്ചയ്ക്കിടെ ഇത് രണ്ടാം തവണയാണ് വില വർദ്ധിക്കുന്നത്. ഈ മാസം 15 പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 വർദ്ധിച്ചിരുന്നു. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ ബാറ്റിംഗിന് അയച്ചു. ജയ്പൂരിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് നടന്ന മത്സരത്തിൽ മുഹമ്മദ് നസീയെ എതിരില്ലാത്ത 2 നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പരാജയപ്പെടുത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ജിലേബി എന്ന ചിത്രത്തിനുവേണ്ടി ജയചന്ദ്രൻ പാടിയത്. രചന ഈസ്റ്റ് കോസ്റ്റ് വിജയൻ, സംഗീതം ബിജിപാൽ.

0: വിദ്യാഭ്യാസ രംഗം.
1: നമസ്കാരം, വിദ്യാഭ്യാസ രംഗത്തിലേക്ക് സ്വാഗതം. സ്വപ്നങ്ങൾ കാണുവാനും ആ സ്വപ്നങ്ങൾക്ക് നിറം നൽകുവാനും എന്നും മനുഷ്യനെ ഉത്തേജിപ്പിക്കുന്നത് ആകാശത്തിന്റെ നാനാവർണ്ണങ്ങളാണ്. നക്ഷത്രങ്ങൾ താരാട്ടുപാടുന്ന രാവിൽ വിജ്ഞാനങ്ങളുടെ വാനം ഒരു വിസ്മയ ലോകം തന്നെയാണ് പ്രദാനം ചെയ്യുന്നത്. ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ ഒരു പ്രഭാഷണം കേൾക്കാം. വിദ്യാർത്ഥികളിൽ വാനനിരീക്ഷണത്തോടുള്ള താല്പര്യം എങ്ങനെ വളർത്താം, ഈ വിഷയത്തെ അടിസ്ഥാനമാക്കി തൃശൂർ രാമവർമ്മപുരം വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്ക് ഡയറക്ടർ സി ടി അജിത് കുമാർ സംസാരിക്കുന്നു.
2: ആകാശക്കാഴ്ചകൾ എന്നും മനുഷ്യനെ ആകർഷിച്ചിട്ടുണ്ട്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അവന്റെ ശ്രദ്ധ ആകർഷിച്ചതിൽ അത്ഭുതമില്ല. എന്നും കൃത്യസമയത്ത് കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്ന സൂര്യൻ ഭൂമിയെ ചുറ്റുകയാണെന്നായിരുന്നു ആദ്യ മനുഷ്യൻ വിചാരിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ അതല്ല എന്ന് നമുക്കറിയാം. ഈ പ്രപഞ്ചം എത്രത്തോളം വലുതാണ്? അതിന് അതിരുകളുണ്ടോ? അതിരുകളുണ്ടെങ്കിൽ അതിനും അപ്പുറത്തെന്താണ്? മനുഷ്യന്റെ അറിയാനുള്ള ആഗ്രഹത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് ജ്യോതിശാസ്ത്രം. ആധുനിക കാലത്ത് ജ്യോതിശാസ്ത്ര പഠനം ഗൗരവമുള്ള പഠനശാഖയായി മാറിയിരിക്കുന്നു. അക്കാദമിക പഠനം ഒരു വശത്ത് നിൽക്കുമ്പോൾ വാനനിരീക്ഷണം ഏതൊരാൾക്കും ഒരു ഹോബിയായി ഏറ്റെടുക്കാവുന്ന പഠനമാണ്. ദിവസവും ആകാശഗോളങ്ങളെ നിരീക്ഷിക്കുകയും അത് ഒരു ബുക്കിൽ തീയതി അനുസരിച്ച് രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ് ഈ പഠനത്തിന്റെ ആദ്യ വഴി. അറിയാവുന്ന നക്ഷത്രക്കൂട്ടങ്ങളെയും ചന്ദ്രനെയും ഒക്കെ ഇതിൽ ഉൾക്കൊള്ളിക്കാം. പിന്നീട് പടിപടിയായി മറ്റ് നക്ഷത്രങ്ങളെ കണ്ടെത്തി അവയുടെ പേരുകളും ഹൃദിസ്ഥമാക്കി മുമ്പോട്ട് കൊണ്ടുപോകാവുന്നതാണ്. പത്രത്തിൽ ലഭ്യമായ സ്റ്റാർ മാപ്പുകളോ മൊബൈൽ ഫോണിൽ ലഭ്യമായ ആപ്പുകളും ഇതിന് സഹായകരമാകും. മൊബൈൽ ഫോൺ ആപ്പുകളായ സ്റ്റെലേറിയം മൊബൈൽ, സ്റ്റാർ വാക്ക്, സ്കൈ വ്യൂ, ISS ഡിറ്റക്ടർ തുടങ്ങിയവ ജ്യോതിശാസ്ത്ര പഠനത്തിന് മുതൽക്കൂട്ടാവുന്നതാണ്. ഓരോ ദിവസവും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നിരീക്ഷിക്കുന്നവർക്ക് ആകാശം നോക്കി കൃത്യമായ സമയം കണ്ടെത്താനാവുന്നതാണ്. ഒറ്റപ്പെട്ട് കാട്ടിലകപ്പെട്ടാൽ മൊബൈൽ ഫോൺ സിഗ്നലുകൾ എല്ലായിടത്തും ലഭ്യമല്ലാതെ വരും. അങ്ങനെയുള്ളവർക്ക് പോലും ആകാശ നിരീക്ഷണം ദിക്കറിയാനും സമയം അറിയാനും ഏറ്റവും ഉചിതമാണ്. സൂര്യനും 8 ഗ്രഹങ്ങളുമടങ്ങുന്ന സൗരയൂഥവും ആ സൗരയൂഥത്തിന്റെ ഭാഗമായുള്ള ഉപഗ്രഹങ്ങളും ഛിന്നഗ്രഹങ്ങളും ധൂമകേതുക്കളും പിന്നെ നമ്മുടെ പ്ലൂട്ടോയും സൗരയൂഥത്തിന്റെ ഭാഗമാണ്. സൂര്യൻ ഉൾപ്പെടെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളടങ്ങുന്ന നക്ഷത്ര വ്യൂഹമാണ് നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗ അഥവാ മിൽക്കി വേ. തൊട്ടപ്പുറത്ത് അനേകം ഗാലക്സികൾ വീണ്ടുമുണ്ട്. ഇവയിലെല്ലാം കോടിക്കണക്കിന് നക്ഷത്രങ്ങളുമുണ്ട്. ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളിൽ ചിലവ മങ്ങിയതാണ്, ചിലവയ്ക്ക് നല്ല ശോഭയുണ്ട്. കൂടുതൽ ശോഭയുള്ള നക്ഷത്രങ്ങൾ കൂടുതൽ വലിയവയോ കൂടുതൽ പ്രകാശം പുറത്തുവിടുന്നവയോ ആകണമെന്നില്ല. അവ താരതമ്യേന അടുത്ത് സ്ഥിതി ചെയ്യുന്നവയായിരിക്കാം.

നക്ഷത്രങ്ങൾ കോടിക്കണക്കിന് കിലോമീറ്റർ അകലെയാണുള്ളത്. ഇത്രയും ദൂരത്തെ കിലോമീറ്റർ കൊണ്ട് അളക്കാൻ കഴിയില്ല. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം അഥവാ ലൈറ്റ് ഇയർ. നക്ഷത്രങ്ങൾ എത്ര ദൂരത്തിലാണ് എന്നളക്കുന്നത് പ്രകാശവർഷത്തിലാണ്. സൂര്യൻ കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന രണ്ട് നക്ഷത്രങ്ങളാണ് ആൽഫ സെന്റാറിയും ബീറ്റ സെന്റാറിയും. ഏകദേശം 4 പ്രകാശവർഷം അകലെയാണതുള്ളത്. അതായത് അവിടെ നിന്നൊരു പ്രകാശരശ്മി ഇവിടെ എത്താൻ 4 വർഷം വേണ്ടിവരും. ഇവിടെ നിന്നും ഒരു പ്രകാശവേഗത്തിൽ ഒരു മെസ്സേജ് അയച്ചാൽ പോലും അവിടെ അത് ലഭിക്കുവാൻ 4 വർഷം വേണ്ടിവരും. നക്ഷത്രങ്ങൾ എത്ര ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. പ്രപഞ്ചത്തിൽ പലതരം നക്ഷത്ര കൂട്ടങ്ങളുണ്ട്. ഈ നക്ഷത്രങ്ങളിൽ നിന്നെത്തുന്ന പലതരം വികിരണങ്ങളെ നിരീക്ഷിച്ച് പഠിച്ചാണ് പ്രപഞ്ചത്തെപ്പറ്റി നാം മനസ്സിലാക്കുന്നത്. ക്വാസറുകൾ, പൾസാറുകൾ, ഭീമന്മാർ, കുള്ളന്മാർ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, തമോദ്വാരങ്ങൾ അഥവാ ബ്ലാക്ക് ഹോൾസ്, ഇരട്ട നക്ഷത്രങ്ങൾ, റേഡിയോ നക്ഷത്രങ്ങൾ എന്നിങ്ങനെ പ്രപഞ്ചത്തിൽ അനേകം ജ്യോതിർഗോളങ്ങളുണ്ട്. ഇവയൊന്നും ഭൂമിയെപ്പോലെ മണ്ണും ജലവും നിറഞ്ഞതല്ല എന്നും നമുക്കറിയാം. നക്ഷത്രങ്ങൾ മിക്കതും വാതകഗോളങ്ങളാണ്. സൂര്യൻ തന്നെ വലിയൊരു വാതകഗോളമാണ്. ഹൈഡ്രജനും ഹീലിയവും അടങ്ങുന്ന ഈ വാതകഗോളത്തിൽ നിരന്തരം ഹൈഡ്രജൻ ഹീലിയമായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജരൂപമാണ് സൗരോർജ്ജമായി നമുക്ക് ലഭ്യമാകുന്നത്. അതായത് ദ്രവ്യത്തെ ഊർജ്ജമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന വലിയൊരു ഫ്യൂഷൻ റിയാക്ടറാണ് സൂര്യൻ. ഇപ്രകാരം സൂര്യനിൽ ഹൈഡ്രജനെല്ലാം ഹീലിയമായി മാറിക്കൊണ്ടിരുന്നാൽ സൂര്യൻ എന്തെങ്കിലും മരിക്കില്ലേ? തീർച്ചയായിട്ടും ഒരു കാലത്ത് സൂര്യൻ ഇല്ലാതെയാവും. എന്നാൽ അതിന് സാധ്യതയുള്ളത് 100 കോടി വർഷത്തിനും അപ്പുറമാണ്. അതുവരെ ഈ ഭൂമിയിൽ നമുക്ക് സുഖമായി വാഴാം. ഏതാണ്ട് 10,000 കോടി കിലോമീറ്റർ വലിപ്പമുള്ള നമ്മുടെ ഗാലക്സി ആകെ കറങ്ങിക്കൊണ്ടിരിക്കുകയും മറ്റെല്ലാ ഗാലക്സികളിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുകയുമാണ്. പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് അനുമാനിക്കുന്നതിനേക്കാളിലും വലിപ്പമുണ്ട് ഈ പ്രപഞ്ചത്തിന്. ഗാലക്സികളിൽ നക്ഷത്രങ്ങൾ ജനിച്ചുകൊണ്ടിരിക്കുകയും മരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ട് നക്ഷത്രങ്ങളിൽ നിന്നെത്തുന്ന തരംഗങ്ങളിലും വ്യത്യാസമുണ്ട്. ഇത് മനസ്സിലാക്കുവാനും വിശദീകരിക്കുവാനും ശാസ്ത്രജ്ഞർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ശാസ്ത്രം അങ്ങനെയാണ് വളരുന്നത്. ഈ പഠന പ്രക്രിയയുടെ ഫലമായാണ് നക്ഷത്രങ്ങൾ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ശാസ്ത്രജ്ഞർ മനസ്സിലാക്കിയത്. ഇന്ത്യൻ ശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ എസ് ചന്ദ്രശേഖർ ഇതിലേറെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. വാനനിരീക്ഷണത്തിനായി ടെലിസ്കോപ്പ് ഉപയോഗിച്ച് സൗരയൂഥ ഗ്രഹങ്ങളെപ്പറ്റി കൃത്യമായ ധാരണ നൽകിയത് ഇറ്റലിക്കാരനായിരുന്ന ഗലീലിയോ ഗലീലിയാണ്. വ്യാഴത്തെയും യുറാനസിനെയും ശനിയെയും അപേക്ഷിച്ച് നമ്മുടെ ഭൂമി ചെറിയൊരു ഗ്രഹമാണെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു. ഇന്നത്തെ ജ്യോതിശാസ്ത്ര പഠനത്തിന് ശാസ്ത്രീയ അടിത്തറ പകർന്നത് ഗലീലിയോ ആണ്. ഇംഗ്ലണ്ടിലെ ഒരു പള്ളിവാദ്യക്കാരനായിരുന്ന വില്യം ഹെർഷൽ ആണ് 1781 യുറാനസിനെ കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ പ്രധാന വിനോദം നക്ഷത്ര നിരീക്ഷണമായിരുന്നു. യാദൃച്ഛികമായൊരു കണ്ടെത്തലായിരുന്നു അത്. ടെലിസ്കോപ്പിൽ കൂടി മാത്രമേ യുറാനസിനെ കണ്ടെത്താനാവുകയുള്ളൂ. അതിന്റെ സന്തോഷമായി വലിയൊരു തുക കൊട്ടാരത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുകയും അദ്ദേഹം മുഴുവൻ സമയ ജ്യോതിശാസ്ത്ര തൽപരനാവുകയും ചെയ്തു. ഏതോ ഒരു അജ്ഞാത ഗ്രഹം യുറാനസിനെ സ്വാധീനിക്കുന്നുണ്ടെന്ന് ശാസ്ത്രലോകം അനുമാനിച്ചു. പിന്നീട് അത് കണ്ടെത്താനുള്ള നിരീക്ഷണങ്ങൾ ശാസ്ത്രജ്ഞന്മാർ നടത്തി. അങ്ങനെയാണ് നെപ്റ്റ്യൂൺ എന്ന ഗ്രഹത്തെ ശാസ്ത്രലോകം കണ്ടെത്തിയത്. 1846 അൽബൻ ലേവേരിയ എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ പുതിയൊരു ഗ്രഹത്തിന്റെ സാധ്യത കണ്ടെത്തുകയും അതിനാവശ്യമായ ഗണിതക്രിയകൾ നടത്തുകയും ചെയ്തു. ഇതേ തുടർന്നാണ് നെപ്റ്റ്യൂണിനെ കണ്ടെത്തിയത്. ബെർലിൻ ഒബ്സർവേറ്ററിയിലെ യോഹൻ ഗാലെ, ഹൈൻറിച്ച് ദിയറസ്റ്റ് എന്നിവർ നെപ്റ്റ്യൂണിനെ കണ്ടുപിടിച്ചു. ജ്യോതിശാസ്ത്ര പഠനത്തിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ BC 624 ഗ്രീക്ക് രാജ്യങ്ങളിലൊന്നിൽ ജനിച്ച തെയ്ലിസ് നിന്നാരംഭിച്ച് AD 180 അന്തരിച്ച ടോളമിയോടുകൂടി അവസാനിച്ച 8 നൂറ്റാണ്ട് കാലമാണ് പുരാതന ഗ്രീക്ക് ജ്യോതിശാസ്ത്രത്തിന്റെ സുവർണകാലം. BC 330 ജീവിച്ചിരുന്ന ആർക്കമിഡിസ് എന്ന ശാസ്ത്രജ്ഞനെ പറ്റി നമ്മുടെ കുട്ടികൾക്ക് പോലും അറിയാം. എന്നാൽ അവരൊക്കെ വിശ്വസിച്ചിരുന്നത് സൂര്യൻ ഭൂമിയെ ഭ്രമണം ചെയ്യുകയാണ് എന്നാണ്. എന്നാൽ അരിസ്തോർക്കസ് എന്ന ഗ്രീക്ക് ശാസ്ത്രജ്ഞൻ സത്യം പറഞ്ഞുവെങ്കിലും മറ്റുള്ളവർ അത് പുച്ഛിച്ചു തള്ളി. പിന്നെയും നൂറ്റാണ്ടുകളെടുത്തു ശാസ്ത്രജ്ഞർ അത് അംഗീകരിക്കുവാൻ. ക്രിസ്തുവിനു മുമ്പ് തന്നെ ഭാരതീയരും ഗ്രീക്കുകാരുമൊക്കെ ആകാശഗോളങ്ങളെപ്പറ്റിയും നക്ഷത്രങ്ങളെപ്പറ്റിയും നിരീക്ഷിച്ച് അക്കാര്യം രേഖപ്പെടുത്തിയിരുന്നു. ചന്ദ്രനെയും സൂര്യനെയും നക്ഷത്രങ്ങളെയും ആധാരമാക്കി ദിനദൈർഘ്യങ്ങൾ മനസ്സിലാക്കുവാനും മാസങ്ങളും ദിവസങ്ങളും വർഷങ്ങളും കണക്കുകൂട്ടാനും അവർ പഠിച്ചിരുന്നു. ഈജിപ്തുകാർ സിറിയസ് നക്ഷത്രത്തിന്റെ ഉദയം നിരീക്ഷിച്ചാണ് നൈൽ നദിയിൽ വെള്ളപ്പൊക്കം എന്നുണ്ടാകും എന്ന് മനസ്സിലാക്കിയത്. ഭാരതീയ ജ്യോതിശാസ്ത്രത്തിൽ വൈജ്ഞാനികരായിട്ടുള്ളതിൽ പ്രധാനികൾ ആര്യഭട്ട, ബ്രഹ്മഗുപ്തൻ, ഭാസ്കര 1, ഭാസ്കര 2 എന്നിവരാണ്. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ തിരിയുന്നതുകൊണ്ടാണ് ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നതെന്ന് ആര്യഭട്ടൻ അഭിപ്രായപ്പെട്ടിരുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ ചിന്താഗതിക്ക് അക്കാലത്ത് വേരോട്ടമുണ്ടായില്ല. പ്രാമാണികരായിട്ടുള്ള ജ്യോതിശാസ്ത്രജ്ഞർ എല്ലാം ആര്യഭട്ടന്റെ സിദ്ധാന്തത്തെ തള്ളിക്കളയുകയാണുണ്ടായത്. CE 1150 ഭാസ്കര 2 എഴുതിയ സിദ്ധാന്ത ശിരോമണി എന്ന ഗ്രന്ഥമാണ് ഭാരതീയ ജ്യോതിശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനമായുള്ളത്. അക്കാലത്ത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന്

വിദ്യാർത്ഥികൾ ഭാരതീയ ശാസ്ത്രവിദ്യ പഠിക്കുവാൻ നളന്ദയിൽ എത്തിച്ചേർന്നിരുന്നു. ആകാശക്കാഴ്ചകൾ ഇടയ്ക്കിടെ വിസ്മയം ജനിപ്പിക്കും. ഒരു ധൂമകേതുവിന്റെ വരവോ ചന്ദ്രഗ്രഹണമോ സൂര്യഗ്രഹണമോ സൂര്യകളങ്ങളുടെ പ്രത്യേകതയോ ഒക്കെ മനുഷ്യരിൽ ആവേശം ഉളവാക്കുന്നതാണ്. 1973 സന്ദർശിച്ച കൊഹൂട്ടക് ധൂമകേതുവും 1986 സന്ദർശിച്ച ഹാലി ധൂമകേതുവും കണ്ട ഓർമ്മ പലരിലും ഇന്നും നിലനിൽക്കുന്നുണ്ട്. 1973 കണ്ട കൊഹൂട്ടക് ധൂമകേതു കിഴക്കുവശത്തിനും വെളുപ്പിനെ കണ്ടത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മനസ്സിലുണ്ട്. അക്കാലത്ത് ധൂമകേതുക്കളെപ്പറ്റി ശാസ്ത്രീയ അറിവ് നമ്മുടെ നാട്ടിൽ അധികമില്ലായിരുന്നു. അതിന്റെ പേര് കൊഹൂട്ടക് ആണെന്ന് തന്നെ വർഷങ്ങൾ കഴിഞ്ഞാണ് മനസ്സിലായത്. മനുഷ്യനെന്നും കൗതുകം നിറഞ്ഞ കാഴ്ചയാണ് ധൂമകേതുക്കളുടെ സന്ദർശനം. ഇത് സംബന്ധിച്ച് ലഭ്യമായ സൂചനകൾക്ക് ഏകദേശം 2500 വർഷത്തെ ചരിത്രമുണ്ട്. 1986 സൂര്യനെ സന്ദർശിച്ച ഹാലി ധൂമകേതു എന്ന് വിളിക്കുന്ന ഹാലീസ് കോമറ്റാണ് നക്ഷത്ര നിരീക്ഷകരുടെ ഇഷ്ടതോഴൻ. ഇതേപ്പറ്റി പഠിക്കുവാൻ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള ഒബ്സർവേറ്ററികളും അസ്ട്രോണമേഴ്സും കൂടിച്ചേർന്നു. നക്ഷത്ര നിരീക്ഷണം ഒരു ഹോബിയായി എടുത്തവർക്ക് ഇത് ഉത്സവകാലം തന്നെയായിരുന്നു. കേരളത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഹാലിയുടെ ധൂമകേതുവിന് സ്വാഗതം എന്ന പോസ്റ്റർ ഉടനീളം പതിപ്പിച്ചു. ന്യൂട്ടന്റെ സമകാലികനായിരുന്ന ഹാലി എന്ന ശാസ്ത്രജ്ഞൻ 1682 ഒരു ധൂമകേതുവിനെ നിരീക്ഷിച്ചു. അവയുടെ സഞ്ചാരപഥം നോക്കിയപ്പോൾ മുമ്പും അത് സൂര്യനെ ചുറ്റുന്നു എന്ന് കണ്ടു. ഓരോ 76 വർഷത്തിനും കൃത്യമായി ഈ ധൂമകേതു സൂര്യനെ വലം വയ്ക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി. 1758 ഇത് വീണ്ടും വരും എന്ന് ഹാലി പ്രസ്താവിച്ചു. ഇത്തരത്തിലുള്ള പ്രവചനം ഗണിതശാസ്ത്രത്തിനും ജ്യോതിശാസ്ത്രത്തിനും അധിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് ഗ്രഹണങ്ങളെപ്പറ്റിയൊക്കെ നമുക്ക് മുൻകൂട്ടി പറയാവുന്നത്. ഹാലി പ്രസ്താവിച്ചതുപോലെ 1758 ആ ധൂമകേതു വീണ്ടും ഭൂമിയിൽ നിന്ന് കാണാവുന്നതായി. പിന്നീട് 1835 1986 അത് സൂര്യനെ ചുറ്റാൻ വന്നു. ഇനിയും 2062 ഹാലിയുടെ വാൽനക്ഷത്രം വരുന്നത്. ജ്യോതിശാസ്ത്ര പഠനത്തിൽ പ്രധാന ശാസ്ത്രശാഖകൾ വികസിച്ചു വന്നിട്ടുണ്ട്. റേഡിയോ ആസ്ട്രോണമി, ഇൻഫ്രാറെഡ് ആസ്ട്രോണമി, അൾട്രാവയലറ്റ് ആസ്ട്രോണമി, എക്സ്റേ ആസ്ട്രോണമി, ഒപ്റ്റിക്കൽ ആസ്ട്രോണമി, ഗാമ ആസ്ട്രോണമി തുടങ്ങിയവയാണ് ഈ രംഗത്ത് വികസിച്ചു വന്നിട്ടുള്ളത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള വൻ ടെലിസ്കോപ്പുകൾ ഇവയെ ഓരോന്നും പഠന പ്രക്രിയകൾക്ക് സൗകര്യപ്രദമാകുന്നുണ്ട്. ബഹിരാകാശ പഠനത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ളവയാണ് ബഹിരാകാശ സ്ഥാപിച്ചിട്ടുള്ള ടെലിസ്കോപ്പുകൾ. അന്തരീക്ഷത്തിന്റെ തടസ്സമില്ലാതെ പ്രപഞ്ചത്തിൽ നിന്നുള്ള രശ്മികളെ കണ്ടെത്താൻ അനുയോജ്യമാണിത്. 1990 വിക്ഷേപിച്ച ഹബിൾ ടെലിസ്കോപ്പാണ് ഈ ശ്രേണിയിലെ പ്രധാനപ്പെട്ട ടെലിസ്കോപ്പ്. അമേരിക്കയിലെ നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ചേർന്നാണിത് വിക്ഷേപിച്ചത്. ഒരു കൃത്രിമ ഉപഗ്രഹത്തെപ്പോലെ ഇത് ബഹിരാകാശത്തെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. അതേ തുടർന്ന് 1999 ചന്ദ്ര ടെലിസ്കോപ്പും തുടർന്ന് 2009 കെപ്ലർ ടെലിസ്കോപ്പും ബഹിരാകാശത്ത് എത്തിച്ചു. ഇന്ത്യൻ അമേരിക്കൻ ശാസ്ത്രജ്ഞനായിരുന്ന സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖറിന്റെ പേരിലാണ് ചന്ദ്ര ടെലിസ്കോപ്പ് നാമകരണം ചെയ്തിട്ടുള്ളത്. 2021 ജെയിംസ് വെബ് ടെലിസ്കോപ്പും അമേരിക്കയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ചേർന്ന് വിക്ഷേപിച്ചു. 2023 യൂക്ലിഡ് ടെലിസ്കോപ്പ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് ബഹിരാകാശത്തെത്തിച്ചത്. ഇവയിൽ നിന്നെല്ലാം നൂതനങ്ങളായ അറിവുകൾ ശാസ്ത്രലോകത്തിന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. 1972 വിക്ഷേപിച്ച പൈനീർ എന്ന സ്പേസ് ക്രാഫ്റ്റ് വ്യാഴത്തെയും ശനിയെയും തൊട്ടടുത്ത് നിന്ന് പഠിച്ച ശേഷം സൗരയൂഥത്തിനപ്പുറത്തേക്കുള്ള യാത്രയിലാണിപ്പോൾ. 2003 പോലും അവയിൽ നിന്നുള്ള സിഗ്നലുകൾ നാം സ്വീകരിച്ചിരുന്നു. 1977 വോയേജർ ബഹിരാകാശ വാഹനം വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങളെ നിരീക്ഷിക്കുവാൻ വിക്ഷേപിച്ചു. അതിൽ വോയേജർ 2 യുറാനസിനെയും നെപ്റ്റ്യൂണിനെയും സമീപത്തെത്തി അവയെ നിരീക്ഷിച്ചത്. 2 ബഹിരാകാശ വാഹനവും അനന്തമായ പ്രപഞ്ചത്തിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോഴും. ഇത് ഭൂമി എന്ന ഗ്രഹത്തിൽ നിന്നുള്ള വാഹനമാണെന്ന് സൂചിപ്പിക്കുന്ന ചിത്രങ്ങളും ചിഹ്നങ്ങളുമൊക്കെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഗീതവും പല ഭാഷകളിലുള്ള ആശംസകളും പ്രകൃതിയുടെ സംഗീതവും മനുഷ്യരുടെയും ഭൂമിയുടെയും ചിത്രങ്ങളും ഇവയൊക്കെ അതിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. 50 ശേഷവും ഇതിൽ നിന്നുള്ള സിഗ്നലുകൾ നേരിയ തോതിൽ ലഭ്യമാകുന്നുണ്ട് എന്നത് ശാസ്ത്രജ്ഞന്മാർക്ക് ആശ്വാസം പകരുന്നുണ്ട്. അനന്തതയിലേക്കുള്ള യാത്രയിൽ പൈനിയറും വോയേജറും വിജയിക്കട്ടെ എന്ന് ആശംസിക്കാം. ഉൽക്കകൾ ബഹിരാകാശത്തു നിന്ന് നാം കാണുന്ന മറ്റൊരു ആകാശക്കാഴ്ചയാണ്. ഉൽക്കകളെപ്പറ്റി പല തെറ്റിദ്ധാരണകളുമുണ്ട്. നക്ഷത്രങ്ങൾ താഴേക്ക് തെന്നിമാറുന്നുണ്ടെന്നായിരുന്നു ആദ്യമൊക്കെ ആളുകൾ വിചാരിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ മീറ്റിയോഴ്സ് എന്നറിയപ്പെടുന്ന ഉൽക്കകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തെറ്റിവീഴുന്ന ലഘുഗ്രഹങ്ങളും പാറകളും ധൂമകേതുക്കളുടെ അവശിഷ്ടങ്ങളുമൊക്കെയാണ്. അതിവേഗത്തിൽ വരുന്ന അവ ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ ചലിക്കുമ്പോൾ തീപിടിച്ച് ആവിയായി പോകുന്നു.
അപൂർവമായി ചില കഷണങ്ങൾ ഭൂമിയിൽ പതിച്ചേക്കാം. അങ്ങനെ കിട്ടുന്ന ഉൽക്കാശകലങ്ങൾ പല മ്യൂസിയങ്ങളിലുമുണ്ട്. 1947 സൈബീരിയയിൽ പതിച്ച ഉൽക്കകളുടെ 23 ടണ്ണോളം അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. മിക്കവാറും ഉൽക്കാപിണ്ഡങ്ങളും പാറകളാണ്. അവയിൽ ഇരുമ്പിന്റെയും നിക്കലിന്റെയും അംശം അധികമായി കാണുന്നുണ്ട്. നിരീക്ഷണ കുതുകികളായ മനുഷ്യനെ ആദ്യകാലം മുതൽ അത്ഭുതപ്പെടുത്തിയതാണ് ആകാശം. നക്ഷത്ര നിരീക്ഷണം പ്രപഞ്ചത്തിലെ അറിവുകളിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണ്.

0: ആകാശത്ത് അരിവാരി വിതറിയതുപോലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ. ഭൂരിപക്ഷവും മിന്നാമിനുങ്ങിനെപ്പോലെ മിന്നിക്കൊണ്ടിരിക്കുന്നു. ചിലവ തെന്നിമാറി ആകാശത്ത് മിന്നൽ പിണറുണ്ടാക്കുന്നു എന്ന തോന്നലുമുണ്ടാക്കുന്നു. ഇതൊക്കെ നിരീക്ഷണം നടത്തി അത്ഭുതങ്ങളിൽ നിന്ന് അറിവിലേക്കെത്തുകയാണ് ശാസ്ത്രം ചെയ്യുന്നത്. ദൂരദർശിനികൾ 17-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലുണ്ടായ കണ്ടുപിടുത്തമാണ്. അത് ഭാരതത്തിലേക്ക് ഇറക്കുമതി ചെയ്ത് ഭാരതീയർ നക്ഷത്ര നിരീക്ഷണത്തെ കൂടുതൽ മെച്ചപ്പെടുത്തി. അതുവരെ നിരന്തര നിരീക്ഷണത്തിലും ഗണിതത്തിലും അധിഷ്ഠിതമായ വളർച്ചയായിരുന്നു ഭാരതീയ ജ്യോതിശാസ്ത്രത്തിന്റേത്. ഉപകരണങ്ങൾ ഉപയോഗിച്ച് വാനനിരീക്ഷണം ഭാരതത്തിൽ ശാസ്ത്രീയമാക്കിയത് മഹാരാജ ജയ്സിംഗ് ആണെന്ന് പറയാം. 1730 ഡൽഹിയിലെ ജന്തർമന്ദറിൽ അദ്ദേഹം സ്ഥാപിച്ചത് യൂറോപ്പിൽ നിന്നും കൊണ്ടുവന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ചായിരുന്നു. ശുക്രന്റെ വൃത്തിക്ഷയങ്ങൾ അതിൽ കൂടി നോക്കിയാൽ നിരീക്ഷിക്കാവുന്നതാണ്. ഭാരതത്തിൽ സ്ഫടിക നിർമ്മാണം വളരെ സാവധാനത്തിലായിരുന്നു പുരോഗമിച്ചിരുന്നത്. അതുകൊണ്ട് സൂക്ഷ്മ നിരീക്ഷണത്തിനുള്ള ദൂരദർശിനികൾ നമുക്ക് നിർമ്മിക്കുവാൻ സാധിച്ചിരുന്നില്ല. ജഹാംഗീറിന്റെ കാലത്തുപോലും സ്ഫടികം ഇറക്കുമതി ചെയ്യുകയായിരുന്നു എന്നാണ് ചരിത്രകാരനായ ഡോക്ടർ ഇർഫാൻ ഹബീബ് തന്റെ പുസ്തകത്തിൽ പറയുന്നത്. പുരാതന ഭാരതത്തിന്റെ സംഭാവന നോക്കുമ്പോൾ ദൂരദർശിനികൾ ഇല്ലെങ്കിൽ പോലും ജ്യോതിശാസ്ത്ര പഠനം വളരെ ശാസ്ത്രീയമായി ഭാരതത്തിൽ മുമ്പോട്ട് കൊണ്ടുപോയി എന്ന് നിസ്സംശയം പറയാം. ആര്യഭട്ട പോലുള്ള ഗണിത ജ്യോതിശാസ്ത്ര വിദഗ്ധരെ ഒരിക്കൽ കൂടി നമിക്കുന്നു.
1: വിദ്യാർത്ഥികളിൽ വാനനിരീക്ഷണത്തോടുള്ള താല്പര്യം എങ്ങനെ വളർത്താം എന്നതിനെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് തൃശൂർ രാമവർമ്മപുരം വിജ്ഞാൻസാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്ക് ഡയറക്ടർ സി ടി അജിത് കുമാർ. നിർവഹണ സഹായം ജെസ്ലോ ഇമ്മാനുവൽ ജോയ്. നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് വിനോദ് ചമ്പക്കര.
4: കഥ സഹാക്കും ബറാബാസും. ക്രിസ്തുവിന് പകരം വിട്ടയക്കപ്പെട്ട കുറ്റവാളിയായിരുന്നു ബറാബാസ്. അവൻ കാരാഗ്രഹത്തിൽ നിന്നും പുറത്തു കടന്നിട്ട് വർഷങ്ങൾ പലത് കടന്നു.

0: മുന്തിരിത്തോപ്പുകൾ പലവട്ടം പൂത്തു തളിർത്തു. ഇക്കാലം അത്രയും ബറബാസ് എവിടെയായിരുന്നു? ആർക്കും അറിഞ്ഞുകൂടാ. പാഫോസ് പ്രവിശ്യയിലെ റോമൻ ഗവർണറുടെ കീഴിലുള്ള ചെമ്പുഖനി, അവിടെ അടിമകളുടെ കൂട്ടത്തിൽ അതാ ഒരു മനുഷ്യൻ, 50കളിലെത്തിയ ഒരു മനുഷ്യൻ. നരച്ച തലമുടി, കുഴിഞ്ഞതാണ കണ്ണുകൾ, കണ്ണിന് താഴെ ആഴത്തിലേറ്റ മുറിവിന്റെ വടുക്കെട്ട്. അത് മറ്റാരുമല്ല, ബറാബാസ്. അയാൾ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. അവന്റെ ഇടത്തെ കാലിൽ ഒരു ചങ്ങല ബന്ധിച്ചിട്ടുണ്ട്. ആ ചങ്ങലയുടെ മറ്റേ അറ്റം മറ്റൊരാളുടെ വലങ്കാലുമായി ബന്ധിച്ചിരിക്കുന്നു. നീണ്ടു മെലിഞ്ഞ ഒരു മനുഷ്യൻ, വലിയ ഉണ്ട കണ്ണുകൾ, കത്തിക്കരിവാളിച്ച മുഖം, കുറ്റിത്തലമുടിയും കൂനുള്ള ശരീരവും കണ്ടാൽ വൃദ്ധനാണെന്ന് തോന്നുമെങ്കിലും ബറാബാസിന്റെ അത്ര പ്രായം ആ മനുഷ്യനില്ല. അവന്റെ പേര് സഹാക്. ബറാബാസ് എങ്ങനെ ഈ ചെമ്പുഖനിയിലെത്തി? ഇങ്ങനൊരു കഷ്ടകാലം അവൻ എങ്ങനെ വന്നു? ആർക്കും അതറിയില്ല. ഖനിക്കുള്ളിലെ നരകത്തിൽ രാപ്പകൽ പണിയെടുത്തു, കങ്കാണിമാരുടെ മർദ്ദനങ്ങളേറ്റും, ഒരടിമയായി അവൻ ജീവിച്ചു. ശരിക്കുള്ള ഭക്ഷണമില്ല. പന്നികൾ പോലും തിന്നാത്ത ധാന്യത്തവിട് വെള്ളത്തിൽ കുഴച്ച് വലിയ പാത്രത്തിൽ ഖനിയുടെ അടിത്തട്ടിലേക്ക് ഇറക്കിക്കൊടുക്കും. ദുസ്സഹമായിരുന്നു ആ ജീവിതം. ഒറ്റ ചങ്ങലയിൽ ചേർത്ത് തളയ്ക്കപ്പെട്ട ആ അടിമകൾ എല്ലാം ഒന്നിച്ച് ചെയ്തു. ഒന്നിനും ഒരിക്കലും അവരെ വേർപെടുത്തിയില്ല. അവർ തങ്ങളുടെ അടിമവൃത്തി സഹിക്കാൻ തമ്മിൽ സഹായിച്ചു, സംസാരിച്ചു. അങ്ങനെ ക്ലേശകരമായ ജോലികളിൽ നേരം പോക്ക് കണ്ടെത്തി. ഒരിക്കൽ സംസാരത്തിനിടയിൽ സഹാക്ക് ചോദിച്ചു,
1: ബറാബാസ്, ഞാൻ ഇതുവരെ ചോദിച്ചില്ല, നിങ്ങളുടെ വീട് എവിടെയാണ്?
0: വീടോ? വീടും കൂടെ ഒന്നും എനിക്കില്ലടോ.
1: അല്ല, നിങ്ങൾ ജനിച്ചത് എവിടെയാ?
0: അതോ, ഞാൻ ജനിച്ചത് ജെറുസലേമിലാണ്.

0: സ്ഥിരമില്ലോ?
1: അതെ. എന്താ നീ ഇങ്ങനെ അത്ഭുതപ്പെടുന്നേ? അറിയുമോ ആ സ്ഥലം?
0: ബരാബാസേ, ജെറുസലേം ജീവിച്ചിരുന്ന ഒരു വലിയ പ്രവാചകനെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? നന്മകൾ മാത്രം ചെയ്ത ഒരാൾ.
1: ആരെക്കുറിച്ചാണ് ചോദ്യമെന്ന് ബരാബാസിന് മനസ്സിലായി. ഉണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്.
0: ഓ, ഒരിക്കലെങ്കിലും നീ അവനെ കണ്ടിട്ടുണ്ടോ?
1: ഉണ്ട്, ഞാൻ അവനെ കണ്ടിട്ടുണ്ട്.
2: സഹാക്കിന്റെ കയ്യിൽ നിന്നും പണിയായുധം താഴെ വീണു. ഇതവൻ അന്തം വിട്ടു നിൽക്കുന്നു. അവന്റെ ഉള്ളിൽ അവാച്യമായ ചിന്തകൾ നിറയുന്നു. ചുറ്റുപാടെല്ലാം ആകെ മാറുന്നതുപോലെ, ഖനിക്കുള്ളിലാകെ ഒരു ശോഭ നിറയുന്നതുപോലെ അവൻ ഭ്രാന്തമായി പുലമ്പി.
0: ദൈവമേ, നിന്നെ നേരിൽ കണ്ട ഒരുവനുമായി ഞാൻ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു.
1: പെട്ടെന്ന് എവിടെ നിന്ന് ഓടി വന്ന കങ്കാണിയുടെ ചാട്ടുപാൻ സഹാക്കിന്റെ മുതുകിൽ ആഞ്ഞു പതിച്ചു. പലതവണ ആ ചാട്ടവർ അന്തരീക്ഷത്തിൽ ശബ്ദിച്ചു. സഹാക്ക് വേദന കൊണ്ട് പൊളയുന്നു. അടിയേറ്റ് വിണ്ടുകേറി അവന്റെ ദേഹത്തു നിന്നും രക്തം വാർന്നൊഴുകുന്നു. അവൻ പണിയായുധം കയ്യിലെടുത്ത് നിലത്താഞ്ഞാഞ്ഞു കുത്തി. അല്പം കഴിഞ്ഞപ്പോ കങ്കാണി പോയി. അപ്പോഴും സഹാക്കിന്റെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. മിണ്ടാൻ ശേഷിവന്നപ്പോൾ അവൻ ചോദിച്ചു,
0: ബരാബാസേ, നീ എപ്പോഴാ അവനെ കണ്ടത്? പറയൂ, ദേവാലയത്തിലെ ബലിപീഠത്തിൽ വെച്ചായിരുന്നോ, അതോ വരാനിരിക്കുന്ന അവന്റെ രാജ്യത്തെ കുറിച്ച് പഠിപ്പിച്ചപ്പോഴോ? പറ, നീ എന്താ ഒന്നും മിണ്ടാത്തത്?
1: ഞാൻ ഗാഗുൽത്തയിൽ വെച്ചാ അവനെ കണ്ടത്.
0: ഗാഗുൽത്തയോ? എന്താണത്?
1: കുറ്റവാളികളെ കുരിശിൽ തറച്ച് കൊല്ലുന്ന സ്ഥലം.
2: അത് കേട്ടപ്പോൾ സഹാക്കിൽ നിന്ന് ഒരു നെടുവീർപ്പ് ഉയർന്നു.
0: ഓ, അപ്പോ കർത്താവിനെ കുരിശിലേറ്റിയപ്പോ അല്ലേ?
1: അതെ.
0: ബറാബാസ്, ആ സമയം ദേവാലയത്തിന്റെ തിരശീല രണ്ടായി കീറിയത് നിങ്ങൾ കണ്ടോ? പാറകൾ പോലും പൊട്ടിത്തകർന്നില്ലേ?
1: ശരിയാണ്.
0: പിന്നെ മരിച്ചവർ കുഴിവാടങ്ങളിൽ നിന്നും പുറത്തു വന്നില്ലേ? അവന്റെ ശക്തി മൂലം പലരും മരിച്ചവരിൽ നിന്ന് ഉയർത്തു വന്നില്ലേ?
1: അതെ.
0: ബറാബാസ്, അവൻ പ്രാണൻ വെടിയുമ്പോൾ ഇരുട്ടുണ്ടായില്ലേ?
1: ഉണ്ടായി. ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടതാ.
2: പൊട്ടിപ്പിളർന്ന പാറയിൽ നാട്ടിയ കുരിശിൽ ദൈവപുത്രൻ ബലിയായി തൂങ്ങി മരിക്കുന്നത് തൊട്ടുമുന്നിൽ എന്ന പോലെ സഹാക്ക് കണ്ടു. ഒരു സ്വപ്നത്തിനെന്ന പോലെ അവൻ പുലമ്പി.
0: നമ്മെ രക്ഷിക്കുവാൻ അവൻ അതെല്ലാം അനുഭവിക്കേണ്ടി വന്നു. രക്ഷകനായ അവൻ ഇതെല്ലാം സഹിച്ചു മരിക്കേണ്ടി വന്നു. ബരാബാസ്, ഒന്ന് ചോദിക്കട്ടെ, നീ ദൈവപുത്രനെ അവിടെ വെച്ച് കണ്ടതിൽ എന്തോ പ്രത്യേകതയുണ്ടല്ലോ, നീ എന്തിനവിടെ പോയി?
1: മറുപടി പറയാൻ ബറാബാസ് തെല്ലുനിരം ആലോചിച്ചു. ദൈവപുത്രൻ കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടപ്പോ ഞാനും ഗവർണറുടെ കൊട്ടാരമുറ്റത്തുണ്ടായിരുന്നു. അവന്റെ ചുറ്റും ഒരു സ്വർഗീയ ശോഭ ഞാൻ കണ്ടു. അവനൊരു സാധാരണക്കാരനല്ലെന്ന് അപ്പോഴും എനിക്ക് തോന്നി. അതുകൊണ്ട് അവന്റെ മരണം കാണാൻ ഞാനും പോയി.
0: സുഹൃത്തെ, അവൻ എങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റത്?
1: അതോ ഞാൻ പറയാം.
3: തീപ്പിടമധരിച്ചൊരു സ്വർഗദൂതൻ ആകാശത്തു നിന്ന് ഇറങ്ങി വന്നു. എന്നിട്ട് കുന്തമന പോലെയുള്ള കൈകൾ നീട്ടി ആ കല്ലറയുടെ മൂടിക്കൽ ഇളക്കി മാറ്റി. പെട്ടെന്നാണ് എല്ലാം സംഭവിച്ചത്. ഒരു മിന്നലുണ്ടായി, എന്റെ കണ്ണു മഞ്ഞളിച്ചു പോയി. ഞൊടിയുടെ കൊണ്ട് എല്ലാം കഴിഞ്ഞു.
2: സഹാക്ക് ആനന്ദത്താൽ മതിമറന്നു.
0: കർത്താവേ, അങ്ങയെ നേരിൽ കണ്ട ഇവനുമായി ബന്ധപ്പെടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായല്ലോ.

0: അരിമത്താലി. അതല്ല, ഇതിന്റെ മറുപുറം നോക്ക്.
1: ബറവാസ് ആ ലോക കഷ്ണത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി. അതിന്റെ മറുവശത്ത് കുറെ വിചിത്രമായ വരകൾ.
0: ഇതെന്താണ്? കുരിശിൽ മരിച്ച രക്ഷകന്റെ പേരാണിത്. ഞാൻ ദൈവപുത്രന്റെ സ്വന്തമാണെന്നാണ് ഇത് ധരിക്കുന്നത് കൊണ്ട് എന്റെ വിശ്വാസം. ഞാൻ കർത്താവിന്റെ അടിമയാണ്, കർത്താവിന്റെ മാത്രം.
1: ബറവാസ് ആ താലി കയ്യിലെടുത്ത് ആശ്ചര്യത്തോടെ കുറെ നേരം നോക്കി നിന്നു.
0: ബറവാസ് ഗ്രീക്കുകാരനായ ഒരു അടിമയാണ് എനിക്കിത് എഴുതി തന്നത്. അവൻ ക്രിസ്ത്യാനിയായിരുന്നു. എന്നെ വിശ്വസിക്കാൻ പഠിപ്പിച്ചതും അവനാണ്. പണിയെടുക്കാനുള്ള ശേഷിയില്ലാതെ ഒരിക്കൽ അവൻ തളർന്നു വീണു. ആ കാലന്മാര് അവനെ പിടിച്ചുകൊണ്ടുപോയി. എന്നിട്ട് അവന്റെ കാല് രണ്ടും വെട്ടിമാറ്റി ചൂളയിലെറിഞ്ഞു. അതിനു മുമ്പ് അവൻ ജപിക്കുന്നത് ഞാൻ കേട്ടു. കർത്താവേ, എന്നെ കൈവഴിയരുതേ. ബറബാസേ, ഇപ്പൊ ഞാനും ഒരു ക്രിസ്ത്യാനിയാണ്.
1: 4 ദിവസത്തേക്ക് അധികമായി അവർ സംസാരിച്ചില്ല. ഒരു ദിവസം ബറബാസ് ചോദിച്ചു, സഹാക്ക്, എന്റെ അടിമത്താലിയിലും ആ എഴുത്തൊന്ന് കുറിച്ചു തരാമോ?
0: അതിനെന്താ? പക്ഷേ
1: എന്താ,
0: എനിക്ക് അക്ഷരം എഴുതാൻ അറിയില്ല. എങ്കിലും വഴിയുണ്ട്.
1: കങ്കാണി അടുത്തില്ലാത്ത അവസരത്തിൽ എണ്ണവിളക്കിന്റെ വെളിച്ചത്തിൽ വെച്ച് മൂർച്ചയുള്ള ഒരു കൾച്ചിയിലെടുത്ത് സഹാക്ക് ആ അക്ഷരങ്ങൾ ബറബാസിന്റെ താലിയിൽ കുറിച്ചു. അല്ല, നോക്കി അതേപടി വരച്ചു വെച്ചു. ബറബാസ് അതിലേക്ക് തന്നെ ഏറെ നേരം സൂക്ഷിച്ചു നോക്കി. കുരിശിൽ മരിച്ച രക്ഷകന്റെ പേര് സ്വന്തം താലിയിൽ.
0: ഞാനും കർത്താവിന്റെ സ്വന്തമായിരിക്കുന്നു.
1: ഇരുവരും പെട്ടെന്ന് മുട്ടുകുത്തി. എല്ലാ മർദ്ദരുടെയും രക്ഷകനും ദൈവവുമായ കർത്താവിനോടുള്ള പ്രാർത്ഥനയിൽ മുഴുകി.
0: പെട്ടെന്ന് ചാട്ടവാർ അവരുടെ ദേഹത്താഞ്ഞു പതിച്ചു. തെമ്മാടികളെ, പണിയെടുക്കാതെ നിന്ന് സല്ലപിക്കുന്നു.
1: അലറിക്കൊണ്ട് കങ്കാണി അവരെ തല്ലിച്ചതയ്ക്കുന്നു. വേദന കൊണ്ട് അവൻ പൊളയുന്നു. ഖനിയിൽ നിന്നും പുറത്തു പോകാൻ ഒരിക്കലും അവരെ അനുവദിച്ചില്ല. ചോരയും നീരും പറ്റിയ അവരെന്നും അഗാധതയിലെ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞു. ഭൂമിയിലെ യാതൊന്നും അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. കഠിനാധ്വാനത്താൽ വാടിക്കഴിഞ്ഞ് കുഴഞ്ഞിരുന്ന 100 കണക്കിന് അടിമകളോടൊപ്പം ബറബാസും സഹാക്കും. വർഷങ്ങൾ തള്ളി നീക്കി. നാളുകൾ പലത് കടന്നു. ഇതിനിടയിൽ ക്രൂരനായ കങ്കാണിക്ക് പകരം പുതിയൊരാൾ കങ്കാണിയായി വന്നെത്തി. ഒരു ദിവസം ദ സഹാക്ക് ഖനിയിലെ പാറയ്ക്കരികിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നു. പെട്ടെന്ന് കങ്കാണി അവിടേക്ക് കടന്നു വന്നു. സഹാക്കിന് കാവൽ നിന്നിരുന്ന ബറബാസ് അത് കണ്ടു. അവൻ സഹാക്കിനെ കാലുകൊണ്ട് തോണ്ടി. സഹാക്ക് ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു.
0: അടി അടി അടി പ്രതീക്ഷിച്ചവൻ നിന്നു. പക്ഷേ
1: ഇത്തവണ അടി കിട്ടിയില്ല. കങ്കാണി സഹാക്കിനടുത്തു വന്ന് തെല്ലുനേരം അവനെ തന്നെ നോക്കി നിന്നു.
2: എന്തിനാ മുട്ടുകുത്തി നിന്നത്? ചോദിച്ചു കേട്ടില്ലേ, എന്തിനാ നീ മുട്ടുകുത്തി നിന്നതെന്ന്?
0: പൊന്നെ മാനെ, അത് ഞാൻ വെറുതെ.
2: വെറുതെയോ?
0: അല്ല, അത് ഞാൻ
2: പറഞ്ഞോളൂ.
0: ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു എന്റെ ദൈവത്തോട്.
2: ഓ, പ്രാർത്ഥിക്കുകയായിരുന്നോ? ഏതാണ് നിന്റെ ദൈവം?
0: അത്
2: ധൈര്യമായി പറഞ്ഞോളൂ.
0: കുരിശിൽ മരിച്ചവൻ, രക്ഷകൻ.
2: ഓ, ഞാനും അവനെപ്പറ്റി കേട്ടിട്ടുണ്ട്, ഏറെ ചിന്തിച്ചിട്ടുമുണ്ട്. ഒന്ന് ചോദിക്കട്ടെ,

0: സഖാക്ക് അത്ഭുതത്തോടെ ബറബാസിനെ നോക്കി നിൽക്കുകയാണ്.
1: ബറബാസ്, ഒരു രഹസ്യം കണ്ടെത്തരാം.
0: ഖനയിൽ കത്തിതന്ന എണ്ണവിളക്കിന് അടുത്തേക്ക് അവൻ ബറബാസിനെ കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് സ്വന്തം കഴുത്തിൽ ധരിച്ചിരുന്ന അടിമത്താലി ബറബാസിനെ കാണിച്ചു.
1: ഇതെന്താന്നറിയാമോ?
2: അത് താലിയല്ലേ.

0: തന്നാലാവും പോലെ സഹാക്ക് മറുപടി പറഞ്ഞു. കങ്കാണി എല്ലാം ശ്രദ്ധയോടെ കേട്ടു. എന്നിട്ട് പറഞ്ഞു,
1: അനേകം ദൈവങ്ങളുണ്ട്, അവർക്കെല്ലാം നാം ബലിയർപ്പിക്കണം.
2: അങ്ങനേ കുരിശിൽ മരിച്ചവൻ ഒരു ബലിയും ആവശ്യപ്പെട്ടില്ല, അവൻ ആവശ്യപ്പെട്ടത് സ്വയം ബലിയായി തീരണമെന്നാണ്.
1: സ്വയം ബലിയാവുകയോ? എന്ന് വച്ചാ
2: സ്വയം ബലിയാവുക, അവനവന്റെ ഉരുകുന്ന ചൂളയിൽ സ്വയം ബലിയാവുക.
1: അവനവന്റെ ഉരുകുന്ന ചൂളയോ? അതെന്തോന്ന്.

0: ആ, നീ ഒരടിമ, നിനക്ക് ഇത്രയും വിവരം ഉണ്ടാവൂ.
1: പുറപ്പെടുത്തുകൊണ്ട് അയാൾ നടന്നു നീങ്ങി. എങ്കിലും അനുകമ്പയോടെയുള്ള കങ്കാണിയുടെ പെരുമാറ്റം അവരെ അത്ഭുതപ്പെടുത്തി. അടുത്ത ദിവസം വീണ്ടും കങ്കാണി സഹാക്കിനെ സമീപിച്ചു.
0: ഹേ അടിമേ, കുറെ നാളായി ഞാനും നിന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു. പക്ഷേ അടിമക്കങ്കാണിയായി ഞാൻ കുരിശിൽ മരിച്ച ഒരടിമയെ എങ്ങനെ ആരാധിക്കും? എങ്കിലും ഒന്നും ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. വന്നുവിടുന്ന എല്ലാവരും തളർന്നു മരിക്കുന്ന ഈ ഖനിയിൽ നിന്നും അവനിൽ വിശ്വസിക്കുന്ന നിന്നെ മോചിപ്പിക്കാൻ ഞാൻ പോകുന്നു.
1: സഹാക്ക് ഒരു നിമിഷം സ്തംഭിച്ചു തന്നു.
0: മുകളിൽ കൃഷിത്തോട്ടത്തിൽ പണിയെടുക്കുന്നവരുടെ കൂടെ ഇനി മുതൽ നീ കൂടിക്കോ. അവിടെ നിനക്കിതിലും ഏറെ സുഖമായിരിക്കും.
1: സഹാക്കിന് തന്റെ കാതുകളെ വിശ്വസിക്കാനായില്ല.
2: എന്റെ ദൈവമേ, ഇത് നേരോ?
0: അതെ, നിന്റെ ദൈവം എനിക്ക് കാണിച്ചു തന്നതനുസരിച്ച് അവന്റെ ഹിതം നിറവേറ്റാൻ തന്നെയാണെന്ന് കൂട്ടിക്കും.
1: കൈകൾ നെഞ്ചിലുമർത്തി പ്രാർത്ഥനയോടെ സഹാക്ക് നിന്നു. എന്നിട്ട് ബർബാസിനെ ചുണ്ടി പറഞ്ഞു,
2: പൊന്നങ്ങുന്നേ, ഇവനെ എന്റെ കൂടെ അയക്കണേ. ഇവനെ വിട്ടുപിരിഞ്ഞ് എനിക്ക് എങ്ങും പോകാൻ കഴിയില്ല. ഞങ്ങൾക്ക് രണ്ടാക്കും ഒരേ വിശ്വാസവും ദൈവമാണ് അങ്ങുന്നേ.
1: കങ്കാണി ആശ്ചര്യത്തോടെ ബറവാസിനെ നോക്കി.
0: ഒരേ വിശ്വാസം? ഇവനോ?
1: കങ്കാണിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല.
2: അതേ അങ്ങുന്നേ, കർത്താവ് കുരിശിൽ തൂങ്ങിക്കിടന്ന് മരിക്കുന്നത് ഇവൻ നേരിട്ട് കണ്ടതാണ്. ഒരിക്കൽ ഇവൻ കർത്താവിൻ്റെ ചുറ്റും ഒരു ദിവ്യ വെളിച്ചം കണ്ടിട്ടുണ്ട്. മാത്രമല്ല, പാതാളത്തിൽ നിന്ന് ഉയർത്തു വരുവാൻ കല്ലറയുടെ മൂടിക്കല്ല് ഉരുട്ടിമാറ്റിയ അഗ്നിച്ചിറകുള്ള മാലാഖയും ഇവൻ കണ്ടിട്ടുണ്ട്. കർത്താവിൻ്റെ മഹത്വം കാണാൻ എൻ്റെ കണ്ണു തുറപ്പിച്ചതും ഇവനാണ്. ഇവനെ വിട്ടുപിരിയാൻ എനിക്കാവില്ല. ഇവനെ എന്നോട് വായിക്കാൻ ദയവുണ്ടാകണം അങ്ങുന്നേ.
1: കങ്കാടി അമ്പരപ്പോടെ ബറബാസിനെ നോക്കി. അയാളിത് തീരെ പ്രതീക്ഷിച്ചതല്ല. കണ്ണിന് താഴെ മുറിപ്പാടുള്ള മനുഷ്യൻ, ഒരിക്കലും മറ്റുള്ളവരുടെ കണ്ണിൽ നേരെ നോക്കാത്തവൻ. ഇപ്പോഴും ബറബാസ് കണ്ണുകൾ തിരിച്ചു നിൽക്കുകയാണ്. അവനെ ഖനിയിൽ നിന്നും പുറത്തുവിടാൻ കങ്കാണിക്ക് തീരെ താല്പര്യമില്ല. എങ്കിലും മനസ്സില്ലാ മനസ്സോടെ കങ്കാണി പറഞ്ഞു,
0: ശരി, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ.
1: അങ്ങനെ സഹാക്കും ബറബാസും ചങ്ങലയിൽ നിന്നും മോചിതരായി പുറത്തേക്ക് നയിക്കപ്പെട്ടു. പകൽ വെളിച്ചത്തിൽ അവരുടെ കണ്ണു വഞ്ചലിച്ചു. ഏറെ കാലത്തിന് ശേഷം അവർ ശുദ്ധമായി ശ്വസിക്കുകയാണ്. സ്വപ്നത്തെ പോലും ഇനിയും കാണാൻ കഴിയുമെന്ന് കരുതാത്ത പ്രകൃതിയുടെ സൗന്ദര്യം അവർ കൺകുളിർക്ക് കണ്ടു.

0: ഒഴിവുകാലുകളെ പോലെ പാടത്തവർക്ക് പണിയെടുക്കേണ്ടി വന്നു. എങ്കിലും ആ ജീവിതത്തിൽ അവർ സംതൃപ്തിയുള്ളവരായിരുന്നു. സൂര്യപ്രകാശം അവർ കണ്ണറിയെ കണ്ടു, ശുദ്ധവായു ശ്വസിച്ചു, പ്രഭാതവും സന്ധ്യയും തിരിച്ചറിയാൻ കഴിഞ്ഞതിൽ അവർ ആഹ്ലാദിച്ചു. ദിവസങ്ങൾ കടന്നു. ഒരു ദിവസം ഗവർണറുടെ കൽപ്പനയെത്തി. അടിമകളായ സഹാക്കിനെയും ബറാബാസിനെയും ഗവർണർ തിരുവേനിക്ക് മുമ്പിൽ ഹാജരാക്കുവിൻ. കൽപ്പനയറിഞ്ഞ് എല്ലാവരും ഞെട്ടി. ഇന്നേവരെ കങ്കാണി പോലും കാലുകുത്തിയിട്ടില്ലാത്ത ഗവർണർ തിരുമേനിയുടെ അരമനയ്ക്കകത്ത് നീചന്മാരായ രണ്ടടിമകൾ നേരെ ചെല്ലുക എന്തിനായിരിക്കും? എല്ലാവരും പരസ്പരം ചോദിച്ചു. ആർക്കും കാര്യമറിയില്ല. നിശ്ചിത സമയത്ത് തന്നെ കങ്കാണി ബറാബാസിനെയും സഹാക്കിനെയും ഗവർണർക്ക് മുന്നിൽ ഹാജരാക്കി. അതാ ഗംഭീരാകാരനായ റോമൻ ഗവർണർ ഉപവിഷ്ടനായിരിക്കുന്നു. മൂന്നുപേരും തൊഴുതു. തൊഴുതു എന്ന് പറഞ്ഞാൽ പോരാ, വീണുകിടന്നു തൊഴുതു. എഴുന്നേൽക്കൂ, ഗവർണറുടെ ശബ്ദം മുഴങ്ങി. ഇങ്ങടുത്തു വരൂ. മൂന്നുപേരും, കങ്കാണിയും സഹാക്കും ബറാബാസും, മെല്ലെ മുന്നോട്ട് നീങ്ങി. ഈ അടിമകളുടെ പെരുമാറ്റം എങ്ങനെ? ഗവർണർ കങ്കാണിയോട് ചോദിച്ചു.
1: ഓ, കുഴപ്പക്കാരല്ലേ. അടിയൻ ഇവരെ കൊണ്ട് വളരെ കഠിനമായി തന്നെ പണിയെടുപ്പിക്കുന്നുണ്ട്.
0: ശരി, നിങ്ങൾക്ക് പോകാം. അത് കേൾക്കേണ്ട താമസം. കങ്കാണി അവിടെ നിന്ന് തടിതപ്പി. ഗവർണർ സഹാക്കിന്റെയും ബറാബസിന്റെയും നേരെ തിരിഞ്ഞു.
2: എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്?

0: കനി നാണെ. കനിയിൽ നിന്നും രക്ഷപ്പെടാൻ ആരായിരുന്നു ഒത്താശ ചെയ്തത്?
1: പുതുതായി വന്ന കങ്കാണി അശ്മാൻ നന്നേ.
0: പിന്നെയും ഗവർണർ പലതും ചോദിച്ചു. മുഴുവൻ നേരവും വളരെ ദയാപൂർവമാണ് അദ്ദേഹം സംസാരിച്ചത്. പിന്നെ ഗവർണർ ഇരിപ്പിടത്തു നിന്ന് എഴുന്നേറ്റു. സഹാക്ക് അത്ഭുതപ്പെട്ടു.
1: ഹോ, എന്തൊരു ഉയരം!
0: ഒരു 6-6 അടി പൊക്കം വരും. ഗവർണർ സഹാക്കിനടുത്തെത്തി. അവന്റെ കഴുത്തിൽ കിടന്നിരുന്ന അടിമത്താലി കയ്യിലെടുത്തു.
2: ഈ മുദ്ര ഏതെന്നറിയാമോ?
1: ഇത് റോമാ സാമ്രാജ്യത്തിന്റെ മുദ്ര അന്നേ.
0: ഗവർണർ ആ താലിയൊന്ന് മറിച്ചു നോക്കി.
2: ഇതെന്താണ് ഈ താലിയുടെ മറുവശത്ത് എഴുതിയിരിക്കുന്നത്? ചോദിച്ചത് കേട്ടില്ലേ?
0: ആരും ഒന്നും മിണ്ടിയില്ല. ഗവർണർ ആ എഴുത്തുറക്ക വായിച്ചു. ജീസസ് ക്രൈസ്റ്റ്!
2: ആരാണിത്?
1: അത് അടിയന്റെ ദൈവം.
0: നടുക്കത്തോടെയാണ് സഹാക്ക് മറുപടി പറഞ്ഞത്.
2: ഓഹോ, നിന്റെ ദൈവം ജീസസ് ക്രൈസ്റ്റ്! നാം കേട്ടതായി ഓർക്കുന്നില്ല. ഒത്തിരി ദൈവങ്ങളുണ്ടല്ലോ, എല്ലാവരും എങ്ങനെ അറിയാൻ? ഇത് നിന്റെ ജന്മനാട്ടിലെ ദൈവമായിരിക്കും അല്ലേ?
1: അല്ലങ്ങുന്നേ.
2: പിന്നെ?
1: എല്ലാവരുടെയും ദൈവം അന്നേ.
2: എല്ലാവരുടെയും ദൈവം, അത് കൊള്ളാം. നാം അവനെപ്പറ്റി ഇതേവരെ കേട്ടിട്ട് പോലുമില്ല. അവന്റെ കീർത്തി അവൻ രഹസ്യമായി വെച്ചിരിക്കുകയും അല്ലേ?
1: അങ്ങനെ അന്നേ.
2: എല്ലാവരുടെയും ദൈവമായ സ്ഥിതിക്ക് അവന്റെ ശക്തി കുറച്ചൊന്നും ആയിരിക്കില്ല. എന്താ അവന്റെ അടിസ്ഥാനം?
1: സ്നേഹം, പരസ്പര സ്നേഹം.
2: എന്തായാലും നമുക്കിതിലൊന്നും താല്പര്യമില്ല. നിനക്ക് ഇഷ്ടം പോലെ വിശ്വസിക്കാം, പക്ഷേ അവന്റെ നാമം ഈ താലിയിൽ നീ എന്തിനെഴുതി?
1: അങ്ങനെ ഞാൻ അവന്റേതാണ്.
2: എന്ത്? നീ അവന്റേതാണെന്നോ? ഈ മുദ്ര അനുസരിച്ച് നീ സാമ്രാജ്യത്തിന്റെ അടിമയല്ലേ?
0: സഹാക്ക് മറുപടി പറഞ്ഞില്ല. അവൻ തലകുനിച്ചു നിന്നു. ഗവർണറുടെ ശബ്ദം കനത്തു.
2: നീ ഇതിനുത്തരം പറയണം. ഇക്കാര്യത്തിൽ നമുക്ക് വ്യക്തമായ മറുപടി വേണം. മനസ്സിലായോ? നീ സാമ്രാജ്യത്തിന്റേതോ അതോ നിന്റെ ദൈവത്തിന്റേതോ പറയൂ.
1: ഞാൻ എന്റെ ദൈവത്തിന്റേതാണ് അങ്ങുന്നേ.
0: ഗവർണർ കുറെ നേരം അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി നിന്നു. എന്നിട്ട് ബറാബാസിനെ സമീപിച്ചു.
2: നീയോ? നീയും ഇവന്റെ സ്നേഹിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ?
0: ബറാബാസ് ഒന്നും മിണ്ടിയില്ല.
2: നിന്നോടാണ് ചോദിച്ചത്. നീ അവനിൽ വിശ്വസിക്കുന്നില്ലല്ലേ, പിന്നെ എന്തിനാ അവന്റെ നാമം നീയും ഈ അടിമത്താലിൽ ചുമക്കുന്നു? ചോദിച്ചത് കേട്ടില്ലേ? നീ അവന്റേതോ ഈ സാമ്രാജ്യത്തിന്റേതോ?
0: ഞാൻ അവന്റേതാണോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ല, അവനാണ്. ബറാബാസിന്റെ മറുപടി കേട്ട് സഹാക്കൊന്ന് നടുങ്ങി. കർത്താവിനെ പറ്റി എന്നോട് സാക്ഷ്യം പറഞ്ഞവൻ, കർത്താവിനെ നേരിട്ട് കണ്ടവൻ,
1: ആ ബറാബാസാണോ ഇത്?
0: നൈരാശ്യവും വേദനയും വിസ്മയവും നിറഞ്ഞൊരു നോട്ടം അവൻ ബറാബാസിന്റെ നേർക്കയച്ചു. ബറാബാസ് ഒന്ന് ചൂളി, ഒരു ചാട്ടുളി പോലെ ആ നോട്ടം അവന്റെ ഉള്ളിലേക്ക് തുളച്ചു കയറി. ഗവർണർ വീണ്ടും ചോദിച്ചു.
2: അപ്പോ നീ ആ ദൈവത്തിന്റേതല്ല, നിനക്കവനിൽ വിശ്വാസവുമില്ല അല്ലേ?
0: വിശ്വസിക്കാൻ ശ്രമിക്കുന്നുണ്ട്, വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അവൻ തീരുമാനിക്കുമ്പോഴേ ഞാൻ അവന്റേതാകൂ. ബറാബാസിനോട് ഇനി കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് ഗവർണർക്ക് തോന്നി. അയാൾ വീണ്ടും സഹാക്കിന്റെ നേരെ തിരിഞ്ഞു.
2: എടാ അടിമേ, നിനക്ക് ജീവനിൽ കൊതിയില്ലേ? നിന്റെ ദൈവത്തെ ഉപേക്ഷിക്കുവാൻ നീ തയ്യാറായില്ലെങ്കിൽ, നിന്റെ ദൈവത്തെ ഉപേക്ഷിച്ചില്ലെങ്കിൽ നിന്നെ രക്ഷിക്കാൻ ആർക്കും സാധ്യമല്ല.
1: അങ്ങുന്നേ, എന്റെ കർത്താവായ ദൈവത്തെ ഉപേക്ഷിക്കാൻ ഒരിക്കലും എനിക്കാവില്ല.
0: ഗവർണർ ആനക്കൊമ്പുകൊണ്ടുള്ള ചുറ്റിക മേശമേൽ മുട്ടി. ഒരു ഭടൻ വന്ന് സഹാക്കിനെ പിടിച്ചുകൊണ്ടു പോകുന്നു. പോകുന്നതിന് മുമ്പ് സഹാക്ക് ഒരിക്കലൂടെ ബറാബാസിനെ ഒന്ന് നോക്കി. പൊള്ളിക്കുന്ന ഒരു നോട്ടം.

ഭടന്മാർ ഇതാ സഖാക്കിനെ പിടിച്ചുകൊണ്ടു പോകുന്നു. അവന്റെ തല മൊട്ടയടിച്ചിരിക്കുന്നു, ശരീരമാകെ ക്രൂരമായി തല്ലിച്ചതച്ചിരിക്കുന്നു. ചുട്ടുപഴുത്ത ഇരുമ്പ് തട്ടുകൊണ്ട് സാമ്രാജ്യത്തിന്റെ ചിഹ്നം അവന്റെ മാർത്ത് പൊള്ളിച്ചു വെച്ചിരിക്കുന്നു. അവന്റെ കഴുത്തിൽ അഴിമത്താലി കാണാനില്ല. സാമ്രാജ്യത്തിന്റെ ലോഹശേഖരത്തിലേക്ക് അത് മുതൽക്കുട്ടിയിരിക്കുന്നു. അവനെ വധശിക്ഷയ്ക്ക് കൊണ്ടുപോവുകയാണ്. അന്ന് വൈകിട്ട് പട്ടണത്തിന് വെളിയിലെ ആ കുന്നിന് പുറത്ത് ഭടന്മാർ സഹാക്കിനെ കുരിശിലേറ്റി. ബറബാസ് പിന്നെയും ജീവിച്ചു. അവസാനം തീവെപ്പുകുറ്റം ആരോപിച്ച് കുരിശിൽ തറച്ചു കൊല്ലപ്പെട്ട ക്രിസ്ത്യാനികളോടൊപ്പം അവരിലൊരാളായി ബറബാസും ഉണ്ടായിരുന്നു. സീസർ അവനെയും ബറബാസിനെയും കുരിശിൽ തറച്ചു കൊന്നു. പക്ഷെ അവന്റെ മനസ്സിൽ അവസാനം വരെയും ഉറ്റ സഖാവായ സഹാക്കുണ്ടായിരുന്നു. സഹാക്കിന്റെ ആ പൊള്ളിക്കുന്ന നോട്ടം.

0: കഥ അവസാനിക്കുന്നു. സഖാക്കും ബറാബാസും.
1: സഹാക്കും ബറാബാസും വിനോദ് ചമ്പക്കര അവതരിപ്പിച്ച കഥാപ്രസംഗം സമാപിക്കുന്നു. കൂടെ പങ്കെടുത്തവർ ശ്യാം മുത്തോലി, ബിജു നീലംപേരൂർ, ലാക്കാട്ടൂർ ഗോപാലകൃഷ്ണൻ, ബാബു പാത്താമുട്ടം, മധു പാത്താമുട്ടം.

പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ലല്ലേ. എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യയ്ക്ക് അകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്കെഴുതുക. വിലാസം: സഞ്ചാരി കെയർ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം: aartvmpm@gmail.com.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭക യാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ youth.aertvm@gmail.com അല്ലെങ്കിൽ 8281420305 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിന്റെ വിവരങ്ങളും വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 8281420305.

ಸಂಗೀತ ಸರಣಿ. ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುನ್ನು. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ആകാശവാണി കഥകളിപ്പദങ്ങൾ കലാമണ്ഡലം ബാലചന്ദ്രനും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാമണ്ഡലം ബൈജു, ചെണ്ട കലാനിലയം സുഭാഷ് ബാബു, മദ്ദളം കലാഭാരതി രമണൻ. ഉണ്ണായി വാര്യർ രചിച്ച നളചരിതം ആട്ടക്കഥയിലെ ഒന്നാം ദിവസത്തിലെ ചില ഭാഗങ്ങൾ. നളനെക്കുറിച്ചുള്ള ചിന്തകളാൽ അസ്വസ്ഥയായിത്തീർന്ന ദമയന്തി തോഴിമാരോടൊപ്പം ഉദ്യാനത്തിലെത്തുന്നു. അവിടെ കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന ശബ്ദങ്ങളും ദമയന്തിയെ കൂടുതൽ അസ്വസ്ഥയാക്കുന്നു. തിരികെ കൊട്ടാരത്തിലേക്ക് പോകുവാൻ തുടങ്ങുമ്പോൾ സ്വർണവർണമായ ഒരു അരയന്നത്തെ കാണുകയും അതിനെ ദമയന്തി പിന്തുടരുകയും ചെയ്യുന്ന രംഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്.

സ്വർണവർണമായ അരയന്നത്തെ കണ്ട് ആ അരയന്നത്തെ ദമയന്തി പിന്തുടരുന്നിടത്ത് ഉണ്ണായി വാര്യർ രചിച്ച നളചരിതമാട്ടക്കഥയിലെ ഒന്നാം ദിവസത്തെ ഈ ഭാഗങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പാടിയത് കലാമണ്ഡലം ബാലചന്ദ്രൻ, കലാമണ്ഡലം ബൈജു, ചെണ്ട കലാനിലയം സുഭാഷ് ബാബു, മദ്ദളം കലാഭാരതി രമണൻ.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൈകൂടുന്ന നിലാവ് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ആദ്യം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം കൈതപ്രം.

0: ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു.
1: ആകാശവാണി, നമസ്കാരം. രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷനെ കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ലോകമെമ്പാടും ഇന്ന് വ്യാപകമായി കാണപ്പെടുന്ന ആരോഗ്യ പ്രശ്നമാണ് ഹൈപ്പർ ടെൻഷൻ അഥവാ ഉയർന്ന രക്തസമ്മർദ്ദം. ഹൃദയം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം പമ്പ് ചെയ്യുമ്പോൾ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന മർദ്ദമാണ് രക്തസമ്മർദ്ദം. ഇത് സാധാരണ നിലയേക്കാൾ കൂടുതലാകുമ്പോൾ അതിനെ ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുന്നു. ജീവിതശൈലിയിലെ മാറ്റങ്ങൾ, മാനസിക സമ്മർദ്ദം, അനാരോഗ്യകരമായ ഭക്ഷണരീതി എന്നിവ കാരണം ചെറുപ്പക്കാരിലും ഇന്ന് ഹൈപ്പർ ടെൻഷൻ കൂടുതലായി കാണപ്പെടുന്നു. എല്ലാ വർഷവും മെയ് 17 ആഗോളതലത്തിൽ ലോക രക്താതിമർദ്ദ ദിനമായി ആചരിക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുക, പ്രതിരോധം, നിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിക്കുക, വ്യക്തി, സമൂഹം, ആരോഗ്യ സംവിധാനം എന്നീ തലങ്ങളിൽ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങൾ. ഫലപ്രദമായ ചികിത്സകൾ ലഭ്യമാണെങ്കിലും പലർക്കും തങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ശരിയായ അറിവില്ല എന്നതാണ് യാഥാർത്ഥ്യം. കൂടാതെ രക്താതിമർദ്ദമുള്ള 4-ൽ 1 മാത്രമേ ഈ അവസ്ഥയെ വേണ്ടത്ര നിയന്ത്രിക്കാൻ സാധിക്കുന്നുള്ളൂ. രക്താതിമർദ്ദം ഹൃദയാഘാതം, പക്ഷാഘാതം, വൃക്കരോഗം, അകാല മരണം എന്നിവയ്ക്കുള്ള സാധ്യത ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. നേരത്തെയുള്ള കണ്ടെത്തൽ, പതിവ് നിരീക്ഷണം, സുസ്ഥിരമായ ചികിത്സ എന്നിവ രക്താതിമർദ്ദവുമായി ബന്ധപ്പെട്ട മിക്ക സങ്കീർണതകളും തടയാൻ സഹായിക്കും. രക്തസമ്മർദ്ദം ഒരുമിച്ച് നിയന്ത്രിക്കുക, രക്തസമ്മർദ്ദം പതിവായി പരിശോധിക്കുക, നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ ലോക രക്താതിമർദ്ദ ദിനത്തിന്റെ പ്രമേയം. ഹൈപ്പർ ടെൻഷൻ പ്രധാനമായും 2 തരത്തിലാണുള്ളത്. 1 പ്രൈമറി ഹൈപ്പർ ടെൻഷൻ, 2 സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ. പ്രൈമറി ഹൈപ്പർ ടെൻഷൻ വ്യക്തമായ കാരണമില്ലാതെ തന്നെ പതുക്കെ വികസിക്കുന്നതാണ്. എന്നാൽ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ ആകട്ടെ വൃക്കരോഗം, ഹോർമോൺ പ്രശ്നങ്ങൾ തുടങ്ങിയ മറ്റ് രോഗങ്ങൾ മൂലമാണ് ഉണ്ടാകുന്നത്. അമിത ഉപ്പിന്റെ ഉപയോഗം, വ്യായാമക്കുറവ്, അമിത വണ്ണം, പുകവലി,

0: മദ്യപാനം, മാനസിക സമ്മർദ്ദം, പാരമ്പര്യം എന്നിവയും ഉയർന്ന രക്തസമ്മർദ്ദത്തിന് പ്രധാന കാരണങ്ങളാണ്. കൂടാതെ പ്രായം കൂടുന്തോറും രക്തസമ്മർദ്ദം ഉയരാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. കൃത്യമായി നിയന്ത്രിച്ചില്ലെങ്കിൽ ജീവൻ പോലും നഷ്ടപ്പെടുത്താൻ ഹൈപ്പർടെൻഷന് കഴിയും. മറ്റ് ലക്ഷണങ്ങളൊന്നും കാണിക്കാത്തത് കൊണ്ടുതന്നെ പലപ്പോഴും ആളുകൾ ഈ ആരോഗ്യ പ്രശ്നത്തെ അറിയാതെ പോവുകയാണ് പതിവ്. ഇതുകൊണ്ടുതന്നെ ഹൈപ്പർടെൻഷനെ സൈലന്റ് കില്ലർ എന്നും വിളിക്കാറുണ്ട്. ദിവസവും 8 മണിക്കൂർ കൃത്യമായി ഉറങ്ങുന്നത് ഹൃദയത്തെ ആരോഗ്യകരമായി നിലനിർത്താനും പക്ഷാഘാത സാധ്യത ഒഴിവാക്കാനും സഹായിക്കും. ശരീരം ഉറങ്ങുമ്പോൾ തലച്ചോറ് സാധാരണയായി വിശ്രമാവസ്ഥയിലേക്ക് പോകുന്നു എന്നതിനാൽ തന്നെ രക്തസമ്മർദ്ദം സ്വാഭാവികമായി കുറയുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ലക്ഷണങ്ങളൊന്നും ഹൈപ്പർടെൻഷൻ ഉണ്ടാകാറില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മൂക്കിൽ നിന്ന് രക്തസ്രാവം, തലയ്ക്ക് പുറകിൽ വേദന, ശ്വാസംമുട്ടൽ, അമിതമായ വിയർപ്പ്, കാഴ്ച മങ്ങിപ്പോകുക തുടങ്ങിയവയെല്ലാം ഇതിന്റെ ചില ലക്ഷണങ്ങളായി പറയപ്പെടുന്നുണ്ട്. ഹൈപ്പർടെൻഷനെ കുറിച്ച് തിരുവനന്തപുരം വിദുര താലൂക്ക് ആശുപത്രിയിലെ ഫിസിഷ്യൻ ഡോക്ടർ സനിത ആകാശവാണിയോട്.
1: സിസ്റ്റമിക് ഹൈപ്പർടെൻഷൻ അഥവാ അമിത രക്തസമ്മർദ്ദം ലോകത്തിലെ ഏറ്റവും സാധാരണമായ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുകളിൽ ഒന്നാണ്. പലപ്പോഴും ലക്ഷണങ്ങളില്ലാതെ ശരീരത്തെ നിശബ്ദമായി ബാധിക്കുന്നതിനാൽ ഇതിനെ സൈലന്റ് കില്ലർ എന്നും വിളിക്കാറുണ്ട്. നമ്മുടെ ഹൃദയം രക്തക്കുഴലുകളിലേക്ക് രക്തം പമ്പ് ചെയ്യുമ്പോൾ ഈ രക്തം രക്തക്കുഴലിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഇതിന് 2 കമ്പോണന്റ് ആണ് ഉള്ളത്, സിസ്റ്റോളിക് ബി പിയും ഡയസ്റ്റോളിക് ബി പിയും. സിസ്റ്റോളിക് ബി പി എന്നാൽ ഹൃദയം ചുരുങ്ങുമ്പോൾ ഉള്ള രക്തസമ്മർദ്ദവും, ഡയസ്റ്റോളിക് ബി പി ഹൃദയം റിലാക്സ് ചെയ്യുമ്പോഴുള്ള രക്തസമ്മർദ്ദവും. ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നതിന്റെ കാരണങ്ങളെ നമുക്ക് മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്നും നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്നും രണ്ടായി തിരിക്കാം. മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സിൽ വരുന്നത് അധികമായ ഉപ്പിന്റെ ഉപയോഗം, വ്യായാമക്കുറവ്, ഒബേസിറ്റി, സ്മോക്കിംഗ് ആൻഡ് ആൾക്കഹോൾ യൂസ്, സ്ട്രെസ്, അൺഹെൽത്തി ഡയറ്റ്, ഡയബറ്റിസ്, ഡിസ്ലൈപ്പിഡീമിയ എന്നിവയാണ്. നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സിൽ വയസ്സ്, കുടുംബ പാരമ്പര്യം, ജനറ്റിക് ഫാക്ടേഴ്സ് എന്നിവയും വരുന്നു. ഹൈപ്പർ ടെൻഷൻ ശരീരത്തിന്റെ വിവിധ അവയവങ്ങളെ ബാധിക്കുന്നു. ഹൃദയത്തിൽ അത് ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി, കൊറോണറി ആർട്ടറി ഡിസീസ്, ഹാർട്ട് ഫെയിലിയർ എന്നിവ ഉണ്ടാക്കുന്നു. ബ്രെയിനിലാണെങ്കിൽ സ്ട്രോക്ക്, ഹൈപ്പർടെൻസി എൻസെഫലോപ്പതി, കിഡ്നിയിൽ ക്രോണിക് കിഡ്നി ഡിസീസ്, കണ്ണുകളിൽ ഹൈപ്പർടെൻസി റെറ്റിനോപ്പതി എന്നിവ ഉണ്ടാക്കുന്നു. ഭൂരിഭാഗം ആൾക്കാരിലും വലിയ സിംറ്റംസ് ഒന്നും ഉണ്ടാകണമെന്നില്ല. സിംറ്റംസ് തലവേദന, തലചുറ്റൽ, നെഞ്ചിടിപ്പ്, കാഴ്ചമങ്ങൽ എന്നിവയാകാം. ചില സമയത്ത് അൺകൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ കോംപ്ലിക്കേഷൻസ് ആയിട്ടായിരിക്കാം പ്രസന്റ് ചെയ്യുക. സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ഫെയിലിയർ, കിഡ്നി ഡിസ്ഫങ്ഷൻ എന്നിവയായിട്ടും പ്രസന്റ് ചെയ്യാം.
0: അമിതമായ ഉപ്പിന്റെ ഉപയോഗം രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകമാണ്. അതിനാൽ അച്ചാറുകൾ, പപ്പടം, ഉണക്കമീൻ, സംസ്കരിച്ച പാക്കറ്റ് ഭക്ഷണങ്ങൾ എന്നിവ ഒഴിവാക്കേണ്ടത് ആവശ്യമാണ്. പഞ്ചസാരയുടെ അമിതപയോഗവും രക്തസമ്മർദ്ദത്തെ ദോഷകരമായി ബാധിക്കും. പുകവലിയും മദ്യപാനവും രക്തധമനികളുടെ ഇലാസ്തികത കുറയ്ക്കുകയും ഹൃദയസംബന്ധമായ അസുഖങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ ഇവ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ശാരീരിക ക്ഷമത നിലനിർത്തുന്നതിനായി ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും വേഗത്തിലുള്ള നടത്തം, സൈക്ലിംഗ് അല്ലെങ്കിൽ നീന്തൽ തുടങ്ങിയ വ്യായാമങ്ങൾ ശീലിക്കുക. ശരീരഭാരം കൂടുന്നതിനനുസരിച്ച് രക്തസമ്മർദ്ദം വർദ്ധിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ ആരോഗ്യകരമായ ഭാരം നിലനിർത്താൻ ശ്രദ്ധിക്കുക. മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കാൻ യോഗ, മെഡിറ്റേഷൻ, മതിയായ ഉറക്കം എന്നിവ ശീലമാക്കുന്നത് വളരെ ഗുണകരമാണ്. പ്രായം കൂടുന്നതിനനുസരിച്ച് രക്താതിമർദ്ദത്തിനുള്ള സാധ്യത വർദ്ധിക്കുന്നതിനാൽ 30 വയസ്സ് കഴിഞ്ഞവർ കൃത്യമായ ഇടവേളകളിൽ രക്തസമ്മർദ്ദം പരിശോധിക്കേണ്ടതാണ്. ഹൈപ്പർടെൻഷൻ ഉയർത്തുന്ന ശാരീരിക മാനസിക വെല്ലുവിളികളെ തടയാൻ സന്തുലിതമായ ഭക്ഷണശൈലി പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെപ്പറ്റി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെ ചീഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് പ്രീതി ആർ നായർ.
2: ഹൈപ്പർ ടെൻഷൻ നിയന്ത്രിക്കുന്നതിന് പ്രഭാത ഭക്ഷണങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. ഒരു ദിവസത്തെ ഊർജത്തിന്റെയും പ്രോട്ടീനിന്റെയും മൂന്നിലൊന്ന് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നായിരിക്കണം. കൊഴുപ്പും പഞ്ചസാരയും അടങ്ങിയ ഭക്ഷണം കഴിവതും കുറച്ചു വെക്കണം. ചുവന്ന ഇറച്ചികൾ, ബീഫ്, മട്ടൺ, പോർക്ക്, എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ വിഭവങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, കൃത്രിമ പാനീയങ്ങൾ, അച്ചാറ്, പപ്പടം, ഉണക്ക മത്സ്യങ്ങൾ, ജാമ, സ്ക്വാഷ് പോലെ പ്രിസർവേറ്റീവ് ചേർത്തിട്ടുള്ള

0: ആഹാരങ്ങൾ, പാക്കറ്റ് ആഹാരങ്ങൾ, ഹോട്ടൽ ഫുഡുകൾ എന്നിവ പതിവായി കഴിക്കരുത്. ഒരു ദിവസത്തെ ഉപ്പിന്റെ അളവ് 5 ഗ്രാം അല്ലെങ്കിൽ 1 ടീസ്പൂൺ എന്ന ക്രമത്തിൽ നിയന്ത്രിക്കണം. ഉപ്പിട്ട കഞ്ഞിവെള്ളം, നാരങ്ങാ വെള്ളം എന്നിവ ഒഴിവാക്കണം. ഹൈപ്പർ ടെൻഷൻ നിയന്ത്രിക്കാൻ പൊട്ടാസ്യം കൂടുതലടങ്ങിയ ഇലക്കറികൾ, പച്ചക്കറികൾ, പഴങ്ങൾ, തക്കാളി, വാഴപ്പഴം, തണ്ണിമത്തൻ, അണ്ടിപ്പരിപ്പുകൾ, പയറുവർഗ്ഗങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ആഹാരത്തിൽ വെളുത്തുള്ളി ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന അലിസിൻ ശരീരത്തിലെ നൈട്രിക് ഓക്സൈഡിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ധമനികൾക്ക് അയവ് നൽകുകയും ചെയ്യും. ഹൈപ്പർ ടെൻഷന് വേണ്ടിയിട്ടുള്ള ഒരു ഭക്ഷണ ക്രമീകരണമാണ് ഡാഷ് ഡയറ്റ്, ഡയറ്ററി അപ്രോച്ചസ് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ. ഇതിന്റെ പ്രത്യേകത, ഇതിൽ കൂടുതൽ അളവിൽ പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തവിടുകളയാത്ത ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, മത്സ്യം, കോഴിയിറച്ചി, മുട്ട എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആണിത്. ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുന്നതിന് മത്സ്യങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. മത്തി, അയല, ചൂര, സാൽമൺ എന്നിവയിലുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡുകളും കൊഴുപ്പ് കുറഞ്ഞ പ്രോട്ടീനും വളരെ ഗുണം ചെയ്യും. ഇത് രക്തക്കുഴലുകളുടെ ഇലാസ്റ്റികത കൂട്ടി രക്തം കട്ട പിടിക്കുന്ന പ്രവണത കുറയ്ക്കും. ആൽഫ ലിനോലെനിക് ആസിഡ് ധാരാളം അടങ്ങിയിട്ടുള്ള ഫ്ളാക്സ് സീഡ് ആഹാരത്തിൽ ഉൾപ്പെടുത്താം. തവിട് നീക്കാത്ത ധാന്യങ്ങൾ, പാട നീക്കിയ പാലും പാലുൽപ്പന്നങ്ങളും ഉൾപ്പെടുത്താവുന്നതാണ്. വെണ്ണ, നെയ്യ്, പ്രോസസ്ഡ് ഫുഡ്സ്, ഹൈഡ്രോജിനേറ്റഡ് ഫാറ്റുകൾ എന്നിവ രക്തത്തിലെ കൊളസ്ട്രോളിന്റെ നില ഉയർത്തി രക്താതിസമ്മർദ്ദവും ഹൃദയാഘാതത്തിനുള്ള സാധ്യത കൂട്ടുന്നു. നിയന്ത്രണ വിധേയമായ ഉപയോഗത്തിൽ ബദാം, വാൾനട്ട്, കശുവണ്ടി എന്നിവ 5 മുതൽ 7 എണ്ണം എന്ന ക്രമത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇടനേരാഹാരമായി പച്ചക്കറി സാലഡുകൾ ഉൾപ്പെടുത്താം. കുക്കുംബർ, സവാള, ക്യാരറ്റ് എന്നിവ വളരെ ഗുണം ചെയ്യും.
1: സ്ത്രീകളുടെ ആരോഗ്യകാര്യത്തിൽ ഗർഭകാലത്തെ രക്തസമ്മർദ്ദം അതീവ ശ്രദ്ധയർഹിക്കുന്ന ഒന്നാണ്. അക്കാലയളവിൽ പ്രത്യേക ശ്രദ്ധയും കൃത്യമായ പരിശോധനകളും അനിവാര്യമാണ്. ഗർഭകാലത്ത് മാത്രമല്ല, പ്രസവാനന്തരവും രക്തസമ്മർദ്ദം ഉയർന്നു നിൽക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രസവത്തിന് ശേഷവും കൃത്യമായ നിരീക്ഷണം തുടരണം. അതിനാൽ ഗർഭിണികൾ കൃത്യമായ ഇടവേളകളിൽ രക്തസമ്മർദ്ദം പരിശോധിക്കുകയും പോഷകാഹാരവും മതിയായ വിശ്രമവും ഉറപ്പുവരുത്തുകയും വേണം. ആരോഗ്യവാനായ ഒരു കുഞ്ഞിനും സുരക്ഷിതമായ പ്രസവത്തിനും ഗർഭകാലത്തെ രക്തസമ്മർദ്ദ നിയന്ത്രണം അത്യന്താപേക്ഷിതമാണ്. ഗർഭാവസ്ഥയിൽ രക്തസമ്മർദ്ദത്തെ പ്രതിരോധിക്കുന്നതിന് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൊല്ലം മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രീതിരാജന്റെ വാക്കുകളിലേക്ക്.
2: 100 ഗർഭിണികളെ എടുത്താൽ 5 മുതൽ 10 പേർക്ക് ഉയർന്ന രക്തസമ്മർദ്ദം കണ്ടുവരുന്നു. ഇത് പലതരത്തിലാകാം. ഗർഭമാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആദ്യത്തെ 5 മാസത്തിൽ കാണുന്ന ഹൈ ബ്ലഡ് പ്രഷറിനെ ക്രോണിക് ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുന്നു. 5 മാസം കഴിഞ്ഞുണ്ടാകുന്ന ഹൈപ്പർ ടെൻഷനെ ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. രക്തസമ്മർദ്ദം കൂടി ശരീരത്തിലെ മറ്റ് അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുമ്പോഴാണ് പ്രീ എക്ലാംസിയ എന്ന് വിളിക്കുന്നത്. ഇതിൽ ക്രോണിക് ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോഴേ ഡോക്ടറെ കണ്ട് കഴിക്കുന്ന BP മരുന്നുകൾ പ്രഗ്നൻസിയിൽ സേഫ് ആണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ബ്ലഡ് പ്രഷർ 140/90 മുകളിൽ പോകുമ്പോഴാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ കണ്ടാൽ 4 മണിക്കൂർ കഴിഞ്ഞ് ഒന്നുകൂടി ബ്ലഡ് പ്രഷർ പരിശോധിച്ച് കൂടുതലാണ് എന്ന് കൺഫേം ചെയ്തിട്ടാണ് ചികിത്സ ആരംഭിക്കുന്നത്. BP 160/110 മുകളിലേക്ക് പോകുമ്പോൾ അതിനെ സിവിയർ ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുന്നു. ഇങ്ങനെയുണ്ടായാൽ അമ്മയ്ക്കും കുഞ്ഞിനും അപകട സാധ്യത വളരെ കൂടുതലാണ്. ഉയർന്ന രക്തസമ്മർദ്ദത്തോടുകൂടെ മൂത്രത്തിൽ ഉപ്പ് കാണുമ്പോഴാണ് പ്രീ എക്ലാംസിയ എന്ന് പറയുന്നത്. കരൾ, വൃക്ക മുതലായ അവയവങ്ങൾക്ക് തകരാറ് സംഭവിക്കുകയോ പ്ലേറ്റ്ലെറ്റ് അഥവാ രക്തം കട്ടപിടിക്കുന്ന അണുക്കളുടെ എണ്ണത്തിൽ കുറവ് വരികയോ ചെയ്താൽ ഇതിനെ സിവിയർ പ്രീ എക്ലാംസിയ എന്ന് വിളിക്കും. എന്നാൽ ഹൈപ്പർ ടെൻഷൻ നേരത്തെ കണ്ടെത്തി ചികിത്സിച്ചാൽ ഒരു പരിധിവരെ ഈ കോംപ്ലിക്കേഷൻസ് തടയാൻ നമുക്ക് സാധിക്കും. ഗർഭകാലത്ത് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടായാൽ ഭാവിയിൽ ഉയർന്ന രക്തസമ്മർദ്ദവും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരാനും ഉള്ള സാധ്യത കൂടുതലാണ്.
1: മുതിർന്നവരിൽ മാത്രം കണ്ടുവന്നിരുന്ന ഉയർന്ന രക്തസമ്മർദ്ദം ഇന്ന് കുട്ടികളിലും കൌമാരക്കാരിലും വർദ്ധിച്ചു വരുന്നത് ഏറെ ആശങ്കാജനകമാണ്. തെറ്റായ ഭക്ഷണ രീതികൾ, ജങ്ക് ഫുഡുകളുടെ ഉപയോഗം, ശാരീരിക വ്യായാമത്തിന്റെ കുറവ്, അമിതവണ്ണം എന്നിവയാണ് കുട്ടികളിലെ ഹൈപ്പർ ടെൻഷന്റെ പ്രധാന കാരണങ്ങൾ. പഠന സമ്മർദ്ദവും ദീർഘനേരം മൊബൈൽ ഫോണിനും കമ്പ്യൂട്ടറിനും മുന്നിൽ ചെലവഴിക്കുന്നതും ഈ അവസ്ഥയ്ക്ക് ആക്കം കൂട്ടുന്നു. കൃത്യമായ ഇടവേളകളിൽ രക്തസമ്മർദ്ദം പരിശോധിക്കുന്നതും പോഷകാഹാരങ്ങൾ ശീലിപ്പിക്കുന്നതും കായിക വിനോദങ്ങളിൽ ഏർപ്പെടാൻ പ്രോത്സാഹിപ്പിക്കുന്നതും വഴി ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഗുരുതരമായ ഹൃദ്രോഗങ്ങളെ ഒരു പരിധിവരെ തടയാൻ സാധിക്കും. ആശുപത്രികളിലോ ക്ലിനിക്കുകളിലോ ഡോക്ടറുടെ സാന്നിധ്യത്തിൽ രക്തസമ്മർദ്ദം പരിശോധിക്കുമ്പോൾ മാത്രം BP ഉയർന്നു കാണുന്ന അവസ്ഥയാണ് വൈറ്റ്

0: ഹൈപ്പർടെൻഷൻ, ആശുപത്രി അന്തരീക്ഷത്തോടുള്ള ഭയം, ഉത്കണ്ഠ അല്ലെങ്കിൽ മാനസികമായ സമ്മർദ്ദം എന്നിവ കാരണമാണ് സാധാരണ നിലയിലുള്ള രക്തസമ്മർദ്ദം ഇത്തരം സന്ദർഭങ്ങളിൽ താൽക്കാലികമായി വർദ്ധിക്കുന്നത്. എന്നാൽ ഇവർ വീട്ടിലെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ പരിശോധിക്കുമ്പോൾ ബി പി സാധാരണ നിലയിലായിരിക്കും. യഥാർത്ഥത്തിൽ ഉയർന്ന രക്തസമ്മർദ്ദമില്ലാത്തവർ പോലും ഈ അവസ്ഥ കാരണം തെറ്റായ ചികിത്സ തേടാൻ സാധ്യതയുണ്ട്. ഇതൊഴിവാക്കാനായി വീട്ടിലിരുന്ന് വിശ്രമവേളയിൽ ബി പി പരിശോധിക്കുന്നതും അതിന്റെ കൃത്യമായ കണക്കുകൾ ഡോക്ടറെ ബോധ്യപ്പെടുത്തുന്നതും ഏറെ ഗുണകരമാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ വളർച്ച രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സ്മാർട്ട് വാച്ചുകൾ, ഡിജിറ്റൽ ബി പി മോണിറ്ററുകൾ തുടങ്ങിയ ഗാഡ്ജറ്റുകൾ ഉപയോഗിച്ച് ആശുപത്രിയിൽ പോകാതെ തന്നെ സ്വന്തം ആരോഗ്യനില ട്രാക്ക് ചെയ്യാൻ സാധിക്കും. പ്രായമായവർക്കും ദീർഘകാലമായി മരുന്ന് കഴിക്കുന്നവർക്കും തങ്ങളുടെ രക്തസമ്മർദ്ദത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ സ്വയം നിരീക്ഷിക്കാനും അതനുസരിച്ച് ജീവിതശൈലിയിൽ മാറ്റം വരുത്താനും ഇത്തരം സ്മാർട്ട് ഉപകരണങ്ങൾ മികച്ചൊരു സഹായിയാണ്. ജീവിതശൈലിയിൽ ശരിയായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഹൈപ്പർ ടെൻഷൻ നിയന്ത്രിക്കാൻ അത്യന്താപേക്ഷിതമാണ്. ലോകാരോഗ്യ സംഘടനയുടെ 2025 ഗ്ലോബൽ ഹൈപ്പർ ടെൻഷൻ റിപ്പോർട്ട് പ്രകാരം ലോകമെമ്പാടുമുള്ള 1.4 ബില്യൺ ആളുകൾ ഈ ആരോഗ്യ പ്രശ്നം നേരിടുന്നുണ്ട്. ഇന്ത്യയിലെ സാഹചര്യം പരിശോധിച്ചാൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ 2025 സർവേ പ്രകാരം 2017-18 മുതൽ 25 വരെയുള്ള കാലയളവിൽ ഹൃദ്രോഗ സാധ്യത 3 ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു. ഇതിന്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ഉയർന്ന രക്തസമ്മർദ്ദമാണ്. പ്രത്യേകിച്ച് 35 മുതൽ 39 വയസ്സ് വരെയുള്ളവരിൽ ഈ രോഗാവസ്ഥ വർദ്ധിച്ചു വരുന്നതിനാൽ ഹൈപ്പർ ടെൻഷൻ സ്ക്രീനിംഗ് 35 വയസ്സ് മുതൽ തന്നെ ആരംഭിക്കണമെന്ന് വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക എന്നത് ഒരു ദിവസത്തെ പ്രവർത്തനമല്ല, മറിച്ച് ജീവിതകാലം മുഴുവൻ തുടരേണ്ട ഒരു അച്ചടക്കമാണ്. നമ്മുടെ ഹൃദയത്തിന്റെ താളം നമ്മുടെ കൈകളിലാണ്. രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലമിജി നായർ, തയ്യാറാക്കിയത് പാർവതി വിജയൻ, അവതരണം സുധിൻ സൈനുദ്ദീൻ.
1: ആകാശവാണി മഞ്ചേരി FM 102.7 MHz. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:53 ആരംഭിക്കും. ആകാശവാണി എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി നേരുന്നു. ജയ് ഹിന്ദ്.